0: കിട്ടിയല്ലേ. കാരണം കണ്ടെത്താൻ കഴിയാത്തയിടത്ത് ആളുകൾ സങ്കല്പത്തെ പ്രതിഷ്ഠിച്ച്, രൂപം കിട്ടാത്തയിടത്ത് നിഴലിനെ മുറുകെ പിടിച്ചു. ആവർത്തിച്ച് അതിന് ഒരു സത്യത്തിൻ്റെ ഛായ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നെ കൊമ്പുകളും ചിനച്ചങ്ങളും.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം airtvmpm@gmail.com. ആകാശവാണി. ഇപ്പോൾ സ്മൃതിമധുരം കേൾക്കാം. ഒരു യുവതിയുടെ ജീവിതത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളിലൊന്ന് മനസമ്മതത്തോടെ നടക്കുന്ന മാംഗല്യത്തിനായി കാത്തിരിക്കുന്ന നിമിഷങ്ങളാവണം. ഈ കാത്തിരിപ്പിൻ്റെയും ഒരുക്കത്തിൻ്റെയും മാംഗല്യ നിമിഷങ്ങൾ വരികളിൽ തുടിച്ചു നിൽക്കുന്ന രണ്ട് ഗാനങ്ങൾ കേൾക്കാം ഇന്നത്തെ സ്മൃതിമധുരത്തിൽ. ആദ്യ ഗാനം ഹരിനാരായണൻ്റെ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം നൽകിയത്, സിതാരയും സംഘവും പാടിയത്. ചിത്രം അർജന്റീന ഫാൻസ്, കാട്ടൂർ കടവ്.

മാംഗല്യ വേളയ്ക്കായുള്ള കാത്തിരിപ്പും ഒരുക്കവും വരികളിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് ഗാനങ്ങളാണ് ഇന്നത്തെ സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും കേൾക്കാം നാളെ രാവിലെ 8:35.

0: ആകാശവാണി
1: യോഗസൗഖ്യം.
2: എന്നീ പരിപാടിയിൽ ശവാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ വസുന്ധര വി ആർ.
3: യോഗാഭ്യാസത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടും എന്നാൽ ഏറ്റവും പ്രയോജനപ്രദമായ ആസനമാണ്

0: ശവാസനം. ശരീരത്തിന്റെ സകല ഭാഗങ്ങളെയും തളർത്തി മലർന്നു കിടക്കുക. കാലുകൾ പരസ്പരം തൊടാതെ അല്പം അകറ്റി കൈപ്പത്തികൾ ശരീരത്തിൽ നിന്നും അരിവശങ്ങളിൽ അകറ്റി ഉള്ളം കൈ മലർത്തി കിടക്കുക. ഈ നിലയിലാണ് നമ്മൾ കിടക്കേണ്ടത്. ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നമ്മളുടെ ശ്വാസത്തിലുമാണ്. ശരീരത്തിന്റെ എല്ലാ മാംസപേശികളെയും പൂർണമായും അയച്ചിടുക. തുടർന്ന് യഥാക്രമം കാലിൽ നിന്ന് മേൽപോട്ടുള്ള ശരീരഭാഗങ്ങളെ സാവധാനത്തിൽ അയച്ചു വിടുക. ഏറ്റവും ഒടുവിൽ മുഖത്തെ പേശികളും അയക്കുക. മെല്ലെ കണ്ണുകളുടെ കൃഷ്ണമണി അനക്കാതെ വയ്ക്കുക. ഇപ്പോൾ ശവാസനമായി. ഈ ആസനത്തിൽ യാതൊരു ചിന്ത കൂടാതെ ശരീരവും അനക്കാതെ കിടക്കുക. എത്ര നേരം നമുക്ക് ഈ ആസനം നിലനിർത്താമോ അത്രയും നല്ലതാണ്. ശ്വാസം അകത്തോട്ടും പുറത്തേക്കും വിടുന്നത് സാവധാനത്തിലായിരിക്കണം. മൂക്കിന്റെ ദ്വാരത്തിൽ കൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കേണ്ടതും പുറത്തേക്ക് വിടേണ്ടതും. കൂടുതൽ ബലപ്രയോഗമോ മുഖത്ത് ഗോഷ്ഠികളോ കൂടാതെ കഴിയുന്നത്ര ദീർഘമായി ശ്വാസം എടുത്തു വിടേണ്ടതാണ്. ശ്വാസം അകത്തോട്ട് വിടുമ്പോൾ 4-5 സെക്കൻഡ് സമയത്തിൽ കൂടുതൽ അകത്ത് തടഞ്ഞു നിർത്താൻ പാടുള്ളതല്ല. പൊടിയും മറ്റു മാലിന്യവും കലർന്ന വായു ദീർഘമായി ഉള്ളിലേക്ക് ശ്വസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതൊരു യോഗാഭ്യാസ മുറ ചെയ്യുന്നതിന് മുന്നേയും അവസാനവും ശവാസനം ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. യോഗാസനത്തിൽ നിന്ന് തിരിച്ചു വരാൻ കാലുകൾ പരസ്പരം ചേർത്ത് വയ്ക്കുക, കൈകൾ ശരീരത്തിനോട് ചേർത്ത് വയ്ക്കുക. ശേഷം കൈപ്പത്തിയും കാലിന്റെ പാദങ്ങളും ചെറുതായിട്ട് അനക്കി ശിരസ് അല്പം അനക്കി കാലുകൾ ചേർത്ത് ശരീരം നിവർന്നു കിടക്കുക. വലത്തെ വശത്തോട്ട് ചരിയാനായിട്ട് നിങ്ങളുടെ വലത്തെ കൈ മുകളിലേക്ക് ഉയർത്തുക, ഇടത്തെ കാല് മുട്ടിൽ വെച്ച് മടക്കുക. ശേഷം വലത്തെ വശത്തോട്ട് ചരിഞ്ഞ് സാവധാനത്തിൽ എഴുന്നേറ്റ് ഇരിക്കുക. ശവാസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അത് നോർമലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലഘൂകരിക്കുന്നു. പ്രത്യേകിച്ചും രക്തസമ്മർദ്ദം, ഡയബറ്റീസ്, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ ശവാസനയിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ദിവസവും രാവിലെയും വൈകുന്നേരവും നമുക്ക് ശവാസന അഭ്യസിക്കുന്നത് വളരെയധികം നല്ലതാണ്.
1: ശവാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ വസുന്ധര VR.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ മേഘമൽഹാർ എന്ന പടത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര എന്നിവർ പാടിയത്, രമേശ് നാരായണന്റെ സംഗീതം, ഗാനരചന ONV കുറുപ്പ്.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: കെ ചിത്രയും KJ യേശുദാസും പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ചിത്രം തൂവൽ കൊട്ടാരം.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനിയും കേൾക്കാം. 9:15 ഹലോ സന്ദേശഗാനം പരിപാടിയിലൂടെ.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. അപകടകാരികളായ തെരുവ് നായ്ക്കൾക്ക് ദയാവധം. സുപ്രീംകോടതിയുടെ ശ്രദ്ധേയമായ വിധി.

0: ഭയമില്ലാതെ സഞ്ചരിക്കാനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. അപകടകാരികളും പേവിഷബാധയേറ്റതും മാറാരോഗം ബാധിച്ചതുമായ തെരുവ് നായ്ക്കൾക്ക് ദയാവധം നൽകാമെന്ന വളരെ പ്രധാനപ്പെട്ട വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. തെരുവ് നായ്ക്കൾ ജനജീവിതത്തിന് ഭീഷണിയായിട്ട് ഏറെക്കാലം കഴിഞ്ഞിരിക്കുകയാണ്. പലതരത്തിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ബോധവൽക്കരണവുമെല്ലാം നിലവിലുള്ളപ്പോഴും തെരുവ് നായ്ക്കളുടെ ആക്രമണം ഏൽക്കുന്നതായ വാർത്തകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. വന്ധ്യം കരിച്ച തെരുവ് നായ്ക്കളെ തുറന്നുവിടാതെ ഷെൽട്ടറിലേക്ക് മാറ്റണമെന്ന മുൻ ഉത്തരവ് ഭേദഗതി ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ തള്ളിക്കൊണ്ടാണ് വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപകടകാരികളായ നായ്ക്കളുടെ ആക്രമണം രൂക്ഷമാകുന്ന ഇടങ്ങളിൽ വെറ്റിനറി വിദഗ്ധരുടെ വിലയിരുത്തലിന് ശേഷം ദയാവധം നൽകാവുന്നതാണ്. ഇതിൽ മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത തടയൽ നിയമം അടക്കം പരിഗണിക്കുകയും വേണം. അഡ്വക്കേറ്റ് കാഞ്ഞിരമറ്റം സിറാജ്.
1: രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ വിധിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 എന്നതിന് കൃത്യമായ അർത്ഥത്തിലുള്ള നിർവചനം രേഖപ്പെടുത്തിക്കൊണ്ട് മനുഷ്യർ എന്നതിന് മനുഷ്യജീവന്റെ വില എന്തെന്ന് വളരെ വ്യക്തമായി രാജ്യത്തിന്റെ പരമോന്നത കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. നമുക്കറിയാം, സമീപകാലത്ത് രാജ്യം നേരിടുന്ന ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങളിൽ ഒന്നാണ് തെരുവനായ ശല്യം. തെരുവനായ ശല്യവുമായി ബന്ധപ്പെട്ട് വൃദ്ധരും കൊച്ചുകുട്ടികളും ഉൾപ്പെടെ നിരന്തരം തെരുവനായകളുടെ ക്രൂരമായ അക്രമത്തിന് വിധേയരാകുകയും മരണമുൾപ്പെടെ സംഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പരമോന്നത കോടതിയുടെ വിധിന്യായം സ്വാഗതാർഹവും അതോടൊപ്പം തന്നെ മനുഷ്യജീവന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നത് അരക്കിട്ടുറപ്പിക്കുന്നതും ആണ്. ഏറ്റവും പുതിയ ഉത്തരവിൽ രാജ്യത്തിന്റെ ഭരണഘടന 21 അനുച്ഛേദം ഉറപ്പു നൽകുന്ന റൈറ്റ് ടു ലൈഫ് അഥവാ ജീവിക്കുവാനുള്ള അവകാശത്തിന് തെരുവ് നായ്ക്കളെ ഭയക്കാതെ സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള അവകാശം കൂടി റൈറ്റ് ടു ലൈഫിൽ അഥവാ ജീവിക്കാനുള്ള അവകാശത്തിൽ ബഹുമാനപ്പെട്ട പരമോന്നത കോടതി ഉൾപ്പെടുത്തി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വസ്തുതയും അതോടൊപ്പം രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഉന്നത മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒന്നുമാണ്. തെരുവ് നായകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ചരിത്രപരമായ ഒരു വിധിയാണ് ബഹുമാനപ്പെട്ട പരമോന്നത കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. നിലവിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരവസ്ഥയായി തെരുവനായ ശല്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, പലപ്പോഴും ഏറ്റവും സിവിലൈസ്ഡ് ആയ സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന നമ്മളിൽ പലരും പൊതുനിരത്തുകളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഇപ്പോഴും ആഹാര അവശിഷ്ടങ്ങളും മറ്റ് വേസ്റ്റുകളും ഇടുന്ന പതിവ് തുടരുകയാണ്. ഇത്തരം കാര്യങ്ങൾ തെരുവ് നായകൾ ഉൾപ്പെടെയുള്ളവയെ ആകർഷിക്കുകയും പൊതുസമൂഹത്തിന് ദോഷകരമാകുന്ന രീതിയിലും ജീവന് ഭീഷണിയാകുന്ന രീതിയിലും അത്തരത്തിൽ തെരുവ് നായകളുടെ ആക്രമണം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥ നിലവിലുണ്ട്. ബഹുമാനപ്പെട്ട പരമോന്നത കോടതിയുടെ ഉത്തരവിനോടൊപ്പം ഒരു സിവിലൈസ്ഡ് സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ആ നാഗരികത എന്ന സ്വത്വത്തെ മുൻനിർത്തി നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ കൂടെ നിറവേറ്റിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ.
0: ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണത്താൽ ചികിത്സ തേടി ആശുപത്രികളിൽ എത്തുന്നത്. മുൻ വർഷങ്ങളിൽ സംസ്ഥാനത്ത് 300,000-ത്തിലധികം പേർക്കാണ് നായ്ക്കളുടെ ആക്രമണത്താൽ കടിയേറ്റത് എന്ന വസ്തുത വളരെ പ്രധാനമാണ്. റിപ്പോർട്ട് ചെയ്യപ്പെടാതെയും ചികിത്സ തേടാത്തതുമായ കണക്കുകൾ കൂടിയെടുത്താൽ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് എണ്ണം. ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന വന്ധ്യംകരണ പ്രവർത്തനങ്ങൾ തെരുവ് നായ്ക്കളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാവണം. മാർക്കറ്റുകളിലും പൊതു ഇടങ്ങളിലുമെല്ലാം കൂട്ടം കൂടി നടക്കുന്ന തെരുവ് നായ്ക്കൾ പലതരത്തിൽ ഭീഷണിയാണ് എന്ന വാർത്തകൾക്ക് പഴക്കമുണ്ടെങ്കിലും ദിവസവും ഉണ്ടാകുന്ന സംഭവങ്ങൾ ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. സ്വയം രക്ഷ നേടാനുള്ള ശക്തി ഇല്ലാത്തവരാണ് കൂടുതലും ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾ നടക്കുന്നതാണ്. റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും രക്ഷാപ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. പഞ്ചായത്തുകളുടെയും കോർപ്പറേഷന്റെയുമൊക്കെ ശ്രദ്ധ ഇത്തരം സ്ഥലങ്ങളിൽ കൂടുതൽ വ്യാപിപ്പിക്കേണ്ടതാണ്. തിരുവനന്തപുരം വഞ്ചിയൂർ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ എ സുരേഷ് കുമാർ.
2: തെരുവുനായ പ്രശ്നം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ പ്രസ്താവിച്ച വിധി വളരെയധികം സ്വാഗതാർഹമാണ്. പരമോന്നത നീതിപീഠം തന്നെ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് ഒരു വിധി പുറപ്പെടുവിച്ചു വന്നത് ഈ പ്രശ്നത്തിന്റെ ഗൌരവം എടുത്തു കാണിക്കുന്നു. വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ നാളിതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. തെരുവുനായ പ്രശ്നവും അതുപോലെ തന്നെ തെരുവുനായ്ക്കളുടെ ആക്രമണ ഉത്സുകതയും നാൾക്കുനാൾ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. വെറുതെ കടിക്കുക എന്നതിലുപരി മനുഷ്യരെ ആക്രമിച്ചു കൊല്ലുന്ന സംഭവങ്ങളും നമ്മൾ കണ്ടു. അടുത്തിടെ പേവിഷ

ബാധിച്ച നായ്ക്കളുടെ കടിയേറ്റ് മരിച്ചവരുടെ എണ്ണം ശരിക്കും ആശങ്കാജനകമാണ്. ആന്റി റാബീസ് വാക്സിൻ എടുത്തവർക്ക് പോലും രോഗം വന്ന് അവർ മരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ ഗൗരവതരമായ വിഷയമാണ്. തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളില്ലാത്തതും തെരുവുനായ്ക്കളെ കൊല്ലുന്നതിനോട് ഒരു വിഭാഗത്തിനുള്ള എതിർപ്പുമാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ശരിക്കും ചിന്തിച്ചാൽ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളെയാണ് ഇത് നേരിട്ട് ബാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രികരുമാണ് ഇതിൽ ഏറ്റവും അധികം അഫക്റ്റഡ് ആയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ, അതിരാവിലെ വ്യായാമത്തിന് നടക്കാൻ ഇറങ്ങുന്നവർ, സീനിയർ സിറ്റിസൺസ്, രാത്രി ജോലി കഴിഞ്ഞ് കാൽനടയായി പോകുന്നവർ എന്നിവരൊക്കെ ഈ ഭീഷണി നേരിടുന്നുണ്ട്. നായ്ക്കളുടെ നേരിട്ടുള്ള ആക്രമണം മാത്രമല്ല, അലഞ്ഞു തിരിയുന്ന തെരുവ് നായ്ക്കൾ റോഡിലുണ്ടാക്കുന്ന വാഹന അപകടങ്ങളും മനുഷ്യജീവൻ നഷ്ടപ്പെടുത്തുന്നുണ്ട്. തെരുവ് നായ്ക്കളെ പിടികൂടി അവയെ സ്റ്റെറിലൈസ് ചെയ്ത ശേഷം എവിടെ നിന്നാണോ പിടികൂടിയത് അവിടെ തന്നെ തിരികെ എത്തിക്കുന്ന ABC സമ്പ്രദായമാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടർന്നു വരുന്നത്. പ്രജനനം നിയന്ത്രിക്കപ്പെടുന്നുണ്ടെങ്കിലും അവയെ ഇപ്രകാരം തിരികെ കൊണ്ടുവിടുന്നത് കാരണം ആ പ്രദേശത്തെ പ്രശ്നം അതേ രീതിയിൽ തുടരുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു ന്യൂനതയാണ്. പക്ഷേ അതുപോലും കാര്യക്ഷമമായി നടക്കുന്നില്ല. ഒരു ഭാഗത്ത് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഇല്ലാത്തതും മറുഭാഗത്ത് നായസ്നേഹികളുടെ എതിർപ്പും ഈ പ്രശ്നത്തെ രൂക്ഷമാക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി സാധാരണക്കാർക്ക് വളരെയധികം ആശ്വാസകരമാണ് എന്നതിൽ തർക്കമില്ല. ആക്രമണ സ്വഭാവമുള്ളതും പേവിഷബാധയുള്ളതുമായ നായ്ക്കളെ ദയാവധത്തിന് ഇരയാക്കാം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തെരുവുനായ കൊണ്ട് മനുഷ്യ സമൂഹത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് പുറമെ സർക്കാരിന് ഈ പ്രശ്നം ഉണ്ടാക്കി വെക്കുന്ന സാമ്പത്തിക ബാധ്യത വളരെ കടുത്തതാണെന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ്. ആശുപത്രികളിൽ സൗജന്യമായി നൽകുന്ന ആന്റി റാബീസ് വാക്സിനുകൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ

0: ഇന്ത്യയിൽ ഒരു വർഷം 20,000-ത്തോളം പേർക്കാണ് നായ്ക്കളുടെ ആക്രമണത്താൽ ജീവഹാനി സംഭവിക്കുന്നത് എന്നാണ്. പൊതുസ്ഥലങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ഭക്ഷ്യമാലിന്യങ്ങൾ കൂടുന്നത് തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ABC പദ്ധതി ഇനിയും കാര്യക്ഷമതയോടെ നടപ്പാക്കേണ്ടതാണ് എന്ന വസ്തുതയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നായ്ക്കളെ വളർത്തുന്നവർ ശരിയായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ നായ്ക്കളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട്. അവയെ ശരിയായി നിയന്ത്രിച്ചില്ലെങ്കിൽ തെരുവ് നായ്ക്കളിൽ നിന്നും ആക്രമണങ്ങളും പേവിഷബാധ ഉൾപ്പെടെയുള്ളവ ഉണ്ടാകാനും അത് മനുഷ്യർക്ക് ഭീഷണിയുമാണ്. ഡോഗ് ട്രെയിനറായ ശ്രീ ചന്ദ്രകുമാർ തിരുമല.
1: മനുഷ്യജീവിന് ഭീഷണിയാവുന്ന തെരുവ് നായ്ക്കളുടെ ദയാവധം സംബന്ധിച്ച ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ വിധി ശ്ലാഘനീയമാണ്. അത് ജനപക്ഷത്തു നിന്ന് നോക്കുമ്പോൾ ആശങ്ക നിറഞ്ഞതാണ്. കാരണം ഇത് നടപ്പിലാക്കണമെങ്കിൽ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പും നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എല്ലാം ചേർന്ന് ABC ഗ്രൂപ്പുകൾ സജീവമാക്കുകയും ഇപ്പൊ നിർജീവ അവസ്ഥയിലാണ് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. അത് സജീവമാക്കുകയാണെങ്കിൽ ടോൾ ഫ്രീ നമ്പറും അനുബന്ധ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജനങ്ങൾ അത് ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയും വെറ്റിനറി ഡോക്ടറും സംഘവും അത് ആംബുലൻസും ഉണ്ടെങ്കിൽ അങ്ങനെ സംവിധാനം അത് ഹാൻഡ്ലർ അത്യാവശ്യ ഘടകമാണ്. നായ്ക്കളെ പിന്തുടരുകയാണെങ്കിൽ ഹാൻഡ്ലറിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്തിച്ചേരാൻ വളരെ സുഖമായ നടപ്പിന് നന്നായിരിക്കും. ദേവതം എന്ന് പറയുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാലേ, ഇപ്പൊ ജനങ്ങള് മുൻകൂട്ടി അടിച്ചു കൊല്ലാൻ പാടില്ല, അത് പിന്നെ അത് വിഷം കൊടുക്കാൻ പാടില്ല, പിന്നെ അനുബന്ധമായിട്ട് ക്രൂരമായ പ്രവർത്തനം വർദ്ധിക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ജനപക്ഷത്തൊന്നും പാടില്ല. അതിന് പരിഹാരമായിട്ടാണ് വെറ്റിനറി ഡോക്ടറിന്റെ സാന്നിധ്യത്തിൽ പരസ്യമായി അല്ലാതെ അതൊരു മറയോടുകൂടി വേദനയില്ലാത്ത മരണമാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ തെരുവ് നായ്ക്കളിൽ അക്രമകാരികളാവുന്ന തെരുവ് നായ്ക്കളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ രോഗമുള്ള തെരുവ് നായ്ക്കളായിരിക്കും. സാധാരണ റാബീസ്, ക്യാൻസർ പോലുള്ള വേദനയുടെ രോഗമുള്ള നായ്ക്കളായിരിക്കണം ഇവർ മനുഷ്യനെ ആക്രമിക്കുക, ആ വേദന കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ രോഗാവസ്ഥയിലായിരിക്കുന്ന സ്കിൻ ഡിസീസിലുള്ള നായ്ക്കളെ പുറത്ത് തുറന്നുവിടുന്ന രീതികൾ അവലംബിക്കുന്നുണ്ട്. അതും ഒരു പരിധിവരെ നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനൊരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ടോയ് ബ്രീഡ് ടൈപ്പിലുള്ള നായ്ക്കളെ വളർത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. വളരെ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് എപ്പോഴും വീട്ടിൽ ആളുണ്ടായിരിക്കണം. അത് പൂട്ടിയിട്ടിട്ട് നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിലും അത് ക്ഷിപ്രകോപികളായി വരാൻ സാധ്യതയുണ്ട്. പൊതുവെ വെറ്റിനറി മെഡിസിൻസ് ഒക്കെ വളരെ വില കൂടുതലാണ്. ഇത് ABC ഗ്രൂപ്പും മൃഗസംരക്ഷണ വകുപ്പും സംയോജിച്ച് അതിന് പ്രത്യേക ഒരു ബോർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിൻ സെന്ററോ കാരുണ്യപുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ഒരു വളരെ അനുകൂലമായ ഒരു സംവിധാനമായിരുന്നു.
0: വഴിയോരങ്ങളിലെ കടകളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നുമെല്ലാം ഭക്ഷണ മാലിന്യങ്ങൾ എത്തുന്നത് കൂടുതൽ നായ്ക്കളെ ആ സ്ഥലങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇത്തരം ഭക്ഷണങ്ങളും നായ്ക്കളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നു. ആക്രമണമേൽക്കുന്നത് പോലെ തന്നെയാണ് റോഡ് അപകടങ്ങൾക്കും തെരുവ് നായ്ക്കൾ കാരണമാകുന്നുണ്ട്. കുട്ടികൾ സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്നതുവരെ രക്ഷാകർത്താക്കൾക്ക് ആശങ്കയാണ്. രക്ഷാകർത്താവായ ശ്രീ അനിലേഷ് ശങ്കർ.
2: ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി ഞങ്ങളെ പോലുള്ള രക്ഷകർത്താക്കൾക്ക് വളരെയധികം ആശ്വാസകരമായ ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനാണോ അതോ ഒരു തെരുവ് നായയുടെ ജീവനാണോ വലുത് എന്നൊരു കാര്യം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണിപ്പോ. നമ്മുടെ ഈ നാട്ടിൽ വളരെയധികം ദുഷ്കരമായ ലെവലിൽ ഇപ്പൊ പോകുന്ന ഒരു കാര്യമാണ് ഈ തെരുവ് നായ ശല്യം എന്ന് പറയുന്നത്. നിരവധി തെരുവ് നായകളുടെ ആക്രമണം പലവട്ടം ഞാൻ കണ്ടിട്ടുള്ളതും പല കുഞ്ഞുങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരാളുമാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ ഈ നായ്ക്കളെ വന്ധീകരണത്തിന് വിധേയരാക്കുകയോ അല്ലെങ്കിൽ സർക്കാരിന്റെ കെയറോട്ടിൽ ഇവരെ എവിടെയെങ്കിലും ഒരു സേഫ് ഷെൽട്ടറിലേക്ക് ആക്കുകയോ ചെയ്യുക, അല്ലാതെ എപ്പോഴാണിത് ആക്രമണ സ്വഭാവം കാണിക്കുക എന്നോ കുട്ടിയെ കടിക്കുക എന്നോ, അത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ പേവിഷബാധയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളും ചെലവാക്കാൻ വേണ്ടിയിട്ട് നിവൃത്തിയില്ലാത്ത രക്ഷകർത്താക്കൾ പോലും എത്രമാത്രം പൈസ ചെലവഴിക്കേണ്ടി വരും എന്നുള്ള കാര്യവും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു സേഫ്റ്റി വേണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കിടന്ന് അധ്വാനിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം വരാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ എന്റെ മനസ്സിലുണ്ട്.
0: തെരുവ് നായ ശല്യം പൊതുവായ പ്രശ്നമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണത്തിൽ 3 ഇരട്ടിയോളമാണ് വർധന. പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും മരണം സംഭവിക്കുന്നു എന്ന വാർത്തകളും ശ്രദ്ധേയമാണ്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ എത്രയും പെട്ടെന്ന് യഥാസമയം ലഭ്യമാക്കേണ്ടതാണ്. ആന്റി റാബിസ് മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് സുപ്രീംകോടതി പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് ജാഗരൂകരായിരിക്കുക. രാവിലെ നടക്കാൻ പോകുന്നവർ ടോർച്ചും വടിയുമൊക്കെ കരുതുന്നത് നന്നായിരിക്കും. പഞ്ചായത്തുകളും റെസിഡൻസ് അസോസിയേഷനുകളും മറ്റ് സന്നദ്ധ സംഘടനകളുമെല്ലാം സഹകരിച്ച് പ്രവർത്തിക്കുന്നത് വഴി തെരുവ് നായ്ക്കളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരാൻ

കഴിയുന്നതാണ്. തെരുവുനായ പ്രശ്നം നിയന്ത്രണാതീതമായി തുടർന്നാൽ ഭരണഘടനാപരമായ നിയമവാഴ്ചയ്ക്ക് പകരം ഏറ്റവും ശക്തരായവരുടെ അതിജീവനം എന്ന ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമായിരിക്കും ഫലം എന്നും സുപ്രീംകോടതി ഓർമ്മപ്പെടുത്തുന്നു. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലിമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിദുര. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

0: എത്ര അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും അരികിലാണെന്ന് ഒന്നറിയിക്കാൻ. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രിയ കൂട്ടുകാരെ മറന്നിട്ടില്ലെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ. കാലങ്ങളും കാതങ്ങളും ഏറെ കഴിഞ്ഞാലും ഓർമ്മകൾ അത്രമേൽ ഹൃദ്യവും മധുരവും എന്നോതുവാൻ. ഇതാ പ്രിയപ്പെട്ടവരുടെ സ്നേഹം നിറഞ്ഞ സന്ദേശങ്ങളും പ്രിയഗാനങ്ങളുമായി ഹലോ സന്ദേശഗാനം. പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനത്തിന് ആകാശവാണി പരിപാടികൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറെ പ്രിയപ്പെട്ട പരിപാടിയാണ് ഹലോ സന്ദേശഗാനം. എന്റെ പേര് ലക്ഷ്മി ദിലീപ്. ഭൗതികശാസ്ത്ര ബിരുദം പൂർത്തിയാക്കി അങ്ങനെ 3 വർഷത്തെ കലാലയ ജീവിതത്തിന് മനസ്സില്ലാ മനസ്സോടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ക്യാമ്പസ് കാലഘട്ടമായിരുന്നു കാത്തോലിക്കേറ്റ് കോളേജ് സമ്മാനിച്ചത്. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മളങ്ങ് മാറ്റിയെടുക്കും. അതാണല്ലോ ക്യാമ്പസ് ലൈഫ്. CBSE ആയിരുന്ന അലനെ ഞങ്ങളുടെ സ്റ്റേറ്റ്സ് പിള്ളറെല്ലാം കൂടി അങ്ങ് മാറ്റിയെടുത്തു. ആ അലൻ എം സാബുവിന് വേണ്ടിയാണ് ഈ സന്ദേശം. ഇൻസ്റ്റാഗ്രാമിൽ തീരമേ തീരമേ എന്ന പാട്ടിട്ടത് കണ്ടപ്പോഴാണ് ബർത്ത്ഡേക്ക് അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതായി ഞാൻ ഓർക്കുന്നത്. April 25 ബർത്ത്ഡേ. ഹലോ സന്ദേശഗാനത്തിൽ ഉൾപ്പെടുത്തണം എന്ന് തന്നെയായിരുന്നെങ്കിലും പക്ഷേ ആ സമയത്ത് പരീക്ഷയായിപ്പോയി. അലൻ കോളേജ് യൂണിയൻ ആർട്സ് ക്ലബ് സെക്രട്ടറിയാണ്. എന്തായാലും ആർട്സ് ഫെസ്റ്റിവൽ അടിപൊളിയായിരുന്നു. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മാപ്പിളപ്പാട്ടിന് 1st place നേടുകയും ചെയ്തു. റൊണാൾഡോ ഫാനാണ്, ഒത്തിരി സിനിമകൾ ഇഷ്ടപ്പെടുന്നു. ഈ സന്ദേശം അയക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അലന്റെ സംസാര രീതിക്കോ ശബ്ദത്തിനോ ചിലപ്പോഴൊക്കെ മനേജ് സാറിൻ്റേതുമായി സാദൃശ്യം തോന്നിയിട്ടുണ്ട്. ഞാൻ അവന്റെ ശബ്ദ സന്ദേശം എന്റെ വീട്ടിൽ കേൾപ്പിച്ചപ്പോൾ വീട്ടുകാരും അത് ശരിവെച്ചു. എന്തായാലും പ്രിയ സുഹൃത്തിനെ ഹലോ സന്ദേശഗാനത്തിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ പത്തനംതിട്ട കൊടുന്തറയിൽ നിന്ന് ലക്ഷ്മി ദിലീപ്. ആഹാ, അങ്ങനൊരു അപരണം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണമല്ലോ. ഹലോ.
1: ഹലോ
0: ഹലോ, അലനല്ലേ?
1: അതെ,
0: ഞാൻ ആ ഇൻസ്റ്റയിൽ തീരമേ തീരമേ എന്നുള്ള പാട്ട് കേട്ടു. അപ്പൊ പിന്നെ അലനെ വിളിച്ചാൽ ഒരു പാട്ട് കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ച് വിളിച്ചതാ. അതിന്റെ കൂടെ കുറച്ച് വൈകി ഒരു ആശംസയും കൂടി പറയാനുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ ഒരു മാസേ വൈകിട്ടുള്ളൂ. ഒരു മാസം വൈകി ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞാൽ സ്വീകരിക്കൂ. ആ താങ്ക്യൂന്റെ കൂടെ ഒരു പാട്ട്, ഒരു 4 പാട്ടും കൂടി കിട്ടിയാൽ വലിയ സന്തോഷം. അത് പറയാം. ആദ്യം പാട്ട്, പിന്നെ എല്ലാം ഞാൻ വെളിപ്പെടുത്തും. അനീഷ് ഒന്നുമല്ല. അതിപ്പോ എനിക്ക് എന്റെ ശബ്ദം പോലെ ഇരിക്കുള്ളൂ.
1: അല്ലല്ലോ, വോയിസ് ചേഞ്ച് ചെയ്യുന്ന ആപ്പല്ലാണ്.
0: ഇത് പാട്ട് പാടിയില്ലെങ്കിൽ എനിക്കൊരു ആപ്പാവും. അലൻ, അലൻ ഇങ്ങനെ ഞാൻ ആരാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം അങ്ങ് പാട്ടങ്ങ് പാടിയിരുന്നെങ്കിലോ? ഒന്നും അല്ലെങ്കിലും ഒരു മാസം കഴിഞ്ഞെങ്കിലും ബർത്ത്ഡേ വിഷയത ആളല്ലേ ഞാൻ. MG കലോത്സവത്തിന് മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു
1: അല്ലേ?
0: ആ, അതിനും കൺഗ്രാറ്റ്സ്. അതൊക്കെ പോട്ടെ, ഇനി അടുത്ത മാസം വേൾഡ് കപ്പ് തുടങ്ങാൻ പോവാണല്ലോ. പോർച്ചുഗൽ ഇത്തവണ എങ്കിലും എവിടെയെങ്കിലും ഒക്കെ എത്തുമോ? എവിടെ എത്തും? ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ആരാ എന്ന് ഞാൻ പറഞ്ഞോളാം. പക്ഷെ എനിക്ക് പാട്ട് പാടിത്താ. അനീഷ് ഒന്നുമല്ല, എനിക്ക് പാട്ട് പാടിത്താ. എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പഠിക്കും. ഞാൻ പറഞ്ഞല്ലോ, പാട്ട് പാടി തീരുന്നത് ഞാൻ ആരാന്ന് പറയും.
1: എന്തായാലും
0: കാത്തലിക്കേറ്റ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്.

0: അത്രയും മാത്രമേ പറയാൻ പറ്റൂ.
1: അപ്പൊ അതിന് ശരി തന്നെ.
0: കാത്തലിക്കേറ്റ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൾ അന്നേ പറയാൻ പറ്റൂ. കാത്തലിക്കേറ്റ് കോളേജിൽ ഞാൻ പണ്ടം കണ്ട് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ.
1: പാട്ടിപ്പോ ഒരു പാട്ട് പറ സൂര്യോദയദീപാന്തരം ആകാശം ഒരു കൊന്നാലം കാട്ടു ചമ്പകം പൂത്തോട്ടെ നാട്ടു തത്തം മറ്റോട്ടെ എനിക്കുള്ള കല്ലി തന്നാലേ കാറ്റു കിട്ടിയ മുത്താണെ കിട്ടിയ പൊന്നാണോ കത്തിരിച്ചൊരു മോഹത്താണേതാരങ്ങളാ.
0: അത് ഞാൻ വിചാരിച്ചു അത് മൊത്തം അങ്ങ് പാടുമെന്ന്.
1: അത്രേ ഉള്ളൂ
0: അയ്യേ, ആ ഹുക്ക് ലൈൻ മാത്രം പാടി അങ്ങ് അവസാനിപ്പിച്ചു.
1: ബ്രോ
0: ഒരു ലക്ഷ്മി ദിലീപിന്റെ ഓർമ്മയുണ്ടോ?
1: ഉണ്ട്.
0: ആര്?
1: ഇങ്ങനെയായിരുന്നു.
0: ആ ശരി, ലക്ഷ്മി ദിലീപിന്റെ ശബ്ദം ഇതാണ്.
1: സൗണ്ട് മാറ്റിയതല്ലേ?
0: ലക്ഷ്മി ദിലീപ് പറയുന്നത് എന്റെ ശബ്ദവും അലന്റെ ശബ്ദവും ഒരുപോലെ ഇരിക്കുന്നു എന്നാണ്. നമ്മൾ നമ്മൾ ഒരുമിച്ച് കൊപ്രാക്കളത്തിലേക്ക് സൈക്കിളിൽ യാത്ര ചെയ്യുന്നു എന്നാണ് ലക്ഷ്മി ദിലീപ് പറയുന്നത്. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടി എന്ന് വിളിച്ചതാണ്.
1: അയ്യോ,
0: അതിനെന്താ അയ്യോ? ലക്ഷ്മി ദിലീപ് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിയിലേക്കൊരു സന്ദേശം അയച്ചു. എൻ്റെ സുഹൃത്ത് CBSE പഠിച്ച് വന്ന അലനെ അവർ സ്റ്റേറ്റ് പഠിച്ച പിള്ളേരെല്ലാവരും കൂടി സ്റ്റേറ്റ് പയ്യനാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയാണോ? അങ്ങനെ അല്ല, അങ്ങനെ അല്ലാതല്ല, കിടന്നു ഉരുളണ്ട. ആ പിള്ളേരെല്ലാരും കൂടി നിങ്ങളെ ഒരു പരുവാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത് അതിന്റെ അകത്ത്. കുറച്ച് ഡള്ളായിരുന്നു, പിന്നെ ആർട്സ് ക്ലബ് സെക്രട്ടറി വരെ ആയി. അപ്പൊ ആ സുഹൃത്താണ് സന്ദേശം അയച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ഏത് പാട്ടാ ഞങ്ങൾ ഇന്ന്
1: വെക്കേണ്ടത്?
0: മാലിക് എന്ന സിനിമയിലെ പാട്ടല്ലേ? അപ്പൊ എന്തായാലും വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. അപ്പോ കുറച്ച് വൈകിയാണെങ്കിലും വീണ്ടും പിറന്നാൾ ആശംസകൾ. അൻവർ അലിയുടെ വരികൾക്ക് സുഷിൻ ശ്യാം ഇണം നൽകി. KS ചിത്രയും സൂരജ് സന്തോഷും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനത്തിന് എന്റെ ഒരു പ്രിയപ്പെട്ട ചേച്ചിയും സുഹൃത്തുമായ ചിത്രലേഖയെ സന്ദേശഗാനത്തിലൂടെ വിളിക്കാമോ? ചേച്ചി സെക്രട്ടേറിയറ്റിലെ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റാണ്. ഗ്രാമം വിട്ടുപോയി നഗരത്തിൽ ചേക്കേറിയിട്ടും തിരികെ വീണ്ടും ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ ചേച്ചി ഇവിടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. മരിച്ചുപോയ തന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചേച്ചിയുടെ എഴുത്തുകളെല്ലാം ചിത്രലേഖ ശ്യാമള എന്ന പേരിലാണ്. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കവിതകളും കഥകളും ചേച്ചി എഴുതി പോസ്റ്റ് ചെയ്യും. വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ ആ പഠിത്തക്കാരിയുടെ മുഖ്യ വിനോദം. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി നോക്കുന്ന ഭർത്താവും നല്ലൊരു നർത്തകി കൂടിയായ മോളും മോനും അടങ്ങുന്നതാണ് ചേച്ചിയുടെ കുടുംബം. നമ്പർ കൊടുത്തിട്ടുണ്ട്, ചിത്ര ചേച്ചിയെ വിളിക്കുമെന്ന് പ്രതീക്ഷയോടെ. തളിര, മുല്ലശ്ശേരി, കരകുളം. നമുക്ക് ചിത്രലേഖ ചേച്ചിയെ കിട്ടുമോ നോക്കാം. ഹലോ.
1: ഹലോ,
0: ചിത്രലേഖ ചേച്ചിയാണോ?
1: അതെയല്ലോ.
0: ഈ കൂട്ടിലിട്ടൊരു പക്ഷിയെ പോലെ ഞാൻ ചിറകടിച്ചു വരുന്നു, ചിറകടിച്ചു തളരുന്നു മൗനമേ. ചുറ്റും ജനങ്ങളുണ്ടെങ്കിലും ഇന്ന് എന്റെ ലോകം വെറും ശൂന്യമായൊരിടം. അതെന്ത് പറ്റി? ഈ എഴുത്തുകളൊക്കെ വായിക്കുന്ന ഒരാളാ. ഒരു സാധ്യതയില്ല. അതെങ്ങനെയാവാൻ സാധ്യതയുണ്ട്? എങ്ങനെ പരിചയം വരാൻ സാധ്യതയുണ്ട്? അതാണ്, ഗ്രാമാന്തരീക്ഷത്തിൽ താമസിക്കാൻ വീണ്ടും ചേക്കേറിയ ഒരു ചേച്ചിയെ കുറിച്ച് അറിഞ്ഞിട്ട് ചേച്ചിയുടെ എഴുത്തുകൾ കണ്ടുപിടിച്ച് വായിച്ചിട്ട് ചേച്ചിയെ വിളിക്കുവാണ്. ചില നേരങ്ങളിൽ ഇപ്പൊ എവിടെ കിട്ടും?
1: ചില നേരങ്ങളിൽ ഫ്ലിപ്കാർട്ടിൽ കിട്ടും.
0: ഓക്കെ, അപ്പൊ ചില നേരങ്ങളിൽ എങ്ങനെയാണത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? എഴുത്തായിട്ടാണോ? സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പൊ ഒരു പാട്ട് പറഞ്ഞാൽ കാര്യം ബാക്കി പറയാം. ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയണം.
1: ഇഷ്ടപ്പെട്ട പാട്ടോ?
0: ആ,
1: ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പാട്ട് ഇഷ്ടമാണ്. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാല്,
0: ആ ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളിൽ നിന്ന് ഏതോ ഒരു പാട്ട് ഇപ്പൊ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഇങ്ങനെ ആ ചുണ്ടത്ത് വന്നു.
1: ഇല്ല, അങ്ങനെ ഒരു പാട്ട് പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വരത്തില്ല.
0: അതെന്താ ഓർമ്മ വരാത്തത്? നിരന്തരം ഒരുപാട് വരികളും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് എന്താണ് ഒരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വരാത്തത്?
1: പിന്നെ ഓർമ്മകളെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ടല്ലോ,
0: ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമൂകമീ വീഥിയിൽ. വീണ്ടും മൗനം, പേരുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മൗനത്തിന് എങ്ങനെ ഉപാസിക്കുകയാണോ?
1: ഇല്ല, അങ്ങനെയൊന്നുമില്ല. മനുഷ്യൻ ചില നേരങ്ങളിൽ എന്നാണല്ലോ ആ പുസ്തകത്തിന്റെ തലക്കെട്ട്, ചില നേരങ്ങളിൽ മനുഷ്യൻ അങ്ങനെ ആയി പോകാറില്ലേ. ചില നേരങ്ങളിൽ മൗനവും മൂകതയും ഏകാന്തതയും ഒക്കെ നമുക്ക് കൂട്ടായി വരും. ചില നേരങ്ങളിൽ നല്ല ബഹളം വയ്ക്കുന്ന ആളായിട്ട് ഇരിക്കാം. ആൾക്കൂട്ടത്തിൽ ഇരിക്കാനും ഇഷ്ടമാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ ഇരിക്കാനും, തനിയെ ഇരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പോലും ആൾക്കൂട്ടത്തിൽ തനിയെ ആയി പോകാറുണ്ട്.
0: എന്നാലും ഒരു എവിടെയോ ഒരു ദുഃഖം കിടപ്പുണ്ട്. സ്നേഹത്തിന്റെ ശവക്കലറ കണ്ടിട്ട് ഒരുവനോ ഒരുവൾക്കോ തോന്നലില്ലത്രേ ഒരു അശ്രുപുഷ്പമെങ്കിലും അതിൽ അർപ്പിക്കുവാൻ. എന്നാലും ഇതൊക്കെ അറിയുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായി? പക്ഷേ അവിടെയും ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്.
1: തീർച്ചയായിട്ടും മനുഷ്യന്റെ ജീവിതം പ്രതീക്ഷയിൽ.
0: ഒടുവിൽ ഞാൻ ബുദ്ധനെ പോലെ ബോധോദയം വന്നൊരു അരയാലിൻ ചോട്ടിൽ ധ്യാനത്തിൽ ഇരുന്നോളാം എന്ന് പറയുന്നുണ്ട് ആരോടോ. ചെറിയ ഉറപ്പാക്കലും പ്രതീക്ഷകളൊക്കെ ഉണ്ട്.
1: പിന്നെ അത് വേണ്ടേ?
0: അത് വേണം. പിന്നെ
1: നമ്മളെ കാത്തിരിക്കുന്ന ആൾക്കാരില്ലേ,
0: ഉറപ്പായിട്ട്
1: പ്രതീക്ഷ വേണ്ടേ ജീവിക്കാനായിട്ട്, മുന്നോട്ട് പോകാനായിട്ട്?
0: തീർച്ചയായും. പക്ഷെ അടുത്ത വരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിന്റെ പ്രേമത്തിന്റെ തടവറയിൽ കരിമ്പടം പുതച്ചിരിക്കുന്ന തടവുപുള്ളി, എനിക്കൊട്ടും വേദനയില്ല, ഒട്ടും തിടുക്കമില്ല.
1: അതെ, അങ്ങനെയും വേണ്ടേ?
0: വേണം.
1: ഇപ്പോഴാളെ കാണിക്കാൻ പാടില്ലല്ലോ.
0: അവധാനതയോടുകൂടി അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും തീർച്ചയായും. മോളും മോനും ഒക്കെ എന്ത് പറയുന്നു? മോളുടെ ഡാൻസ് ഒക്കെ മുന്നോട്ട് ഗംഭീരമായി പോകുന്നുണ്ടോ?
1: മോള് കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ചില കൊച്ചു പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, നന്നായി പോകുന്നു.
0: പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ്, ഇപ്പൊ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രലേഖ ചേച്ചി?
1: എം എ കംപ്ലീറ്റ് ചെയ്തു.
0: എത്രാമത്തെ?
1: മൂന്നാമത്തെ.
0: അതാ ചോദിച്ചത്, ഇപ്പൊ ഏതിലാണ് ഈ മൂന്നാമത്തെ എം എ എടുത്തിരിക്കുന്നത്?
1: മലയാളം. മലയാളമാണ് എന്റെ ഇഷ്ട സബ്ജക്ട്. പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ പഠിക്കാൻ കരുതി പഠിച്ചു.
0: ഓക്കെ. ഈ സെക്രട്ടേറിയറ്റിലെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ ഇത് എപ്പോഴാണ് ഇതിനൊക്കെ ഒപ്പിക്കുന്നത്?
1: ഈ തിരക്കുകളിൽ നിന്നൊക്കെ ഉള്ള ഒഴിഞ്ഞിരിപ്പാണ് പഠിത്തം.
0: അത് ശരി. അതും ടീനേജേഴ്സ് ആയിട്ടുള്ള രണ്ട് പിള്ളേരെയും കൊണ്ട്.
1: അതെ,
0: പോലീസുകാരനായ ഒരു ഭർത്താവ്.
1: എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു.
0: ആ, അതാണ്. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിൽ
1: വിളിച്ചതാണ്.
0: എങ്ങനെ പിടികിട്ടി? ചുമ്മാ.
1: അവളുടെ പേര് ശ്യാമ തളിര എന്നാണ്. ഞങ്ങളെ തളിര കുട്ടിയെന്ന് വിളിക്കും.
0: ആ, തളിര ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു വളരെ നീണ്ട മെസ്സേജ് അയച്ചു. ആ മെസ്സേജിൽ നിന്ന് അല്ല പക്ഷേ ഈ എഴുത്തുകളൊക്കെ തപ്പിയെടുത്തത്, എഴുത്തുകളല്ലാതെ ഞാൻ കണ്ടിട്ടുള്ളതാ. എന്തായാലും വലിയ സന്തോഷം.
1: അപ്പൊ
0: ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ. അപ്പൊ അതില് ഈ ഓർമ്മകളൊക്കെ ഇവിടെ ചാർത്തി വെച്ചാ മതിയോ? ആ സിനിമയുടെ പേര് പ്രതീക്ഷ എന്നാണ്. അപ്പൊ എന്തായാലും ഈ വളരെ പ്രതീക്ഷയോടുകൂടി, അതെ തീർച്ചയായും നല്ല പ്രതീക്ഷകളോടുകൂടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഒ എൻ വിയുടേതാണ് വരികൾ, സലിൽ ചൗധരിയുടെ സംഗീതം, യേശുദാസ് പാടിയതാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു.

പ്രിയ സന്ദേശഗാനം, എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരായ എനിക്ക് സഹോദര തുല്യരായ രണ്ടുപേർക്ക് ആശംസകൾ അറിയിക്കണം. ഒരാൾ ബൈജു അണ്ണന്റെയും മഞ്ജുവിന്റെയും വിവാഹ വാർഷികമാണ് മെയ് 21. മറ്റൊരാൾ വിനയചന്ദ്രൻ, അദ്ദേഹത്തിന്റെ മകൾ വിശ്വനിയുടെ പിറന്നാളാണ് മെയ് 20. ബൈജുവും വിനയനും എപ്പോഴും ഒരുമിച്ചാണ്. ഈ രണ്ടുപേർക്കും ഞാൻ പ്രിയപ്പെട്ടവളാണ്. എന്റെ രണ്ട് സഹോദരന്മാർ എന്റെ ഭർത്താവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ. രണ്ടുപേർക്കും ആശംസകൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ എവിടെ പോയാലും 3 കുടുംബവും ഒരുമിച്ചാണ് പോകുന്നത്. ഇപ്പോൾ ഒരുപാട് നാളായി ഞങ്ങൾ ഒന്നിച്ചു കൂടിയിട്ട് യാത്ര പോയിട്ട് അതിൻ്റെ പരിഭവവും അവർക്കുണ്ട്. ഇത് ആ ആശംസകളിൽ കൂടെ മാറട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് സരിത രവികുമാർ, വെൺപാലവട്ടം. നമുക്കെന്തായാലും രണ്ടുപേരെ വിളിക്കാൻ നിവൃത്തിയില്ല. ആദ്യം കാണിച്ചിരിക്കുന്നത് ബൈജുവിൻ്റെ നമ്പർ ആയതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വിളിച്ചു നോക്കാം.

0: ഒരു മറുപടി തന്നില്ല ഇതുവരെയിട്ടും. ഞാനല്ലേ പിടുത്തത് നിൽക്കുകയാണ്. എനിക്കൊരു 500 കടം വരാൻ പറ്റൂ?
1: 500 വേണോ?
0: ഓ,
1: എവിടെ വരും വാങ്ങിക്കാൻ?
0: ഇപ്പൊ ഗൂഗിൾ പേയിൽ ഉണ്ടെങ്കിൽ നമ്പർ ഇട്ടത് മതി.
1: എനിക്ക് എങ്ങനെ തിരിച്ചു തരും?
0: ഇതിച്ച് നാളെ വൈകുന്നേരം തരും.
1: എങ്ങനെ തരും?
0: ഗൂഗിൾ പേ തരും.
1: അതിന് എന്താണ് ഒരു ഉറപ്പ്?
0: ഗൂഗിൾ പേയിൽ ഇങ്ങോട്ട് തരുമ്പം അങ്ങോട്ട് തിരിച്ച് ഗൂഗിൾ പേ തരാന്നെ ഉറപ്പ്.
1: അതെങ്ങനെ ഉറപ്പിക്കുമെന്നാണ് പറഞ്ഞത്?
0: 100% ഇങ്ങോട്ട് തന്നെങ്കിൽ അതിനെ വിശ്വാസത്തിൽ തിരിച്ചു തരുന്നവരാണ് കഴിവ്.
1: ആ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്പറിൽ ലിങ്ക് ചെയ്തിട്ട് ഗൂഗിൾ പേ ഇല്ലെന്നേ.
0: തരണ്ട, നേരിട്ട് താ.
1: ആ, നേരിട്ട് എവിടെ വരും വാങ്ങിക്കാൻ?
0: പള്ളിയിലൂടെ വരാം.
1: ഏത് പള്ളിയിലവിടെ? എത്ര മണിക്ക് വരും? ഇപ്പൊ വരുമെന്ന് വെച്ചാൽ എനിക്ക് അവിടെ വരാൻ പറ്റണ്ടേ? ഞാൻ ഇനിയിപ്പോ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. ഇതിപ്പോ അതൊക്കെ പോട്ടെ, ഈ 500 രൂപ ഇപ്പൊ അത്യാവശ്യം എന്തുവാണ്?
0: അത്യാവശ്യം നിവർത്തിയില്ല, നെഞ്ചി കുത്തും. പക്ഷെ നെഞ്ചി തകർന്നു നിൽക്കുന്നു ഇപ്പോഴും.
1: ഇത്രയും സങ്കടവും?
0: ഓ, സങ്കടമില്ല,
1: പിന്നെ
0: വിഷമമൊന്നുമില്ല.
1: പിന്നെ
0: വിഷമമില്ലാത്തവനാണ് ഞാൻ, എനിക്ക് കുഴപ്പം. വിഷമമില്ലാത്ത എന്താ വിഷമം? ഞാൻ
1: അപ്പൊ നമുക്ക് ഈ വിഷമം തീർക്കാൻ നമുക്കൊരു പാട്ടങ്ങ് പാടിയാലോ?
0: 500 തന്നിട്ട് പാട്ട് പാടിയേ പോരെ.
1: പാട്ട് പാടി തീരുമ്പോ 500 രൂപ തരണോ വേണ്ടെന്ന് ഞാൻ ആലോചിക്കും.
0: നല്ല പാട്ട് പാടിക്കൂ.
1: ആ, ഓ, പാട്ട് പാടും, നോക്കട്ടെ.
0: ഞാൻ പാടണോ?
1: ആ, പാടണം. ബൈജു പാടണം, പിന്നെ വേറെ ആര് പാടും?
0: എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് പാടാം.
1: ആ, അടിപൊളി.
0: എന്റെ കൂട്ടുകാരനെ കൊടുക്കാം പാട്ട് പാടാം.
1: നിങ്ങൾ പാടിയാ മതി.
0: എന്റെ സ്വന്തമെന്റെ സ്വന്തമായി ആശ കൊണ്ടു കൂടി കൂട്ടിന ഇഷ്ടം വേറെ ഇഷ്ടം. അയാൾ ഉദ്ദേശിച്ചത് എന്റെ പാട്ടിനാണ് ഉദ്ദേശിച്ചത്. ഞാൻ പാടിയല്ലേ.
1: ആ, പാട്ട് വരട്ടെ, നമ്മൾ ഉദ്ദേശിച്ച പാട്ട് വരട്ടെ.
0: ഇവന്മാരും പാടിയ ഈ കറക്റ്റ് ആവൂല. ഞാൻ പാടിയല്ലേ ഈ കറക്റ്റ് പാട്ട് വരുള്ളൂ.
1: ആ, അപ്പൊ വരട്ടെ.
0: മുത്തേ പൊന്നി
1: വരട്ടെ വരട്ടെ, പിണങ്ങാതെ പാടിക്കോ. അതൊന്നും എന്നെ കൊണ്ട് പറ്റൂല.
0: അല്ല, ഇങ്ങനെ വാർപ്പെടുത്താൻ പറ്റിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ
1: ആ ദ്രോഹത്തിന് ഒരു സഹോദരിയാണ് കാരണക്കാരി. വെൺപാലവട്ടത്തുള്ള ഒരു സരിത. ഓ, സരിത രവികുമാർ.
0: നമ്മളെ കുമാറിന്റെ ഭാര്യ.
1: ഓ,
0: വിളിച്ചു പറഞ്ഞാ.
1: ഓ,
0: അവർക്ക് നേരത്തെ
1: അങ്ങനെ പറഞ്ഞിട്ട് നന്നാവുന്നില്ല. അതുകൊണ്ട് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. അതെ പറഞ്ഞത്, സഹോദരി വിചാരിച്ചിട്ട് സഹോദരൻ നന്നാവുന്നില്ല.
0: ഞാൻ ഇന്നത്തെ രാത്രിയോടുകൂടി നിർത്തി
1: ഈ സെക്കൻഡോടുകൂടി
0: അവള് പറഞ്ഞിട്ടാണ് നിങ്ങൾ വിളിക്കേണ്ടി വന്നതിന്റെ പേരിൽ.
1: ആ, അതാണ്.
0: എന്റെ ഒരു കൂടപ്പുറപ്പായ ഒരു ദാസൻ ഉണ്ട്. എന്റെ അണ്ണ സംസാരിച്ച പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ഇങ്ങനെ മറുപടി നിങ്ങളോട് സംസാരിച്ചത്.
1: ദാസ് അണ്ണനെ പോലൊരു അണ്ണനാണെന്ന് വിചാരിച്ചോ? പ്രശ്നം തരുന്നില്ലേ?
0: 100%.
1: അപ്പൊ ഇതിന്റെ കൂടെ നമുക്കൊരു പാട്ടും കൂടി വെക്കണം. ഏത് പാട്ട് വെക്കണം? പിച്ച വെച്ച നാൾ മുതൽ വെക്കണോ, മുത്തേ പൊന്നേ പെണ്ണങ്ങളിലെ വെക്കണോ?
0: പിച്ച വെച്ച നാൾ മതി.
1: അത് മതിയാ? ഉറപ്പിച്ച
0: മതി.
1: അപ്പോ കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവ് ഇടം നൽകി ശങ്കർ മഹാദേവൻ പാടിയ പാട്ടാണ്.

0: ഹലോ സന്ദേശഗാനം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജയകുമാർ ഒരു നല്ല റേഡിയോ ശ്രോതാവാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു അഹങ്കാരമുണ്ട്. ആകാശവാണിയിലെ എല്ലാവരുടെയും ശബ്ദം തനിക്ക് തിരിച്ചറിയാൻ പോലും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആകാശവാണിയിൽ പോയി. അവിടെ ചെന്ന് മനേഷ് സാറിനെ പരിചയപ്പെട്ടിട്ടേ വരൂ എന്ന് വീമ്പ് പറഞ്ഞ പോയയാൾ സായിപ്പിനെ കണ്ടപ്പം കവാത്ത് മറന്നു. കൂടുതൽ വിവരങ്ങൾ നേരിട്ട് ചോദിക്കാൻ പറ്റുമെങ്കിൽ സാർ ശബ്ദം മാറ്റി സംസാരിച്ച് അദ്ദേഹത്തോട് ആളെ തിരിച്ചറിയാൻ പറയണം. അദ്ദേഹം BSNL റിട്ടയേർഡ് ജീവനക്കാരനാണ്. ഞാൻ അമ്പിളി. May 20 ജയകുമാർ സാറിൻ്റെ ബർത്ത്ഡേയാണ്. വിളിക്കണേ പ്ലീസ്. വിളിച്ചു നോക്കാം.
1: ഹലോ ഹലോ ഹലോ ജയകുമാർ സാറേ, ജയകുമാർ സാർ ബർത്ത്ഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ നമ്മളൊന്നും വിളിച്ചില്ല.
2: നിങ്ങൾ
1: ചുമ്മാ ഈ റേഡിയോ കെട്ടി പിടിച്ചോണ്ടിരുന്നാ മതി. ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണം. ഞങ്ങളൊക്കെ വിളിച്ചു ചോറൊക്കെ തരണം. സ്മാളല്ല, ചോറ് ചോറ്. എപ്പോഴും സ്മാള് സ്മാളുള്ളത് ചിന്തയെ ഉള്ളു. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല.
2: പിന്നെ
1: എനിക്ക് ചാട് മതി, ചാട് പായസം കൂട്ടി ചാട്. ജയകുമാർ സാർ വിളിച്ച് തരുമ്പോഴത്തേക്ക് അതിനകത്തൊരു സന്തോഷമുണ്ട്. ഒന്നും അല്ലെങ്കിൽ എന്നെ റേഡിയോ ഒക്കെ കേൾക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച ആളല്ലേ? അതേ അതേ. എന്നാണ് സാറിന് എന്നെ ഓർമ്മ കാണില്ല? സാറ് ചുമ്മാ അങ്ങനെ പറയാൻ.
2: നമുക്കിപ്പോ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അറിയാന്നുള്ള ഒരാളാണെങ്കിൽ ആദ്യം പറയും. ഞാൻ ആരെങ്കിലും വിളിച്ചുകഴിഞ്ഞാൽ ജയകുമാറാണ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുള്ളൂ.
1: സാർ BSNL ആയതുകൊണ്ട് സാറിന് അങ്ങനത്തെ ടെലിഫോൺ അറിയാതെയൊക്കെ വന്നത്. ഇനി ഞാൻ സാർ എന്നെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെയൊക്കെ സംസാരിക്കാം.
2: നിങ്ങൾ ഇപ്പൊ മുതലെ സംസാരിച്ചു
0: ഇപ്പൊ മുതല് ഞാൻ ഇങ്ങനെ സംസാരിച്ചാലോ?
2: ഇപ്പൊ മുതലാ? വല്ലപ്പോഴും വിളിക്കുന്നവരാണെങ്കിൽ നമുക്ക് വല്ല മനസ്സിലാവും.

0: ആ അതല്ലേ, അപ്പോഴിങ്ങനെ ഓർത്തു വെച്ച് അന്വേഷിച്ച് വിളിക്കുന്ന ആൾക്കാരല്ലേ കൂടുതൽ പ്രിയപ്പെട്ടവർ. ആ എന്റെ ശബ്ദമൊക്കെ അറിയാന്ന് നാട്ടില് മൊത്തം പറഞ്ഞോണ്ട് നടക്കാന്നല്ല ഞാൻ അറിഞ്ഞത്. എന്നിട്ട് എന്റെ ശബ്ദം കേട്ടിട്ട് തിരിച്ചറിഞ്ഞില്ല.
1: ശബ്ദം കേട്ടത് അങ്ങനെയാണെങ്കിൽ തന്നെ ആദ്യം പറഞ്ഞത് നേരെയല്ല, കുറച്ചുകൂടെ വയസ്സായും പ്രായമായ അമ്മാവൻ പറയുമ്പോഴാണ് പറഞ്ഞത്.
0: എന്നിട്ട് ഇപ്പോഴോ?
1: ഇപ്പം നേരെയായി.
0: ആ നേരെയായി, പക്ഷെ ആരാന്ന് പിടികിട്ടുന്നില്ല.
1: അല്ല അത് മറ്റേ നമ്മുടെ ഇവിടുത്തെ
0: ആ അത് തന്നെ, ഒരു ഒരു അമ്പിളി അറിയ, അമ്പിളി
1: ഓ
0: ആര്
1: അറിയാം, എന്റെ ഭാര്യയായിട്ട് വരും.
0: ഈ അമ്പിളി പറയുന്നത് താങ്കൾക്ക് ഭയങ്കര അഹങ്കാരമാണത്. ഏഹ്, ആകാശവാണിയിലുള്ള സകല ആൾക്കാരുടെ ശബ്ദം താങ്കൾക്ക് അറിയാം എന്ന് അഹങ്കരിച്ച് നടക്കുകയാണ് എന്നൊക്കെയാണ് താങ്കളുടെ ഭാര്യ പറയുന്നത്.
1: അത് ഉള്ളതാണ്, പക്ഷേ സാറ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് കുറച്ച് നാടകത്തിൽ അഭിനയിക്കും പോലെയാണ് പറഞ്ഞത്. അതുകൊണ്ട്
0: അതിന്റെ കാരണക്കാരിയാണ് പുറകെ നിന്ന് ശരിക്കുന്നത്.
1: അതെ,
0: അപ്പോ ഇതൊരു ചലച്ചിത്രഗാന പരിപാടിയാണെന്ന് അറിയാലോ.
1: അറിയാം സാറേ.
0: അപ്പൊ ഏത് പാട്ടാ വെക്കേണ്ടത്?
1: പാട്ട് വെച്ചാൽ ഞാനൊരു പാട്ട് പഠിക്കോട്ടോ?
0: ആ പിന്നെന്താ,
1: ഈ കടലും മാറു കടലും ഭൂമിയും മാനവും പതിനാല് ലോകങ്ങൾ ഇവിടന്ന് പോണവരെ അനുഷ്യനുണ്ടോ? അവിടെ മതങ്ങളുണ്ടോ?
0: കടൽപ്പാലം എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പൊ മൊത്തം ദാർശനിക ഗാനങ്ങളാണല്ലോ താല്പര്യം. താങ്കൾ ഈ പറഞ്ഞ പാട്ടും നേരത്തെ പറഞ്ഞ പാട്ടും ഒക്കെ ദാർശനിക സ്വഭാവമുള്ള പാട്ടുകളായതുകൊണ്ട് ഞാൻ ചോദിച്ചേ ഉള്ളൂ. വയലാറിന്റെ രചനകൾ, ജി ദേവരാജന്റെ ഈണം, ശ്രീകാന്ത് ആണ് പാടിയ പാട്ട്. ഫോണിൽ എന്തോ ചെറിയ പ്രശ്നമാണെന്ന് തോന്നുന്നു, എനിക്ക് വ്യക്തമായി കേൾക്കുന്നില്ല പലപ്പോഴും. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ദീർഘമായി സംസാരിക്കാനും പരിചയപ്പെടാനും ഒക്കെ പറ്റട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423005.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സാർ, ഇത്രയും രൂപ?
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്.

0: തൽക്കാലം പ്രോസസിംഗിനായി 200,000 ആയിക്ക്, ബാക്കി പിന്നെ.
1: 200,000?
2: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാർസലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
0: അയ്യോ,
1: കട്ട് ചെയ്തു.
2: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല. ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
2: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ശാസ്ത്ര രംഗത്തെ വിസ്മയങ്ങൾ, ആകാശവാണിയുടെ ശാസ്ത്രലോകം പരിപാടി.
4: ഇന്ന് ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
5: ഇല പൊഴിയുന്ന പേപ്പർ ബിർച്ച് ചെടിയിൽ നിന്ന് വേനൽക്കാലത്ത് വലിയ അളവിൽ കാർബൺ നിത്യഹരിത സസ്യമായ ഫെറിലേക്ക് ചില ഭൂഗർഭ പാതകളിലൂടെ നീങ്ങുന്നതായി അവർ കണ്ടു. എന്നാൽ ശരത്കാലത്ത് ബിർച്ചിന്റെ ഇലകളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ നിത്യഹരിത ഫെറിൽ നിന്നും കാർബൺ തിരിച്ച് ബിർച്ചിലേക്ക് വന്നു ചേരുന്നതായും അവർക്ക് മനസ്സിലായി.
4: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
6: ഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
7: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനും ഒപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനും ഒപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
3: ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർനാടകം കേൾക്കാം. ഡസ്തോവ്സ്കിയുടെ നോവലിൻ്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും 31-ാം ഭാഗം, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. ഇന്ന് വൈകിട്ട് 4 മണിക്ക് മായാമുദ്രകൾ, RL സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്, രചന ജേക്കബ് അബ്രഹാം. ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
8: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
9: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 28 മെൻസ്ട്രുവൽ ഹൈജീൻ ഡേ അഥവാ ആർത്തവ ശുചിത്വ ദിനം. ആർത്തവം എന്നത് മറച്ചുവെക്കേണ്ടതോ അല്ലെങ്കിൽ രഹസ്യമായി സംസാരിക്കേണ്ടതോ ആയ ഒരു വിഷയമല്ല, മറിച്ച് ജീവന്റെ തുടർച്ച സാധ്യമാക്കുന്ന ഒരു ജൈവ പ്രക്രിയയാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. പക്ഷെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് തുറന്നു പറയാൻ പലർക്കും മടിയാണ്. അറിവില്ലായ്മ കൊണ്ടും ശുചിത്വമില്ലായ്മ കൊണ്ടും ആർത്തവ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അറിവുകൾ ഇക്കാര്യത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ നേടിയിരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സുരക്ഷിതവും ശുചിത്വപൂർണവുമായ ആർത്തവകാലം ഓരോ സ്ത്രീയുടെയും അവകാശമാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ നഴ്സിംഗ് ഓഫീസർ ഡോക്ടർ ഡിനു എം ജോയ്.
10: ഇന്ന് May 28 മെനിസ്റ്റർ ഹൈജീൻ അഥവാ ആർത്തവ ശുചിത്വ ഡേ ആയി നാം ആചരിക്കുകയാണ്. എന്താണ് ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ? ആർത്തവം എന്നത് സ്ത്രീകളിൽ ഓരോ മാസവും നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഗർഭാശയത്തിന്റെ അഥവാ യൂട്രസിന്റെ അകത്തെ പാളിയായ രക്തവും ടിഷ്യുവും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ. ഈ രക്തസ്രാവം സാധാരണയായി 3 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കും. ഇത് സ്ത്രീകളുടെ ആരോഗ്യകരമായ പ്രജനന സൗധാനത്തിന്റെ ഭാഗമാണ്. ഇത് എപ്പോഴാണ് പെൺകുട്ടികളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് സാധാരണയായി പെൺകുട്ടികളിൽ പ്യൂബർട്ടി പീരീഡിൽ, അതായത് 9 മുതൽ 16 വയസ്സിനുള്ളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഇംഗ്ലീഷിൽ അത് മെനാർക്കെ എന്ന് പറയാറുണ്ട്. ഇനി ഈ ആർത്തവം തുടങ്ങിയാൽ എന്നാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്? ആർത്തവം അഥവാ പീരിയഡ്സ് അഥവാ മെനിസ്ട്രേഷൻ

0: സാധാരണയായി നിൽക്കുന്നത് സ്ത്രീകളിൽ 45 മുതൽ 55 വരെ പ്രായം ആകുമ്പോൾ ആണ്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ മെനപ്പോസ് എന്ന് പറയാറുണ്ട്. ഇനി എന്താണ് ആർത്തവ ശുചിത്വം? ആർത്തവ സമയത്ത് സ്ത്രീകൾ ശുചിത്വവും ആരോഗ്യവും പാലിക്കുന്ന രീതികളെയാണ് മെനസ്ട്രൽ ഹൈജീൻ അഥവാ ആർത്തവ ശുചിത്വം എന്ന് പറയുന്നത്. ആർത്തവ ശുചിത്വത്തിന് സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ശുചിയായ സാനിറ്ററി ഉപകരണങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്കറിയാം ഇപ്പം നമ്മുടെ ഇടയിൽ മാർക്കറ്റുകളിലൊക്കെ പലതരത്തിലുള്ള സാനിറ്ററി ഉപകരണങ്ങൾ ലഭ്യമാണ്. സാനിറ്ററി പാഡുകൾ, മെനസ്ട്രൽ കപ്പുകൾ, ശുചിയായ തുണി എന്നിവ ലഭ്യമാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്കുചിതമായ സാനിറ്ററി ഉപകരണങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. പാഡ്, സാനിറ്ററി നാപ്കിൻ അഥവാ ഡിസ്പോസിബിൾ സാനിറ്ററി പാഡ് എന്ന് പറഞ്ഞ എന്താണ്, അഥവാ ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന ആർത്തവ സമയത്തെ രക്തസ്രാവം ആഗിരണം ചെയ്യുന്നതിനുള്ള പാഡിനെയാണ് നമ്മൾ ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിൻ എന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നാപ്കിൻ നമ്മൾ കളയുന്നു. ആ സാനിറ്ററി നാപ്കിൻ ആണെങ്കിലും നമ്മൾ തുണിയാണെങ്കിലും അത് ഉപയോഗിക്കുന്ന ആൾക്കാർ അത് സമയബന്ധിതമായി മാറ്റണം. സാധാരണയായി എപ്പോഴാണ് സാനിറ്ററി നാപ്കിൻ അഥവാ തുണിയൊക്കെ ഉപയോഗിക്കുന്നവർ മാറ്റേണ്ടത്? സാധാരണയായി 4-6 മണിക്കൂറിനുള്ളിൽ നമ്മൾ മാറ്റണം. നമുക്കറിയാം ഓരോരുത്തർക്കും രക്തസ്രാവത്തിന്റെ അളവ് വ്യത്യാസമൊക്കെ ആയിരിക്കും. ഇനി രക്തസ്രാവം കൂടുതലാണെങ്കിൽ അത് ഈ 4-6 മണിക്കൂർ വരെയൊന്നും ഈ പാഡ് അഥവാ തുണി വെച്ചുകൊണ്ടിരിക്കരുത്. ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കൊക്കെ നമ്മൾ അത് മാറ്റണം. ഇനി അധിക സമയം മാറ്റാതെ നമ്മൾ ഉപയോഗിച്ചാൽ അത് ലീക്കേജ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ദുർഗന്ധവും അവിടെ അണുബാധയ്ക്കും ചാൻസ് ഉണ്ട്, അണുബാധയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഉപയോഗിച്ച പാടുകൾ ശരിയായിട്ട് നമ്മൾ നശിപ്പിച്ചു കളയണം. അതായത് ഉപയോഗിച്ച പാട് പേപ്പറിൽ പൊതിഞ്ഞ് മാലിന്യ ബിന്നിൽ അഥവാ വേസ്റ്റ് ബിന്നിൽ നമ്മൾ ഇടണം. ചില സ്കൂളുകളിലും സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ ചെറിയതോ വലുതോ ആയ ഇൻസിനറേറ്റർ ലഭ്യമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പാട് ഉപയോഗിച്ചതിന് ശേഷം അത് കൂട്ടത്തോടെ കത്തിച്ച് നശിപ്പിക്കാം. അതായത് ആ ഇൻസിനറേറ്ററിലിട്ട് നമുക്കത് കൂട്ടത്തോടെ കത്തിച്ച് നശിപ്പിക്കാം. സാനിറ്ററി നാപ്കിന് നശിപ്പിക്കുമ്പോൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഡോണ്ട് സോപ്പ് ഡിസ്പോസിങ് സാനിറ്ററി നാപ്കിൻ. ഉപയോഗിച്ച പാടുകൾ തുറസായ സ്ഥലങ്ങളിൽ വലിച്ചെറിയരുത്. ഇത് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകും. അതുപോലെ തന്നെ സാനിറ്ററി പാടുകൾ ടോയ്ലറ്റിലോ ഡ്രെയിനുകളിലോ കളയരുത്. അങ്ങനെ ഇട്ട് എന്ത് പറ്റും? അത് മലിനജല പൈപ്പുകളൊക്കെ അത് അടയാനും ശുചിത്വ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമാകും. ഉപയോഗിച്ച പാടുകളൊക്കെ ഈ ഡസ്റ്റ്ബിന്നിലൊക്കെ ആണെങ്കിൽ ഒരിടത്തൊക്കെ കൂട്ടിയിട്ട് വളരെ കാലം കൂട്ടി വെക്കരുത്. അങ്ങനെ ചെയ്താൽ അതിലൂടെ ദുർഗന്ധവും ബാക്ടീരിയയുടെ വളർച്ചയും ഉണ്ടാകാം. ഇനി നമ്മൾ അടുത്ത ഒരു സാനിറ്ററി ഉപകരണത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത് തുണി ഉപയോഗിക്കുന്നവരുണ്ട്, ഈ ക്ലോത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആ ക്ലോത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോഴും ഈ ശുദ്ധമായ ഈ കോട്ടൺ തുണി മാത്രം ഉപയോഗിക്കണം. നല്ല ശുദ്ധമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള കോട്ടൺ ക്ലോത്ത്. എന്തുകൊണ്ടാണ് നമ്മൾ സിന്തറ്റിക് ക്ലോത്ത് ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയുന്നത്? സിന്തറ്റിക് ക്ലോത്ത് ഉപയോഗിക്കുവാണെങ്കിൽ അത് രക്തം അഥവാ ബ്ലഡ് അത് നന്നായിട്ട് ആഗിരണം ചെയ്യില്ല. ആഗിരണം ചെയ്യാത്തതിന്റെ പേരിൽ അതവിടെ കെട്ടി നിൽക്കും. അതുകൊണ്ട് കൂടുതലായിട്ട് ജനനേന്ദ്രിയ ഭാഗത്ത് ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കോട്ടൺ ക്ലോത്ത് മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി തുണി ഉപയോഗിച്ച ശേഷം എന്ത് ചെയ്യണം? സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. നന്നായിട്ട് അത് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നേരിട്ട് സൂര്യപ്രകാശത്തിൽ ഉണക്കുക. നമുക്കറിയാം സൂര്യപ്രകാശത്തിൽ ഉണക്കുവാണെങ്കിൽ അതിലുള്ള അണുക്കളൊക്കെ നശിക്കുന്നതിന് സഹായിക്കുന്നു. ഒരിക്കലും നമ്മൾ നനവുള്ള തുണി ഉപയോഗിക്കരുത്. അത് നനവുള്ള തുണി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അണുബാധയ്ക്ക് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി ഉണങ്ങിയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ തുണി വീണ്ടും ഉപയോഗിക്കാവൂ. ഇത് നമ്മളൊന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ തുണി ഉപയോഗിക്കുന്ന ഒരുപാടുകളുണ്ട്. ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിനുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള അതിനതിൻ്റെതായ പ്രയോജനങ്ങളും അതിൻ്റെതായ ദൂഷ്യഫലങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അത് ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദവും എളുപ്പമാണ്. നമുക്ക് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനും ജോലി സ്ഥലത്തൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും അത് എളുപ്പത്തിൽ അത് ഉപയോഗിക്കാനോ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് കളഞ്ഞാൽ മതി. അത് കഴുകാനൊന്നും സമയമൊന്നും എടുക്കണ്ട, നമുക്കൊന്ന് ഉപയോഗിച്ചിട്ട് കളയുവാണ്. അതുപോലെ തന്നെ അതറിയാം അതിന് പല ലെയറുകളുണ്ട്. രക്തം അതിൻ്റെ പാളികളിലേക്ക് ആഗിരണം ചെയ്തതിനാൽ നമ്മളെപ്പോഴും നമുക്കൊരു ഡ്രൈനസ് അതായത് വരണ്ടതായ ഒരു ഫീൽ വഴി ഒരു നനവല്ല പെട്ടെന്ന് അത് അബ്സോർവ് ചെയ്യും അതിന്റെ പാളുകളിലേക്ക്. അതുകൊണ്ട് വരണ്ടത് അനുഭവിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റുവാണെങ്കിൽ അണുബാധ ഉണ്ടാകാനൊക്കെ ചാൻസ് കുറവാണ്. അത് ഈ 4-6 മണിക്കൂറിനിടയിലൊക്കെ മാറ്റുവാണെങ്കിൽ. പിന്നെ നമുക്കറിയാം ഈ ഓരോ സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് പൈസ രൂപ മുടക്കേണ്ടി വരും. ഓരോ മാസത്തിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള തുക നമുക്ക് ചെലവാക്കേണ്ടി വരും. പക്ഷെ തുണിയാണെങ്കിൽ നമുക്ക് ലാഭകരമാണ്, നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, അത്രയും വീണ്ടും കഴുകി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അന്നേരം നമ്മൾ അത് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ സാനിറ്ററി നാപ്കിൻ മേടിക്കാൻ എല്ലാ മാസവും നമുക്ക് പൈസ മുടക്കേണ്ടി വരും. പക്ഷെ തുണിയാണെങ്കിൽ നമുക്ക് വീണ്ടും കഴുകി ഉപയോഗിക്കാം. തുണിപ്പാടുകളാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു, കൂടുതൽ ചെലവ് കുറവാണ്, സാനിറ്ററി നാപ്കിനനുസരിച്ച് ചെലവ് കുറവാണ്. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, പരിസ്ഥിതി സൗഹൃദമാണ്. അതെന്തുകൊണ്ടാണ് പരിസ്ഥിതി സൗഹൃദം എന്ന് പറയുന്നത്, മറ്റേ നമ്മൾ സാനിറ്ററി നാപ്കിനാണെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ അത് ഉപയോഗിച്ച ശേഷം അത് നമ്മൾ പൊതിഞ്ഞ് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ആണെങ്കിൽ അത് കുഴിയിലാത്തിട്ടൊക്കെ കത്തിച്ച് കളയുവാണ് അല്ലെ. അന്നേരം അത് പരിസ്ഥിതിക്ക് അത് ദോഷമാണ്, കുറെ പ്ലാസ്റ്റിക് അതിന്റെ കണ്ടന്റ് ഒക്കെ വരും. അല്ലെങ്കിൽ നമുക്ക് സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഇൻസിനറേറ്റർ ഇട്ടാണെങ്കിലും അതിന്റെ കത്തിക്കും അതിന്റെ പുകയുടെ ഒക്കെ കുറച്ച് വരും. അന്നേരം നമ്മൾ തുണിയാണെങ്കിൽ അത് അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ തുണി കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാണ്, മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. നമ്മുടെ പിന്നെ അടുത്ത തുണിയുടെ അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതാണ് നമ്മൾ ഈ തുണിപ്പാടുകളും ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള പ്രയോജനങ്ങളാണ് നമ്മളിപ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടത്. ഇനിയിപ്പോൾ നമുക്കറിയാം കൂടുതൽ ആൾക്കാർ ഇപ്പോൾ മിനിസ്റ്റർ കപ്പിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പം നമ്മുടെ മാർക്കറ്റുകളിലും എല്ലാം അവൈലബിൾ ആണ് മിനിസ്റ്റർ കപ്പ്. അതിപ്പോൾ നമ്മൾ ഇപ്പം അഡോളസൻസിനുള്ള കുട്ടികളാണെങ്കിൽ പോലും യൂത്തുകളും സ്ത്രീകളൊക്കെ കൂടുതലായിട്ട് മിനിസ്റ്റർ കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കംഫർട്ടൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം എല്ലാവർക്കും അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയൊക്കെ ഉണ്ട്. പക്ഷെ പല ആൾക്കാരും ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അത് ഭയങ്കര കംഫർട്ടാണെന്ന് പറയാറുണ്ട്. ഇനി എന്താണ് മിനിസ്റ്റർ കപ്പ്, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഈ മിനിസ്റ്റർ കപ്പ് എന്നത് മാസവാര സമയത്ത് യോനിയിലിടുന്ന ഒരു സ്ത്രീ ശുചിത്വ ഉപകരണമാണ്. നമ്മുടെ യോനിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീ ശുചിത്വ ഉപകരണമാണ്. ഇത് പാടുകളെ പോലെ രക്തം ആഗിരണം ചെയ്യുന്നതല്ല, പകരം ആർത്തവ രക്തം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ യോനിയിലേക്ക് കപ്പ് വെച്ച് അത് ആർത്തവ രക്തം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ഒരു ബെല്ല്, അതായത് മണിയുടെ ആകൃതിയൊക്കെയുള്ള ഷേപ്പാണ് ഇതിന്. താഴെയുണ്ട് നമുക്കൊരു സ്റ്റെം ഉപയോഗിച്ച്, നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ട് കാണാം, താഴെയുള്ള ഒരു സ്റ്റെം ഉണ്ട്. താഴെയുള്ള സ്റ്റെം ഉപയോഗിച്ചാണ് ഈ കപ്പ് ഇടാനും പുറത്തെടുക്കാനും ഒക്കെ സഹായിക്കുന്നത്. കപ്പ് ആ യോനിയുടെ ഭിത്തിയിൽ അതായത് സെർവിക്സിന് താഴെയായി പതിഞ്ഞ് ഈ ബ്ലഡ് കളക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി ഇത് രക്തസ്രാവത്തിന്റെ അളവിനെ ആശ്രയിച്ച് ഓരോ 4-12 മണിക്കൂറിലും കപ്പ് പുറത്തെടുത്ത് കഴുകി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അതും അറിയാം, നമ്മൾ മുമ്പേ പാഡിന്റെയും സാനിറ്ററി നാപ്കിന്റെയും തുണിയുടെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ ഓരോരുത്തരുടെ രക്തസ്രാവം അനുസരിച്ചാണ് ഇത് നമ്മൾ പുറത്തേക്ക് എടുത്ത് കഴുകുകയൊക്കെ ചെയ്യേണ്ടത്. രക്തസ്രാവം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം 10-12 മണിക്കൂർ നേരം ഒന്നും വെക്കാൻ പറ്റത്തില്ല, അതിന് മുമ്പ് തന്നെ നമ്മളത് എടുക്കണം, അല്ലെങ്കിൽ അത് ലീക്കാവും, നിറഞ്ഞത് ലീക്കാവും. സാധാരണ 4-10-12 മണിക്കൂറിനുള്ളിൽ ഒരു ഉള്ളിൽ വരെ ഇരി വെക്കാന്ന് പറഞ്ഞാലും ഓരോരുത്തരുടെ രക്തസ്രാവം അനുസരിച്ച് നമ്മൾ ഇടയ്ക്ക് അത് കപ്പ് പുറത്തെടുത്ത് കഴുകി വീണ്ടും ഉപയോഗിക്കണം. ഇനി ഓരോ ആർത്തവത്തിന് ശേഷവും എന്ത് നമ്മൾ ചെയ്യണം, അത് ഓരോ ആർത്തവ സൈക്കിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കപ്പ് വൃത്തിയാക്കി നമ്മൾ വിളപ്പിളപ്പിച്ച വെള്ളത്തിൽ അണുമുക്തമാക്കി നമ്മൾ സൂക്ഷിക്കണം. ഇതാണ് നമ്മളൊരു മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ ശരീര ശുചിത്വം നമ്മൾ ആർത്തവ സമയത്ത് നമ്മൾ പാലിക്കണം, അല്ലെങ്കിൽ അണുബാധയ്ക്ക് ഉണ്ടാകും. അന്നേരം നമ്മൾ എന്താണ്, ദിവസവും നമ്മൾ ഒരു നേരമെങ്കിലും കുളിക്കണം, രണ്ടു നേരം കുളിക്കുന്നത് നല്ലത്, ഒരു നേരമെങ്കിലും കുളിക്കണം. ഈ ജനനേന്ദ്രിയ ഭാഗം ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയായി സൂക്ഷിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ പാടൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ അടിവസ്ത്രത്തിലാണ് നമ്മളത് അത് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അടിവസ്ത്രമൊക്കെ അത് അതിലേക്ക് ലീക്ക് വന്ന് അത് നനയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പൊ തുണി എന്തൊക്കെ ഉപയോഗിച്ചാൽ ഏതിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അടിവസ്ത്രമൊക്കെ അഴുക്കാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അടിവസ്ത്രം അഴുക്കായെങ്കിൽ അതും ഉടനെ തന്നെ മാറ്റണം. അതിപ്പോ നമ്മൾ പാടൊക്കെ മാറ്റുന്നതോടൊപ്പം തന്നെ അടിവസ്ത്രമൊക്കെ അഴുക്കായാൽ അടിവസ്ത്രവും നമ്മൾ മാറ്റിയിട്ട് വേറെ അടിവസ്ത്രം ധരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും, അത് കൂടുതലായിട്ട് നനഞ്ഞ് അടിവസ്ത്രം ഉപയോഗിക്കുവാണെങ്കിൽ അതും അണുബാധയ്ക്ക് കാരണമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഹാൻഡ് ഹൈജീന്, നമ്മളെപ്പോഴും നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മൾ കൈകൾ ശുദ്ധീകരിക്കണം. ഓരോ തവണ പാട് മാറ്റുമ്പോഴും അത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കണം. മെൻസ്ട്രൽ കപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് മെൻസ്ട്രൽ കപ്പ് അത് പുറത്തെടുക്കുന്നതിന് മുമ്പും അത് വെച്ചതിന് ശേഷവും ഒക്കെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലവണ്ണം കൈ കഴുകണം, അല്ലെങ്കിൽ നമ്മുടെ കൈ കഴുകുന്ന അണുക്കൾ ജനനേന്ദ്രിയ ഭാഗത്തിലേക്കൊക്കെ അത് പകരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈകൾ കൃത്യമായിട്ട് നമ്മൾ വൃത്തിയാക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ശുചിയായ ടോയ്ലറ്റും വെള്ളവും ലഭ്യമാകണം അല്ലേ. നമുക്കറിയാം ഈ സമയത്തൊക്കെ നമുക്ക് പാടൊക്കെ നമുക്ക് മാറ്റണമെങ്കിലൊക്കെ സ്ത്രീകൾക്ക് ജോലി സ്ഥലത്താണെങ്കിലും സ്കൂട്ടുകൾക്കൊക്കെ ആണെങ്കിലും സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ശുചിയായ ടോയ്ലറ്റും വെള്ളവും ലഭ്യമാക്കി കൊടുക്കണം. സ്വകാര്യതയും ശുദ്ധജലവും ശുചിത്വമുള്ള ടോയ്ലറ്റും ആരോഗ്യകരമായ ആർത്തവ ശുചിത്വത്തിന് ആവശ്യമാണ്. ഇനി ആർത്തവ ശുചിത്വം എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത്? അണുബാധകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു, ദുർഗന്ധവും അസ്വസ്ഥതയും കുറയ്ക്കുന്നു, ആത്മവിശ്വാസത്തോടെ സ്കൂളിലും ജോലിയിലും പങ്കെടുക്കാൻ സഹായിക്കുന്നു, സ്ത്രീകളുടെ മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് സഹായകരമാണ്. നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനും അതോടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഈ ആർത്തവ ശുചിത്വം വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇനി നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആർത്തവത്തെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണോ കോമൺ ആയിട്ടുള്ള തെറ്റിദ്ധാരണകളെന്നും അതിന്റെ സത്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ചില തെറ്റിദ്ധാരണകളാണ് അഥവാ മിത്ത് നമ്മൾ പറയും അല്ലെ, ആർത്തവ സമയത്ത് കുളിക്കരുത്. പക്ഷെ അതിന്റെ ഫാക്ട് എന്താണ്, അതിന്റെ സത്യം എന്താണ്? കുളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ശുചിത്വം നമ്മുടെ കൂട്ടുന്നതാണ്. കുളിക്കുന്നത് മൂലം ശുചിത്വത്തിനും അണുബാധ തടയുന്നതിനും സഹായകരമാണ്. പിന്നെ ചില തെറ്റിദ്ധാരണയാണ് പീരിയഡ് ഉള്ളവർ അതായത് ആർത്തവത്തിന് സമയത്ത് അടുക്കളയിൽ പോകാൻ പാടില്ല. ഇത് നമുക്കറിയാം ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ തെറ്റാണ്, ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ നമ്മൾ ചിലവർ പറയുന്നൊക്കെയാണ് ആർത്തവ സമയത്ത് പ്രത്യേകിച്ചും കൂടുതൽ ജോലികളൊന്നും ചെയ്യരുത്, എക്സസൈസ് ചെയ്യരുതെന്നൊക്കെ. ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ആർത്തവം എന്ന് പറയുന്നത് സ്വാഭാവിക ശാരീരിക പ്രക്രിയയാണ്. നമുക്ക് എന്ത് ജോലിയാണോ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ലഘുവായ എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആർത്തവ സമയത്തിന്റെ ആരംഭത്തിലുള്ള വേദനയൊക്കെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ എക്സസൈസും ആർത്തവ സമയത്ത് ചെയ്യുന്നത് ഒരു കുഴപ്പവുമില്ല ശാസ്ത്രീയമായിട്ട് പറയുവാണെങ്കിൽ. ഇനി നമ്മൾ ഇപ്പൊ ഇത് പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, അത് പീരിയഡ്സ് നമുക്കറിയാം പല പേരിൽ അറിയപ്പെടും. പീരിയഡ്സ് ഇംഗ്ലീഷ് നമ്മൾ മെനിസ്ട്രേഷൻ പറയും, ആർത്തവം അതെന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതെന്ന് പറയുന്നത് ഗർഭാശയത്തിൽ നിന്നുള്ള രക്തവും അനുബന്ധ വസ്തുക്കളും യോനിമുഖം വഴി പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് സ്ത്രീകളിൽ വരുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ആർത്തവ സമയത്ത് വ്യക്തിപരമായ ശുചിത്വം അതായത് പേഴ്സണൽ ഹൈജീൻ വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അണുബാധയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പിന്തുണ നൽകണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദ സന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇതുവരെ കേട്ടത് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, ആകാശവാണി

ഇന്ന് രാഗാമൃതത്തിൽ മഹാരാജപുരം സന്താനം പാടുന്നു. കൂടെ പാടുന്നത് മഹാരാജപുരം ശ്രീനിവാസൻ, എം ചന്ദ്രശേഖരൻ വയലിൻ, തഞ്ചാവൂർ ഉപേന്ദ്രൻ മൃദംഗം, കെ നാഗ

രാഗാമൃതത്തിൽ ഇതുവരെ പാടിയത് മഹാരാജപുരം സന്താനം, കൂടെ പാടിയത് മഹാരാജപുരം ശ്രീനിവാസൻ, എം ചന്ദ്രശേഖരൻ വയലിൻ, തഞ്ചാവൂർ ഉപേന്ദ്രൻ മൃദംഗം, കെ നാഗരാജറാവു ഘടം.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പാടിയത് പി ജയചന്ദ്രൻ, ഗാനരചന കാനിഷ് പോനൂർ, സംഗീത സംവിധാനം കെ രാഘവൻ. ചിത്രം 14-ാം രാവ്.

എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയ ഗാനം. ഗാനത്തിൻ്റെ രചന സന്തോഷ് വർമ്മ, സംഗീത സംവിധാനം ജാസി ഗിഫ്റ്റ്. ചിത്രം ചൈന ടൗൺ.

കെ ജി മാർക്കോസ്, മാസ്റ്റർ അലൻ എന്നിവർ പാടിയ ഗാനം. ഗാനരചന കെ ജയകുമാർ, സംഗീത സംവിധാനം സണ്ണി സ്റ്റീഫൻ. ചിത്രം ഉത്രം നക്ഷത്രം.

ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകി പാടിയത്. ഗാനരചന ഷാജഹാൻ ഒരുമനയൂർ. ചിത്രം മൊഹബത്തിൻ കുഞ്ഞബ്ദുള്ള.

അടുത്ത ഗാനം വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകി. സൂരജ് സന്തോഷും നിത്യ മാമനും പാടിയത്. ചിത്രം മധുരം.

നസീർ ഇബ്രാഹിം എഴുതി സിയാഉൾ ഹഖിനോടൊപ്പം പാടിയത്. ഗാനത്തിൻ്റെ സംഗീത സംവിധാനം രാഹുൽ രാജ്. ചിത്രം ബി ടെക്.

വിനായക ശശികുമാറിൻ്റെ വരികൾക്ക് കൈലാസിൻ്റെ സംഗീതം, പാടിയത് സിതാര കൃഷ്ണകുമാർ, അഭിജിത്ത് അനിൽകുമാർ എന്നിവർ. ചിത്രം വാശി

റോണി റാഫേൽ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ, ശ്രേയാ ഘോഷാൽ എന്നിവർക്കൊപ്പം പാടിയത് ഗാനരചന പ്രഭാവർമ്മ. ചിത്രം മരയ്ക്കാർ, അറബിക്കടലിൻ്റെ സിംഹം.

ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം കെ എസ് ചിത്രയും ചന്ദ്രശേഖരൻ പാടിയത്. ചിത്രം മാനത്തെ വെള്ളിത്തേരിൽ.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം, വിജയ് യേശുദാസും സിതാരയും പാടിയതാണ് ഈ ഗാനം. ചിത്രം ഉയരെ

ഒരു ഗാനം കൂടി കേൾക്കൂ. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം, പാടിയത് യേശുദാസ്. ചിത്രം 5 സ്റ്റാർ ഹോസ്പിറ്റൽ.

0: ശാസ്ത്രലോകത്തിൽ ഇന്ന് വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. അധ്യാപികയായ ഡോക്ടർ ലിജ എം നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: വൃക്ഷ സംഭാഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ? അതെ, അതുതന്നെ, മരങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം. അപ്പോൾ മരങ്ങൾ സംസാരിക്കുമല്ലേ? അവർ എങ്ങനെയാണ് പരസ്പരം ആശയങ്ങൾ അഥവാ സിഗ്നലുകൾ കൈമാറുന്നത്? അതിനവരെ പ്രാപ്തരാക്കുന്നത് ആരാണ്? ഏത് ജീവിയുമായുള്ള സഹബന്ധമാണ് മരങ്ങളെ അതിന് സഹായിക്കുന്നത്? ഈ അടുത്തിറങ്ങിയ ജെയിംസ് ക്യാമറൂണിന്റെ അവതാർ എന്ന സിനിമ കൂട്ടുകാർ കണ്ടുകാണുമല്ലേ? അതിൽ ഐവ എന്ന ദൈവിക സങ്കല്പത്തെ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? അതെ, ഐവ എന്നത് ഒരു സാങ്കല്പിക ദൈവിക പരിവേഷമല്ല, മറിച്ച് ശാസ്ത്രീയമായി വളരെയധികം വിശകലനം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഗവേഷണ വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് അല്പം ശാസ്ത്രീയ വിശദീകരണമായാലോ? കനേഡിയൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞയായ സൂസൻ സിമാഡിന്റെ ഏകദേശം 30 വർഷത്തെ ഗവേഷണമാണ് ഭൂമിക്കടിയിലെ രഹസ്യമായി നടക്കുന്ന സസ്യങ്ങളുടെ ആശയ കൈമാറ്റങ്ങളും ശക്തമായ താങ്ങി നിർത്തലുകളും ബാഹ്യലോകത്തിന് തുറന്നുകാട്ടിയത്. തന്റെ കരിയറിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് കൊളംബിയൻ വുഡ് കട്ടിംഗ് കമ്പനിയിൽ സീസണിംഗ് ഓഫീസറായി ജോലി ചെയ്തിരുന്ന സിമാഡ് പൈൻ തോട്ടങ്ങളിലെ വിർച്ച് പോലുള്ള കലകളെ നശിപ്പിക്കുമ്പോൾ കൂടുതൽ പൈൻ മരങ്ങൾ അസുഖം ബാധിച്ച് നശിക്കുന്നതായി കണ്ടെത്തി. ഈ നിരീക്ഷണം വിഭവങ്ങൾക്ക് വേണ്ടി മാത്രമേ വൃക്ഷങ്ങൾ മത്സരിക്കുകയുള്ളൂ എന്ന വ്യവസ്ഥാപിതമായ വിശ്വാസം തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാക്കിക്കൊടുത്തു. 1997 കാലയളവിൽ തന്റെ PhD തീസീസിനായി ഇതുമായി ബന്ധപ്പെട്ട വിഷയം തെരഞ്ഞെടുത്ത സിമാഡ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകളായ carbon 13, 14 എന്നിവ കുത്തിവച്ച വലിയ ബാഗുകളിൽ ബിർച്ച്, ഡഗ്ലസ് ഫിർ എന്നീ തൈകളെ ഒരുമിച്ച് നട്ടുപിടിപ്പിച്ചു. അതിനുശേഷം ഈ ചെടികളിൽ നിന്നും പുറത്തേക്ക് വരുന്ന റേഡിയേഷൻ ഒരു ഗീഗർ മുള്ളർ കൗണ്ടർ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്തു. ഇല പൊഴിയുന്ന പേപ്പർ ബിർച്ച് ചെടിയിൽ നിന്ന് വേനൽക്കാലത്ത് വലിയ അളവിൽ കാർബൺ നിത്യഹരിത സസ്യമായ ഫെറിലേക്ക് ചില ഭൂഗർഭപാതകളിലൂടെ നീങ്ങുന്നതായി അവർ കണ്ടു. എന്നാൽ ശരത്കാലത്ത് ബിർച്ചിന്റെ ഇലകളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ നിത്യഹരിത ഫെറിൽ നിന്നും കാർബൺ തിരിച്ച് ബിർച്ചിലേക്ക് വന്നു ചേരുന്നതായും അവർക്ക് മനസ്സിലായി. പിന്നീട് അവരുടെ വിദ്യാർത്ഥിയായ കെവിൻ ബെയ്ലറുടെയും കൂട്ടാളികളുടെയും DNA മാപ്പിംഗ് പഠനങ്ങളിലൂടെ മുതിർന്ന ഡഗ്ലസ് ഫിർ മരങ്ങൾക്കിടയിലുള്ള ഈ ഭൂഗർഭപാതകൾ ഫംഗസിന്റെ ശൃംഖലകളാണെന്നും ഇവ പരസ്പരം ബന്ധമുള്ള വലക്കണ്ണികളായാണ് കാണപ്പെടുന്നതെന്നും കണ്ടെത്തി. ഈ ഫംഗസുകൾ വ്യത്യസ്ത മരങ്ങളുടെ വേരുകളെ ബന്ധിപ്പിക്കുന്നുവെന്നും ജലം, കാർബൺ, നൈട്രജൻ എന്നിവ പങ്കിടാൻ വൃക്ഷങ്ങളെ സജ്ജരാക്കുകയും ചെയ്യുന്നുവെന്നും അവർ മനസ്സിലാക്കി. ഈ സങ്കീർണ ഫംഗസ് ശൃംഖലയ്ക്ക് സിമാഡ് വുഡ് വൈഡ് വെബ് എന്ന് നാമകരണവും ചെയ്തു. ഇനി ആരൊക്കെ ചേരുമ്പോഴാണ് നമ്മുടെ വുഡ് വൈഡ് വെബ് പൂർണ്ണമാകുന്നതെന്ന് നോക്കിയാലോ? തീർച്ചയായും നമ്മുടെ വുഡ് വൈഡ് വെബിന്റെ നാമകരണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ ഈ ഭൂഗർഭ ഫംഗസ് ശൃംഖലകളാണ്. വൃക്ഷങ്ങളുടെ വേരുകളുമായി ഒരുതരം സഹജീവി ബന്ധത്തിൽ ഏർപ്പെടുന്ന ഈ ശൃംഖലകൾക്ക് പറയുന്ന പേര് മൈക്കോറൈസ എന്നാണ്. 1881 പോളിഷ് മൈക്കോളജിസ്റ്റ് ആയ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്: വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും. ഇവ രണ്ടും ചേർന്ന ഒരു പൊതു മൈക്കോറൈസൽ നെറ്റ്വർക്കിനെയാണ് വുഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഇവയെ ഫംഗൽ നെറ്റ്വർക്ക് എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നറിയാമോ? അതിന് കാരണം ഇവയുടെ ശരീര നിർമ്മിതിയാണ്. ഫംഗൽ ഹൈഫ അഥവാ മൈസീലിയം എന്ന് വിളിക്കുന്ന നേർത്ത നാരുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഈ നാരുകൾ അസംഖ്യം ശാഖോപശാഖകളായി മാറിയാണ് വൃക്ഷങ്ങളുടെ വേരുമായി ബന്ധമുണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരം ബന്ധം കേവലം ഒരു മരത്തിന്റെ വേരുമായല്ല, മറിച്ച് ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഈ ശൃംഖല ഒരേ സമയം അനവധി മരങ്ങളുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടാകാം. ഇനി നമുക്ക് ഞാൻ തുടങ്ങിവച്ച തലക്കെട്ടിലേക്കൊന്ന് തിരിച്ചുപോയാലോ? ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന ആശയങ്ങൾ ഒന്നുകൂടെ ഓർത്തെടുത്താലോ? അതായത്, വാഗമരത്തോപ്പിലെ ഐവകൾ ശരിക്കും നമ്മുടെ മൈക്കോറൈസൽ ശൃംഖലകളാണ്. ഇവയുടെ പരസ്പര ബന്ധപ്പെടലുകളാണ് നാം വുഡ് വൈഡ് വെബ് എന്ന് വിളിച്ചത്. അപ്പോൾ ഈ വാഗമരങ്ങൾ, ഇവയ്ക്ക് എന്താണ് ഇവിടെ പ്രസക്തി? നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വാഗമരങ്ങൾ ഇടതൂർന്ന് വളരുന്ന ഒരു വനമാണെന്ന് സങ്കല്പിക്കുക. അവിടെ ഏറ്റവും പഴക്കം ചെന്നതും വലുതും ചെറുതുമായ ഒരുപാട് മരങ്ങളുണ്ടാകും. അതിൽ ഏറ്റവും പഴക്കം ചെന്ന മരത്തെ മാതൃവൃക്ഷങ്ങൾ അഥവാ ഹബ്ബ് മരങ്ങൾ എന്ന് വിളിക്കാം. ശരിക്കും പറഞ്ഞാൽ മാതൃവൃക്ഷങ്ങളാണ് നമ്മുടെ വുഡ് വൈഡ് വെബിന്റെ കേന്ദ്ര കണക്ടറുകളായി പ്രവർത്തിക്കുന്നത്. വനപ്രതിരോധ ശേഷിയുടെ താക്കോലായ ഈ മരങ്ങൾ ഇളം തൈകളെ വളർത്തുന്നതിനും പോഷകങ്ങൾ കൈമാറുന്നതിനും ചുറ്റുമുള്ള മരങ്ങൾക്ക് പാരിസ്ഥിതിക ഭീഷണികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനും നമ്മുടെ അയവകളായ മൈക്കോറൈസൽ ശൃംഖലകളെ ഉപയോഗപ്പെടുത്തുന്നു. ഇനി നമുക്ക് വൃക്ഷ സംഭാഷണത്തിൽ അയവമാർ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നോക്കിയാലോ. ഒരു മരം ആക്രമിക്കപ്പെടുമ്പോൾ അത് മൈക്കോറൈസൽ ഹൈഫയിലൂടെ അയൽ മരങ്ങളിലേക്ക് കെമിക്കൽ സിഗ്നലുകളായ ജാസ്മോണിക് ആസിഡ്, സാലിസിലിക് ആസിഡ് മുതലായ സ്ട്രെസ് കെമിക്കൽ സിഗ്നലുകളായി സഞ്ചരിക്കുന്നു. ഇവ സ്വീകരിക്കുന്ന റിസീവർ മരങ്ങൾ ഈ രാസ സിഗ്നലുകളെ അവയുടെ റൂട്ട് സിസ്റ്റങ്ങളിലൂടെ കണ്ടെത്തുകയും രോഗപ്രതിരോധ സംവിധാനങ്ങളെ പ്രൈം ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരം പ്രൈമിംഗ് മരങ്ങൾ ഒരുപക്ഷെ ആക്രമിക്കപ്പെട്ടാൽ പ്രതിരോധ എൻസൈമുകൾ വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് ഇവയെ സജ്ജരാക്കുന്നു. വൃക്ഷങ്ങളിലെ ഈ കെമിക്കൽ സിഗ്നലിംഗ് സിസ്റ്റം മൃഗങ്ങളിലെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തിന് സമാനമായി ദ്രുതഗതിയിൽ ആശയ കൈമാറ്റത്തിന് സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. അടുത്തതായി വൃക്ഷങ്ങൾക്കിടയിലെ ആശയവിനിമയത്തിന്റെ പലതരം സിഗ്നൽ സംവിധാനങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമതായി പ്രതിരോധ മുന്നറിയിപ്പ് സിഗ്നലുകൾ. ഒരു മരത്തെ പ്രാണികളോ രോഗകാരികളോ ആക്രമിച്ചാൽ മൈക്കോറൈസൽ നെറ്റ്വർക്കിംഗ് അയൽക്കാർക്ക് മുന്നറിയിപ്പ് സിഗ്നലുകൾ അയക്കുന്നു. ഇത് അയൽ വൃക്ഷങ്ങൾക്ക് നിർദ്ദിഷ്ട കീടത്തിനെതിരെ പ്രതിരോധ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. അടുത്തതായി വിഭവ വിനിയോഗ സിഗ്നലുകൾ. വരൾച്ച അല്ലെങ്കിൽ നൈട്രജന്റെ അഭാവം പോലുള്ള വിഭവ ദൗർലഭ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മൈക്കോറൈസൽ നെറ്റ്വർക്കിംഗിന് കൈമാറാൻ കഴിയും. ഇതിന്റെ ഫലമായി പഴയ ഹബ്ബ് മരങ്ങൾക്ക് അധിക കാർബൺ അല്ലെങ്കിൽ പോഷകങ്ങൾ ഇളം തൈകളിലേക്കോ സമ്മർദ്ദത്തിലായ അയൽക്കാരിലേക്കോ അയക്കാൻ കഴിയും. അലിലോപ്പതി കെമിക്കൽ ട്രാൻസ്ഫർ. അലിലോപ്പതി എന്ന രാസയുദ്ധം ചില സസ്യങ്ങൾ വളരെയധികം കാര്യക്ഷമതയോടെ ചെയ്യുന്ന ഒരു പ്രതിരോധ മാർഗമാണ്. അയൽ സസ്യങ്ങൾക്കുണ്ടാകുന്ന വളർച്ചയെയോ നിലനിൽപ്പിനെയോ സ്വാധീനിക്കുന്ന ജൈവരാസ വസ്തുക്കളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മൈക്കോറൈസൽ ശൃംഖല വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ഏതെല്ലാം വിധത്തിലാണ് നമ്മുടെ ഐവമാർ അഥവാ മൈക്കോറൈസൽ നെറ്റ്വർക്ക് വാഗമരത്തോപ്പുകളെ ശാക്തീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന് നോക്കിയാലോ. ഒന്നാമതായി വിഭവ പങ്കിടലും പുനർവിതരണവും. കാർബൺ, ജലം, നൈട്രജൻ, ഫോസ്ഫറസ് തുടങ്ങിയ വിഭവങ്ങൾ പങ്കിടാൻ വൃക്ഷങ്ങൾ ഈ ശൃംഖലയെ ഉപയോഗിക്കുന്നു. പോഷകക്കുറവുള്ള പ്രദേശങ്ങളിലെ മരങ്ങൾക്കോ പരിമിതമായ സൂര്യപ്രകാശമുള്ള ഇളം തൈകൾക്കോ അയൽപക്കത്തുള്ള ആരോഗ്യമുള്ള മരങ്ങളിൽ നിന്ന് അവശ്യ പോഷണം ലഭിക്കാൻ ഇത് അനുവദിക്കുന്നു. ഇത്തരം വിഭവ കൈമാറ്റം പരസ്പരം ബന്ധമില്ലാത്ത മരങ്ങളെ അപേക്ഷിച്ച് സ്വജാതിയിൽപ്പെട്ട വൃക്ഷങ്ങളുണ്ടെങ്കിൽ അവയ്ക്കായിരിക്കും കൂടുതൽ പരിഗണന. ഇതിനെ കിൻ റെക്കഗ്നിഷൻ എന്നും വിളിക്കാം. അടുത്തതായി വനപ്രതിരോധ ശേഷിയും ആരോഗ്യവും വർദ്ധിപ്പിക്കൽ. വരൾച്ച അല്ലെങ്കിൽ രോഗം പോലുള്ള പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളിൽ ഒരു വനത്തിലെ ജീവജാലങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഇവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി മൈക്കോറൈസൽ ശൃംഖലകൾ മാറാറുണ്ട്. വനത്തെ ഒറ്റയ്ക്ക് പ്രതിനിധീകരിക്കുന്നതിന് പകരം മുഴുവൻ ആവാസ വ്യവസ്ഥയെയും സഹായിക്കുന്ന ഒരു സഹകരണം സൂപ്പർ ഓർഗാനിസമായി മൈക്കോറൈസൽ ശൃംഖലകൾ പ്രവർത്തിക്കുന്നു. സ്പീഷീസുകൾ തമ്മിലുള്ള പിന്തുണ. സൂസൻ സിമാർഡിന്റെ പഠനത്തിൽ പറയുന്നത് പോലെ കോണിഫറുകൾ, ഇല പൊഴിയും മരങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത വൃക്ഷങ്ങൾക്കിടയിൽ പോഷകങ്ങൾ പങ്കിടുന്നതിനും വ്യത്യസ്ത സീസണുകളിലെ പോഷക ആവശ്യങ്ങൾ സന്തുലിതമാക്കുന്നതിനും മൈക്കോറൈസൽ ശൃംഖലകൾ അനുവദിക്കുന്നു. ഇത്തരത്തിൽ വൻ മരങ്ങൾ മുതൽ ചെറു സസ്യങ്ങൾ വരെ പലതരത്തിലുള്ള വിഭവ കൈമാറ്റത്തിലൂടെയും പോഷകങ്ങളുടെ പങ്കിടലുകളിലൂടെയും ശക്തിയാർജിച്ച് തിങ്ങിപ്പാർക്കുന്നതിൽ മൈക്കോറൈസൽ നെറ്റ്വർക്കിംഗിന്റെ പങ്ക് വളരെ വലുതാണ്. വനസംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും ബദലായി നമ്മുടെ ആവാസ വ്യവസ്ഥ എങ്ങനെ പൊരുത്തപ്പെടണമെന്ന് പ്രവചിക്കുന്നതിന് ഈ സംവിധാനത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും വളരെയധികം ഗവേഷണ പ്രാധാന്യമർഹിക്കുന്ന ഈ ഐവമാരെ നാം ഒരിക്കലും വിട്ടുകളഞ്ഞുകൂടാ. ശാസ്ത്രലോകത്തിന് വഴിത്തിരിവാകാൻ കഴിയുന്ന ഒരു കൂട്ടം യാഥാർത്ഥ്യങ്ങൾ ഇനിയും ഈ മേഖലയിൽ നിന്ന് ഉരുത്തിരിയട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രത്യാശിക്കാം.
0: വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. അധ്യാപികയായ ഡോക്ടർ ലിജ എം നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ശാസ്ത്രലോകം സമാപിക്കുന്നു.
2: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ആധാരം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ചിത്രയും സംഘവും പാടിയത്. ഗാനരചന കൈതപ്പുറം, സംഗീതം ജോൺസൺ.

ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും ഒരു മണിക്ക് ഒരു വട്ടം കൂടിയിൽ ആകാശവാണി. ഭദ്ര ജെ കെ മഹേന്ദ്രൻ എന്നിവർ പാടി ലളിതഗാനങ്ങൾ കേൾക്കാം. രചന അണ്ടൂർ കോണം വാഹിദ്, സംഗീതം ജി കെ ഹരീഷ് മണി. അള്ളാഹുവിൻ വിളിക്കുത്തരം നൽകിയ എന്ന ഗാനമാണ് ആദ്യം.

0: ഭദ്രജി കെ മഹേന്ദ്രൻ എന്നിവർ പാടിയുള്ളത് ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഗാനരചന അണ്ടൂർ കോണം വാഹിദ്, സംഗീതം ജി കെ ഹരീഷ് മണി. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51st പ്രഗതിയോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2ാം ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ. ബലിപെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സൗദി

ബേലെ 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. വാർത്തകൾ വിശദമായി. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൗകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടി മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രകൃതി യോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി, പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതിക വിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബത്വ നദീ സംയോജന പദ്ധതിയെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശിപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശു വികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി

മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി

0: ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടന്നുവരുന്നതെന്ന് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51st പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2nd ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റബാഡ ചന്ദ്രശേഖർ. ബലിപ്പെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ, പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സൗദി അറേബ്യയിലെ 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക് ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുന്നു.
3: May 28 അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനമായി എല്ലാ വർഷവും ആചരിക്കുന്നു. സ്ത്രീകളുടെ ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണിത്. ഒരു കുടുംബത്തിന്റെ കരുത്തും സമൂഹത്തിന്റെ അടിത്തറയും സ്ത്രീകളാണ്. പലപ്പോഴും സ്ത്രീകൾ സ്വന്തം ആരോഗ്യത്തെ അവഗണിച്ച് കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഒരു സ്ത്രീ ആരോഗ്യവതിയായിരിക്കുമ്പോഴേ ഒരു കുടുംബവും ആരോഗ്യകരമായിരിക്കൂ. അതിനാൽ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഒരു വ്യക്തിപരമായ കാര്യമല്ല, അതൊരു സമൂഹത്തിന്റെ സമഗ്രക്ഷേമവുമായി ബന്ധപ്പെട്ടതാണ്. സമതുലിതമായ ഭക്ഷണം, ശരിയായ വ്യായാമം, മാനസികാരോഗ്യ സംരക്ഷണം, സമയോചിതമായ മെഡിക്കൽ പരിശോധനകൾ തുടങ്ങിയവ സ്ത്രീകളുടെ ആരോഗ്യത്തിനുള്ള പ്രധാന ഘടകങ്ങളാണ്. ആരോഗ്യകരമായ ഒരു വാ എന്നത് ആരോഗ്യകരമായ ശരീരത്തിന്റെ അടിസ്ഥാനമാണ്. പലപ്പോഴും നമ്മൾ വായുടെ ആരോഗ്യത്തെ ചെറിയ കാര്യമെന്ന് കരുതാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വായുടെ ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിന്റെ ആകെ ആരോഗ്യത്തിന്റെ ഒരു കണ്ണാടി. ദന്താരോഗ്യവും ഹൃദയാരോഗ്യവും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതാണ്. വായിലുണ്ടാകുന്ന രോഗങ്ങൾ ഹൃദയത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നാം അറിഞ്ഞിരിക്കണം. വായിലുണ്ടാകുന്ന ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് മോണരോഗങ്ങൾ, ഹൃദയാരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നു. മോണരോഗത്തിന് കാരണക്കാരായ ബാക്ടീരിയകൾ രക്തസഞ്ചാരത്തിലൂടെ ഹൃദയത്തിലേക്ക് എത്തുകയും ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ അണുബാധ മൂലമുണ്ടാകുന്ന വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതുവഴി രക്തക്കുഴൽ ഇടുങ്ങുകയും രക്തയോട്ടം കുറയുകയും ചെയ്യുന്നു. ഇത് കാരണം ഹൃദയസ്തംഭനം വരാനുള്ള സാധ്യത കൂടുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വായിലെ ബാക്ടീരിയകൾ ഹൃദയത്തിലെ വാൽവിൽ അറ്റാച്ച് ചെയ്ത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന ഗുരുതരമായ അണുബാധ ഹൃദയത്തിന്റെ ഉൾഭാഗത്തും വാൽവുകളിലും ഉണ്ടാക്കുന്നു. ഹൃദയത്തിന്റെ വാൽവിന് പ്രശ്നമുള്ളവരെയും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെയും ഇത് ബാധിക്കുന്നു. മോണരോഗങ്ങൾ ഒരു ദീർഘകാല ഇൻഫെക്ഷനാണ്. അത് കാരണം ശരീരത്തിലെ ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് ആയ C-reactive പ്രോട്ടീൻ പോലുള്ളവ കൂടുകയും ഇത് മുഴുവൻ ശരീരത്തിലും ഇൻഫ്ലമേഷൻ അഥവാ അണുബാധ മൂലമുണ്ടാക്കുന്ന വീക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്കും സ്ട്രോക്കിനും കാരണമാകുന്നു. സ്ത്രീകളുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ദന്താരോഗ്യവും ഹൃദയാരോഗ്യവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് നോക്കാം. സ്ത്രീകളുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളായിട്ടുള്ള ഹോർമോണൽ വ്യതിയാനമുണ്ടാകുന്നു. ഇത് ദന്താരോഗ്യത്തെയും ബാധിക്കുന്നു. ഉദാഹരണത്തിന്, ആർത്തവ സമയത്ത് ഹോർമോൺ വ്യതിയാനം മൂലം മോണ കൂടുതൽ മൃദുലമാവുകയും മോണയിലേക്കുള്ള രക്തസഞ്ചാരം വർദ്ധിക്കുകയും ചെയ്യുന്നു. അത് കാരണം മോണ കൂടുതൽ സെൻസിറ്റീവ് ആകുകയും മോണ വീക്കവും മോണയിൽ നിന്ന് രക്തസ്രാവവും കണ്ടുവരുന്നു. അതുപോലെ ഗർഭകാലത്ത് പ്രൊജസ്റ്ററോൺ എന്ന ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കൂടുതലായിരിക്കും. ഇതും മോണകൾക്ക് വീക്കം, ചുവന്നതും മൃദുലവുമായ മോണകൾ, രക്തസ്രാവം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. യഥാസമയം ചികിത്സിക്കാതെ ഇരുന്നാൽ വായിലുള്ള രോഗാണുക്കൾ രക്തക്കുഴൽ വഴി ഗർഭസ്ഥ ശിശുവിനെ വരെ ബാധിച്ചേക്കാം. ഇത് ചിലപ്പോൾ മാസം തികയാതെയുള്ള പ്രസവത്തിനും കാരണമായേക്കും. അടുത്ത ഘട്ടം ആർത്തവ വിരാമം എന്ന സ്വാഭാവികമായ ഒരു ഘട്ടമാണ്. ഈ സമയത്ത് ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ അളവ് കുറയുന്നു. ഈസ്ട്രജൻ കുറയുന്നത് തന്നെ ഹൃദ്രോഗത്തിനുള്ള സാധ്യത കൂട്ടുന്നു. അതിനൊപ്പം മോണോ രോഗങ്ങളും കൂടി

ബാധിച്ചാൽ റിസ്ക് ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. ആർത്തവ വിരാമഘട്ടത്തിൽ വായിലുണ്ടാകുന്ന മാറ്റങ്ങൾ നാം തീർച്ചയായും അറിഞ്ഞിരിക്കണം. വായിൽ തുപ്പലിന്റെ അളവ് കുറയുകയും വായ വരണ്ടതായി തോന്നുകയും ചെയ്യുന്നു. ഇത് ബാക്ടീരിയ വളരാൻ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും മോണരോഗത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ മോണരോഗം മൂലം മോണ ചുരുങ്ങി പല്ലുകളിൽ നിന്നും വിട്ടുപോകുന്ന ഒരവസ്ഥ, അതുമൂലം പല്ലിന്റെ വേരുകൾ പുറത്തു കാണുന്ന രീതിയിൽ കാണുന്നു, പല്ലുകളിൽ കൂടുതൽ പുളിപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. മോണരോഗം കാരണം പല്ലിനു ചുറ്റുമുള്ള എല്ലുകൾ ദുർബലമാവുകയും പല്ലിന് ഇളക്കവും വേദനയും ഉണ്ടാകാറുണ്ട്. പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതിന് പോലും കാരണമാകുന്നു. ഇക്കാരണങ്ങളെല്ലാം കൊണ്ടാണ് സ്ത്രീകളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും മോണരോഗങ്ങൾ അവഗണിക്കരുത് എന്ന് പറയുന്നത്. സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും മോണരോഗത്തിനുള്ള പ്രധാന കാരണം യഥാസമയം നീക്കം ചെയ്യാത്ത ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ഭക്ഷണശേഷം വായ നന്നായി വൃത്തിയാക്കിയില്ലെങ്കിൽ പല്ലിനു ചുറ്റും ഒരു പാളി പോലെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും വായിലുള്ള ബാക്ടീരിയകളും പറ്റിപ്പിടിച്ച് പ്ലാക്കായി മാറുന്നു. ഇത് മോണരോഗത്തിന്റെ ആരംഭഘട്ടമായ ജിഞ്ചൈവൈറ്റിസിന് കാരണമാകുന്നു. ചുവന്നതും മൃദുലവുമായ മോണകൾ, മോണവീക്കം, പല്ല് തേക്കുമ്പോൾ മോണയിൽ നിന്നുമുണ്ടാകുന്ന രക്തസ്രാവം, വായനാറ്റം തുടങ്ങിയവയാണ് മോണരോഗത്തിന്റെ ആരംഭ ലക്ഷണങ്ങൾ. വായിലടിഞ്ഞുകൂടുന്ന പ്ലാക്ക് യഥാസമയം നീക്കം ചെയ്യാതെ വന്നാൽ അത് പിന്നീട് കട്ടി കൂടിയ കാൽക്കുലസായി മാറുകയും ക്രമേണ അത് മോണയിൽ കൂടുതൽ ഗുരുതരമായ പെരിഡോണ്ടൈറ്റിസ് എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. മോണയിൽ ഉണ്ടാകുന്ന അണുബാധ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന എല്ലുകളെയും ബാധിച്ച് പല്ലുകളിൽ ഇളക്കമുണ്ടാക്കുകയും പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതിന് പോലും കാരണമാകുന്നു. അതുകൊണ്ട് മോണരോഗത്തിന്റെ ലക്ഷണങ്ങളെ അവഗണിക്കാതെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു ദന്തരോഗ വിദഗ്ധനെ കണ്ട് ചികിത്സ തേടണം. പലപ്പോഴും വേദനയില്ലാതെ ആരംഭിക്കുന്ന മോണരോഗങ്ങളെ നാം ശ്രദ്ധിക്കാതെ ഇരിക്കുകയും ഗുരുതരമാകുമ്പോൾ മാത്രം ഡോക്ടറെ കാണാനായിട്ട് എത്തുകയും ചെയ്യുന്നതായാണ് കണ്ടുവരുന്നത്. 6 മാസം കൂടുമ്പോൾ ഒരു ദന്തരോഗ വിദഗ്ധനെ കണ്ട് ഒരു ചെക്കപ്പ് ചെയ്യുകയാണെങ്കിൽ പല്ലിന്റെയും മോണയുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. ഡോക്ടറുടെ വിശദമായ പരിശോധനയിൽ മോണരോഗം ആരംഭഘട്ടത്തിലാണെങ്കിൽ മോണ ക്ലീൻ ചെയ്താൽ മതിയാകും. സ്കെയിലിംഗ് അഥവാ പ്രൊഫഷണൽ ക്ലീനിംഗ് ചെയ്തു കഴിയുമ്പോൾ വായിലടിഞ്ഞുകൂടുന്ന പ്ലാക്കും കാൽക്കുലസും പൂർണ്ണമായും നീക്കം ചെയ്യാനായി സാധിക്കും. വളരെ ലളിതമായ ഒരു ചികിത്സാ രീതിയാണിത്. മോണരോഗം ഗുരുതരമായ അവസ്ഥയിലാണെങ്കിൽ ഡോക്ടർ എക്സ്റേ ചെയ്ത് നോക്കി പല്ലിന് ചുറ്റുമുള്ള എല്ലുകളുടെ അവസ്ഥയും ഉള്ളിലുള്ള ഇൻഫെക്ഷന്റെ അവസ്ഥയും നോക്കിയിട്ടായിരിക്കും ചികിത്സ തീരുമാനിക്കുന്നത്. ക്ലീനിംഗ് കൊണ്ട് പരിഹാരമാവാത്ത മോണരോഗങ്ങൾക്ക് ഫ്ലാപ്പ് സർജറി, ലേസർ സർജറി പോലുള്ള ചികിത്സകൾ ചെയ്യേണ്ടതായി വരുന്നു. ഇത്തരം ചികിത്സകൾ ചിലവേറിയതും സമയം അധികം എടുക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ മോണരോഗങ്ങൾ ഗുരുതരമാകാതെ യഥാസമയം ചികിത്സിച്ചാൽ മോണയുടെ ആരോഗ്യം മാത്രമല്ല നമ്മുടെ സമയവും പണവും കൂടി ലാഭിക്കാം. ഗുരുതരമായ മോണരോഗങ്ങൾ ഉള്ളവർ 3-4 മാസം ഇടവേളകളിൽ ഡെന്റൽ ചെക്കപ്പ് ചെയ്യാനാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. മോണയുടെ ആരോഗ്യത്തിനായി ചിട്ടയായ ഒരു പരിചരണവും ആവശ്യമാണ്. ദിവസവും 2 നേരം ബ്രഷിംഗ് ശീലമാക്കണം. രാവിലെയും രാത്രി ഉറങ്ങുന്നതിന് മുൻപും കൃത്യമായി പല്ലുതേക്കണം. ഒരു സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ബ്രഷ് ഉപയോഗിക്കണം. ബ്രഷ് പല്ലിനും മോണയിലും ഇടയിൽ പിടിച്ച് ചെറിയ വൃത്താകാരത്തിൽ അഥവാ സർക്കുലാർ മോഷനിലോ അതല്ലെങ്കിൽ മുകളിലും താഴേക്കും ബ്രഷ് ചലിപ്പിച്ച് അപ്പ് ആൻഡ് ഡൗൺ മോഷനിലുമാണ് ബ്രഷിംഗ് ചെയ്യേണ്ടത്. മോണയുടെ ഭാഗത്ത് ശക്തമായി അവർത്തരുത്. സാവധാനം ബ്രഷിംഗ് ചെയ്യണം. ഏകദേശം 1-4 മിനിറ്റ് സമയമാണ് ശരിയായ രീതിയിൽ ബ്രഷിംഗ് ചെയ്യാനെടുക്കേണ്ട സമയം. ഈ സമയത്തിനുള്ളിൽ പല്ലിന്റെ പുറം ഭാഗം, അകഭാഗം, ചവഭാഗം തുടങ്ങി 3 ഭാഗങ്ങളും വൃത്തിയായി ക്ലീൻ ചെയ്യണം. 3 മാസത്തിലൊരിക്കൽ ബ്രഷ് മാറ്റണം. മോണയുടെ സംരക്ഷണത്തിനായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മോണയ്ക്ക് വേണ്ടിയിട്ടുള്ള ടൂത്ത്പേസ്റ്റുകളും മൗത്ത് വാഷുകളും ഉപയോഗിക്കാം. ഒരു പയറുമണിയുടെ വലിപ്പത്തിൽ പേസ്റ്റ് ബ്രഷിലെടുത്ത് രാവിലെയും രാത്രിയിലും തേക്കുക. പല്ലുകളുടെ ഇട വൃത്തിയാക്കുവാനായി ഡെന്റൽ ഫ്ലോസുകൾ ഉപയോഗിക്കാം. ഫ്ലോസിംഗ് പക്ഷേ ശരിയായ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. പല്ലുകൾ വൃത്തിയാക്കുന്നത് പോലെ പ്രധാനമാണ് നാക്ക് വൃത്തിയാക്കുന്നതും. ടങ് ക്ലീനർ ഉപയോഗിക്കുമ്പോൾ നാക്ക് പൊട്ടാനും ചൊര വരാനും സാധ്യതയുണ്ട്. മാത്രമല്ല നാക്കിലുള്ള പാപ്പിലകൾക്ക് നാശം സംഭവിക്കുകയും ക്രമേണ രുചി അറിയാനുള്ള കഴിവ് നശിക്കുകയും ചെയ്യുന്നു. അതിനാൽ ടൂത്ത് ബ്രഷിന്റെ പുറകുവശം ഉപയോഗിച്ച് നാക്ക് വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കണം. ഭക്ഷണശേഷം എല്ലായ്പ്പോഴും വായ വൃത്തിയായി കഴുകണം. മോണയുടെ ആരോഗ്യത്തിനായി നല്ല ഭക്ഷണശീലങ്ങളിലും ശ്രദ്ധ വേണം. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ, നാരങ്ങ, നെല്ലിക്ക, മുസമ്പി തുടങ്ങിയവ മോണയിലെ രക്തസ്രാവം കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ക്യാരറ്റ്, വെള്ളരി, ചീര, പയർ തുടങ്ങിയവ പല്ലുകളെ വൃത്തിയാക്കുവാൻ സഹായിക്കുന്നു. കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ, പാല്, തൈര്, ചീസ്,

0: പനീർ തുടങ്ങിയവ മോണെ ശക്തമാക്കുന്നു. അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ പയറുവർഗ്ഗങ്ങൾ, കടല, നിലക്കടല, മുട്ട, മീൻ തുടങ്ങിയവയും മോണയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഭക്ഷണശേഷം ധാരാളം വെള്ളം കുടിക്കുക, വായ ശുദ്ധമായി സൂക്ഷിക്കുവാനും ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുവാനും ഇത് സഹായിക്കുന്നു. ദിവസവും കൃത്യമായ വ്യായാമങ്ങളും ചെയ്യുക. കുറഞ്ഞത് 30 മിനിറ്റ് നടക്കുക പോലുള്ള ലളിതമായ വ്യായാമങ്ങൾ ചെയ്യുക. സ്ട്രെസ് കുറയ്ക്കുക, നല്ല ഉറക്കവും ഉറപ്പാക്കണം. നമ്മുടെ ദിനചര്യയിലെ ചെറിയ ശീലങ്ങൾ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തെ നിർണയിക്കുന്നത്. ആരോഗ്യമുള്ള സ്ത്രീ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്.
1: സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക്. ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രകാശധാര സമാപിച്ചു. ഇനി 12:50 വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. വാർത്തകൾ വിശദമായി. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പോലീസ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിയമങ്ങളോടുള്ള ബഹുമാനം വളരുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രസിഡന്റ്സ് പോലീസ് കളർ സിക്കിം പോലീസിന് സമ്മാനിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ.
4: പോലീസ് വ്യവസ്ഥക്കോ അധിക സിറ്റിസൺ ഫ്രണ്ട്ലി ബനായേ ജാനാ ചാഹിയേ താകി സാമാന്യ ലോ ബിനാ ഹോയേ അപ്നി സമസ്യ ദർജ് കരാ സകേ മഹിലാഓ ബച്ചോ ഓർ കംജോർ വർഗോ കേ പ്രതി സംവേദനശീൽ വ്യവഹാര കോ ഭി പ്രാഥമികത ദേനി ചാഹിയേ സൈബർ ക്രൈം ഓൺലൈൻ ഫ്രോഡ് ഹേക്കിംഗ് ഓർ ഡീപ് ഫേക് ജേസി നയി ചുനൌതിയാ സാമനെ ആ രഹി ഇൻ നയി ചുനൌതിയോ സേ നിപറനേ കേ ലിയേ പോലീസ് കോ ലേറ്റസ്റ്റ് ടെക്നോളജി സൈബർ സിക്യൂരിറ്റി ഓർ ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ മേ
3: സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിലും മികച്ച ഫലം ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതി യോഗത്തിൽ പറഞ്ഞു. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ഡൽഹിയിൽ ജുമാ മസ്ജിദ്, ഫത്തേപുരി പള്ളി, ഷാഹി ഈദ്ഗാ എന്നിവിടങ്ങളിൽ പ്രധാന ഈദ് പ്രാർത്ഥനകൾ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായ ഈ ഉത്സവം മനുഷ്യരാശിയെ സേവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പെരുന്നാൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്ന് ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. സമൂഹത്തിൽ സാഹോദര്യവും സന്തോഷവും വർദ്ധിക്കാൻ പെരുന്നാൾ ഇടയാക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷയുടെ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് ഇത്. ന്യൂഡൽഹിയിലെ CBSE ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാതെ പോകില്ലെന്നും എല്ലാ തലങ്ങളിലും ഉത്തരവാദിത്തം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതിർത്തി പ്രദേശങ്ങളിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇന്ത്യയും ചൈനയും സമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിൽ കൈവരിച്ച പുരോഗതിയിൽ ഇരുപക്ഷവും തൃപ്തി രേഖപ്പെടുത്തി. ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങൾക്കായുള്ള വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷന്റെ 35-ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും സാഹചര്യം അവലോകനം ചെയ്തത്. ഇന്നലെ ബെയ്ജിംഗിലായിരുന്നു യോഗം നടന്നത്. രാജ്യത്തിന്റെ അതിർത്തിയുടെ 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള അനധികൃത നിർമ്മാണങ്ങളോട് സീറോ ടോളറൻസ് നയം കർശനമായി നടപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാ അനധികൃത കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ ബിക്കാനീറിൽ നടന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ ശ്രീ ഷാ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രിയുടെ PMEGP പദ്ധതിയിലൂടെ സ്വന്തമായി വ്യവസായ സ്ഥാപനം വിജയകരമായി നടത്തുന്നതിന്റെ സന്തോഷം കണ്ണൂർ സ്വദേശി ജബ്ബാർ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
6: കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിലാണ് എന്റെ സ്ഥാപനം ഉള്ളത്. സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ 6 വർഷത്തോളം ആവുന്നു. ഇപ്പോൾ സാമാന്യം മോശമില്ലാത്ത രീതിയിൽ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ഉടമയായി മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം എന്നെ സഹായിച്ചത് നമ്മളെ PMEGP സ്കീം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം ഉണ്ടായിരുന്നു. 7.5 ലക്ഷം രൂപ ഞാൻ PMEGP സ്കീമിൽ വഴി ലോൺ എടുത്തിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ സബ്സിഡി ഒക്കെ അനുവദിച്ച് വന്ന് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ തർക്കമില്ലാത്ത രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നു. PMEGP സ്കീമിന്റെ ഒരു അനുഗ്രഹം തന്നെയാണത്.
3: അടുത്ത 2 ദിവസങ്ങളിൽ ഇന്ത്യയുടെ മധ്യ വടക്കുപടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിദർഭയിൽ ഇന്ന് തീവ്ര ഉഷ്ണതരംഗം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, ഡൽഹി, ചണ്ഡിഗഡ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കൊങ്കൺ, ഗോവ, ഒഡീഷ, പഞ്ചാബ്, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്ന് ഉഷ്ണതരംഗം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കനത്ത ഇടിമിന്നലിലും ആലിപ്പഴ വർഷത്തിലും ബീഹാറിന്റെ വടക്കൻ കിഴക്കൻ ഭാഗങ്ങളിൽ 8 പേർ മരിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകാൻ മുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി അധികൃതർക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇറാന്റെ തെക്കൻ മേഖലയിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി US ബേസിൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ടെഹ്റാന്റെ ഈ പ്രതികരണം US ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും IRGC അറിയിച്ചു. ബുധനാഴ്ച രാത്രി ഇറാന്റെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് US ആക്രമണങ്ങൾ നടത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ശത്രുക്കളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധിച്ചതായി കുവൈറ്റ് ജനറൽ സ്റ്റാഫ് ഓഫ് ദി ആർമി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപം തെക്കൻ ഇറാനിലും പരിസര പ്രദേശങ്ങളിലും ഈ ആഴ്ച അമേരിക്ക നടത്തിയ പുതിയ ആക്രമണങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ സുരക്ഷാ മുൻകരുതൽ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ കുവൈറ്റ് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ സൈനിക താവളം ലക്ഷ്യമിട്ട് അമേരിക്ക ഇറാനിൽ പുതിയ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. അന്താരാഷ്ട്ര എണ്ണവില സൂചികയായ ബ്രെൻഡ് ക്രൂഡ് 3.75% വർദ്ധിച്ച് ബാരലിന് 97.83 ഡോളറിൽ എത്തി. യു എസ് വിപണിയിലെ ക്രൂഡ് ഓയിൽ വില 4% ഉയർന്ന് 92.22 ഡോളറിൽ എത്തി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള ഒരു കരാർ ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഈ ആഴ്ച

0: ഗണ്യമായി കുറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാംമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി ഒരു വട്ടം കൂടി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഉണ്ണിമനു നയിക്കുന്ന സംഘഗാനമാണ്. ചിത്രം ഈ നാട്. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ശ്യാം.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, രഘുകുമാർ ഈണം പകർന്ന്, എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം, ചിത്രം കാണാ കിനാബ്.

എം ജി ശ്രീകുമാറും വൃന്ദയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ചന്ത. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പത്തഞ്ചേരി, ഈണം പകർന്നത് എം ജയചന്ദ്രൻ.

0: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,200

0: തൊണ്ണൂറ് രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: വിചിത്ര മെല്ലടി വരികൾക്ക് എ ടി ഉമർ ഇണം പകർന്ന് യേശുദാസും ജാനകിയും പാടിയ ഗാനം ചിത്രം അഹിംസ.

ഊമ പെണ്ണിന് ഉരിയാട പയ്യൻ. ഈ ചിത്രത്തിലെ സുദീപ് കുമാർ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്ത്.

0: under strain as both sides exchange fresh strikes near the strategically vital Strait of Hormuz. And in badminton, PV Sindhu and Lakshya Sen storm into singles quarterfinals of Singapore Open. With that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 31-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുദർശനൻ കുടപ്പനമൂട്, അനന്തപുരം രവി. സംവിധാനം പി എ ബിജു.
3: പലിശക്കാരിയെ കൊന്നാൽ പകലുദിക്കുമോ രാത്രിയിൽ? ഉദിക്കുമെന്നാണ് റസ്കോൾനിക്കോവ് വിശ്വസിച്ചിരുന്നത്. കൊള്ളപ്പലിശ വാങ്ങി പണം നൽകി പാവപ്പെട്ടവന്റെ സ്വർണപ്പണ്ടങ്ങൾ കൂട്ടിവെച്ചിരുന്ന അലിയോവ്നയെയാണ് നിക്കോവ് തീർത്തു കളഞ്ഞത്. പക്ഷേ അലിയോവ്നയിൽ നിന്നൊഴുകിയ രക്തം അലകടലായി വിഴുങ്ങിയ അയാളെ. ഒന്നലറുക പോലുമില്ലാതെ മരിച്ചതൊരാൾ, എത്ര അലറിയിട്ടും ഉള്ളിലെ കനലൊടുങ്ങാതെ മറ്റൊരാൾ. നിക്കോവിൻ്റെ നെഞ്ചിലെ ആ കനലുകൾ ഇളക്കി നോക്കുകയാണ് രഹസ്യ പോലീസ് പെരിഫറി പെട്രോവിച്ച്. നിക്കോവിൻ്റെ അമ്മയുടെ സ്നേഹ സാന്നിധ്യവും അവിചാരിതമായി കണ്ടുമുട്ടിയ സോണിയെന്ന സുന്ദരിയുടെ സാമീപ്യവും ചാരം മൂടിയിട്ട തീക്കട്ടകൾ വീണ്ടും പൊള്ളിത്തുടങ്ങുകയാണോ നിക്കോവിന്? പീരിയോഡിക്കൽ റിവ്യൂവിൽ കുറ്റകൃത്യം ചെയ്യുന്നവരെക്കുറിച്ച് നിക്കോവ് എഴുതിയ ഒരു ലേഖനത്തിലെ വിചിത്രവാദഗതികളാണ് രഹസ്യ പോലീസ് പെട്രോവിച്ചിന് കൊലപാതക നിക്കോവിലെത്താൻ തുമ്പുണ്ടാക്കിയത്. മഹത്തായ ലക്ഷ്യങ്ങളുള്ള അസാധാരണ മനുഷ്യർക്ക് നിയമം ബാധകമല്ലെന്ന് നിക്കോവ്. പെട്രോവിച്ച് നിക്കോവിനെ ചോദ്യം ചെയ്യുന്നിടത്ത് നിക്കോവിൻ്റെ കൂട്ടുകാരൻ റിസും ഹിനുമുണ്ടെന്ന്. വൈകാതെ സുഡ്രിഗേലോഗും നിക്കോവിനെ തേടി വരുന്നു, തികച്ചും വ്യത്യസ്തമായ മറ്റൊരാവശ്യത്തിന്.
4: എല്ലാ മഹത് വ്യക്തികളും, അസാധാരണ മനുഷ്യരും, നൂതനമായി എന്തെങ്കിലും കാഴ്ചവെക്കുന്നവരും പ്രകൃതിയെ കുറ്റവാളികളാണ് മിക്കവാറും എല്ലാവരും.
5: വ്യത്യസ്തമായൊരു വീക്ഷണം.
4: ലക്ഷ്യത്തെയും അതിന്റെ വ്യാപ്തിയെയും ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ.
5: സമൂഹം ഈ അവകാശം ഒരിക്കലും അനുവദിക്കില്ല. സമൂഹം അവരെ ശിക്ഷിക്കും, തൂക്കിക്കൊല്ലും. അങ്ങനെ ഞങ്ങളുടെ ജോലി ഭംഗിയായി അവർ നിറവേറ്റും.
4: എന്നാൽ ഈ സമൂഹം തന്നെ അടുത്ത തലമുറയിൽ ഇത്തരം കുറ്റവാളികളുടെ പ്രതിമകൾ ഉണ്ടാക്കി അവരെ ആരാധിക്കും. ആദ്യത്തെ വിഭാഗം ഇന്നത്തെ മനുഷ്യനാണ്, ഇപ്പോൾ നിലവിലുള്ള മനുഷ്യർ. രണ്ടാമത്തേത് ഭാവിയിലെ മനുഷ്യൻ. ഒന്നാമത്തെ വിഭാഗം ലോകത്തെ മനുഷ്യരെ കൊണ്ട് നിറയ്ക്കുന്നു, രണ്ടാമത്തെ കൂട്ടർ ലോകത്തെ ചലിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു.
5: പിന്നെ രണ്ട് വിഭജനത്തിന്റെ കാര്യമുണ്ടോ? മനുഷ്യരാശി ഒന്നല്ലേ?
4: ഭരിക്കുന്നവരും ഭരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരും രണ്ടു വർഗമുണ്ട്. ജനനന്മയ്ക്ക് വേണ്ടിയല്ലേ നിലവിലുള്ള വ്യവസ്ഥിതിയെ തകർക്കുന്നത്? അതെങ്ങനെയാണ് കുറ്റകൃത്യമാവുക?
5: അപ്പോൾ നിങ്ങൾ നവലോകത്തിന്റെ പിറവിയിൽ വിശ്വസിക്കുന്നു?
4: തീർച്ചയായും ഞാനതിൽ വിശ്വസിക്കുന്നു.
5: നിങ്ങൾ ദൈവവിശ്വാസിയാണോ?
4: അതെ.
5: മരിച്ച ലാസറസ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
4: ഉയർത്തെഴുന്നേൽക്കും.
5: ശരിക്കും വിശ്വസിക്കുന്നു?
4: അതെ, വിശ്വസിക്കുന്നു.
5: ഞാൻ വെറും ജിജ്ഞാസ കൊണ്ട് ചോദിച്ചതാണ്. ക്ഷമിക്കണം, നമുക്ക് പഴയ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ എങ്ങനെയാണ് സാധാരണ മനുഷ്യരിൽ നിന്ന് അസാധാരണ മനുഷ്യരെ തിരിച്ചറിയുന്നത്?
1: കേൾക്കാൻ രസമുണ്ട്. രണ്ട് വാദഗതികൾ തമ്മിലുള്ള സംഘട്ടനം. ശരിയാണ്, സാധാരണ മനുഷ്യരിൽ നിന്ന് അസാധാരണ മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയും?
4: പാവം സാധാരണക്കാർ, അവർക്ക് നിയമവ്യവസ്ഥയെ ഭയമാണ്. നിയമാനുസൃതമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണെങ്കിലും പ്രകൃതിയുടെ വികൃതി എന്ന് തന്നെ പറയാം. പുതിയ നീക്കത്തിനായി തള്ളിക്കയറുന്നു, പക്ഷേ ഏറെ ദൂരം പോകാൻ പറ്റില്ല, അവർ കീഴടങ്ങും.
5: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദയവായി എന്നോട് പറയൂ, മറ്റുള്ളവരെ വധിക്കാൻ അവകാശമുള്ള അനേകം മനുഷ്യരുണ്ടോ? അതായത് അസാധാരണ മനുഷ്യർ. അവരെ വന്ദിക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്നാൽ അത്തരക്കാർ ധാരാളമുണ്ടെങ്കിൽ അപകടകരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ?
4: ഓ സാർ, അതോർത്ത് വിഷമിക്കേണ്ട. നൂതന ആശയങ്ങളുള്ള ജനങ്ങൾ, പുതിയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിവുള്ള ജനങ്ങൾ എണ്ണത്തിൽ കുറവാണ്.
5: അതിരിക്കട്ടെ, ഔദ്യോഗികമായി നിങ്ങൾക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്.
4: അല്ല, എന്റെ പണയ വസ്തുക്കൾ എനിക്ക് തിരിച്ചു കിട്ടുമോ?
5: പണയം വച്ചവരുടെ വിവരങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഒരാൾ മാത്രമാണ് തിരിച്ചെടുക്കാൻ മുന്നോട്ട് വരാതിരുന്നത്. എന്തുകൊണ്ട് വന്നില്ല?
4: എനിക്ക് തീരെ സുഖമില്ലായിരുന്നു.
5: അത് ഞാൻ അറിഞ്ഞു. എന്തോ സംഭവത്തിൽ നിങ്ങൾ വല്ലാതെ തകർന്നിരിക്കുകയാണെന്ന്. ഇപ്പോഴും നിങ്ങൾ വല്ലാതെ വിളർത്തിരിക്കുന്നു.
4: ഞാൻ വിളർത്തിട്ടൊന്നുമില്ല, പൂർണ്ണ സുഖമാണ് എനിക്ക്.
5: എല്ലാം ശരിപ്പെടുത്താം. ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ എന്നെ ഓഫീസിൽ വന്ന് കാണുക.
4: എന്താ, എന്നെ ഔദ്യോഗികമായി വിചാരണ നടത്താനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
5: കൊല ചെയ്യപ്പെട്ട വീട്ടിൽ അവസാനം പണയം വയ്ക്കാൻ ചെന്നവരിൽ ഒരാളായിരുന്നു നിങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരം നൽകുവാൻ പറ്റിയേക്കും. ഇനിയും നമ്മൾ കാണും, കാണണം. നിങ്ങൾ അസാധാരണ മനുഷ്യനല്ലേ മിസ്റ്റർ റസ്കോൾനിക്കോവ്?

0: സത്യത്തിൽ ഞാൻ ഉണർന്നിരിക്കുകയാണോ? അതെ, ഉണർന്നിരിക്കുക തന്നെയാണ്. എനിക്കെതിരെ ഇരിക്കുന്നത് അല്ല, നിൽക്കുന്നത് സ്വിഡ്രി ഗെയിലോ അല്ലേ? അതെ, അതെന്നാ തോന്നുന്നത്.
1: എന്താ മിഴിച്ചു നോക്കുന്നത്? മനസ്സിലായില്ലെന്നുണ്ടോ?
0: അല്ല, ഞാൻ വിചാരിക്കുന്ന ആൾ തന്നെയാണോ നിങ്ങൾ എന്ന് ഒരു
1: സംശയിക്കണ്ട. ഞാൻ സിഡ്രി ഗെയ്ലോ. ഞാൻ നിങ്ങളെ നേരിട്ട് പരിചയപ്പെടാൻ വന്നതാണ്. നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
0: എന്തിന്? എന്നെ കാണാൻ നിങ്ങൾ ആഗ്രഹിച്ചെന്തിന്?
1: രസകരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. എന്തൊക്കെ പ്രകീർത്തനങ്ങളാണ് ആളുകൾക്ക് നിങ്ങളെപ്പറ്റി പറയാനുള്ളത്?
0: വന്നപ്പോഴെല്ലാം ബോധ്യമായോ? കണ്ടപ്പോൾ നിറഞ്ഞോ?
1: നിറഞ്ഞു, ഇനിയും നിറയാനിരിക്കുന്നു.
0: അതെന്താണ് അങ്ങനെ?
1: നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.
0: എനിക്ക് ഗുണമോ?
1: അതെ, നിങ്ങളുടെ സഹോദരിക്ക്, ഡോണിയയ്ക്ക് ഗുണം ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കണം.
0: ഗുണം ചെയ്യാൻ വന്നിട്ട് സഹായം അഭ്യർത്ഥിക്കുകയോ? ഇത് നല്ല കഥ.
1: അതെ, നിങ്ങളുടെ സഹായമില്ലാതെ എനിക്ക് അവളുടെ അടുത്ത് ചെല്ലാൻ സാധിക്കയില്ല. അവൾ എന്നെ കാണാൻ അനുവദിക്കയില്ല. അവൾക്ക് അത്രമാത്രം വിരോധമാണ് എന്നോട്. നിങ്ങൾ മനസ് വയ്ക്കുകയാണെങ്കിൽ.
0: പക്ഷെ നിങ്ങളുടെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയല്ലോ മിസ്റ്റർ സിഡ്രി ഗെയ്ലോ.
1: ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവൾ ഇന്നലെ ഇവിടെ എത്തിയതേ ഉള്ളോ?
0: അതെ, ഇന്നലെ തന്നെയാണ് വന്നത്. മിനഞ്ഞാന്ന് എത്തി അല്ലേ?
1: എല്ലാം അറിഞ്ഞോ?
0: അറിഞ്ഞു. നിങ്ങൾ പിന്നാലെ തന്നെ ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു.
1: ഞാൻ നിരപരാധിയാണ്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും അവളോട് ചെയ്തിട്ടില്ല. നിസ്സഹായയായ ഒരു പെൺകുട്ടിയെ എന്റെ വീട്ടിൽ വെച്ച് ഞാൻ കഷ്ടപ്പെടുത്തി. അവളെ നിന്ദ്യമായി വിവാഹ പ്രലോഭനത്തിൽ അകപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെയല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്?
0: പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ മനസ്സിലുള്ളത് മുഴുവൻ പുറത്തു വരട്ടെ.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 31 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനും ഒപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനും ഒപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: മൻ കി ബാത്ത്,
0: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
0: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
0: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11:00.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.aartvm@gmail.com, അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിൻ്റെ വിവരങ്ങളും വാട്സാപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

8141-4303-05. ഇമെയിൽ വിലാസം യൂത്ത് ഡോട്ട് AIRTBM@gmail.com.

ഗാനോപഹാരം ചലച്ചിത്രഗാന പരിപാടി. ആദ്യം ബിച്ചു തിരുമല എഴുതി, കെ ജെ ജോയ് ഈണം നൽകി, പി സുശീല പാടിയ ഗാനമാണ്. ചിത്രം അനുപല്ലവി.

ശക്തി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനം പാടിയത് ഗോപകുമാറും എസ് ജാനകിയും. ഗാനരചന ബിച്ചു തിരുമല, ഈണം പകർന്നത് കെ എച്ച് എ ചോയ്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

മുല്ലനെയുടെ വരികൾക്ക് രവീന്ദ്രൻ ഇണ നൽകിയ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം കയ്യും തലയും പുറത്തിടരുത്. കരിമ്പൂച്ച എന്ന ചിത്രത്തിലെ യേശുദാസും പി സുശീലയും പാടിയ ഗാനം. പൂച്ചൽഖാദന്റെ വരികൾക്ക് ഈണം പകർന്നത് കെ ജെ ജോയ്.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്, രചന
2: അയാളെ കണാൽ ഏറെക്കുറെ കേറിപ്പറിഞ്ഞ കാൽശരായിയും കുപ്പായവും, മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്, ഒത്ത പൊക്കം, കണ്ണുകളിൽ പകയോ വിദ്വേഷമോ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കവിളിൽ നീളത്തിൽ ഒരു വാളിന് കിട്ടിയ മുറിപ്പാട് കാണാം. ആ കടൽ തീരത്തെ സത്രമായ അഡ്മിറൽ ബെൻബോയിൽ അയാൾ വന്നെത്തിയപ്പോൾ മുതലാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്.
3: പ്രശസ്തമായ ക്ലാസിക് നോവൽ ട്രഷർ ഐലൻഡ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. സ്കോട്ട്ലൻഡുകാരനായ ആർ എൽ സ്റ്റീവൻസൺ എന്ന റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എഴുതിയ സാഹസികതയും ചരിത്രവും ഇഴചേരുന്ന വിസ്മയ രചന. ലോക സാഹിത്യത്തിലെ ഏറ്റവും സാഹസികത നിറഞ്ഞ നിധിവേട്ടയുടെ കഥയാണ് ട്രഷർ ഐലൻഡ് എന്ന ഈ നോവൽ പറയുന്നത്. 1881 മുതൽ 1882 വരെ കുട്ടികളുടെ മാസികയായ യങ് ഫോക്സിൽ ട്രഷർ ഐലൻഡ് അഥവാ ദ മ്യൂട്ടിനി ഓഫ് ദ ഹിസ്പാനിയോള എന്ന പേരിൽ ഈ നോവൽ പരമ്പരയായി അച്ചടിക്കപ്പെട്ടു. 1883 ഈ കൃതി പുസ്തകരൂപത്തിൽ പുറത്തിറങ്ങി.
0: അഡ്മിറൽ ബെൻബോ എന്ന സത്രം ഇംഗ്ലണ്ടിലെ എന്ന നഗരത്തിൽ കടൽ തീരത്തുള്ള ഒരു കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബില്ലി ബോൺസ് എന്നാണ് പുതിയതായി താമസത്തിനെത്തിയ ആ പരുക്കൻ മനുഷ്യന്റെ പേര്. അയാൾ ഒരു കടൽ കൊള്ളക്കാരനായിരുന്നു. ഒരു വലിയ പെട്ടിയും ചുമന്നാണ് അയാൾ താമസത്തിനെത്തിയത്.
2: സത്രത്തിന്റെ വാതിലിൽ അയാൾ മുട്ടി. എന്റെ പിതാവ് വാതിൽ തുറന്നു. ഒരു ഗ്ലാസ് മദ്യമാണ് അയാൾ ആദ്യം ആവശ്യപ്പെട്ടത്. റം നിറച്ച മദ്യചഷകം പിതാവ് വേഗം തന്നെ അയാളുടെ മുമ്പിൽ ജനാലയിലൂടെ കാണുന്ന പാറക്കൂട്ടങ്ങളിലേക്ക് നോക്കി അയാൾ മദ്യം നുണഞ്ഞു രസിച്ചു. അയാൾക്ക് സത്രമിരിക്കുന്ന കുന്നിൻപുറം നന്നായി ഇഷ്ടപ്പെട്ട പോലെ തോന്നി. വൃദ്ധൻ പറഞ്ഞു, ഇതൊരു നല്ല സ്ഥലമാണ്, ധാരാളം സന്ദർശകരുണ്ടാകും അല്ലേ ചങ്ങാതി? ഏയ്, അങ്ങനെ ധാരാളം പേരിവിടെ വരില്ല, എന്റെ പിതാവ് മറുപടി പറഞ്ഞു. ആ മറുപടി അയാളെ സന്തോഷിപ്പിച്ചെന്ന് തോന്നി. അത് നന്നായി, എങ്കിൽ കുറച്ചുകാലം ഞാനിവിടെ താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അയാൾ വാടകപ്പണമായി 4 സ്വർണ നാണയങ്ങൾ മേശപ്പുറത്തേക്ക് വെച്ചു. ശരി, നിങ്ങൾ താമസിച്ചോളൂ, എന്റെ പിതാവ് പറഞ്ഞു.
3: സത്രത്തിന്റെ ഉടമസ്ഥന്റെ മകനായ കൗമാരക്കാരൻ ജിം ഹോക്കിൻസാണ് കഥ വിവരിക്കുന്നത്. ജിമ്മിന്റെ കണ്ണുകളിലൂടെയാണ് ട്രഷർ ഐലൻഡിന്റെ കഥ ഇതൾ വിരിയുന്നത്. ക്യാപ്റ്റൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ കടൽ കൊള്ളക്കാരനായ വിചിത്ര മനുഷ്യൻ ജിമ്മിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. അയാൾ ഉച്ചത്തിൽ സംസാരിച്ചും പാട്ടുപാടിയും പ്രദേശത്തെ ബീച്ചുകളിലും പാറക്കെട്ടുകളിലും അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നു. അയാൾ പാടുന്ന പാട്ട് കേട്ട് സത്രത്തിലെ ഇടപാടുകാർ ഭയന്നു വിറയ്ക്കുന്നുണ്ട്.
0: ബില്ലി ബോൺസ് എന്ന ക്യാപ്റ്റൻ സത്രത്തിൽ തന്റെ ജീവിതം തുടരുന്നു. എല്ലാ ദിവസവും പ്രഭാത നടത്തം കഴിഞ്ഞു വന്നാൽ ഉടൻ കടൽ യാത്രികരെ ആരെയെങ്കിലും കണ്ടുവോ എന്ന് ബില്ലി അന്വേഷിക്കുന്നത് പതിവായി. ഏകാഗ്രിയായ വൃദ്ധൻ സൗഹൃദത്തിനായി ജിമ്മിന് തോന്നി. എന്നാൽ അയാൾ കടൽ യാത്രികരെ ഭയക്കുന്നതായി വൈകാതെ അവൻ മനസ്സിലാക്കി.
2: ഒരു ദിവസം ക്യാപ്റ്റൻ എന്നെ അരികിലേക്ക് വിളിച്ചു. മോനെ, നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഒറ്റക്കാലുള്ള ഒരു മനുഷ്യൻ ഈ തീരത്തെവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നീ അന്വേഷിക്കണം. ഒറ്റക്കാലനെ കണ്ടുപിടിക്കണം. അവനെ കണ്ടാലുടൻ ആ വിവരം നീ എന്നെ അറിയിക്കണം. വരുന്ന ഒരു മാസം നിന്റെ ജോലി അതായിരിക്കണം. നിനക്ക് ദിവസവും 4 വെള്ളി നാണയങ്ങൾ ജോലിക്ക് കൂലിയായി ഞാൻ തരാം. ക്യാപ്റ്റന്റെ ആ ആവശ്യം ഞാൻ ഏറ്റെടുത്തു. ഒറ്റക്കാലുള്ള ഒരു അതിഥിയെ ഞാൻ എല്ലായിടവും നോക്കി.
3: ഒറ്റക്കാലുള്ള കടൽ യാത്രികനെ നോക്കിയിരിക്കുന്ന ജിമ്മിനെയാണ് പിന്നെ നമ്മൾ നോവലിൽ കാണുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി മറ്റു പലതും അഡ്മിറൽ ബെൻബോ എന്ന സത്രത്തിൽ അരങ്ങേറുന്നു. ജിമ്മിന്റെ പിതാവിന്റെ ആരോഗ്യം പ്രതിസന്ധിയിലാവുന്നു. മാതാവും ജിമ്മും കൂടി അയാളെ ശുശ്രൂഷിക്കുന്നു.
0: ഇതിനിടയിൽ മറ്റൊരു പതിവുകാരനായ ഡോക്ടർ ലിവ്സി സത്രത്തിലെത്തുകയും ക്യാപ്റ്റനുമായി വഴക്കിടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബ്ലാക്ക് ഡോഗ് എന്നുപേരുള്ള ഒരു അപരിചിതൻ സത്രത്തിലെത്തുന്നു. ബ്ലാക്ക് ഡോഗ് ഒരു തെമ്മാടിയായ കടൽ കൊള്ളക്കാരനാണ്. അയാളെ കണ്ടതോടെ ക്യാപ്റ്റന് അസ്വസ്ഥത വരുന്നു. നിഗൂഢമായ ഒരു നിധിയെക്കുറിച്ചും അവിടേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ രേഖപ്പെടുത്തിയ ഒരു മാപ്പിനെക്കുറിച്ചും ഇരുവരും തർക്കത്തിൽ ഏർപ്പെടുന്നതോടെ രണ്ടുപേരും അടിപിടി കൂടുന്നു.
3: ബ്ലാക്ക് ഡോഗുമായുള്ള സംഘട്ടനത്തിൽ പരവശനായ ക്യാപ്റ്റൻ ബില്ലി ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നു. കുപ്രസിദ്ധനായ കടൽ കൊള്ളക്കാരൻ ക്യാപ്റ്റൻ ഫ്ലിൻറിന്റെ സഹായിയാണ് താനെന്നും ക്യാപ്റ്റൻ ഫ്ലിൻറിൻ ഒരു നിധി ഒരിടത്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്നും അവിടേക്കുള്ള വഴി തനിക്കറിയാമെന്നും ബ്ലാക്ക് ഡോഗ് പറയുന്നുണ്ട്.
0: ആ രാത്രിയിൽ തന്നെ രോഗബാധിതനായ ജിമ്മിന്റെ പിതാവ് മരിക്കുന്നു. ബ്ലാക്ക് ഡോഗിന് പിന്നാലെ ഒരു സംഘം കടൽ കൊള്ളക്കാർ സത്രത്തിലെത്തുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ക്യാപ്റ്റൻ ബില്ലി ബോൺസിന്റെ കനത്ത പെട്ടി ജിമ്മും മാതാവും കൂടി തുറക്കുകയും അതിൽ നിന്ന് നിധി ദ്വീപിനെക്കുറിച്ചുള്ള ഒരു മാപ്പ് കിട്ടുകയും ചെയ്യുന്നു.
2: ഞാനും മാതാവും കൂടെ ക്യാപ്റ്റൻ താമസിച്ചിരുന്ന മുറിയിൽ കയറി. മുറിയുടെ അകത്തുനിന്നും ചുരുട്ടിന്റെ ഗന്ധവും മറ്റു മണങ്ങളും ഞങ്ങളെ ശ്വാസം മുട്ടിച്ചു. അയാളുടെ കോട്ടും സ്യൂട്ടും ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ അയയിൽ തൂങ്ങിക്കിടക്കുന്നു. മുറിയിലെ മറ്റു വസ്തുക്കൾ ഞങ്ങൾ പരിശോധിച്ചു. കുറേയേറെ ചുരുട്ടുകൾ, ഒരു വടക്കു നോക്കി യന്ത്രം, തോക്കുകൾ, അങ്ങനെ പലതും അവിടെ കണ്ടു. ഒടുവിൽ ഞങ്ങൾ ക്യാപ്റ്റന്റെ പെട്ടി തുറന്നു. ഭക്ഷണത്തിനും താമസത്തിനുമുള്ള പണം അയാൾ ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നു. ഒടുവിൽ പെട്ടിയിൽ നിന്ന് കുറച്ച് സ്വർണ നാണയങ്ങൾ ലഭിച്ചു. ഞങ്ങൾ കിട്ടേണ്ട തുകയുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി പെട്ടിയിൽ തന്നെ ഇട്ടു.
3: കടൽ കൊള്ളക്കാർ സത്രമാക്രമിക്കുന്നു. പ്രാണരക്ഷാർത്ഥം ജിമ്മും മാതാവും പലായനം ചെയ്യുകയാണ്. ഇതിനിടയിൽ പ്യൂ എന്ന കൊള്ളക്കാരനും കൂട്ടാളികളും ക്യാപ്റ്റന്റെ പെട്ടി തുറന്നുവെന്നും നിധിയിലേക്കുള്ള മാപ്പും മറ്റ് സാധനങ്ങളും നഷ്ടപ്പെട്ടെന്നും മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ സത്രത്തിലെ കലാപത്തെക്കുറിച്ചും കൊള്ളയെക്കുറിച്ചും കേട്ടറിഞ്ഞ അധികാരികൾ ഒരു കുതിരപ്പടയുമായി വന്ന് ജിമ്മിനെയും മാതാവിനെയും രക്ഷിക്കുന്നുണ്ട്. ഡോക്ടർ ലിവ്സിയുടെ വീട്ടിൽ അവർ അഭയം തേടുന്നു. അയാൾ മജിസ്ട്രേറ്റ് കൂടിയാണ്.
0: ഇതിനകം തന്നെ കടൽ കൊള്ളക്കാർ സത്രത്തിൽ ഒളിച്ചു പാർത്തിരുന്ന ക്യാപ്റ്റൻ ബില്ലിയെ തേടി വരാൻ കാരണം രഹസ്യ നിധിയാണെന്നും അതിരിക്കുന്ന നിധിദ്വീപിലേക്ക് പോകാനുള്ള വഴിയാണ് മാപ്പ് എന്ന് ജിമ്മിന് മനസ്സിലായി.
2: ഡോക്ടർ ക്യാപ്റ്റന്റെ പെട്ടിയിൽ നിന്നും ലഭിച്ച കടലാസുകൾ പരിശോധിക്കാൻ തുടങ്ങി. കടലാസ് കൂമ്പാരങ്ങൾക്കിടയിൽ കിടക്കുന്ന മാപ്പ് ഡോക്ടർ പരിശോധിച്ചു. ദിക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടൽ മാർഗം നിധിദ്വീപിൽ എത്തിച്ചേരാനുള്ള സകല വിവരങ്ങളും മാപ്പിലുണ്ട്. കുന്നുകൾ, തീരങ്ങൾ, ചെറിയ പൊയ്കകൾ, നീർച്ചാലുകൾ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെറും 9 കിലോമീറ്റർ മാത്രം നീളമുള്ള ഒരു ദ്വീപാണ് അത്. 2 തീരങ്ങൾ അതിനുണ്ട്. നടുക്ക് ഒരു വലിയ മലയുണ്ട്. മാപ്പിന്റെ പിന്നിൽ വിശദ വിവരങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. ആ ദ്വീപിന് അസ്ഥികൂട ദ്വീപ് എന്ന പേരാണ് മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എത്രയും വേഗം ഒരു കപ്പൽ വാടകയ്ക്കെടുത്ത് അവിടെ എത്തണം, ഡോക്ടർ ജിമ്മിനോട് പറഞ്ഞു.
3: ഡോക്ടറെ കൂടാതെ സ്ഥലത്തെ മറ്റൊരു പ്രഭു ത്രിലോണിയും ഈ ഉദ്യമത്തിൽ പങ്കുചേരാമെന്ന് അറിയിച്ചു. കപ്പൽ കണ്ടെത്തണം, കപ്പൽ തൊഴിലാളികളെ കണ്ടെത്തണം, നിധിദ്വീപിലേക്ക് ഉടൻ യാത്ര പുറപ്പെടണം. പ്രഭു ബ്രിസ്റ്റോളിലേക്ക് യാത്ര ചെയ്ത് ഹിസ്പാനിയോള എന്നൊരു കപ്പൽ കണ്ടെത്തി. സിൽവർ എന്നുപേരുള്ള ഒറ്റക്കാലുള്ള ഒരാളെ കപ്പലിലെ പാചകക്കാരനായി തിരഞ്ഞെടുത്തു. പക്ഷേ ജിമ്മിന് ക്യാപ്റ്റൻ തന്നെ നോക്കാൻ ചുമതലപ്പെടുത്തിയ ഒറ്റക്കാലൻ തന്നെയാണ് അതെന്ന് മനസ്സിലായി. അയാൾ തന്നെയാണ്

0: രണ്ടു വിരലുകൾ നഷ്ടപ്പെട്ട ബ്ലാക്ക് ഡോഗ് എന്നും ജിം തിരിച്ചറിഞ്ഞു. പക്ഷേ ഈ കടൽ യാത്ര തനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല. രണ്ടും കൽപ്പിച്ച് ഹിസ്പാനിയോളയിൽ നിധി ദ്വീപിലേക്കുള്ള യാത്രയ്ക്കായി ജിം കയറി.
1: ഒറ്റക്കാലുള്ള സിൽവർ പാടുന്ന പാട്ട് കേട്ട് ഞാൻ ഞെട്ടി. മരിച്ചവന്റെ പെട്ടിപ്പുറത്ത് 15 ആളും ഒരു കുപ്പി റമ്മും. ഹോ, ഈ പാട്ട് ക്യാപ്റ്റൻ പാടി നടക്കുമായിരുന്നു. സിൽവർ എന്നോട് അനുകമ്പയും സ്നേഹവും പുലർത്തി. എല്ലാവരും അയാളെ അനുസരിക്കുന്നത് കണ്ടു. അയാളുടെ തത്തയെ എനിക്ക് തന്നു. ഈ തത്തയുടെ പേര് ക്യാപ്റ്റൻ ഫ്ലിൻ്റ് എന്നാണ്. ആ മഹാനായ കടൽ കൊള്ളക്കാരന്റെ പേര് ഞാൻ ഈ തത്തയ്ക്ക് നൽകി, സിൽവർ പറഞ്ഞു. കൂട് തുറന്നതും തത്ത 8 കഷണങ്ങൾ 8 കഷണങ്ങൾ എന്ന് പറയാൻ തുടങ്ങി. ഞങ്ങളുടെ കപ്പൽ ലക്ഷ്യത്തിലേക്ക് യാത്ര തുടർന്നു.
0: യാത്രക്കിടയിൽ കപ്പലിന്റെ മുകൾ തട്ടിലൂടെ നടക്കവേ ജിം ഒരു സംഭാഷണം ഒളിഞ്ഞു കേൾക്കാനിടയായി.
1: നിങ്ങൾക്കറിയാമോ, ഞാൻ ഫ്ലിൻറിന്റെ കപ്പലിലെ 2-ാമത്തെ കപ്പിത്താനായിരുന്നു. സിൽവർ ആരോടോ പറയുന്നത് കേട്ടു. എന്റെ മരക്കാലം വലിച്ചു വലിച്ച് ഞാൻ നന്നായി പണിയെടുത്തു. പ്യൂവും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പഴയ കപ്പലിന്റെ പേര് വാൽറസ് എന്നായിരുന്നു, കേട്ടയാൾ പറഞ്ഞു. ആഹാ, അത് കൊള്ളാമല്ലോ. ക്യാപ്റ്റൻ ഫ്ലിൻറ് ശരിക്കും ഒരു ധീരനായിരുന്നല്ലേ? അതെ, പക്ഷേ ഫ്ലിൻറിന് എന്നെ പേടിയായിരുന്നു. ഞങ്ങളുടെ കപ്പലിൽ കലാപമുണ്ടായി. അതിൽ നിറയെ സ്വർണമുണ്ടായിരുന്നു. കപ്പൽ കടലിൽ മുങ്ങി. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഏതോ തീരത്ത് അതടിഞ്ഞു. നിർഭാഗ്യമായി പോയി. അവരുടെ സംഭാഷണം പുരോഗമിച്ചു. ദാ കര കാണുന്നു എന്ന് ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ സംസാരം നിർത്തി. ഞാൻ ആപ്പിൾ വീപ്പയിൽ നിന്ന് പുറത്തിറങ്ങി.
0: കപ്പൽ തീരത്തെത്തിയതിന്റെ ആഘോഷത്തിലും ആവേശത്തിലുമായി പിന്നീട് എല്ലാവരും 2-3 പേർ കപ്പലിൽ നിന്നും ദ്വീപ് പരിശോധിക്കാനായി ചാടിപ്പുറപ്പെട്ടു. കപ്പലിന്റെ ക്യാബിനിലെത്തി ഞാൻ കേട്ടതെല്ലാം പ്രഭുവിനോട് പറഞ്ഞു. നമ്മൾക്കിടയിലും ഒറ്റുകാരും ശത്രുക്കളുമുണ്ട്. ജിം, നീ ഒരു കാര്യം ചെയ്യണം. കണ്ണും കാതും തുറന്നു വയ്ക്കണം. കേൾക്കുന്നതും കാണുന്നതുമെല്ലാം ഞങ്ങളോട് തുറന്നു പറയണം. പ്രഭുവും ഡോക്ടറും അവനോട് പറഞ്ഞു.
2: ദിശ കാണിച്ചതുപോലെ അസ്ഥികൂടദ്വീപിൽ കപ്പൽ കൃത്യമായി എത്തിച്ചേർന്നു. അഴുകിയ ഇലകളുടെയും വീണുകിടക്കുന്ന തടികളുടെയും അഴുക്കുവെള്ളമൊഴുകുന്ന നീർച്ചാലുകളുടെയും ഗന്ധം ആ നിശബ്ദതയിലും വിജനതയിലും തളം കെട്ടിനിന്നു. ആ കാട്ടിലും പുൽപ്പടർപ്പുകളിലും പാറക്കൂട്ടങ്ങളിലേക്ക് അടിച്ചു കയറുന്ന തിരമാലകളിലും ആ ദ്വീപ് ഭയം ഉണർത്തി. നിധി കണ്ടെത്തുക എന്നത് ദുഷ്കരമാണെന്ന് എല്ലാവർക്കും തോന്നി.
0: തങ്ങളുടെ കൂട്ടത്തിലുള്ളവരിൽ തന്നെ കടൽ കൊള്ളക്കാരുടെ സംഘത്തിലുണ്ടായിരുന്നവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ആ സത്യം ജിമ്മും ഡോക്ടറും പ്രഭുവും ഇതിനകം തിരിച്ചറിയുന്നു. അതിലേറ്റവും ക്രൂരൻ സിൽവർ എന്ന കടൽ കൊള്ളക്കാരനാണ്. അസ്ഥികൂട ദ്വീപിൽ കപ്പൽ എത്തിച്ചേർന്നതോടെ നിധി പര്യവേഷണ സംഘത്തിൽ ഗൂഢാലോചനകൾ ശക്തമാകുന്നു. സിൽവറും മറ്റ് കടൽ കൊള്ളക്കാരും ഒന്നിക്കുകയും മറ്റുള്ളവരെ വകവരുത്തി നിധിയുമായി കടന്നു കളയുവാൻ പദ്ധതിയിടുകയും ചെയ്യുന്നു.
1: കപ്പലിൽ ഒരു വലിയ കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. ദീർഘയാത്രയ്ക്ക് ശേഷം തീരമണഞ്ഞ സന്തോഷത്തിലുപരി ചോരയുടെ മണം അന്തരീക്ഷത്തിൽ പ്രകടമാകാൻ തുടങ്ങി. ഒരു കറുത്ത മേഘം പോലെ, അശുഭമായ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. ക്യാപ്റ്റൻ ഉച്ചകഴിഞ്ഞ് എല്ലാവർക്കും തങ്ങളുടെ ചുമതലകളിൽ നിന്ന് അവധി കൊടുത്തു. ദ്വീപ് ചുറ്റി നടന്ന് കണ്ട ശേഷം വൈകുന്നേരം തിരിച്ചെത്തുക എന്ന നിർദ്ദേശം നൽകി. എത്രയും പെട്ടെന്ന് നിധി കണ്ടെത്താൻ കഴിയുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. നിശബ്ദ ദ്വീപിലെ പറവകളെയും മറ്റ് മൃഗങ്ങളെയും ഉണർത്തുന്ന മട്ടിൽ നിധി പര്യവേഷണം ആരംഭിച്ചു. സിൽവറും അവന്റെ കൂട്ടാളികളും കൂടെ 2 ചെറുവള്ളങ്ങളിലായി പുറപ്പെട്ടു. ഞാൻ മറ്റൊരു ദിശയിലൂടെ പ്രയാണം തുടർന്നു. സിൽവർ എന്നെ കണ്ടു. ജിം, ജിം, ഓയ് ജിം, അയാൾ എന്നെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ഒരു കുറ്റിക്കാട്ടിൽ ഞാൻ ഒളിച്ചിരുന്നു. ആ വിളി ദൂരത്തേക്ക് നീങ്ങി നീങ്ങി പോകുന്നത് ഞാൻ അറിഞ്ഞു. വിജനമായ ആ ദ്വീപിൽ ഞാൻ ഒറ്റയ്ക്ക് ചുറ്റിത്തിരിയാൻ തുടങ്ങി. സത്യത്തിൽ പര്യവേഷണത്തിന്റെ സാഹസികത എന്താണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞു.

0: കുറേ ദൂരം കാട്ടിലൂടെ നടന്ന ശേഷം ഞാൻ ഒരു വെളിം പ്രദേശത്തേക്കെത്തി. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവിടെ മനുഷ്യ ശബ്ദങ്ങൾ കേൾക്കുന്നതായി തോന്നി. ഞാൻ പേടിച്ചു വിറച്ചു.
1: ജിം അതീവ രഹസ്യമായി ആ സംസാരം കേൾക്കാനായി പുൽക്കൂട്ടങ്ങൾക്കിടയിൽ പതുങ്ങിക്കിടന്നു. സിൽവറും കൂട്ടാളികളുമാണ് സംഭാഷണത്തിൽ മുഴുകിയിരിക്കുന്നത്. അതൊരു തർക്കമാണ്. പിന്നീട് അത് വഴക്കായി മാറുന്നതും ജിം കാണുന്നുണ്ട്. അവസാനം സിൽവർ ഒരാളെ കുത്തിക്കൊല്ലുന്നതും അവൻ കാണുന്നു. ഒറ്റക്കാലനായ അയാൾ തന്റെ ക്രച്ചസ് കൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയാണ് എതിരാളിയെ കൊന്നത്. ഇത് കണ്ടതോടെ തന്നെയും അയാൾ കൊല്ലുമെന്ന് ഭയന്ന് ജിം നിധിദ്വീപിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഓടിപ്പോകുന്നു. ആ ഓട്ടത്തിൽ അവൻ മറ്റൊരു മനുഷ്യനെ കാണുന്നു.
0: ഭയന്ന് വിറച്ച് മുന്നോട്ടോടവേ ഒരു പേക്കോലത്തെ മുന്നിൽ കണ്ട് ഞാൻ ഞെട്ടി. അതൊരു മനുഷ്യനാണ്. മുടി വളർന്നു കിടക്കുന്നു. അരയിൽ വലിയ ഒരു ബെൽറ്റും കുറച്ച് തുണിയുമുണ്ട്. സൂര്യപ്രകാശമടിച്ച് പേക്കോലത്തിന്റെ രൂപം കറുത്ത് കരിവാളിച്ചിട്ടുണ്ട്. എന്നെ കണ്ടതും അയാൾ യാചിക്കും മട്ടിൽ മുട്ടുകുത്തി രണ്ട് കൈയും നീട്ടി. നിങ്ങളാരാ? ഞാൻ ചോദിച്ചു. എന്റെ പേര് ബെൻഗൺ. 3 വർഷമായി ഞാൻ മറ്റൊരു മനുഷ്യനോട് സംസാരിച്ചിട്ട്.
1: 3 വർഷമായി പുറം ലോകവുമായി ബന്ധമില്ലാതെ ദ്വീപിലെ കായകനികൾ മാത്രം ഭക്ഷിച്ചാണ് ബെൻ ജീവിച്ചതെന്ന് അവൻ മനസ്സിലാക്കുന്നു. കടൽക്കൊള്ളക്കാരനായ ക്യാപ്റ്റൻ ഫ്ലിൻറ് മരണപ്പെട്ടതും സിൽവർ ദ്വീപിലെത്തിയ വിവരവും ജിം അയാളുമായി പങ്കുവയ്ക്കുന്നു. ക്യാപ്റ്റൻ ഫ്ലിൻറിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കടൽക്കൊള്ളക്കാരനാണ് അയാളെന്ന് ജിം ഇതിനിടയിൽ മനസ്സിലാക്കുന്നു. മാനസിക വിഭ്രാന്തിയും വിശപ്പും അയാളെ പരിക്ഷീണനാക്കിയിട്ടുണ്ട്. ഒടുവിൽ നിധിയിരിക്കുന്ന സ്ഥലം ജിമ്മിന് പറഞ്ഞു കൊടുക്കാമെന്ന് ബെൻ സമ്മതിക്കുന്നു. അതിന് പ്രതിഫലമായി തന്നെ കപ്പലിൽ കയറ്റി നാട്ടിൽ കൊണ്ടുപോകണമെന്ന ഉപാധി അയാൾ മുന്നോട്ട് വയ്ക്കുന്നു. താൻ രഹസ്യമായി സൂക്ഷിച്ച വള്ളവും അയാൾ നിധിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിനായി വിട്ടുകൊടുക്കുന്നു.
0: ഞാൻ കപ്പലിലെത്തി നടന്ന കാര്യം ക്യാപ്റ്റൻ സ്മോലറ്റിനോടും ഡോക്ടറോടും പ്രഭുവിനോടും പറഞ്ഞു. മറ്റ് കടൽക്കൊള്ളക്കാർ ഈ വിവരം അറിയാതിരിക്കാനായി ശ്രമിച്ചു. ഡോക്ടറും സംഘവും ജിമ്മിന്റെ നേതൃത്വത്തിൽ ബെന്നിന്റെ വള്ളത്തിൽ കയറി ആവശ്യത്തിന് ആയുധങ്ങൾ കരുതി. അവസാനം ഞങ്ങൾ ലക്ഷ്യത്തിലേക്കെത്തി.
1: കടൽക്കൊള്ളക്കാരെ അതിവിദഗ്ധമായി ജിമ്മും കൂട്ടാളികളും തങ്ങളുടെ ദൗത്യത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു. ക്യാപ്റ്റൻ ഫ്ലിൻറിനെ കുറിച്ചും 6 പേരുടെ സഹായത്തോടെ അയാൾ ദ്വീപിൽ നിധി കുഴിച്ചിട്ട സ്ഥലവും ബെൻഗൺ അവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അന്ന് ക്യാപ്റ്റൻ ഫ്ലിൻറുമായി തെറ്റിപ്പിരിഞ്ഞ താൻ അവരെ എല്ലാപേരെയും കൊന്നുവെന്നും ക്യാപ്റ്റൻ ഫ്ലിൻറ് മാത്രം തന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടുവെന്നും അയാൾ പറഞ്ഞു. കപ്പൽ തകർന്നതോടെ ബെൻഗൺ മറ്റൊരു ദ്വീപിൽ അഭയം തേടുകയായിരുന്നു. ഇതിനിടയിൽ അയാൾ നിധിയിരിക്കുന്ന ദ്വീപിലെത്താൻ ഏറെ ബുദ്ധിമുട്ടി. ജിമ്മിന്റെ സംഘത്തിലുള്ളവർ മറ്റൊരു വഴിക്ക് നിധി കണ്ടെത്തുന്ന വിവരം അറിഞ്ഞതോടെ സിൽവർ ഒരു സന്ധി മുന്നോട്ട് വയ്ക്കുകയും ക്യാപ്റ്റൻ അത് നിരസിക്കുകയും ചെയ്യുന്നു. അതിനിടയിലുണ്ടാകുന്ന വെടിവയ്പിൽ കടൽക്കൊള്ളക്കാരുടെ സംഘത്തിലെ പലരും കൊല്ലപ്പെടുന്നു.
2: ഇതിനിടയിൽ മനംമാറ്റം വന്ന സിൽവർ ജിമ്മിന്റെ സംഘത്തിനൊപ്പം ചേരുന്നു. കടൽക്കൊള്ളക്കാരെ സമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ട് ബെന്നിന്റെ സഹായത്തോടെ അവർ നിധി കണ്ടെത്തുന്നു. കണ്ണഞ്ചി പോകുന്ന സ്വർണ നാണയങ്ങളുടെ ഒരു വലിയ കൂമ്പാരം.
0: ഞങ്ങൾ അതിവേഗം നിധി കെട്ടിയ ചാക്കുകൾ വള്ളങ്ങളിൽ കപ്പലിൽ എത്തിച്ചു. ഉടൻ ഈ തീരം വിടണം. കപ്പലിലെ ജോലിക്കാരുടെ എണ്ണത്തിൽ ഇപ്പോൾ ഗണ്യമായ കുറവുണ്ട്. സ്പാനിഷ് അമേരിക്കൻ തീരത്തേക്ക് കപ്പൽ യാത്ര തിരിച്ചു. നോക്കുമ്പോൾ ഈ തീരം അതിസുന്ദരമായിരുന്നു. ഞങ്ങളുടെ സംഘത്തിലെ എല്ലാവരും സുരക്ഷിതരാണ്. ഞങ്ങൾ ഒരു ഇംഗ്ലീഷ് കപ്പലിന്റെ ക്യാപ്റ്റനെ കണ്ടു. കപ്പലിന്റെ മുകൾ തട്ടിൽ ഒറ്റയ്ക്ക് എന്തോ ചിന്തിച്ചു നിൽക്കുന്ന ബെൻ ഗണ്ണിനെയാണ് പിറ്റേന്ന് പ്രഭാതത്തിൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. എന്തുപറ്റി ബെൻ? ഞാൻ ചോദിച്ചു. അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചു. ആ ദുഷ്ടൻ രക്ഷപ്പെട്ടു. ആര്?

0: ഞാൻ ഉദ്വേഗത്തോടെ ചോദിച്ചു. അവൻ തന്നെ ആ ഒറ്റക്കാലൻ സിൽവർ. ഞാൻ പറഞ്ഞില്ലേ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്? ഞാൻ തലകുലുക്കി. അവൻ നമ്മുടെ നിധിയിൽ നിന്നും 2-3 ചാക്ക് സ്വർണ നാണയങ്ങളുമായാണ് മുങ്ങിയത്. ഈ വിവരം ഞാൻ ഡോക്ടറോടും ക്യാപ്റ്റനോടും പറഞ്ഞു. കുറച്ചുനേരം എല്ലാവരും ആശങ്കപ്പെട്ടു. ഒടുവിൽ അങ്ങനെ ഒരു കള്ളനെ പോലെ സിൽവർ രക്ഷപ്പെട്ടതിലും നിസ്സാരമായി അയാളെ ഞങ്ങൾ കൊതുക്കാൻ കഴിഞ്ഞതും ഓർത്തപ്പോൾ സന്തോഷം തോന്നി. ഒടുവിൽ കുറെ കപ്പൽ ജോലിക്കാരെ കൂടി സംഘടിപ്പിച്ച ശേഷം ഞങ്ങൾ ബ്രിസ്റ്റോളിലേക്ക് യാത്ര തിരിച്ചു. എല്ലാവർക്കും ഈ വലിയ നിധിയിൽ നിന്ന് നല്ലൊരു പങ്ക് ലഭിക്കും. ഭയപ്പെടുത്തുന്ന അസ്ഥികൂട ദ്വീപിലേക്ക് ഇനി എനിക്ക് വരേണ്ടതില്ല എന്നോർത്തപ്പോൾ സന്തോഷം തോന്നി.
1: ട്രഷർ ഐലൻഡ് എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ലോക സാഹിത്യത്തിന്റെയും ചലച്ചിത്രത്തിന്റെയും വന്യഭാവനകൾക്ക് ഈ നോവൽ നൽകിയ പങ്ക് നിസ്തുലമാണ്.
2: ജനപ്രിയ സംസ്കാരത്തിൽ കടൽക്കൊള്ളക്കാരെയും സ്വർണനിധി വേട്ടക്കാരെയും പ്രതിഷ്ഠിക്കുന്നതിൽ ട്രഷർ ഐലൻഡ് എന്ന നോവൽ നിർണായകമായ ശക്തി ചെലുത്തി. കരീബിയൻ കടലിലെ പടിഞ്ഞാറൻ ദ്വീപിൽ നടക്കുന്ന കഥയായി സങ്കല്പിച്ചാണ് ഇത് എഴുതപ്പെട്ടതെങ്കിലും ഭാവനയുടെ ആഴം ഈ കൃതിയെ സീമാതീതമായി ഉയർത്തി.
1: ഈ കൃതിയെ അധികരിച്ച് നിരവധി സിനിമകൾ, ടെലിവിഷൻ പരമ്പരകൾ, കോമിക് പുസ്തകങ്ങൾ, വീഡിയോ ഗെയിമുകൾ ഒക്കെ പുറത്തുവന്നിട്ടുണ്ട്.
2: ഒരു കെട്ടുകഥ എന്നതിലുപരി ധാർമ്മികതയെയും അത്യാഗ്രഹത്തെയും കുറിച്ചുള്ള മനുഷ്യ മനസ്സിന്റെ കൽപ്പനകളെ ആഴത്തിൽ അപഗ്രഥിക്കുന്ന ഒരു രചന എന്ന നിലയിൽ ട്രഷർ ഐലൻഡിന് വിശ്വസാഹിത്യത്തിൽ തിളക്കമാർന്ന ക്ലാസിക് പദവിയുണ്ട്.
1: ആർ എൽ സ്റ്റീവൻസൺ എന്ന എഴുത്തുകാരന്റെ പ്രതിഭയുടെ അടയാളമാണ് ഈ വിഖ്യാതമായ കൃതി. തന്റെ രണ്ടാനച്ഛനുമൊത്ത് സ്കോട്ട്ലാൻഡിൽ ഒരു അവധിക്കാലം ആഘോഷിക്കുന്നതിനിടയിലാണ് സ്റ്റീവൻസണിന് ഈ നോവൽ എഴുതുന്നതിനുള്ള പ്രചോദനം ലഭിക്കുന്നത്. കിഡ്നാപ്ഡ്, ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്നിവ ഉൾപ്പെടെ നിരവധി ക്ലാസിക് കൃതികളുടെ രചയിതാവാണ് ആർ എൽ സ്റ്റീവൻസൺ. സാഹസികനായ എഴുത്തുകാരനായിരുന്നു എങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എഴുത്തുകാരനെ വേട്ടയാടിയിരുന്നു. മാനവികത, സാഹസികത, നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷം എന്നതൊക്കെയായിരുന്നു എഴുത്തുകാരന്റെ ഇഷ്ടപ്പെട്ട പ്രമേയങ്ങൾ.
2: ഏറെ ശ്രദ്ധേയമായ ഉദ്ധരണികൾ കൊണ്ടും ഈ നോവൽ ലോകമെങ്ങുമുള്ള വായനക്കാരുടെ പ്രീതി നേടി.
1: മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന സാഹസികരായ പല കഥാപാത്രങ്ങളെയും ഈ നോവലിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. കൗമാരക്കാരനും നോവലിലെ കേന്ദ്ര കഥാപാത്രവുമായ ജിം ഹോക്കിൻസ്, കടൽക്കൊള്ളക്കാരനായ ഒറ്റക്കാലുള്ള ചതിയൻ സിൽവർ, ക്യാപ്റ്റൻ സ്മോലെറ്റ്,

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 ഇടവം 14, ശകവർഷം 1948 ജ്യേഷ്ഠം 7, 2026 മെയ് മാസം.

28-ാം തീയതി വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ 30 മിനിറ്റും 38 സെക്കൻഡും. FM ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ചോദ്യോത്തരവേളയോട് കൂടിയാകട്ടെ ഇന്നത്തെ പ്രക്ഷേപണത്തിൻ്റെ ആരംഭം. ആദ്യം ഇന്നലത്തെ ചോദ്യവും ഉത്തരവും കേൾക്കാം. ഡൗ ജോൺസ് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പഴക്കമുള്ളതും ഇന്നും സാധാരണയായി പിന്തുടർന്നു വരുന്നതുമായ ഒരു വാക്കാണ്. എന്താണ് ഈ വാക്ക്? ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് അഥവാ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ ഇക്വിറ്റി സൂചികകളിൽ ഒന്നാണ്. അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലെ 80 പ്രധാനപ്പെട്ട കമ്പനികളുടെ ഷെയർ വിലകളുടെ ആവറേജാണ് ഇത്. 1896 ഈ രീതി ആരംഭിച്ചത്. ഇന്നത്തെ ചോദ്യം ഇതാണ്: യുദ്ധരംഗത്ത് ആദ്യമായി റോക്കറ്റുകൾ ഉപയോഗിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: യുദ്ധരംഗത്ത് ആദ്യമായി റോക്കറ്റുകൾ ഉപയോഗിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ഈ ചോദ്യത്തിനുത്തരം 5:44 7:59 കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യമായി പഞ്ചവൻകാട് എന്ന ചിത്രത്തിനായി പി സുശീലയെ ആലപിച്ച ഗാനം ആസ്വദിക്കാം. വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം.

ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾക്ക് വി ദക്ഷിണമൂർത്തി ഈണം പകർന്ന മറുനാട്ടിൽ ഒരു മലയാളി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ശ്രീകുമാരൻ തമ്പിയുടെ തൂലികയിൽ പിറന്ന വരികൾക്ക് ആർ കെ ശേഖറിന്റെ സംഗീതം. ചിത്രം സുമംഗലി.

ലൈൻ ബസ് എന്ന ചിത്രത്തിനായി ജി ദേവരാജൻ്റെ സംഗീതത്തിൽ പി മാധുരി ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന വയലാർ രാമവർമ്മ.

ജി ദേവരാജൻ വയലാർ രാമവർമ്മ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു ഗാനം അഗ്നിമൃഗം എന്ന ചിത്രത്തിനായി പി മാധുരിയും കെ ജെ യേശുദാസും ആലപിച്ചത്.

സിന്ദൂരച്ചെപ്പ് എന്ന ചിത്രത്തിനായി പി മാധുരിയും പി സുശീലയും ആലപിച്ച ഗാനം. ഗാനശില്പികൾ യൂസഫലി കേച്ചേരി, ജി ദേവരാജൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി. കേൾക്കാം ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് ഹിന്ദി അധ്യാപകനായ ഡോക്ടർ ഡി രാജേന്ദ്രൻ ബാബു, പഠിക്കുന്നത് വിദ്യാർത്ഥികളായ പ്രയാഗ്, ശ്രുതി.
1: നമസ്തേ ജി.
2: നമസ്തേ പ്രയാഗ്, തും കൈസേ ഹോ?
1: ടീക്കൂ ജി.
2: ശ്രുതി, തും കൈസേ ഹോ?
3: അച്ഛാ ഹൂ ജി, ആപ് കൈസേ ഹേ സാബ്?
2: മേ കുശൽ സേ ഹൂ. പിച്ചലെ ക്ലാസ് മേ ഹംനേ ഏക കവിത പഠി തി, ഹേ നാ?
3: ഹാ ജി, കവി സ്വപ്ന സേ വാസ്തവികി ഏക കവിത പഠി തി.
2: കോൺസി കവിത?
1: പൈതൽ ചൽതാ ഹുവാ ആദ്മി.
2: കവിത കാ സംക്ഷിപ്ത വിവരൺ ദേ സക്തേ ഹോ?
3: ഹാ ജി, കവിത കാ മുഖ്യ വിഷയ പൈതൽ ചൽതാ ഹുവാ ആദ്മി ഹേ. പൈതൽ ചൽതാ ഹുവാ ആദ്മി സമാജ് കി ആം ജനത ഹേ. ഉസ്കേ ശ്രം ഫൽ സേ സമാജ് സ്വസ്ഥ രഹത ഹേ. ലേക്കിൻ ധനി ലോക് ഉൻകോ അവജ്ഞാ കി ദൃഷ്ടി സേ ദേഖ്തേ ഹേ. യദി വഹ് അപ്നി ശക്തി കോ പഹചാൻ കർ ജാഗ് ഉടേ തോ അധികാർ വർഗ ക സാമ്രാജ് മിട്ടി മേ മിൽ ജായേഗ. ബുനിയാദി വർഗ കോ സമാജ് മേ മാന്യത പ്രാപ്ത ഹോ ചാഹിയേ. യഹ സന്ദേശ് ഇസ് കവിത സേ മിൽതാ ഹേ.
2: പ്രയാ, തും ഭീ കവിത കാ സംക്ഷിപ്ത സാർ ബതാവോ.
1: കവിത കാ സംക്ഷിപ്ത വിവരൺ ഹേ സക്തേ ഹോ. കവിത കാ മുഖ്യ വിഷയ പൈതൽ ചൽതാ ഹുവാ ആദ്മി ഹേ. പൈതൽ ചൽതാ ഹുവാ ആദ്മി സമാജ് കി ആം ജനത ഹേ. ഉസ്കേ ശ്രം ഫൽ സേ സമാജ് സ്വസ്ഥ രഹത ഹേ. ലേക്കിൻ ധനി ലോക് ഉൻകോ അവജ്ഞ കി ദൃഷ്ടി സേ ദേഖ്തേ ഹേ. യദി വഹ് അപ്നി ശക്തി ഹോ പഹചാൻ കർ ജാഗ് ഉടേ തോ അധികാർ വർഗ ക സാമ്രാജ്യ മിട്ടി മേ മിൽ ജായേംഗേ. ബുനിയാദി വർഗ കോ സമാജ് മേ
2: മാന്യത
1: പ്രാപ്ത ഹോനേ ചാഹിയേ. യഹ സന്ദേശ് ഇസ് കവിത സേ മിലാത ഹേ.
2: ടീക് ഹേ, ആജ് ഹം കവിത പാഠ് കേ അഭ്യാസ് കേ ഗതിവിധിയാൻ ദേഖേം. പ്രശ്ന സംഖ്യ 80 ലേ ലോ.
3: ലേ ലിയാ ജി.
2: സമാൻ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേം. പങ്ക്തിയോം കാ ആശയ ദിയാ ഗയാ ഹേ. വോ ആശയ വാലി പങ്ക്തി കവിതാ ഭാഗ് സേ ചുൻകർ ലിഖിനാ. പഹല ആശയ ഹേ സചേത് ആം ജന്മേ സമാജ് കോ ബദൽനേ കി ശക്തി ഹേ. യേ ഹേ ആശയ, അതായത് ചേതനയുള്ള അല്ലെങ്കിൽ ഉണർന്ന സാധാരണ ജനത്തിന് സമൂഹത്തിൽ പരിവർത്തനം വരുത്താനുള്ള ശക്തിയുണ്ട്. യഹ് ആശയ വാലി പങ്ക്തി കവിതാ ഭാഗ് സേ ചുൻകർ ബതാവോ ശ്രുതി.
3: വഹ് ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗാ ഉൻകേ സാമ്രാജ്യ ടഹ് ജായേംഗേ.
2: ഠീക് ഹേ, പങ്ക്തിയാ വോ ഹേ ആശയ വോ ഹേ ക്യാ സചേത് ആം ജന്മേ സമാജ് കോ ബദൽനേ കി ശക്തി ഹേ. യേ ആശയ കി പങ്ക്തിയാ ഹേ വോ ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗാ ഉൻകേ സാമ്രാജ്യ ടഹ് ജായേംഗേ. ദേഖോ, ആം ആദ്മി അബ് സചേത് നഹി ഹേ, ഹോഷ് മേ നഹി ഹേ. ലേക്കിൻ ഏക് ദിൻ വോ ഹോഷ് മേ ആ ജായേഗാ തബ് ശോഷക് വർഗ് സാമ്രാജ്യ കോ തോടുക്കർ സമാജ് കോ ബദലേ കി ശക്തി വോ പായേഗാ. ഓർ ഏക് ആശയ ഹേ കാർമേം ബൈട്നേ വാലേ പൈതൽ ചലനേ വാലേ കോ. കാർമേം ബൈട്നേ വാലേ ആദ്മി പൈതൽ ചലനേ വാലേ കോ ഏസേ ദേഖ്തേ ഹേ കി വേ ഈ സമാജ് കേ സദസ്യ നഹി ഹേ. പ്രയാ, ഏ ആശയ വാലി പങ്ക്തിയാ കവിതാ സേ ചുൻകർ ബതാവോ.
1: കാർമേം ബൈട്ടേ ഹുവേ ബഡേ ലോക് ഉസേ ഹികായത് സേ ദേഖ്തേ ഹേ ജൈസേ വഹ് കിസി ദൂസരി ദുനിയാ സേ ആയാ ഹുവാ ആദ്മി ഹോ.
2: ടീക് ഹേ, അഭ്യാസ് ഭാഗ് കാ അഗലാ ആശയ പഠോ ശ്രുതി.
3: ധനി ലോക് നഹി സോച്തേ കി ഉൻകേ ചേഹരേ കി ശോഭ മസ്ദൂരോ കെ പരിശ്രമ കി ദേൻ ഹേ.
2: ധനി ലോക് കാറോ മേ ചലത്തെ ഹേ ബഡേ ബഡേ മക്കാനോ മേ രഹത്തെ ഹേ അവർ ബഡേ ഐശ്വര്യപൂർണ്ണ ജീവൻ ബിതാത്തെ ഹേ. ഇസ്കേ കാരൻ ഉൻകേ ചേഹരേ പർ ശോഭാ ബക്തി ഹേ. വാസ്തവ മേ ആം ജനതാ കേ ശ്രം ഫൽ സേ ഉൻകോ ഇഹ സൗഭാഗ്യ പ്രാപ്ത ഹുവാ ഹേ. ലേക്കിൻ ധനി ലോക് ഇസ് സത്യ കോ ഭൂൽനാ ചാഹ്തേ ഹേ. യഹ ആശയ വാലി പങ്ക്തി ചുൻകർ സുനാവോ പ്രയാഗ്.
1: മേ നഹി ജാൻതേ കി ഉസ്കേ ദം പർ ഉൻകേ ചേഹരേ കി രൗനക് ഹേ.
2: ടീക് ഹേ, അഗലാ ആക്ടിവിറ്റി ദേഖേ. കവിത കി കോൺസി പങ്ക്തി ആപ്കോ അച്ഛി ലഗി ഇസ് കവിത മേ കുൽ മിലാകർ 17 പങ്ക്തിയാ ഹേ, 17 ലൈൻസ് ഹേ. ഇൻ പങ്ക്തിയോ മേം സേ കോൺസി പങ്ക്തി ആപ്കോ സബ്സേ അച്ഛാ ലഗാ സബ്സേ പ്രിയ ലഗാ തോ ശ്രുതി ബതാവോ കോൺസി പങ്ക്തി തുമേ സബ്സേ അച്ഛി ലഗി.
3: വഹ് ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗാ ഉൻകാ സാമ്രാജ് ടഹ് ജായേംഗേ. യേ പങ്ക്തിയാ മുച്ചേ ബഹുത് അച്ഛി ലഗി.
2: ठीक है प्रयाग, तुमको इनमें से कौन सी पंक्तियाँ बहुत अच्छी लगी?
1: मुझे भी वही पंक्तियाँ अच्छी लगती है
2: जो श्रुति ने बताया. वही पंक्तियाँ तुम्हें भी अच्छी लगती है? हाँ, एक प्रश्न भी है, क्यों ये पंक्तियाँ अच्छी लगी? എന്തുകൊണ്ടാണ് ഈ വരികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുകൂടി പറയണം. പ്രയാഗ് കാരൻ ബതാവോ.
1: क्योंकि सामान्य जनता ताकतवर है, उसमें कई क्षमताएं हैं, उसमें समाज बदलने की शक्ति है। वास्तव में धनी लोग आम जनता की शक्ति न पहचान कर उसे उपेक्षा की दृष्टि से देखते हैं। यह तो अन्याय है।
2: ठीक है सुधी, तुम्हारी राय क्या है?
3: मेरा मत भी यही है जो प्रयाग ने बताया।
2: ओ, प्रयाग ने जो बताया वही तुम्हारा भी मत है, राय है। ठीक है, तो अब अगला प्रश्न है, चर्चा करें। प्रश्न संख्या 81, चर्चा करें। पहला पॉइंट है, समाज में व्यक्ति का मूल्य कैसे निर्धारित होना चाहिए। एक समाज में व्यक्ति का मूल्य എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മൂല്യം സമൂഹത്തിൽ നമ്മൾ നിർണയിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതിനെപ്പറ്റി ഡിസ്കഷൻ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സമാജമേയും വ്യക്തിക്ക മൂല്യ കേസയെ നിർധാരിത ഹോനാ ചാഹിയേ. ദേഖോ, സമാജമേയും വ്യക്തിക്ക് ഗുണ, വ്യക്തിക്ക് ഗുണ ക്യാ ക്യാ ഹേ? ഈമാൻദാരി, സഹാനുഭൂതി, സഹയോഗ് ആദി വ്യക്തിക്ക് ഗുൺ ഹേ. ഹം ജൈസെ വ്യക്തിക്ക് യേ ഗുൺ ഹോനാ ചാഹിയേ, ഉസ്കെ മൂല്യ നിർധാരിത കർണേമേയും മഹത്വപൂർണ്ണ ഭൂമിക നിഭാത്തെ ഹേ. ये सब गुण माने ईमानदारी, सहानुभूति, सहयोग, ये सब गुण एक व्यक्ति के मूल्य

0: में निर्धारित करने में महत्वपूर्ण भूमिका महत्वपूर्ण रोल निभाते हैं। സാമാജിക കാര്യ സാമൂഹിക കാര്യങ്ങളിലുള്ള അയാളുടെ ഇടപെടൽ, ശിക്ഷ, അയാളുടെ എഡ്യൂക്കേഷൻ, കല, കലാപരമായ അയാളുടെ കഴിവുകൾ ആദി ഉസ്കെ മൂല്യക്കോ ബിടാത്താഹ്, ഇതും ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ മൂല്യം വർദ്ധിപ്പിക്കുന്നവയാണ്. വ്യക്തിക്ക് നൈതികത അതായത് എത്തിക്സ് അതായത് മൊറാലിറ്റി, അതും സാമാജിക പ്രഭാവ് ആദിഭി സമൂഹത്തിലെ അയാൾക്കുള്ള പ്രഭാവം സ്വാധീനം ആദിഭി സമാജമേം വ്യക്തിക്ക മൂല്യ ബിടാത്താഹ്. देखो क्या क्या एक समाज में व्यक्ति का मूल्य बढ़ाता है या व्यक्ति का मूल्य बढ़ाने में क्या क्या गुण होना चाहिए, कैसा निर्धारित होना चाहिए, बताओ।
1: समाज में व्यक्ति के गुण जैसे ईमानदारी, सहानुभूति और सहयोग आदि गुण समाज में व्यक्ति के मूल्य निर्धारित करने में महत्वपूर्ण भूमिका निभाते हैं। सामाजिक कार्य, शिक्षा, कला आदि उसके मूल्य को बढ़ाता है। വ്യക്തി നൈതികത സാമാജിക് പ്രഭാവ ആദി ഭി സമാജ് മേ വ്യക്തി കാ മൂല്യ ബഢാതാ ഹേ.
0: ठीक है, तो प्रयाग तुम प्रश्न और उत्तर दोनों पढ़कर सुनाओ।
2: समाज में व्यक्ति का मूल्य कैसे निर्धारित होने चाहिए? समाज में व्यक्ति के गुण जैसे ईमानदारी, सहानुभूति और सहयोग उसके मूल्य निर्धारित करने में महत्वपूर्ण भूमिका निभाते है। സാമാജിക കാര്യ ശിക്ഷ കല ആദി ഉസ്കെ മൂല്യക്കോ ബഡാത്താ ഹെ. വ്യക്തിക്ക് നൈതികത സാമാജിക പ്രഭാവ ആദി ഫി സമാജ് മേ വ്യക്തി കാ മൂല്യ ബഡാത്താ ഹെ.
0: കവിതാമേ സാമാജിക അസമാനതാവോ കേ പ്രതി കവിനെ കോൺസാ വിചാർ പ്രകടിക്കുക. അഗല പ്രശ്ന ഹെ ചർച്ച കരണേ കെ ലിയെ ഏക പ്രശ്ന ഭി ദിയാ ഹെ വോ പ്രശ്ന ഹെ കവിതാമേ സാമാജിക അസമാനതായേം ഇനീക്വാലിറ്റി സമൂഹത്തിലെ അസമാനത സമത്വമില്ലായ്മ ഇക്വാലിറ്റി ഇല്ലായ്മ അതാണ് അസമാനത. സാമാജിക് അസമാനതാവോങ്കെ പ്രതി കവിനെ കോൺസാ വിചാർ പ്രകടിക്കുകയാഹ്, എന്താണ് കവിയുടെ അഭിപ്രായം സമൂഹത്തിൽ നടമാടിയിരിക്കുന്ന അസമത്വത്തെ കുറിച്ച്? കവിതാമേം പൈതൽ ചൽത്താകുക ആത്മീക്ക് അവസ്ഥ സാമാജിക അസമാനതാക്കു ദർശാത്താഹ്. देखो पैदल चलता हुआ आदमी बहुत गरीब है, बेचारा है, निरीह है, उसके जीवन में बहुत संकट है, यह संकट उसके मुखभाव में व्यक्त है, ऐसा एक व्यक्ति है। लेकिन कुछ लोग वहाँ क्या करते हैं, सड़क पर हमने देखा कुछ लोग कारों में जाते हैं, उनके मुख में रौनक है, शोभा है, शोभा बैठने के लिए उनके पास बड़े बड़े मकान है, बड़े बड़े धन है, बड़े बड़े आलिशान आडम्बर कार है, इससे उनके मुख में रौनक है, शोभा है। लेकिन ഉൻകെ മുഖമേം അതായത് പൈതൽ ചലത്താ ഹു ആത്മീക്ക് മുഖമേം ദീനഭാവ് ഹേ, ഇത്തോ സമാജിക്ക് ഏക അസമാനതാ ഹേ. തോ ഹമേം സമാജമേം വ്യാപ്ത അസമാനതാക്കോ സമച്ചിനെ ഔർ ഉനേം ദൂർ കർണേക്ക കാര്യ കർണ ചാഹിയെ. ആധുനിക സമാജക്കോ ക്യാ കർണ ചാഹിയെ, സമാജമേം ഹോനേ വാലെ ഇസ് അസമാനതാക്കോ ഇനീക്വാളിറ്റിയെ മാറ്റി സമത്വ സ്ഥാപിത കർണേക്ക പ്രയത്ന കർണ ചാഹിയെ, ഇസ്കെ ലിയ ആവശ്യ കാര്യ കർണ ചാഹിയെ. यही तो इसका उत्तर है। कविता में सामाजिक असमानताओं के प्रति कवि ने कौन सा विचार प्रकट किया है?
1: कविता में पैदल चलता हुआ आदमी की अवस्था सामाजिक असमानता को दर्शाता है। हमें समाज में व्याप्त असमानता को समझने और उन्हें दूर करने का कार्य करना चाहिए।
0: हमारा दायित्व है असमानता को मिटाना, സമാപ്ത കർണ, ഇതോ ഹമാരെ സാമനേക്ക ഏക കാര്യ ഹേ, ഏക ദായിത്വ ഹേ. തോ ആഗേ ദേഖേം, ആഗേ അഭ്യാസ് മേ ദിയാ ഹേ ലേഖ ലിഖേം, ലേഖ ലിഖേം വിഷയ സമാജ കേ നിർമാൺ മേം ആം ജൻ കീ ഭൂമിക, സമൂഹ നിർമാണത്തിൽ സൊസൈറ്റിയുടെ രൂപീകരണത്തിൽ ആം ജനതയുടെ റോൾ എന്താണ്? സമാജ കേ നിർമാൺ മേം ആം ജനതാ കീ ഭൂമിക ഏക ഹമാരെ ലേഖ ലിഖനേക്ക വിഷയ. तो लेख मैंने तैयार कर लाया हूँ, मैं पढ़ सुना हूँ, तुम्हें ये लेख लिख लेना है, तो लिख लो। पहले प्रश्न लिखो, समाज के निर्माण में आम जनता की
1: भूमिका
0: लिखा।
2: हाँ,
0: उत्तर लिखो, समाज के निर्माण में आम जनता की
2: भूमिका
0: अत्यंत महत्वपूर्ण है
2: महत्वपूर्ण है।
0: आम जनता की योगदान से ही समाज का निर्माण और विकास होता है
2: किसान
0: मजदूर
2: कारीगर
0: सफाई कर्मचारी
2: मकान बनाने वाले
0: आदि
2: आम जनता की
0: संज्ञा के अंतर्गत
2: आता है।
0: उनके
2: तन तोड़ मेहनत से
0: समाज में
2: खाद्य पदार्थों का
0: उत्पादन होता है। नए नए
2: निर्माण
0: होता है।
2: और
0: समाज
2: साफ
0: एवं
2: स्वच्छ
0: रहता है। ये नहीं है तो
2: समाज ही नहीं।
0: इसलिए
2: इनका
0: संरक्षण
2: समाज का
0: दायित्व है।
2: समाज में
0: इनका
2: मान
0: बैठना
2: चाहिए।
0: और
2: सब कहीं
0: इनका
2: आदर करना चाहिए।
0: तो इस एक लेख हमने तैयार की, समाज के निर्माण में जनता की भूमिका क्या है। ये लेख एक बार पढ़ सुनाओ श्रुति।
1: हाँ जी, विषय समाज के निर्माण में आम जनता की भूमिका। समाज के निर्माण में आम जनता की भूमिका अत्यंत महत्वपूर्ण है। आम जनता की योगदान से ही समाज का निर्माण और विकास होता है। किसान मजदूर कारीगर सफाई कर्मचारी मकान बनाने वाले आदि आम जनता की संख्या के अंतर्गत आता है। उनके तन तोड़ मेहनत से समाज में खाद्य।
0: तन तोड़ मेहनत का अर्थ क्या है प्रयाग? तन मीन शरीर, तोड़ना टूट जाना पुटगा, शरीर पुटगा कठिन प्रयत्न करना। तन तोड़ मेहनत करना
1: में खाद्य पदार्थ का उत्पादन होता है। नए नए निर्माण होता है और समाज साफ एवं स्वच्छ रहता है। ये नहीं है तो समाज नहीं, इसलिए इनका संरक्षण समाज का दायित्व है। समाज में इनका मान बढ़ाना चाहिए और सबका ही आदर करना चाहिए।
0: ठीक है, आज का क्लास यहाँ समाप्त होता है। धन्यवाद।
2: धन्यवाद जी।
3: നമ്മൾ കേട്ടത് ഹിന്ദി പാഠം, പഠിപ്പിച്ചത് ഹിന്ദി അധ്യാപകനായ ഡോക്ടർ ഡി രാജേന്ദ്രൻ ബാബു, പഠിച്ചത് വിദ്യാർത്ഥികളായ പ്രയാഗ് ശ്രുതി. ഹിന്ദി പാഠം സമാപിച്ചു.
4: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 14:43. അല്പസമയത്തിനുള്ളിൽ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
5: റേഡിയോ ഹെൽത്ത്.
6: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 28 മെൻസ്ട്രുവൽ ഹൈജീൻ ഡേ അഥവാ ആർത്തവ ശുചിത്വ ദിനം. ആർത്തവം എന്നത് മറച്ചു വയ്ക്കേണ്ടതോ അല്ലെങ്കിൽ രഹസ്യമായി സംസാരിക്കേണ്ടതോ ആയ ഒരു വിഷയമല്ല, മറിച്ച് ജീവന്റെ തുടർച്ച സാധ്യമാക്കുന്ന ഒരു ജൈവ പ്രക്രിയയാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. പക്ഷേ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് തുറന്നു പറയാൻ പലർക്കും മടിയാണ്. അറിവില്ലായ്മ കൊണ്ടും ശുചിത്വമില്ലായ്മ കൊണ്ടും ആർത്തവ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അറിവുകൾ ഇക്കാര്യത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ നേടിയിരിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സുരക്ഷിതവും ശുചിത്വപൂർണവുമായ ആർത്തവകാലം ഓരോ സ്ത്രീയുടെയും അവകാശമാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് ആർത്തവ ശുചിത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ നഴ്സിംഗ് ഓഫീസർ ഡോക്ടർ ഡിനു എം ജോയ്.
7: ഇന്ന് May 28 മെൻസ്ട്രൽ ഹൈജീൻ അഥവാ ആർത്തവ ശുചിത്വ ഡേ ആയി നാം ആചരിക്കുകയാണ്. എന്താണ് ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ? ആർത്തവം എന്നത് സ്ത്രീകളിൽ ഓരോ മാസവും നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഗർഭാശയത്തിൻ്റെ അഥവാ യൂട്രസിൻ്റെ അകത്തെ പാളിയായ രക്തവും ടിഷ്യുവും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ. ഈ രക്തസ്രാവം സാധാരണയായി 3 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കും. ഇത് സ്ത്രീകളുടെ ആരോഗ്യകരമായ പ്രജനന സൗധാനത്തിന്റെ ഭാഗമാണ്. ഇത് എപ്പോഴാണ് പെൺകുട്ടികളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് സാധാരണയായി പെൺകുട്ടികളിൽ പ്യൂബർട്ടി പീരീഡിൽ, അതായത് 9 മുതൽ 16 വയസ്സിനുള്ളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഇംഗ്ലീഷിൽ അത് മെനാർക്കെ എന്ന് പറയാറുണ്ട്. ഇനി ഈ ആർത്തവം തുടങ്ങിയാൽ എന്നാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്? ആർത്തവം അഥവാ പീരിയഡ്സ് അഥവാ മെനിസ്ട്രേഷൻ സാധാരണയായി നിൽക്കുന്നത് സ്ത്രീകളിൽ 45 മുതൽ 55 വരെ പ്രായം ആകുമ്പോൾ ആണ്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ മെനോപോസ് എന്ന് പറയാറുണ്ട്. ഇനി എന്താണ് ആർത്തവ ശുചിത്വം? ആർത്തവ സമയത്ത് സ്ത്രീകൾ ശുചിത്വവും ആരോഗ്യവും പാലിക്കുന്ന രീതികളെയാണ് മെനസ്ട്രൽ ഹൈജീൻ അഥവാ ആർത്തവ ശുചിത്വം എന്ന് പറയുന്നത്. ആർത്തവ ശുചിത്വത്തിൽ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ശുചിയായ സാനിറ്ററി ഉപകരണങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്കറിയാം ഇപ്പം നമ്മുടെ ഇടയിൽ മാർക്കറ്റുകളിലൊക്കെ പലതരത്തിലുള്ള സാനിറ്ററി ഉപകരണങ്ങൾ ലഭ്യമാണ്. സാനിറ്ററി പാഡുകള്, മെനിസ്ട്രൽ കപ്പുകള്, ശുചിയായ തുണി എന്നിവ ലഭ്യമാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്കുചിതമായ സാനിറ്ററി ഉപകരണങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. പാഡ്, സാനിറ്ററി നാപ്കിൻ അഥവാ ഡിസ്പോസിബിൾ സാനിറ്ററി പാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഥവാ ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന ആർത്തവ സമയത്തെ രക്തസ്രാവം ആഗിരണം ചെയ്യുന്നതിനുള്ള പാഡിനെയാണ് നമ്മൾ ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിൻ എന്ന് നമ്മൾ പറയുന്നത്. അത് അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നാപ്കിൻ നമ്മൾ കളയുന്നു. ആ സാനിറ്ററി നാപ്കിൻ ആണെങ്കിലും നമ്മൾ തുണിയാണെങ്കിലും അത് ഉപയോഗിക്കുന്ന ആൾക്കാർ അത് സമയബന്ധിതമായി മാറ്റണം. സാധാരണയായി എപ്പോഴാണ് സാനിറ്ററി നാപ്കിൻ അഥവാ തുണിയൊക്കെ ഉപയോഗിക്കുന്നവർ മാറ്റേണ്ടത്? സാധാരണയായി 4-6 മണിക്കൂറിനുള്ളിൽ നമ്മൾ മാറ്റണം. നമുക്കറിയാം ഓരോരുത്തർക്കും രക്തസ്രാവത്തിന്റെ അളവ് വ്യത്യാസമൊക്കെ ആയിരിക്കും. ഇനി രക്തസ്രാവം കൂടുതലാണെങ്കിൽ അത് ഈ 4-6 മണിക്കൂർ വരെയൊന്നും ഈ പാട് അഥവാ തുണി വെച്ചുകൊണ്ടിരിക്കരുത്. ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കൊക്കെ നമ്മൾ അത് മാറ്റണം. ഇനി അധിക സമയം മാറ്റാതെ നമ്മൾ ഉപയോഗിച്ചാൽ അത് ലീക്കേജ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ദുർഗന്ധവും അവിടെ അണുബാധയ്ക്കും ചാൻസ് ഉണ്ട്, അണുബാധയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഉപയോഗിച്ച പാടുകൾ ശരിയായിട്ട് നമ്മൾ നശിപ്പിച്ച് കളയണം. അതായത് ഉപയോഗിച്ച പാട് പേപ്പറിൽ പൊതിഞ്ഞ് മാലിന്യ ബിന്നിൽ അഥവാ വേസ്റ്റ് ബിന്നിൽ നമ്മൾ ഇടണം. ചില സ്കൂളുകളിലും സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ ചെറിയതോ വലുതോ ആയ ഇൻസിനറേറ്റർ ലഭ്യമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പാട് ഉപയോഗിച്ചതിന് ശേഷം അത് കൂട്ടത്തോടെ കത്തിച്ച് നശിപ്പിക്കാം. അതായത് ആ ഇൻസിനറേറ്ററിലിട്ട് നമുക്കത് കൂട്ടത്തോടെ കത്തിച്ച് നശിപ്പിക്കാം. സാനിറ്ററി നാപ്കിന് നശിപ്പിക്കുമ്പോൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഡോണ്ട് സോപ്പ് ഡിസ്പോസിങ് സാനിറ്ററി നാപ്കിൻ. ഉപയോഗിച്ച പാടുകൾ തുറസായ സ്ഥലങ്ങളിൽ വലിച്ചെറിയരുത്. ഇത് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകും. അതുപോലെ തന്നെ സാനിറ്ററി പാടുകൾ ടോയ്ലറ്റിലോ ഡ്രെയിനുകളിലോ കളയരുത്. അങ്ങനെ ഇട്ടാൽ എന്ത് പറ്റും? അത് മലിനജല പൈപ്പുകളൊക്കെ അത് അടയാനും ശുചിത്വ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമാകും. ഉപയോഗിച്ച പാടുകളൊക്കെ ഈ ഡസ്റ്റ്ബിന്നിലൊക്കെ ആണെങ്കിൽ ഒരിടത്തൊക്കെ കൂട്ടിയിട്ട് വളരെ കാലം കൂട്ടി വെക്കരുത്. അങ്ങനെ ചെയ്താൽ അതിലൂടെ ദുർഗന്ധവും ബാക്ടീരിയയുടെ വളർച്ചയും ഉണ്ടാകാം. ഇനി നമ്മൾ അടുത്ത ഒരു സാനിറ്ററി ഉപകരണത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത് തുണി ഉപയോഗിക്കുന്നവരുണ്ട്, ഈ ക്ലോത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആ ക്ലോത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോഴും ഈ ശുദ്ധമായ ഈ കോട്ടൺ തുണി മാത്രം ഉപയോഗിക്കണം. നല്ല ശുദ്ധമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള കോട്ടൺ ക്ലോത്ത്. എന്തുകൊണ്ടാണ് നമ്മൾ സിന്തറ്റിക് ക്ലോത്ത് ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയുന്നത്? സിന്തറ്റിക് ക്ലോത്ത് ഉപയോഗിക്കുവാണെങ്കിൽ അത് രക്തം അഥവാ ബ്ലഡ് അത് നന്നായിട്ട് ആഗിരണം ചെയ്യില്ല. ആഗിരണം ചെയ്യാത്തതിന്റെ പേരിൽ അതവിടെ കെട്ടി നിൽക്കും. അതുകൊണ്ട് കൂടുതലായിട്ട് ജനനേന്ദ്രിയ ഭാഗത്ത് ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കോട്ടൺ ക്ലോത്ത് മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി തുണി ഉപയോഗിച്ച ശേഷം എന്ത് ചെയ്യണം? സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. നന്നായിട്ട് അത് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നേരിട്ട് സൂര്യപ്രകാശത്തിൽ ഉണക്കുക. നമുക്കറിയാം സൂര്യപ്രകാശത്തിൽ ഉണക്കുവാണെങ്കിൽ അതിലുള്ള അണുക്കളൊക്കെ പൂർണ്ണ നശിക്കുന്നതിന് സഹായിക്കുന്നു. ഒരിക്കലും നമ്മൾ നനവുള്ള തുണി ഉപയോഗിക്കരുത്. അത് നനവുള്ള തുണി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അണുബാധയ്ക്ക് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ തുണി വീണ്ടും ഉപയോഗിക്കാവൂ. ഇത് നമ്മളൊന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ തുണിപ്പാട് തുണി ഉപയോഗിക്കുന്ന ഒരു പാടുകളുണ്ട്, ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിനുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള അതിന് അതിൻ്റെതായ പ്രയോജനങ്ങളും അതിൻ്റെതായ ദൂഷ്യഫലങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അത് ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദവും എളുപ്പമാണ്. നമുക്ക് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനും ജോലി സ്ഥലത്തൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും അത് എളുപ്പത്തിൽ അത് ഉപയോഗിക്കാനോ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് കളഞ്ഞാൽ മതി, അത് കഴുകാനൊന്നും സമയമൊന്നും എടുക്കണ്ട, നമുക്കൊന്നും ഉപയോഗിച്ചിട്ട് കളയുവാണ്. അതുപോലെ തന്നെ അതറിയാം അതിന് പല ലെയറുകളുണ്ട്. രക്തം അതിൻ്റെ പാളികളിലേക്ക് ആഗിരണം ചെയ്തതിനാൽ നമ്മളെപ്പോഴും നമുക്കൊരു ഡ്രൈനസ് അതായത് വരണ്ടതായ ഒരു ഫീൽ വഴി ഒരു നനവല്ല പെട്ടെന്ന് അത് അബ്സോർവ് ചെയ്യും അതിൻ്റെ പാളികളിലേക്ക്. അതുകൊണ്ട് വരണ്ടതായ ഒരു വരണ്ടത് അനുഭവിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റുവാണെങ്കിൽ അണുബാധ ഉണ്ടാകാനൊക്കെ ചാൻസ് കുറവാണ്. അത് ഈ 4-6 മണിക്കൂറിനിടയിലൊക്കെ മാറ്റുവാണെങ്കിൽ. പിന്നെ നമുക്കറിയാം ഈ ഓരോ സാനിറ്ററി നാപ്കിങ്ങൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് പൈസ രൂപ മുടക്കേണ്ടി വരും. ഓരോ മാസത്തിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള തുക നമുക്ക് ചിലവാക്കേണ്ടി വരും. പക്ഷെ തുണിയാണെങ്കിൽ നമുക്ക് അത് നമുക്ക് ലാഭകരമാണ്, നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, അത്രയും വീണ്ടും കഴുകി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അന്നേരം നമ്മൾ അത് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ സാനിറ്ററി നാപ്കിൻ മേടിക്കാൻ എല്ലാ മാസവും നമുക്ക് പൈസ മുടക്കേണ്ടി വരും. പക്ഷെ തുണിയാണെങ്കിൽ നമുക്ക് വീണ്ടും കഴുകി ഉപയോഗിക്കാം. തുണിപ്പാടുകളാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു കൂടുതൽ ചിലവ് കുറവാണ്, സാനിറ്ററി നാപ്കിനനുസരിച്ച് ചിലവ് കുറവാണ്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, പരിസ്ഥിതി സൗഹൃദമാണ്. അതെന്തുകൊണ്ടാണ് പരിസ്ഥിതി സൗഹൃദമാണെന്ന് പറയുന്നത്, മറ്റേ നമ്മൾ സാനിറ്ററി നാപ്കിനാണെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ അത് ഉപയോഗിച്ച ശേഷം അത് നമ്മൾ പൊതിഞ്ഞ് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ആണെങ്കിൽ അത് കുഴിയിലാത്തിട്ടൊക്കെ കത്തിച്ച് കളയുവാണ് അല്ലേ, അന്നേരം അത് പരിസ്ഥിതിക്ക് അത് ദോഷമാണ്, കുറേ പ്ലാസ്റ്റിക് അതിൻ്റെ കണ്ടൻറ്റൊക്കെ വരും. അല്ലെങ്കിൽ നമുക്ക് സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഇൻസിനറേറ്റർ ഇട്ടാണെങ്കിലും അതിൻ്റെ കത്തിക്കുമ്പോൾ അതിൻ്റെ പുകയുടെയൊക്കെ കുറച്ച് വരും. അന്നേരം നമ്മൾ തുണിയാണെങ്കിൽ അത് അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ തുണി കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാണ്, മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. നമ്മുടെ പിന്നെ അടുത്ത തുണിയുടെ അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതാണ് നമ്മൾ ഈ തുണിപ്പാടുകളും ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള പ്രയോജനങ്ങളാണ് നമ്മളിപ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടത്. ഇനിയിപ്പോൾ നമുക്കറിയാം കൂടുതൽ ആൾക്കാർ ഇപ്പോൾ മിനിസ്റ്റർ കപ്പിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റുകളിലും എല്ലാം അവൈലബിളാണ് മിനിസ്റ്റർ കപ്പ്. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ അഡോളസൻസിനുള്ള കുട്ടികളാണെങ്കിൽ പോലും യൂത്തുകളും സ്ത്രീകളൊക്കെ കൂടുതലായിട്ട് മിനിസ്റ്റർ കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കംഫർട്ടൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം എല്ലാവർക്കും അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയൊക്കെ ഉണ്ട്. പക്ഷെ പല ആൾക്കാരും ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അത് ഭയങ്കര കംഫർട്ടാണെന്ന് പറയാറുണ്ട്. ഇനി എന്താണ് മിനിസ്റ്റർ കപ്പ്, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നും നമുക്ക് നോക്കാം. ഈ മിനിസ്റ്റർ കപ്പ് എന്നത് മാസവാര സമയത്ത് യോനിയിലിടുന്ന ഒരു സ്ത്രീ ശുചിത്വ ഉപകരണമാണ്. നമ്മുടെ യോനിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീ ശുചിത്വ ഉപകരണമാണ്. ഇത് പാടുകളെ പോലെ രക്തം ആഗിരണം ചെയ്യുന്നതല്ല, പകരം ആർത്തവ രക്തം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളാ യോനിയിലേക്ക് കപ്പ് വെച്ച് അത് ആർത്തവ രക്തം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ഒരു ബെല്ല്, അതായത് മണിയുടെ ആകൃതിയൊക്കെയുള്ള ഷേപ്പാണ് ഇതിന്. താഴെയുണ്ട് നമുക്കൊരു സ്റ്റെം ഉപയോഗിച്ച്, നിങ്ങൾ എല്ലാവരും ഇതിനെ കണ്ടിട്ട് കാണാം, താഴെയുള്ള ഒരു സ്റ്റെമ്മുണ്ട്. താഴെയുള്ള സ്റ്റെം ഉപയോഗിച്ചാണ് ഈ കപ്പ് ഇടാനും പുറത്തെടുക്കാനും ഒക്കെ സഹായിക്കുന്നത്. കപ്പ് ആ യോനിയുടെ ഫിത്തിയിൽ അതായത് സെർവിക്സിന് താഴെയായി പതിഞ്ഞ് ഈ ബ്ലഡ് കളക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി ഇത് രക്തസ്രാവത്തിന്റെ അളവിനെ ആശ്രയിച്ച് ഓരോ 4-12 മണിക്കൂറിലും കപ്പ് പുറത്തെടുത്ത് കഴുകി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അതും അറിയാം നമ്മൾ മുമ്പേ പാഡിന്റെയും സാനിറ്ററി നാപ്കിന്റെയും തുണിയുടെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ ഓരോരുത്തരുടെ രക്തസ്രാവം അനുസരിച്ചാണ് ഇത് നമ്മൾ പുറത്തേക്ക് എടുത്ത് കഴുകുകയൊക്കെ ചെയ്യേണ്ടത്. രക്തസ്രാവം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം 10-12 മണിക്കൂർ നേരം ഒന്നും വെക്കാൻ പറ്റത്തില്ല, അതിന് മുമ്പ് തന്നെ നമ്മളത് എടുക്കണം, അല്ലെങ്കിൽ അത് ലീക്കാവും, നിറഞ്ഞത് ലീക്കാവും. എന്നാലും സാധാരണ 4-10-12 മണിക്കൂറിനുള്ളിൽ ഒരു വെക്കുന്നുള്ളിൽ വരെ വെക്കാന്ന് പറഞ്ഞാലും ഓരോരുത്തരുടെ രക്തസ്രാവം അനുസരിച്ച് നമ്മൾ ഇടയ്ക്ക് അത് കപ്പ് പുറത്തെടുത്ത് കഴുകി വീണ്ടും ഉപയോഗിക്കണം. ഇനി ഓരോ ആർത്തവത്തിന് ശേഷവും എന്ത് നമ്മൾ ചെയ്യണം, അത് ഓരോ ആർത്തവ സൈക്കിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കപ്പ് വൃത്തിയാക്കി നമ്മൾ വിളത്തിളപ്പിച്ച വെള്ളത്തിൽ അണുമുക്തമാക്കി നമ്മൾ സൂക്ഷിക്കണം. ഇതാണ് നമ്മളൊരു മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ ശരീര ശുചിത്വം നമ്മൾ ആർത്തവ സമയത്ത് നമ്മൾ പാലിക്കണം, അല്ലെങ്കിൽ അണുബാധയ്ക്ക് ഉണ്ടാകും. അന്നേരം നമ്മൾ എന്താണ് ദിവസവും നമ്മൾ ഒരു നേരമെങ്കിലും കുളിക്കണം, 2 നേരം കുളിക്കുന്നത് നല്ലത്, ഒരു നേരമെങ്കിലും കുളിക്കണം. ഈ ജനനേന്ദ്രിയ ഭാഗം ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയായി സൂക്ഷിക്കണം. പിന്നെ അതുപോലൊക്കെ തന്നെ ഈ പാടൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ അടിവസ്ത്രത്തിലാണ് നമ്മളത് അത് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അടിവസ്ത്രമൊക്കെ അത് അതിലേക്ക് ലീക്ക് വന്ന് അത് നനയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പൊ തുണിയോ എന്തൊക്കെ ഉപയോഗിച്ചാൽ ഏതിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അടിവസ്ത്രമൊക്കെ അഴുക്കാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അടിവസ്ത്രം അഴുക്കായെങ്കിൽ അതും ഉടനെ തന്നെ മാറ്റണം. അതിപ്പോൾ നമ്മൾ പാടൊക്കെ മാറ്റുന്നതോടൊപ്പം തന്നെ അടിവസ്ത്രമൊക്കെ അഴുക്കായാൽ അടിവസ്ത്രവും നമ്മൾ മാറ്റിയിട്ട് വേറെ അടിവസ്ത്രം ധരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും, അത് കൂടുതലായിട്ട് നനഞ്ഞ് അടിവസ്ത്രം ഉപയോഗിക്കുവാണെങ്കിൽ അതും അണുബാധയ്ക്ക് കാരണമുണ്ട്. അതുപോലൊക്കെ തന്നെ നമുക്കറിയാം നമ്മുടെ ഹാൻഡ് ഹൈജീന്, നമ്മളെപ്പോഴും നമ്മൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് നമ്മൾ കൈകൾ ശുദ്ധീകരിക്കണം. ഓരോ തവണ പാട് മാറ്റുമ്പോഴും അത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കണം. മെൻസ്ട്രൽ കപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് മെൻസ്ട്രൽ കപ്പ് അത് പുറത്തെടുക്കുന്നതിന് മുമ്പും അത് വെച്ചതിന് ശേഷവും ഒക്കെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലോണം കൈ കഴുകണം. അല്ലെങ്കിൽ നമ്മുടെ കൈ കഴുകുന്ന അണുക്കൾ ആ ജനനേന്ദ്രിയ ഭാഗത്തിലേക്കൊക്കെ അത് പകരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈകൾ കൃത്യമായിട്ട് നമ്മൾ വൃത്തിയാക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ശുചിയായ ടോയ്ലറ്റും വെള്ളവും ലഭ്യമാകണം അല്ലേ. നമുക്കറിയാം ഈ സമയത്തൊക്കെ നമുക്ക് പാടൊക്കെ നമുക്ക് മാറ്റണമെങ്കിലൊക്കെ സ്ത്രീകൾക്ക് ജോലി സ്ഥലത്താണെങ്കിലും സ്കൂട്ടുകൾക്കൊക്കെ ആണെങ്കിലും സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ശുചിയായ ടോയ്ലറ്റും വെള്ളവും ലഭ്യമാക്കി കൊടുക്കണം. സ്വകാര്യതയും ശുദ്ധജലവും ശുചിത്വമുള്ള ടോയ്ലറ്റും ആരോഗ്യകരമായ ആർത്തവ ശുചിത്വത്തിന് ആവശ്യമാണ്. ഇനി ആർത്തവ ശുചിത്വം എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത്? അണുബാധകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു, ദുർഗന്ധവും അസ്വസ്ഥതയും കുറയ്ക്കുന്നു, ആത്മവിശ്വാസത്തോടെ സ്കൂളിലും ജോലിയിലും പങ്കെടുക്കാൻ സഹായിക്കുന്നു, സ്ത്രീകളുടെ മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് സഹായകരമാണ്. നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനും അതോടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഈ ആർത്തവ ശുചിത്വം വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇനി നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആർത്തവത്തെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണോ കോമൺ ആയിട്ടുള്ള തെറ്റിദ്ധാരണകളെന്നും അതിൻ്റെ സത്യങ്ങളും എന്തൊക്കെയാന്ന് നോക്കാം. ചില തെറ്റിദ്ധാരണകളാണ് അഥവാ മിത്ത് നമ്മൾ പറയാം അല്ലേ, ആർത്തവ സമയത്ത് കുളിക്കരുത്. പക്ഷെ അതിൻ്റെ ഫാക്ട് എന്താണ്, അതിൻ്റെ സത്യം എന്താണ്? കുളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ശുചിത്വം നമ്മുടെ കൂട്ടുന്നതാണ്. കുളിക്കുന്നത് മൂലം ശുചിത്വത്തിനും അണുബാധ തടയുന്നതിനും സഹായകരമാണ്. പിന്നെ ചില തെറ്റിദ്ധാരണയാണ് പീരിയഡ് ഉള്ളവർ അതായത് ആർത്തവത്തിൻ്റെ സമയത്ത് അടുക്കളയിൽ പോകാൻ പാടില്ല. ഇത് നമുക്കറിയാം ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ തെറ്റാണ്. ശാസ്ത്രീയമായിട്ട് നോക്കുമ്പം അങ്ങനെയൊന്നും ഇല്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ നമ്മൾ ചിലർ പറയുന്നൊക്കെയാണ് ആർത്തവ സമയത്ത് പ്രത്യേകിച്ചും കൂടുതൽ ജോലികളൊന്നും ചെയ്യരുത്, എക്സസൈസ് ചെയ്യരുതെന്നൊക്കെ. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ആർത്തവ എന്ന് പറയുന്നത് സ്വാഭാവിക ശാരീരിക പ്രക്രിയയാണ്. നമുക്ക് എന്ത് ജോലിയാണോ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ലഘുവായ എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആർത്തവ സമയത്തിൻ്റെ ആരംഭത്തിലുള്ള വേദനയൊക്കെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ എക്സസൈസും ആർത്തവ സമയത്ത് ചെയ്യുന്നത് ഒരു കുഴപ്പവുമില്ല ശാസ്ത്രീയമായിട്ട് പറയുവാണെങ്കിൽ. ഇനി നമ്മൾ ഇപ്പോൾ ഇത് പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ അത് പീരിയഡ്സ് നമുക്കറിയാം പല പേരിൽ അറിയപ്പെടും. പീരിയഡ്സ് ഇംഗ്ലീഷിൽ നമ്മൾ മെനിസ്ട്രേഷൻ പറയും, ആർത്തവം അതെന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതെന്ന് പറയുന്നത് ഗർഭാശയത്തിൽ നിന്നുള്ള രക്തവും അനുബന്ധ വസ്തുക്കളും യോനിമുഖം വഴി പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സ്ത്രീകളിൽ വരുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ആർത്തവ സമയത്ത് വ്യക്തിപരമായ ശുചിത്വം അതായത് പേഴ്സണൽ ഹൈജീൻ വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അണുബാധയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പിന്തുണ നൽകണം.
5: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി ദേവികുളം സ്പൈസ് FM പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. മന്ദാരച്ചെപ്പ എന്ന നാടകത്തിനായി ശ്രീകുമാറും പ്രിയയും ആലപിച്ച ഗാനം, കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടിയുടെ വരികൾക്ക് ബാലമുരളിയുടെ സംഗീതം.

നാടകഗാനങ്ങളിൽ അടുത്തതായി അനു കടമ്മനിട്ട് ആലപിച്ച ഓമൽ കിനാവ് എന്ന നാടകത്തിലെ ഗാനം. ഗാനശില്പികൾ രാജീവ് ആലുങ്കൽ, ആലപ്പി വിവേകാനന്ദൻ.

നാടകഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എമ്മിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 40 മിനിറ്റും 15 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 സ്പോൺസേർഡ് പരിപാടി നാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. പാമ്പാടുംപാറ പഞ്ചായത്തിലെ വലിയ തോവാളയിലെ കർഷകൻ അലൻ ജോർജിൻ്റെ കാർഷികാനുഭവങ്ങൾ ഇന്നത്തെ കിസാൻ വാണിയിൽ പങ്കുവയ്ക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 സാഹിത്യവേള. ശ്രീകലാ മനോജ് അവതരിപ്പിക്കുന്ന കഥ, NB രാജൻ അവതരിപ്പിക്കുന്ന കവിതകൾ. 8:00 നേർമ

നാളത്തെ പരിപാടികൾ: വൈകുന്നേരം 4:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5 ഹിന്ദി പാഠം, 5:15 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:50 ടൂറിസം ഡയറി, 5:55 അറിയിപ്പുകൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ആരോഗ്യവേദി, 7:45 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 പുത്തൻ പാട്ടുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഹൃദയരാഗങ്ങൾ, 10:00 സ്മൃതി നിലാവ്. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എമ്മിൽ ഇന്ന് രാത്രി 10:30 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളാണ് ഹൃദയരാഗങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281 200715 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടഗാനത്തിൻ്റെ ആദ്യവരി, ചിത്രം തുടങ്ങിയ വിവരങ്ങൾക്കൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷൻസും സന്ദേശത്തിൽ ഉൾപ്പെടുത്താം. എത്രയും പെട്ടെന്ന് സന്ദേശങ്ങൾ അയയ്ക്കുക. നമ്പർ ഒരിക്കൽ കൂടി, 8281 200715. ഇന്നത്തെ ചോദ്യവും ഉത്തരവും കേൾക്കാം. യുദ്ധരംഗത്ത് ആദ്യമായി റോക്കറ്റുകൾ ഉപയോഗിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ഉത്തരം ടിപ്പു സുൽത്താൻ. 18-ാം നൂറ്റാണ്ടിലായിരുന്നു ടിപ്പുവിൻ്റെ ഭരണകാലം.

0: ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി നാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

വിരമിച്ച ശേഷമുള്ള വിശ്രമ ജീവിതം, കൃഷിക്കായി മാറ്റിവെക്കുന്ന വിവിധ വ്യക്തിത്വങ്ങളെ ഞാറ്റുവേല പരിചയപ്പെടുത്താറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഈ പരിവർത്തനം ആരോഗ്യ സംരക്ഷണത്തിനായി സ്വയം ഇറങ്ങി വ്യായാമത്തോടൊപ്പം നല്ല ഭക്ഷണത്തിനായി പ്രയത്നിക്കുക എന്ന സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. വിരമിച്ചു കഴിഞ്ഞാൽ പേരക്കുട്ടികളെയും നോക്കിയിരിക്കുക എന്ന പതിവ് ശൈലിയിൽ നിന്നും സ്വന്തം ആരോഗ്യത്തിനായി എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നും വ്യായാമത്തിലൂടെ മാത്രം ആരോഗ്യം ലഭിക്കില്ലെന്നും വിഷമില്ലാത്ത ഭക്ഷണം കൂടി കഴിച്ചാലേ പൂർണ്ണ ആരോഗ്യവാനായിരിക്കൂ എന്ന തിരിച്ചറിവുമെല്ലാം ഇക്കൂട്ടരെ കൃഷിയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു.

0: കൃഷി തന്നെയാണ് നല്ല വ്യായാമമെന്നുകൂടി തിരിച്ചറിഞ്ഞപ്പോൾ ആത്മവിശ്വാസവും ആവേശവും കൂടി. ഇന്ന് നമുക്ക് ബാലപാഠത്തിനൊപ്പം കൃഷി പഠിച്ച് ജീവിതത്തിലുടനീളം കൃഷിയെ ഒപ്പം കൂട്ടി ഇപ്പോൾ വിരമിച്ച ശേഷം സജീവമായി മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്ന തിരുവനന്തപുരം നേമം മെറിലാൻഡ് സ്റ്റുഡിയോ റോഡിലെ ചൈതന്യയിലെ ശ്രീ മുരളീധരൻ നായരുടെ മട്ടുപ്പാവ് കൃഷി കാണാനും കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കാനും പോകാം. പച്ചപ്പിനെ സ്നേഹിക്കുന്ന ഇദ്ദേഹം വനം വകുപ്പിൽ ജോലി ലഭിച്ചപ്പോൾ കൂടുതൽ പച്ചപ്പിനെ സ്നേഹിക്കുവാനും മണ്ണ് സംരക്ഷണത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമെല്ലാം വൃക്ഷലതാദികളുടെ അമൂല്യമായ പ്രാധാന്യത്തെ മനസ്സിലാക്കാനും സാധിച്ചു. കൃഷിയും പ്രകൃതിയും പ്രാണനായി കണ്ടുകൊണ്ട് വിശ്രമജീവിതം ആരോഗ്യപൂർണമാക്കാൻ, ആരോഗ്യ കുടുംബത്തെ കെട്ടിപ്പടുക്കുവാൻ ഇദ്ദേഹം ചെയ്യുന്ന കാർഷിക പ്രവർത്തനങ്ങൾ നമുക്കും പകർത്താം. ശ്രീ മുരളീധരൻ നായർ അദ്ദേഹത്തിന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
1: ഒരു 15 വയസ്സിൽ, അതായത് 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ എനിക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനും എൻ്റെ ചേട്ടനൊക്കെ ആയിട്ട് വയൽ പാട്ടത്തിനെടുത്ത് മരിച്ചിന് കൃഷി, ചീനി, വെണ്ട ഇതൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു കുറേ വസ്തു ഉണ്ടായിരുന്നു, വെണ്ണ കൃഷി നടത്തുമായിരുന്നു. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. തെങ്ങ് കൃഷി, തെങ്ങിന് ഇടവേള ചേനാച്ചേമ്പ് ഇതൊക്കെ നല്ലതായിരുന്നു. അതിനുശേഷം 22-ാമത് വയസ്സ് ജോലി കിട്ടി. ജോലി കിട്ടിയ ശേഷം പിന്നെ കുറച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, എന്നാലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. റിട്ടയറായതിനു ശേഷമാണ് മെയിനായിട്ട് ഇപ്പോൾ കൃഷിയിലേക്ക്, മുട്ടുപോ കൃഷിയാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് സ്ഥലം വളരെ കുറവായതിനാൽ അവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യുന്നത്.
0: റിട്ടയർമെൻറ്റിന് ശേഷം പൂർണ്ണ സമയം കൃഷിയിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ്.
1: പൂർണ്ണ സമയം കൃഷിയിലോട്ട് ചെയ്തിരുന്നു. രാവിലെ ഒരു 6 മണി തൊട്ട് ഒരു 9 മണി വരെ ചെയ്യും. അത് കഴിഞ്ഞാൽ 4 മണി മുതൽ 6 മണി വരെ വൈകുന്നേരം എല്ലാം ചെയ്യും.
0: അപ്പോൾ കൂടുതലും മട്ടുപ്പാവിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെ പച്ചക്കറികളാണ്, എത്ര പിന്നെ ചട്ടികളിലാണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: കൂടുതൽ വെണ്ട, പയർ, വെള്ളരി, മുളക്, കത്തിരി, പിന്നെ കീര, ടെറസിൽ ചെയ്യുന്ന കൃഷി ഇതാണ്. ഏകദേശം 350 ബാഗിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. തറയിലാണെങ്കിൽ ചേന, കാച്ചിൽ, ബോഞ്ചിക്ക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വാഴ ആണ് താഴെ കൃഷി ചെയ്യുന്നത്. ടെറസിലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്.
0: ഇതിനുള്ള വിത്തും വളവും ഇവിടെ നിന്നാണ് കിട്ടിയത്?
1: കൂടുതലും നമ്മളെ കൃഷിഭവനിൽ നിന്നാണ് കൂടുതൽ സഹായം. ഇതിനുള്ള കവർ തന്നിട്ടുള്ള എല്ലാ കൃഷിഭവനും ഞാൻ ഓരോ വർഷവും 500-1000 രൂപ അടച്ചിട്ട് അവിടെ നിന്ന് കവറും അതിനുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളും വാങ്ങിക്കും. പിന്നെ ഇതുകൂടാതെ ഞാൻ വെളിയിൽ നിന്ന് വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും തൈകളൊക്കെ വാങ്ങിച്ചാണ് നടുന്നത്.
0: ഹൈബ്രിഡ് ഇനം വിത്താണോ നടുന്നത്?
1: വെണ്ട ആദ്യം ഹൈബ്രിഡിനാണ് നട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ചില അസുഖങ്ങളൊക്കെ വന്നത് കാരണം പിന്നെ ഞാൻ ഹൈബ്രിഡെല്ലാം ഞാൻ തന്നെ വെണ്ട വിത്ത് ശരിയാക്കി കൊമ്പം വെണ്ടര വിത്ത് ഉണ്ടാക്കി ഞാൻ തന്നെയാണ് നടുന്നത്. ബാക്കി മുളകെല്ലാം ഇവിടെ നിന്ന് തരുന്ന വിത്തുകളാണ്, തൈകളാണ് നടുന്നത്. കാർഷികളിൽ നിന്നാണ് മുളകനം വാങ്ങിക്കുന്നത്.
0: അപ്പോൾ ഇതെങ്ങനെയാണ് ഈ വിത്ത് എടുക്കുന്ന രീതി, അതിനെക്കുറിച്ചൊന്ന് പറയാം.
1: വിത്ത് നമ്മൾ ആദ്യം കായ്ക്കുമ്പോൾ തന്നെ കേടൊന്നുമില്ലാത്ത നോക്കി നമ്മൾ നിർത്തും, ബാക്കിയേ നമ്മൾ പറിക്കുകയുള്ളൂ. ഇതങ്ങ് ഒരു വെണ്ടയിൽ ഒരു 3-4 വെണ്ട വിത്ത് നിർത്തും. നിർത്തിയിട്ട് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉണക്കി നമ്മൾ നല്ലതായിട്ട് ഉപയോഗിക്കും. അതാണ് ഏറ്റവും നല്ലത്. നാടൻ വിത്താണ് ഇപ്പോൾ പരമാവധി ഉപയോഗിക്കുന്നത്.
0: എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്, വളം കൊടുക്കുന്ന രീതി എങ്ങനെയാണ്, അതായത് ഇതിന്റെ പരിചരണം എങ്ങനെയാണ്, അതേക്കുറിച്ച് ഒന്ന് പറയാം.
1: മണ്ണ് നിറച്ച ഗ്രോ ബാഗിൽ 2 പ്രാവശ്യം നമുക്ക് നടാൻ വെക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മണ്ണ് മാറ്റി വേറെ നടണം. അത് കഴിഞ്ഞ് നമ്മൾ ഞാൻ മണ്ണ് ഒക്കെ ശരിയാക്കിയതിന് ശേഷം കവറിൽ നിറച്ചതിന് ശേഷം അതിനകത്ത് കുലത്തിൽ കുറച്ച് കുമ്മായിടും. അതിനുശേഷം വേപ്പ പിണ്ണാക്ക്, എല്ലുപൊടി, കടൽ പിണ്ണാക്കിൻ്റെ പൊടി, അതും പൊടി ഇതൊക്കെ വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്ത് അതിനെ ഇട്ട് കുറേ ദിവസം ഇട്ടിരിക്കും. ഇതുകൂടാതെ കോഴിവെള്ളം കൂടെ അടിസ്ഥാന അടിയായിട്ട് ചേർക്കും. പിന്നെ കുറച്ച് കാലിവെള്ളം കൂടെ ഇത്രയും കൂടെ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കുറച്ച് ദിവസം വെയിലത്തിരുന്നിട്ട് നല്ല റെഡിയായി വന്നതിന് ശേഷം നമ്മളതിനകത്ത് വിത്തും തയ്യാലും നടും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3-4 ഇല വരുമ്പം തന്നെ അത് ചീത്ത പോയിരിക്കാൻ വേണ്ടി നമ്മൾ നിമ്മിസൈഡം തന്ന ജൈവ കീടനാശിനി അടിച്ചു കൊടുക്കും.
0: അപ്പോൾ ഇതിന് എന്തെങ്കിലും കീടരോഗങ്ങളോ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ?
1: കീടരോഗം വരാമെന്നാണ് നമ്മളിപ്പം തുറച്ച് ആദ്യമേ വേപ്പ് അധിഷ്ഠിത കീടനാശിനി ഉപയോഗിക്കുകയാണെങ്കിൽ അസുഖം വരേയില്ല. അതാണ് ഞാൻ എൻ്റെ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ കീടശല്യം ഇല്ല.
0: അപ്പോൾ ഇതിൻ്റെ വിപണനം ഒക്കെ എങ്ങനെയാണ്?
1: വിപണനം ഞാൻ എനിക്ക് അതിൽ കുറേ അത് വീട്ടിലെ ആവശ്യമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കും. ബാക്കി എൻ്റെ വീട്ടിൻ്റെ മുമ്പ് തന്നെ ഞാനിത് മേശയിട്ടിട്ട് വെച്ച് ആളുകൾക്ക് വളരെ വില കുറച്ച്. നല്ല പച്ചക്കറി ഞാൻ ആൾ ഭയങ്കര ഓഫറാണ്, എല്ലാവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. വന്ന് അല്ലെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് പറയും, എടുത്ത് മാറ്റി വെച്ചേക്കും, ഇല്ലെങ്കിൽ അവിടെ വെച്ചിരുന്ന ആളിൽ കൊടുക്കും. പക്ഷെ വില കുറച്ചും നല്ല സാധനം കൊടുക്കുന്നത് ഭയങ്കര ഓഫറാണ്, അത് വാങ്ങിക്കാനായിട്ട് എല്ലാ ആൾക്കാർക്കും.
0: അപ്പം സാറിനെ സംബന്ധിച്ചിടത്തോളം വിപണന ഒരു പ്രശ്നമേ അല്ല?
1: ഒരു പ്രശ്നമേ അല്ല, സാധനം ഇല്ലാത്ത ബുദ്ധിമുട്ടേ ഉള്ളൂ നമുക്ക്, ഒരു പ്രശ്നമില്ല.
0: വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്.
1: ഏകദേശം ഒരു 10-12 കൊല്ലം കൊണ്ട് ഞാൻ വീട്ടിലേക്ക് അത്യാവശ്യം ഒരു വാഴയ്ക്ക എന്തെങ്കിലും വാങ്ങിക്കുന്നല്ലാതെ ബാക്കി എല്ലാ മലക്കറിയും എൻ്റെ വീട്ടിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുള്ളൂ. പക്ഷേ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒരു 10 ചട്ടിയിലെങ്കിലും നമ്മൾ കുറച്ച് കീര, വെണ്ട, ഇങ്ങനെ അത്യാവശ്യമായ സാധനങ്ങൾ നടുകയാണെങ്കിൽ വിപണനമൊന്നും ചെയ്യണ്ട, നമ്മളെ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനം നമുക്ക് കിട്ടും. ഒരു കീരയൊക്കെ ഒരു 2-3 കവറിൽ നട്ടിരുന്നാൽ നമുക്ക് കീര കട്ട് ചെയ്ത് എടുത്താലും അതിങ്ങനെ പൊടിച്ചു വരും. എല്ലാ ആളുകളും നമ്മളിത് കൃഷിയിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഈ വിഷം ഉള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വരില്ല, നല്ല സാധനം നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ എനിക്കിപ്പോൾ സമയം ഉള്ളത് കൊണ്ട് ഞാൻ തന്നെ, ഇപ്പോൾ സമയമില്ലാന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ഒരു ദിവസം, രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ പ്രയത്നിക്കുകയാണെങ്കിൽ ആ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനം കിട്ടുമെന്നാണ് എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
0: ഇപ്പോൾ സാറിൻ്റെ കൃഷിയിലെ നിയമം കൃഷിഭവൻ്റെ ഒരു സഹായം എങ്ങനെയാണ്?
1: നിയമ കൃഷിഭവനാണ് എല്ലാ സഹായം, വിത്ത് വളമൊക്കെ ഞാൻ അവിടെ വാങ്ങിക്കുന്നത്. അവിടെ നിന്നുള്ള ഇവിടെ 2-3 സ്റ്റാഫുകളൊക്കെ ഉണ്ട്, അവരെല്ലാവരും വിളിച്ചാലും ഓടി വരുന്നു, വില കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ മരുന്ന് പറഞ്ഞു തരും. അവരെ സാങ്കേതിക ഉപദേശവും പിന്നെ പല കാര്യവും നമുക്ക് എല്ലാം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള കുറേ ഉപദേശങ്ങൾ ഞാൻ ഈ കൃഷിഭവനിൽ നിന്നാണ് സ്വീകരിച്ചാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു സഹായമാണ് കൃഷിവകുപ്പിൽ നിന്ന് നമുക്കുണ്ടായിട്ടുണ്ട്.
0: ഇത്രയും വർഷത്തെ ഒരു കൃഷി ജീവിതത്തിൽ എന്തെങ്കിലും അവാർഡൊക്കെ സാറിനെ തേടിയെത്തിട്ടുണ്ടോ?
1: എനിക്ക് നേമം കൃഷിഭവനിൽ നിന്ന് ഏറ്റവും നല്ല കർഷകനുള്ള 2 പ്രാവശ്യത്തെ അവാർഡും, പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 റെസിഡൻസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരാളാണ് ഞാൻ, എനിക്ക് അതിൽ നിന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മറ്റു കൃഷിയാണ് വന്ന് കംപ്ലീറ്റ് വെരിഫൈ ചെയ്ത് എല്ലാം നോക്കിയ ശേഷമാണ് എനിക്ക് അവാർഡ് തന്നത്. പിന്നെ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ഈ കൃഷി തുടർന്നു. മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഇപ്പോൾ വിത്ത് കൊടുത്ത് ഈ കൃഷി ചെയ്യാനുള്ള പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ റിട്ടയർ ചെയ്ത ആൾക്കാർക്ക് ഞാനിത് പല വീട്ടിലും പോയി ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ ചെയ്യുന്നുള്ള ആദ്യം കാണിച്ചു കൊടുക്കും.
0: 1-2 പേരെങ്കിലും സാറിനെ കണ്ടിട്ട് ഈ കൃഷിയിലോട്ട്
1: വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇപ്പോൾ ഒരു 5 പേരെങ്കിലും എൻ്റെ ആയതുകൊണ്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അവർ ആ വീട്ടിലെ ആവശ്യത്തിന് കൃഷി അവർ കിട്ടുന്നുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നല്ല വിത്ത് ഞാൻ കൊടുക്കും, ബാക്കി എന്നെ പിന്നെ സ്ഥലത്ത് കയറി കൃഷി ഭവനിന്നൊക്കെ വിത്ത് വരുമ്പോൾ നല്ല ഐറ്റം നോക്കി. അതായത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്നത് അതിൻ്റെ സമയത്തെ കൃഷി ചെയ്യാവും, ആ കൃഷി അനുസരിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് വിളവ് നേരെ കിട്ടില്ല. അത് അവരുടെ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ക്യാബേജും കാലിഫ്ലവറും ഞാൻ 300 എണ്ണം നടും. ഈ ക്യാബേജും കാലിഫ്ലവറും നവംബർ ഡിസംബർ നട്ടാലേ അത് വിളവ് കിട്ടുള്ളൂ. അത് നമ്മൾ ഈ എൻ്റെ കൂടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അതനുസരിച്ചാണ് അവർ കൃഷി ചെയ്യുന്നത്.

മട്ടുപ്പാവുകൾ മനോഹര കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് ഒരു വീടിനു വേണ്ട വിഭവങ്ങൾ നിത്യവും നൽകിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനായി നിലകൊള്ളുമ്പോൾ ഈ ഉത്സാഹം നമുക്കും കൈവിടാതെ മുന്നോട്ടു കൊണ്ടുപോകാം. നേമത്തെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ ശ്രീ മുരളീധരൻ നായർക്ക് മാത്രമല്ല, ചെറുപ്പക്കാർക്കും വനിതകൾക്കും വീട്ടമ്മമാർക്കും ഇത് സാധിക്കും എന്ന് കേരളം തെളിയിച്ചതാണ്, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്.
2: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം റിലേ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.
4: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
5: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 crore കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർത്ഥ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ 3 എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% ഇ സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
4: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Nishit Kumar. Karnataka Chief Minister Siddaramaiah has formally submitted his resignation as the Governor's Secretary at Lok Bhavan today. Addressing media, he confirmed that the resignation letter was officially handed over to the Secretary. Mr. Siddaramaiah said he requested the Governor to invite the Chief Minister-designate D.K. Shivakumar to assume office as his government enjoys an absolute majority in the Assembly with the support of over 136 MLAs. He informed that the High Command had offered him a Rajya Sabha seat, which he added he had humbly refused. Saying that he is not interested in national politics, the outgoing chief minister said that he will continue to work for the people of the state. Siddaramaiah became the chief minister of Karnataka for the second time in May 2023 after the Congress secured victory in the assembly elections. He previously served as the chief minister from 2013 to 2018. He has the distinction of being the longest serving chief minister of the state, completing 8 years in two tenures. With his resignation, the long-drawn power tussle in the state has come to an end. Union Home and Cooperation Minister Amit Shah has reiterated the government's firm commitment to identify and deport every illegal immigrant from the country. He was addressing a public rally after inaugurating and laying the foundation stone for various developmental projects worth 340 crore rupees in the Gandhinagar Lok Sabha constituency today.
2: Our government's resolve is to identify and deport every single infiltrator from across the country. For this purpose, Prime Minister Narendra Modi ji has decided to constitute a demographic change committee. This high-powered committee will examine the causes behind the artificial demographic changes taking place across the country, suggest measures to address them, and also consider whether any new laws are required for this purpose. The demographic change committee will submit its report within 1 year, and we will work towards preventing artificial demographic changes.
3: Demographic change jo hai usko rokne ka hum kaam karenge.
1: Mr. Shah recalled the contributions of Veer Savarkar on the occasion of his birth anniversary. So the National Testing Agency NTA has released revised examination dates and admit cards for Common University Entrance Tests undergraduate CUET UG 2026 examinations for admissions to programs across central and participating universities. The examinations will now be conducted on the 31st of this month and the 6th and 7th of next month. The examination, which was scheduled for today, was rescheduled due to Eid al-Adha. NTA said that admit cards for candidates appearing for the test on Sunday can be downloaded from the official website of NTA, CUET. Union Minister for Electronics and Information Technology Ashwini Vaishnaw held a high-level meeting with the AI Curriculum Task Force in New Delhi today. The meeting was a part of government's efforts to collaborate with the industry for a comprehensive overhaul of the artificial intelligence curriculum to better equip learners for emerging technological trends. The discussions during the meeting focused on strengthening industry academia collaboration and aligning AI education with future technological requirements. Railway Minister Ashwini Vaishnaw has said that Kazi Pet Rail Manufacturing Unit in Telangana will manufacture 200 intercity trains in the next 5 years. These trains will be deployed throughout the country for short-distance travel. Mr. Vaishnaw, along with Minister of State for Railways, Ravneet Singh Bittu, and senior officials today reviewed the plans to operationalize the Kazi Pet Rail Manufacturing Unit. These trains will typically run for about 300 kilometers, and each trip will have many stops so that the citizens can commute between towns and cities. These trains will give the people a new affordable option for intercity travel. Defence Secretary Rajesh Kumar Singh today co-chaired the 16th Defence Policy Dialogue with Defence Secretary of Singapore, Mr. Joseph Leong, in Singapore. In a social media post, the Ministry of Defence said the dialogue reaffirmed the robust bilateral defence partnership between India and Singapore. During the meeting, wide-ranging discussions were also held on key areas of defence cooperation, security collaboration, and avenues to further strengthen the strategic relationship between the two nations. Prime Minister Narendra Modi has congratulated Janej Janša on being elected as the Prime Minister of Slovenia. In a social media post, Mr. Modi said that he is looking forward to working closely with the Slovenian Prime Minister to further strengthen bilateral ties for shared prosperity and mutual benefit of the people of both countries. In badminton, India enjoyed an impressive day at the Singapore Open today with Lakshya Sen, PV Sindhu, the men's doubles pair of Chirag Shetty and Sattvic Sairaj Ranki Reddy, and the mixed doubles duo of Dhruv Kapila, Tanisha Krasto, all advancing to the quarterfinals. And with that, we end this news bulletin.
4: ആകാശവാണി കോഴിക്കോട്. തൃശൂർ ജില്ലാ വൃത്താന്തം.
5: കേരളത്തിലെ രണ്ടാമത്തെ യു ഐ ഡി എ ഐ ആധാർ സേവാ കേന്ദ്രം തൃശൂരിൽ പാട്ടുകാക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി കേരളത്തിലെ രണ്ടാമത്തെ സ്ഥലമായി തൃശൂരിനെ തെരഞ്ഞെടുത്തതിൽ ജില്ലാ കളക്ടർ യു ഐ ഡി എ ഐക്ക് നന്ദി രേഖപ്പെടുത്തി. പൊതുജനങ്ങൾക്ക് തടസ്സമില്ലാതെ ആധാർ അനുബന്ധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി 8 തരം സൌകര്യങ്ങളോടെയാണ് കേന്ദ്രം സജ്ജീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിലാണ് ആദ്യ യു ഐ ഡി എ ഐ ആധാർ സേവാ കേന്ദ്രം ആരംഭിച്ചത്. വരും മാസങ്ങളിൽ കേരളത്തിലെ ശേഷിക്കുന്ന ജില്ലകളിൽ ആരംഭിക്കുമെന്നും 2026 സെപ്റ്റംബറോടെ കേരളത്തിലെ മൊത്തം ആധാർ സേവാ കേന്ദ്രങ്ങളുടെ എണ്ണം 14 ഉയർത്തുമെന്നും യു ഐ ഡി എ ഐ തിരുവനന്തപുരം സ്റ്റേറ്റ് ഓഫീസ് ഡയറക്ടർ വിനോദ് ജേക്കബ് ജോൺ പറഞ്ഞു. ജില്ലയിൽ കാലവർഷ തയ്യാറെടുപ്പുകളും വെള്ളക്കെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വിവിധ വകുപ്പുകളുടെയും റോഡ് നിർമ്മാണ ഏജൻസികളുടെയും പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തുകയും അടിയന്തര നടപടി സ്വീകരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ദേശീയപാത 544 ശരിയായ രീതിയിലുള്ള ഡ്രൈനേജിന്റെ നിർമ്മാണം നടത്താത്തതിനാൽ കൊരട്ടി മേലൂർ പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് കീഴിലുള്ള മുഴുവൻ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് റോഡ് സുരക്ഷാ പരിശീലന ക്ലാസും വിമുക്തി ലഹരി വിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. എടപ്പാൾ ഐ ഡി ടി ആർ ഇൻചാർജ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി എം അപ്പു, സൂരജ് എന്നിവരാണ് റോഡ് സുരക്ഷാ ക്ലാസ് നയിച്ചത്. മൺസൂൺ കാല വാഹന പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവർമാർക്കായി തിയറിയും പ്രാക്ടിക്കലും ഉൾപ്പെടുന്ന പരിശീലനം സംഘടിപ്പിച്ചത്. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിൽ നടത്തിയ പരിശീലനത്തിൽ 100+ സ്കൂൾ ബസ് ഡ്രൈവർമാർ പങ്കെടുത്തു. ചാലക്കുടി താലൂക്കിലെ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ് വീരാങ്കുടി ഉന്നതികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച മാരാങ്കോട് കശുമാവിൻതോട് ഉന്നതിയിലും രണ്ടുകൈ ഉന്നതിയിലും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശനം നടത്തി. 46 കുടുംബങ്ങൾ താമസിക്കുന്ന കശുമാവിൻതോട്ടിലെ പുനരധിവാസ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലുള്ളവരുമായി സംസാരിച്ചു. ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാന്റ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൌകര്യമൊരുക്കുന്നതിനും പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രണ്ടുകൈ ഉന്നതിയിലേക്കുള്ള ഗതാഗത സൌകര്യവും വൈദ്യുതിയും വീടില്ലാത്തവർക്ക് വീടൊരുക്കുന്നതിനും ഉന്നതിയിലെ കാനയുടെ സൈഡ് കെട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തൃശൂരിൽ ആന ഓടിയതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. സോഷ്യൽ ഫോറസ്ട്രി എ സി എഫിനോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തഹസിൽദാർ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. ആന ഇടഞ്ഞോടുന്നതിനിടയിൽ പെട്ടെന്ന് ഡാർട്ടിംഗ് പ്രായോഗികമായ സാഹചര്യം സാധ്യമല്ലായിരുന്നു. തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവരോട് വാഹനങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും നഷ്ടം സംബന്ധിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനുള്ള അടിയന്തര നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണവും ബാങ്കിംഗ് അവബോധവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയും കേരള ഗ്രാമീണ ബാങ്കും സംയുക്തമായി സമൃദ്ധി മേഖലാതല ശില്പശാല സംഘടിപ്പിച്ചു. ബിനി ഹെറിറ്റേജ് ഹാളിൽ നടന്ന ശില്പശാല കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത് കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. കേരള ഗ്രാമീണ ബാങ്കും കുടുംബശ്രീയും തമ്മിലുള്ള ബന്ധം, സാമ്പത്തികം, ബാങ്കിംഗ് അവബോധം, അയൽക്കൂട്ടങ്ങൾക്കായുള്ള വിവിധ കെ ജി ബി വായ്പാ പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളും ചർച്ചകളും ശില്പശാലയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ അടിയന്തര റോഡ് നിർമ്മാണ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഈ റൂട്ടിലൂടെയുള്ള ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ റൂട്ടിൽ താൽക്കാലികമായി പൂർണ്ണ ഗതാഗത നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പള്ളി ചാലക്കുടി ഭാഗത്തിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുന്നതായിരിക്കും. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. തൃശൂർ ജില്ലയുടെ പുതിയ അസിസ്റ്റന്റ് കളക്ടറായി പ്രീതി എ സി ചുമതലയേറ്റു. കേരള കേഡറിലെ 2025 ബാച്ച് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥയാണ് പ്രീതി എ സി. കർണാടകയിലെ മൈസൂർ ജില്ലയിലെ അങ്കനഹളി സ്വദേശിയാണ്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ തൃശൂർ ജില്ലയിൽ 82.09% വിജയം. ജില്ലയിലെ 193 വിദ്യാലയങ്ങളിൽ നിന്നായി 26107 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 31801 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 2753 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസും ലഭിച്ചു.
4: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഹരിത പ്രതാപ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കാവ്യാഞ്ജലി. ഇന്നത്തെ കാവ്യാഞ്ജലിയിൽ ശർമ്മിള ഗോപൻ ചൊല്ലിയ കവിത കേൾക്കാം. രചന നാലങ്കൽ കൃഷ്ണപിള്ള.

0: കാവ്യാഞ്ജലി സമാപിച്ചു. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക വന്ദന കശ്യപഃ. ആദൌ മുഖ്യ വാർത്താഃ. കർണാടകസ്യ മുഖ്യമന്ത്രി സിദ്ധരമയ്യ സ്വപദാത് ഔപചാരികരൂപേണ ത്യാഗപത്രം പ്രദത്തവാൻ. ഡി കെ ശിവകുമാരഃ നൂതന മുഖ്യമന്ത്രിത്വേന പദഭാരം ഗ്രഹിഷ്യതി. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമു സിക്കിം ആരക്ഷക ദലായ രാഷ്ട്രപതി ധ്വജ സമ്മാനം പ്രദത്തവതി. അത്രാന്തരെ സിക്കിം രാജ്യം പൂർണ്ണ സാക്ഷര രാജ്യത്വേന ഘോഷിതം. ഹോർമുജ ജലഡമരു മധ്യസ്യ സമീപേ ആക്രമണാന്തരം അമേരിക്ക ഇറാന ദേശയോ മധ്യേ അവസാദഃ വർത്തിതഃ. ഗൃഹമന്ത്രി അമിതഷാഹ ഗാന്ധിനഗരെ ജനസഭായാം അവൈധ പ്രവാസിനാം ദേശാത് നിഷ്കാസനാർത്ഥം സർവകാരസ്യ ദൃഢസങ്കൽപ്പം പുനഃ പ്രത്യപാദയത്. അപി ച ബാഡ്മിന്റൺ പ്രതിസ്പർധായാം പി വി സിന്ധു തഥാ ച ലക്ഷ്യ സേനഃ സിംഗപ്പൂർ ഓപ്പൻ ഇത്യസ്യ പ്രാഗുപാന്ത്യ ചക്രെ പ്രവിഷ്ടവന്തൌ. അഥ വാർത്താഃ വിസ്തരേണ. കർണാടകസ്യ മുഖ്യമന്ത്രി സിദ്ധരമയ്യ ഇത്യസൌ അദ്യ ലോകഭവനെ രാജ്യപാലസ്യ സചിവായ ഔപചാരികരൂപേണ സ്വകീയം ത്യാഗപത്രം സമർപ്പിതവാൻ. വാർത്താഹരാൻ സംബോധയൻ സഹ സ്വയം പ്രമാണിതവാൻ യത് ത്യാഗപത്രം സചിവായ ഔപചാരികരൂപേണ പ്രദത്തമിതി. അത്രാവസരെ സഹ രാജ്യപാലം നൂതന മുഖ്യമന്ത്രിണ പദഭാരം ഗ്രഹണായ ആമന്ത്രയിത്തും സാഗ്രഹം നിവേദിതവാൻ. യതോ ഹി വിധാനസഭായാം ഷട്ത്രിംശദധിക എകശതാത് അധിക വിധായകാനാം സമർത്ഥന സഹചാരേണ കോൺഗ്രസ് ദലസ്യ പൂർണ്ണ ബഹുമതം വർത്തതേ. തേന സൂചിതം യത് കോൺഗ്രസ് ഉച്ചാധികാരിഭിഃ തസ്മൈ രാജ്യസഭായാഃ സദസ്യ

0: ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. UDFലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16-ാം നിയമസഭയുടെ സ്പീക്കർ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നാളെ ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. ഹൈക്കമാൻഡ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായും എന്നാൽ അത് വിനയപൂർവ്വം നിരസിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകൾക്കായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കാൻ ധനസഹായം ലഭിച്ച എറണാകുളം തൃക്കാക്കര സ്വദേശി ദിനേശൻ ആകാശവാണി വാർത്തകളോട് സംസാരിക്കുന്നു.
1: എന്റെ പേര് ദിനേശൻ, തൃക്കാക്കരയാണ് താമസം. വീടില്ലായിരുന്നു, വീടിനെ പഠിച്ചപ്പോൾ PMA വഴിയുള്ള ഭവനോദ്യതയാണ് കിട്ടിയത്. വളരെ സന്തോഷത്തിലാണ്, എല്ലാവർക്കും സന്തോഷമായി. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നു.
0: പാഴ്വസ്തുക്കൾ കൊണ്ട് മാലിന്യക്കുന്നായി മാറിയ സ്ഥലം അതേ പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പാർക്കാക്കി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ സർവേക്ഷൻ റാങ്കിങ്ങിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് ടു വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. പദ്ധതിയെക്കുറിച്ച് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ ആകാശവാണി വാർത്തകളോട്.
2: വേസ്റ്റുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഫ്രീ സ്പേസ് കിട്ടി. ആ ഫ്രീ സ്പേസിൽ നമ്മൾ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് റീയൂസ് റീസൈക്കിൾ അതിലെ റീയൂസ് എന്നുള്ള കോൺസെപ്റ്റിനെ പൂർത്തീകരിച്ചാണ് ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന്. നമ്മൾ സ്വച്ഛ സർവേക്ഷൻ 2025-26 ഭാഗമായിട്ടാണ് ഈ ഏരിയ ക്ലീൻ ചെയ്യുന്നതും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് തുടങ്ങി ഇറങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടുണ്ട്.
0: തിരുവനന്തപുരം വെമ്പായത്ത് സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ അപകടം. 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. അപകട കാരണം വ്യക്തമായിട്ടില്ല. അപകടത്തെ തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംഭവത്തിൽ ഇതുവരെ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നും കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു DGP. ED റെയ്ഡിൽ മതിയായ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. ED സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ അത് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം VP സുഹൈബ് മൌലവിയും കോഴിക്കോട് പാളയം മുഹിദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂരും നേതൃത്വം നൽകി. ലക്ഷദ്വീപിലും ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. മറ്റെല്ലാ ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും നടന്നു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാവും. അർദ്ധരാത്രിയിൽ നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക. കൊട്ടിയൂരിൽ എത്തുന്ന തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യവകുപ്പ് നടപടി ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: കൊതുകുജന്യ രോഗനിയന്ത്രണത്തിനായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും കൊട്ടിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തി. ഉത്സവ പ്രദേശത്തെ 111 കിണറുകൾ ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേറ്റ് ചെയ്തു. കുടിവെള്ള സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കും ഭക്ഷണ വിതരണം ചെയ്യുന്ന തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉത്സവ പ്രദേശത്ത് ഭക്ഷണ മാലിന്യം, പ്ലാസ്റ്റിക്, മറ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ കെ സി സച്ചിൻ പറഞ്ഞു.
0: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2-5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി തുറന്നു. ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ ഉയർത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ തൊടുപുഴയാറിന്റെ തീരത്തുള്ളവരും പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭ്യർത്ഥിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. നാളത്തെ കളിയിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഐപിഎൽ ക്രിക്കറ്റിന്റെ 2nd ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 40:17. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വർണ്ണപ്പകിട്ട എന്ന ചിത്രത്തിനായി കെ എസ് ചിത്ര ആലപിച്ച ഗാനം. വരികളെഴുതിയത് ജോസ് കല്ലുകുളം. സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എമ്മിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റും 10 സെക്കൻഡും.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇടുക്കി വലിയ തോവാളയിലെ യുവ കർഷകനായ ശ്രീ അലൻ ജോർജ് അദ്ദേഹത്തിൻ്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് അനുരാജ്.
1: ടീം കിസാൻ വാണി ഇന്നെത്തിയിരിക്കുന്നത് പാമ്പാടുംപാറ പഞ്ചായത്തിലെ വലിയ തോവാളയിലുള്ള വെള്ളാങ്കുഴിയിൽ അലൻ ജോർജ് എന്ന യുവ കർഷകൻ്റെ കൃഷിയിടത്തിലാണ്. ജോലിയോടൊപ്പം കൃഷിയും പക്ഷിപരിപാലനവും കന്നുകാലി വളർത്തലുമായി മികച്ച രീതിയിൽ കാർഷിക വൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന അലൻ തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. അലൻ നമസ്കാരം.
2: നമസ്കാരം.
1: അലൻ എത്ര വയസ്സുണ്ട്? ഈ ചെറിയ പ്രായത്തിൽ എത്ര കാലം മുമ്പാണ് ഈ കാർഷിക രംഗത്തേക്ക് വരുന്നത്?
2: എൻ്റെ തീരെ ചെറിയ പ്രായമല്ല, എനിക്കിപ്പോൾ 29 വയസ്സുണ്ട്. കൃഷിയോടുള്ള താല്പര്യം ചെറുപ്പം മുതലേ ഉണ്ട്. അതുകൊണ്ട് സ്കൂൾ സമയത്ത് തൊട്ട് തന്നെ ഈ മൃഗപരിപാലനവും പക്ഷിപരിപാലനവും ഒക്കെ ഉണ്ട്. കൃഷി എന്ന് പറയുമ്പോൾ കൂടുതലായും മൃഗസംരക്ഷണമാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ മുയൽ വളർത്തുന്നുണ്ടായിരുന്നു. അത് 10-ാം ക്ലാസ് വരെ തുടർന്നു. പിന്നീടത് അതെ മുയൽ വളർത്തി കുഞ്ഞുങ്ങളെ ഇറച്ചിക്കും വിൽക്കുന്ന പരിപാടി 5-ാം ക്ലാസ് കൂടുതലുണ്ടായിരുന്നു. അതൊരു പാഷനായിട്ട് കൊണ്ടുനടന്നു. കൂടെ നായ വളർത്തലുണ്ടായിരുന്നു. അതൊരു ബ്രീഡിംഗ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറുപ്പം മുതലേ ഉണ്ട്, പക്ഷികളും കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഉണ്ട്.
1: വിദ്യാഭ്യാസം എവിടെയായിരുന്നു? എന്താണ് പഠിച്ചത്?
2: ഞാൻ ഡിഗ്രി ചെയ്തത് MG യൂണിവേഴ്സിറ്റി ഇവിടെ അടുത്ത് തന്നെയാണ്, പവനാത്മ കോളേജിൽ. PG ഡിസ്റ്റൻ്റ് ആയിട്ട് ഇഗ്നോയിൽ ചെയ്തു. അങ്ങനെ ഇപ്പോൾ PSC കോച്ചിങ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നു. എൻ്റെ കൂടെയാണിത്.
1: അതുകൂടാതെ ഇപ്പോൾ പത്രപ്രവർത്തനം കൂടിയാണല്ലേ?
2: അതെ അതെ, 3 വർഷമായിട്ട് ഇപ്പോൾ മനോരമയുടെ പ്രാദേശിക ലേഖകൻ കൂടിയാണ്.
1: നെടുങ്കണ്ടത്തെ?
2: അതെ അതെ, നെടുങ്കണ്ടത്തെ ലേഖകനാണ്.
1: ഇതിനൊക്കെ സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? എല്ലാ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന എങ്ങനെയാണ്?
2: സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി.
1: പാഷനായതുകൊണ്ട്?
2: അതെ അതെ, നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെയാണല്ലോ. നമുക്ക് പാഷനായതുകൊണ്ട് നമ്മൾ രാവിലെ അതിനുകൂടിയുള്ള സമയം കണ്ടെത്തും. അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. താല്പര്യം

0: ഉണ്ടെങ്കിൽ സമയം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.
1: ഉം
0: അതുകൊണ്ട് അതൊരു ബേഡൻ ആയിട്ട് തോന്നാറില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിക്കേണ്ടി വരും, എങ്കിലും രാവിലെ എണീക്കുമ്പോൾ തന്നെ പണികളുണ്ട്. ആ പണികൾ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് അതങ്ങ് പോകുന്നു, അതുകൊണ്ടെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. സമയം നമുക്ക് വെറുതെ കളയാനില്ല, ആവശ്യത്തിന് പണികളുണ്ട്, അത് പോകും. സമയം താല്പര്യം ഉണ്ടെങ്കിൽ സമയം ഉണ്ടാവും അത്ര തന്നെ.
1: ഏതൊക്കെ ഇനം പക്ഷികളും മൃഗങ്ങളും ഒക്കെയാണ് ഉള്ളത് ഇപ്പോൾ?
0: പക്ഷികള് പ്രാവ് വലിയ തോതിൽ ഉണ്ടായിരുന്നു. ഒരു 2 വർഷം 1.5 വർഷം മുൻപ് വരെ പ്രാവ് നല്ല രീതിയിൽ ബ്രീഡിംഗ് ഉണ്ടായിരുന്നു, വളരെ വലിയ കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം പ്രാവ് ഒന്നും ചെയ്യുന്നില്ല, ചില സാഹചര്യങ്ങളുടെ പേരിൽ ഇപ്പം തൽക്കാലം ഒഴിവാക്കിയിരിക്കുകയാണ്. ഇപ്പം നിലവിലുള്ളത് കൊന്നൂർ ബേഡുകളുണ്ട്, കൊക്കറ്റീൽസ് ഉണ്ട്, ഫിഞ്ചസ് വെറൈറ്റീസ് ഉണ്ട്, ബഡ്ജീസ് ഉണ്ട്. നമ്മൾ സാധാരണ ലവ് ബേഡ്സ് എന്ന് വിളിക്കാറുള്ള ബഡ്ജറി ഗാർഡ്സ് ഉണ്ട്, പാരക്കിറ്റ്സ്, അത്രയാണ് ബേഡ്സിലുള്ളത്. പിന്നെ ഡോഗ്സിൽ ഗോൾഡൻ റിട്രീവേഴ്സ് ഉണ്ട്, എല്ലാം ഫോറിൻ ബ്രീഡ്സ് ആണ്. ഗോൾഡൻ റിട്രീവേഴ്സ് ഉണ്ട്, ലാബ്രഡോർസ് ഉണ്ട്, ജർമ്മൻ ഉണ്ട്, ഷീസൂസ് ഉണ്ട്.
1: പക്ഷി വളർത്തലൊക്കെ ആരംഭിച്ചിട്ട് എത്ര വർഷമായി? കുട്ടിക്കാലം മുതൽ ഉണ്ടോ?
0: പശു വളർത്തലൊക്കെ എൻ്റെ ഓർമ്മ മുതലേ ഉണ്ട്, അത് പാരമ്പര്യമായിട്ട് തന്നെയുണ്ട്. പശുവില്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ വീട്ടിലുണ്ടായിട്ടില്ല. അങ്ങനെ വലിയ തോതിലൊന്നുമില്ല, 2-3 പശുക്കൾ. ഇപ്പോഴും 2 പശുക്കളാണുള്ളത്, അത് പണ്ട് തൊട്ടേ ഉണ്ട്. എനിക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് അതിനും കൂടി കൂടുന്നു, മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം.
1: ഇതിൻ്റെ ഒരു സമയം കണ്ടെത്തുന്നത് എങ്ങനെയാ? അതായത് രാവിലെ എപ്പോഴാണ് ഈ പണികളൊക്കെ ആരംഭിക്കുന്നത്? എത്ര മണിയാകുമ്പോൾ ഇത് അവസാനിപ്പിക്കും? അങ്ങനെയൊക്കെ
0: രാവിലെ എന്തായാലും 6 മണിക്ക് തുടങ്ങേണ്ടി വരും, ചിലപ്പോൾ അതിന് മുമ്പേ തുടങ്ങേണ്ടി വരും. അങ്ങനെ ഒരു റെഗുലർ ടൈമിംഗ് ഒന്നുമില്ല, പശുവിന് മാത്രമേ ഉള്ളൂ കൃത്യനിഷ്ഠയുള്ളത്. പിന്നെ നായ്ക്കളുടെ കേസിലും ഏതാണ്ട് ടൈം പാലിക്കണം. അപ്പോൾ അവരെ രാവിലെ അഴിച്ചു വിടുന്ന സമയമുണ്ട്, അതിനുശേഷം ഗ്രൂമിങ്. പശുവാണെങ്കിൽ പിന്നെ അച്ചാച്ചനും കൂടെ കൂടുന്നത് കൊണ്ട് രണ്ടുപേരുള്ളത് കൊണ്ട് രണ്ടും പാരലായിട്ട് നടക്കും. ഒരു 6 മണിക്കാകുമ്പോൾ തുടങ്ങിയാൽ ഒരു 10 മണി 10:30 പരിപാടികളെല്ലാം അവസാനിക്കും. എല്ലാം അവസാനിച്ച് രാവിലത്തെ പരിപാടികളെല്ലാം തീരും. പിന്നീട് പശുവിനുള്ള പണികളെ ഒരു ദിവസത്തിൽ പിന്നീടുള്ളൂ. പിന്നെ നായ്ക്കൾക്കൊക്കെ ഉള്ള തീറ്റ കൊടുക്കുന്ന ചെറിയൊരു പണി മാത്രമേ വൈകിട്ട് വരുന്നുള്ളൂ. ബാക്കി പരിപാടികളൊക്കെ രാവിലെ തന്നെ അവസാനിക്കും.
1: പശുക്കളെ വളർത്തിയിട്ട് ഇതിൻ്റെ പാലുൽപാദനം എങ്ങനെ? നമ്മൾ സ്വന്തം ആവശ്യത്തിനോ അതോ പുറത്ത് വിൽക്കാനായിട്ട് പാൽ ഉണ്ടോ?
0: പ്രധാനമായിട്ടും സ്വന്തം ആവശ്യത്തിനാണ് പശുവിനെ വളർത്തുന്നത്. പാല് പുറത്തുനിന്ന് മേടിക്കണ്ടല്ലോ എന്നുള്ളൊരു കൺസേൺ പുറത്താണ് എല്ലാവരും. പിന്നെ പുല്ല് അവൈലബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് വളർത്തുന്നു എന്ന് മാത്രം. പിന്നെ വിൽമയിൽ പാൽ കൊടുക്കുന്നുണ്ട്, വിൽമയിലംഗമാണ് വർഷങ്ങളായിട്ട്. പിന്നെ തൊട്ടടുത്തുള്ള അയൽവീടുകൾ പാല് വാങ്ങുന്നവരുണ്ട്, അങ്ങനെ പോകുന്നു. ലോക്കൽ സെയിലും പൂർണ്ണമായിട്ട് ലോക്കൽ സെയിൽ നടക്കില്ല, പശു വളർത്തി ഇവിടെ ഉള്ളതുകൊണ്ട് പലർക്കും പശുക്കളുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ലോക്കൽ സെയിൽ ഒരിക്കലും ഇവിടെ നടക്കില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തു വരണം. നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്, ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നവരുണ്ട്, 5-6 വീടുകളിലേക്ക് ഒരു ദിവസം കൊടുക്കുന്നുണ്ട്, ബാക്കി പാല് വിൽമയിൽ കൊടുക്കും.
1: ഇപ്പോൾ ഹൈറേഞ്ചിൽ മറ്റു പല മേഖലകളിലും പശു വളർത്തൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഇരട്ടയാർ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വലിയ തോവാള ഭാഗത്തൊക്കെ വന്നപ്പോൾ ഇവിടെ കൂടുതൽ ഈ പുൽകൃഷി ധാരാളമുണ്ട്. അപ്പോൾ ഇവിടെ ധാരാളം കർഷകർ ഇങ്ങനെ പശു വളർത്തുന്നുണ്ടോ ഇപ്പോഴും?
0: മുൻപത്തെ വെച്ചിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പശു വളർത്തൽ ഇവിടെയും കുറഞ്ഞിട്ടുണ്ട്. മുൻപ് എല്ലാ വീടുകളിലും ഒന്നിലധികം പശുക്കളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പശു വളർത്തുന്ന വീടുകൾ വളരെ കുറവാണ്. പ്രധാനമായും ഈ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിലേക്ക് വെള്ളം എത്തിക്കുന്ന ടണൽ കടന്നു പോകുന്നത്, ടണലും കല്ലാർ പുഴയും കടന്നു പോകുന്ന മേഖലയാണ് ഇവിടെ. അപ്പോൾ KSEB കയ്യിലുള്ള ക്യാച്ച്മെൻ്റ് ഏരിയയിലാണ് ഈ പുൽകൃഷി നടക്കുന്നത്. അങ്ങനെ ഒരു അവൈലബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഇവിടെ പശു വളർത്തൽ പോകുന്നത്. എങ്കിലും ഇപ്പോൾ ഇവിടെ കാണുന്ന പകുതി അധികം ഏരിയയും ഓരോരുത്തരുടെ കയ്യിലുള്ള കൈവശമുള്ള പുല്ലുകളും മറ്റുള്ളവർ പാട്ടം എടുത്ത് ദൂരസ്ഥലങ്ങളിൽ പാട്ടോ പശുവിനെ വളർത്തുന്നവർ ഇവിടെ വന്ന് പാട്ടം എടുത്ത് പുല്ല് കൊണ്ടുപോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവരാണ്. ഇന്ന് ഈ മേഖലയിലും പശു വളർത്തൽ കുറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞു കുറഞ്ഞു തന്നെയാണ് സത്യം. പുതിയ തലമുറ ഈ മേഖലയിലേക്ക് വരുന്നില്ലല്ലോ.
1: ഈ വർഷം മുഴുവൻ ഇങ്ങനെ പുല്ലിൻ്റെ ലഭ്യതയുണ്ടോ ഇവിടെ?
0: ഡിസംബർ മാസം വരെ ഏതാണ്ട് നല്ല രീതിയിലുള്ളൊരു ലഭ്യത ഉണ്ടാവും. അതിനുശേഷം വേനൽക്കാലത്ത് കുറയുമെങ്കിലും പുല്ലുണ്ടാവാറുണ്ട്. വേനൽക്കാലത്ത് മാത്രം മറ്റ് തീറ്റകളെ ആശ്രയിച്ചാൽ മതിയാവും, മൈക്കോലോ അല്ലെങ്കിൽ സൈലേജ് പോലെയുള്ളവ. വേനൽക്കാലം മാത്രം മതിയാവും, ബാക്കി എല്ലാ സമയവും നല്ല രീതിയിൽ പുല്ലിൻ്റെ ലഭ്യത ഉണ്ടാവും.
1: കന്നുകാലി വളർത്തൽ നഷ്ടമാണെന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഈ മലൻ്റെ അനുഭവത്തിൽ എങ്ങനെയാണ്? ഇവിടെ ഈ പുല്ലിൻ്റെ ലഭ്യത ഉള്ളത് കൊണ്ട് ഇത് ലാഭകരമാണോ?
0: ആ ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഏത് കൃഷിയാണെങ്കിലും ലാഭമാണോ എന്ന് ചോദിച്ചാൽ അത് കാഴ്ചപ്പാടിൻ്റെ കൂടെ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് കൃഷി ഉള്ളത് കൊണ്ട് പശു ഉണ്ടെങ്കിലുള്ള ഗുണങ്ങൾ വളരെ കൂടുതലാണ്. പശു ഇല്ല എങ്കിൽ നമുക്ക് പാലിന് വേണമെങ്കിൽ പാൽ വാങ്ങിക്കാം, പക്ഷേ നല്ല ചാണകപ്പൊടിക്കോ അല്ലെങ്കിൽ പശുവിൽ നിന്നുണ്ടാകുന്ന ബാക്കി സൈഡ് ഇൻകം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ഒരു കിടാവാണെങ്കിൽ പോലും നമുക്കൊരു സൈഡ് ഇൻകം ആണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാകണമെങ്കിൽ പശു വളർത്തിയേ പറ്റൂ. നല്ല പാൽ ഉപയോഗിക്കണമെങ്കിലും നല്ല ചാണകപ്പൊടി ഉപയോഗിക്കണമെങ്കിലും പശുവിനെ വളർത്തിയേ പറ്റൂ. അപ്പോൾ പശു ലാഭമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ലാഭമാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വേറെ ലേബർ ഒരാൾ മറ്റൊരാളെ ആശ്രയിച്ചിട്ട് ഒരിക്കലും ഈ പറയുന്ന മറ്റ് കൃഷികൾ പോലെ മൃഗസംരക്ഷണ മേഖല മറ്റൊരാളെ ആശ്രയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് നമ്മൾ തന്നെ നിന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതിന് അത്യാവശ്യത്തിന് മാത്രം മറ്റൊരാളെ ആശ്രയിക്കുക. അപ്പോൾ വേജ് കൊടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റബിളായിട്ടുള്ള ഒരു ഫീൽഡല്ല പശു വളർത്തലാണെങ്കിലും. പൊതുവേ പറയുകയാണെങ്കിൽ നമ്മൾ തനിയെ ഒരു 2-3 പശുക്കളെ, ഈടുള്ള നല്ല 2-3 പശുക്കളെ പരിപാലിച്ചാൽ ഉറപ്പായിട്ടും ലാഭകരമായിട്ട് ചിലവിന് വേണ്ട പൈസ കണ്ടെത്താൻ 100% കഴിയും. ലാഭം തന്നെയാണ്. അതിനപ്പുറം ഒരു ആദ്യം തന്നെ എടുത്തിയാടി കൊമേഴ്ഷ്യൽ സ്കെയിലിലേക്ക് പോകുന്നവർക്കൊക്കെ വലിയ നഷ്ടം നേരിടേണ്ടി വരുന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ച് അതുപോലെ തന്നെയാണ്, 2-3 പശുക്കളേ ഉള്ളൂ. തനിയെ ചെയ്യുന്ന ജോലികളായതുകൊണ്ട് നമ്മുടെ പണിക്കൂലി നമ്മൾ കൂട്ടുന്നില്ല, അത് പണി പണിയാണ്, എങ്കിലും ലാഭം തന്നെയാണ്.
1: ഈ പക്ഷികളുടെ ബ്രീഡിംഗ് ആരംഭിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി എന്നാണ് പറഞ്ഞത്?
0: പക്ഷികളുടെ ബ്രീഡിംഗ് ഒരു ലാർജ് സ്കെയിലൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ആരംഭിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല, ചെറുപ്പം മുതലേ ബഡ്ജീസ് ഉണ്ട്. ഇത്തിരി വില കൂടിയ പക്ഷികളൊക്കെ അറിവായതിന് ശേഷം സ്വരുക്കൂട്ടി മേടിച്ച ബേഡുകളാണ്. എന്നാലും ഒരു 5-8 വർഷമെങ്കിലായിട്ട് ബ്രീഡിംഗ് ഉണ്ട്. പ്രാവുകൾ കുഞ്ഞിലെ തൊട്ട് ബ്രീഡിംഗ് ഉണ്ട്. ഒരു 10 വർഷത്തോളം പ്രാവ് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു 1.5 വർഷം ആയിട്ടുള്ളൂ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ട്. കാരണം ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം കൂടുകൾ പൊളിക്കേണ്ടി വന്നതുകൊണ്ട് ചെയ്തതാണ്. അതുകൊണ്ട് റീസ്റ്റാർട്ട് ചെയ്യും, പതിയെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഐഡിയയാണ്.
1: ഇവിടെ വന്നപ്പോൾ ഈ സൺകുനൂറിൻ്റെ ഒരു ഗ്രൂപ്പിനെ കണ്ടു. ഈ സൺകുനൂർ എങ്ങനെയാണ്, ഇണക്കമുള്ളതാണോ, അതിൻ്റെ ഒരു വളർത്തൽ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
0: സൺകുനൂർ ഉൾപ്പെടുന്ന കുനൂർ ഫാമിലിയിൽപ്പെട്ട എല്ലാ വീടുകളും ഏത് വീടാണെങ്കിലും ഇണങ്ങും. നമ്മൾ ഇണക്കം നമ്മൾ എത്രമാത്രം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏത് വീടാണെങ്കിലും ഹാൻഫീഡ് കുഞ്ഞുങ്ങളെ വാങ്ങി നമ്മൾ ടൈം ചെയ്തെടുക്കുകയാണെങ്കിൽ തള്ള അല്ലെങ്കിൽ അമ്മ പക്ഷിയെ കാണുന്ന പോലെ ആയിരിക്കും അതിനെ ഫീഡ് ചെയ്യുന്ന ബേഡ് നമ്മളെ അവർ പക്ഷികൾ കാണുക. അപ്പോൾ ആ ഒരു ഇൻറ്റിമസി നമ്മളോട് ചെറുപ്പം മുതലേ ഉണ്ടാവും. അങ്ങനെ ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഫുൾ ടൈം കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ബേഡാണ് കുഞ്ഞൂസ്. അവർക്കൊക്കെ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബേഡാണ്. ഏത് എത്ര ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. തത്തകളെ പോലെ ടോക്കറ്റീവ് അല്ല, വർത്തമാനം പറയില്ല, പക്ഷേ സാഹചര്യം അനുസരിച്ച് ശബ്ദം അവർ ചിലയ്ക്കുന്ന സൗണ്ടിൽ വേരിയേഷനൊക്കെ വരുത്തി നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും ആരെങ്കിലും ഒരാൾ വന്നാൽ നായ്ക്കളെ പോലെ തന്നെയാണ്, ഒരു കണ്ടിട്ടില്ലാത്ത ഒരാൾ വന്നാൽ കൃത്യമായിട്ട് അവർ ആ ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോഴേ നമുക്കറിയാം ആൾ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. അത്ര ഇന്റലിജന്റ് ആണ് വീട്, ടൈം ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ്. ഹാൻഡ് ഫീഡ് ചെയ്ത് അതൊരു ബുദ്ധിമുട്ടാണ്, ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കണം, എങ്കിലും താല്പര്യമുള്ളവർക്ക് നല്ലൊരു കമ്പാനിയൻ ബേർഡാണ്. കുഞ്ഞൂസ് അല്ല,
1: ഇപ്പോൾ ഒരു സൺകുനൂറിന് ഒരു ഹാൻഡ് ഫീഡിംഗ് ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ അത് എത്ര നാൾ കൊണ്ടാണ് അതൊരു സെൽഫ് ഈറ്റിംഗിലേക്ക് വരുന്നത്?
0: ഹാൻഡ് ഫീഡിംഗ് കുഞ്ഞൊരു 3 മാസത്തോളം എടുക്കും സെൽഫ് ഈറ്റിംഗ്. പ്യുവർലി സെൽഫ് ഈറ്റിംഗ് ആകണമെങ്കിൽ ഒരു 1.5-2 മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ അവർ പതിയെ കുത്തിപ്പൊറുക്കി തുടങ്ങുമെങ്കിലും ഹാൻഡ് ഫീഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഒരു 3 മാസത്തോളമൊക്കെ ആകുമ്പോൾ ഒരു ഫുള്ളി സെൽഫ് ഈറ്റിംഗ് ബേർഡ് എന്നുള്ള രീതിയിലേക്ക് മാറും.
1: കംപ്ലീറ്റ് ആയിട്ട് വളർച്ച എത്തിയ ഒരു സൺകുനൂറിൻ്റെ തീറ്റക്രമം എങ്ങനെയാണ്, എന്താണ് അതിന് തീറ്റ കൊടുക്കുന്നത്?
0: സൺകുനൂർ ഉൾപ്പെടുന്ന ഈ പാരക്കറ്റ് ഫാമിലിപ്പെട്ട ഏത് ബേഡ്സിന് നമുക്ക് നമ്മുടെ പഴവർഗ്ഗങ്ങളെല്ലാം കൊടുക്കാം, പഴങ്ങൾ പച്ചക്കറികളെല്ലാം കൊടുക്കാം. കാട്ടിലാണെങ്കിൽ ഇവർ വിത്തുകളാണ് ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള സീഡ് മിക്സുകൾ കൊടുക്കാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് സൺഫ്ലവർ ആണ്, നമ്മുടെ സൂര്യകാന്തിയുടെ വിത്തുകൾ. അത് മിക്സ് ചെയ്ത ഫീഡുകൾ അവൈലബിൾ ആണ്, എങ്കിലും പഴവർഗ്ഗങ്ങൾ എന്തും കൊടുക്കാം, എല്ലാം കഴിക്കും, കൂടെ സീഡ് മിക്സ് കൂടെ കൊടുത്താൽ മതിയാവും.
1: ഇങ്ങനെയുള്ള അലങ്കാര പക്ഷികൾ വളർത്തുന്നവർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ് ഇപ്പോൾ?
0: അലങ്കാര പക്ഷികൾ ഇപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്ക് മാർക്കറ്റ് ഇപ്പോൾ ഒരു വെല്ലുവിളിയാണ്. ഇപ്പോൾ മുൻപുണ്ടായിരുന്ന ഒരു സ്വീകാര്യത ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഈ മറ്റു മേഖലയിൽ ഉള്ളതുപോലെ താല്പര്യമുള്ളവർ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് കുറഞ്ഞോ എന്നൊരു സംശയമുണ്ട്. അതിനപ്പുറം ഒരു ഒരു പാഷന് വേണ്ടിയിട്ട് വളർത്തുന്നവർക്ക് വേറെ വെല്ലുവിളികൾ എന്ന് പറയാനില്ല. പിന്നെ തീറ്റകൾക്കൊക്കെ വില ഉണ്ട്, ചിലവുണ്ട്, നമ്മളിവരെ വളർത്തുന്നതിന് ചിലവുണ്ട്. അപ്പോൾ ഒരു പാഷന്റെ പുറത്തായതുകൊണ്ട് അതൊരു നഷ്ടമായി കണക്കാക്കാൻ പറ്റില്ലല്ലോ.
1: അതുപോലെ തന്നെ കോക്ടെയിൽ, ആ ഇനത്തിന്റെ പ്രത്യേകത എന്താണ്, അതും കണ്ടു ഇവിടെ വന്നപ്പോൾ.
0: ശരിക്കും അത് കോക്കറ്റീലിനാണ് വീട്, കോക്ടെയിൽ അല്ല. കോക്ടെയിൽ ആളുകൾ തെറ്റായി പറയാറുണ്ട്. കോക്കറ്റീൽ വീടുകൾ വൈൽഡിൽ കാണാറുള്ള ഗ്രേ മ്യൂട്ടേഷൻ നന്നായിട്ട് സംസാരിക്കുന്ന പക്ഷികളാണ്. അവരെ ഇണക്കി വളർത്തിയാൽ ഹാൻഡ് ഫീഡ് ചെയ്തെടുത്താൽ തത്തകളെ പോലെ തന്നെ നന്നായിട്ട് വർത്താനം പറയുന്ന നമ്മളുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ബേഡാണ് കോക്കറ്റീൽ ബേഡുകൾ. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ നന്നായിട്ട് സിംഗ് ചെയ്യും. മെയിൽ ബേഡുകളെല്ലാം ഫീമെയിലിനെ കാണുമ്പോൾ അവരുടെ മെയിൽ ആക്ടിവിറ്റിയാണ്, അവർ നന്നായിട്ട് പാടും. അത് നല്ല ഭംഗിയാണ്, കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ കോക്കറ്റീൽസിൽ 1000 രൂപ മുതൽ ലക്ഷങ്ങൾ വില വരുന്ന മ്യൂട്ടേഷൻസ് ഉണ്ട്. എൻ്റെ കയ്യിൽ അത്രയൊന്നുമില്ല, ബേസിക് ആയിട്ടുള്ള മ്യൂട്ടേഷൻസേ നമ്മുടെ കയ്യിലുള്ളൂ. അങ്ങനെ ഒരു ഈ കിളികളോട് താല്പര്യമുള്ളവർക്ക് വളരെ കമ്പം തോന്നുന്ന ഒരു സ്പീഷീസാണ് ഈ കോക്കറ്റീൽസ്. കുറെ റിസർച്ച് ചെയ്ത് നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഷീസാണ്, അതുകൊണ്ട് സ്വീകാര്യത കൂടുതലുണ്ട്.
1: ഈ വളർത്തുപക്ഷികളിലെ ഏറ്റവും ചെറിയ ഇനം ഈ ഫിഞ്ചസ് ആണോ അതോ വേറെ എന്തെങ്കിലും ഇതിലും ചെറിയ ഇനങ്ങൾ വല്ലതും ഉണ്ടോ?
0: ഇല്ല, വളർത്തുപക്ഷികളിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ ഫിഞ്ചസ് തന്നെയാണ്. ഫിഞ്ചസിൽ വലിപ്പം കുറഞ്ഞ പാരക്കീറ്റ് എന്ന് പറയുന്നത് നമ്മൾ വീടുകളിൽ ലവ് ബേഡ്സ് എന്ന് വിളിക്കാറുള്ള ബഡ്ജീസ് ആണ്. അത് ലവ് ബേഡ്സ് അല്ല, ആക്ച്വലി ലവ് ബേഡ്സ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ലവ് ബേഡ് എന്ന് പറയുന്ന മറ്റൊരു സ്പീഷീസ് ആണ്. നമ്മൾ ലവ് ബേഡ്സ് എന്ന് തെറ്റായി വിളിക്കുന്ന ബഡ്ജീസ് ആണ്. ബഡ്ജീസ് പണ്ട് തൊട്ടേ ഉണ്ട്, അത് ഏറ്റവും ജനസ്വീകാര്യതയുള്ള ഒരു സ്പീഷീസ് അതാണ്. അതെ, എല്ലാ വീടുകളിലും തന്നെ കണ്ടുവരാറുള്ള, താരതമ്യേന വളർത്താൻ എളുപ്പമുള്ള, ചിലവ് കുറഞ്ഞ പക്ഷികൾ എന്ന് പറയുന്നത് അവരാണ്, നന്നായി ബ്രീഡാവും. മറ്റൊരു സ്പീഷീസ് ഫിഞ്ചസ് ആണ്. ഫിഞ്ചസിൽ നമ്മുടെ ഹൈറേഞ്ചിലെ കാലാവസ്ഥയ്ക്ക് അത്ര അനുയോജ്യമല്ല, അവർക്ക് ചൂടാണ് താല്പര്യം. തണുപ്പ് കൂടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അപ്പോൾ നമ്മൾ ചൂടൊക്കെ കൊടുക്കേണ്ടി വരും. ഫിഞ്ചസ് ആണ് ആ ഒരു ഏറ്റവും വെയിറ്റ് വൈസ് നോക്കുമ്പോൾ ഏറ്റവും ചെറുത് അവർ തന്നെയാണ്, വളരെ ചെറുതാണ്.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं,
2: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
3: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
4: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान, अब आपकी है बारी।
3: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
4: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
3: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
5: ഇതോടൊപ്പം തന്നെ നായ്ക്കളുടെ ബ്രീഡിംഗ് ഉണ്ടല്ലോ, ഏതൊക്കെ ഇനങ്ങളാണ്? ആദ്യം പറഞ്ഞായിരുന്നു, അത് ഏതൊന്ന് വിശദമാക്കാം, ഏതൊക്കെ ഇനങ്ങളാണ് അതിന്റെ പ്രത്യേകത ഒന്ന് വിശദമാക്കാമോ?
6: നായ്ക്കൾ വളരെ കുറച്ചേ ഉള്ളൂ. ലാബ്രഡോർസ് ഉണ്ട്, ഗോൾഡൻ റിട്രീവർ ഉണ്ട്, ഷിസു ഉണ്ട്, പിന്നെ പോമറേനിയന്റെ ഒരു മെയിൽ ഡോഗ് ഉണ്ട്. അത്രേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് ജർമ്മൻ ഒരാളുണ്ട്, ജർമ്മൻ ഷെപ്പേർഡ് ഒരാളുണ്ട്. എനിക്ക് ബേസിക്കലി കമ്പാനിയൻ ഡോഗ്സിനോടാണ് താല്പര്യം കൂടുതൽ, ഗാർഡിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റിനേക്കാളും. ഇപ്പോൾ റിട്രീവർ ഫാമിലി പെടുന്ന ഗോൾഡൻ ആണെങ്കിലും ലാബാണെങ്കിലും നല്ലൊരു കമ്പാനിയൻ ഡോഗ്സ് ആണ്. കുട്ടികൾ ഏത് നല്ല മെറ്റേണൽ ക്വാളിറ്റി ഉള്ളൊരു സ്പീഷീസ് ആണ്. നമ്മുടെ കുട്ടികളെ അവരുടെ സ്വന്തം മക്കളെ പോലെ അവർ നോക്കും. എത്ര ചെറിയ പ്രായം കുറഞ്ഞ കുട്ടികളുടെ കൂടെ നമുക്ക് വിടാം, അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല. പൊതുവെ കാമായിട്ടുള്ള ബ്രീഡ്സ് ആണ്. പിന്നെ ഭംഗിയും കൂടുതലാണ്. പിന്നെ വെള്ളം, വാട്ടർ ലവേഴ്സ് ആണ്. അപ്പം അതും ഒരു അവരുടെ ഒരു പ്രത്യേകതയാണ്. കൂടുതൽ വെള്ളത്തിൽ ചാടാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കൂടെ നടക്കും, അതൊരു രസമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബ്രീഡിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യക്കാരുണ്ട്. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ട് ബ്രീഡ് ചെയ്യാറുണ്ട്. വർഷത്തിൽ ഒരു തവണയൊക്കെ ഒരു ഫീമെയിൽ ബിച്ചിനെ ബ്രീഡ്
5: ചെയ്യാറുണ്ട്. കംഫർട്ടായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഇനം ഏതാണ്?
6: നായ്ക്കളെ പറ്റി അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും എൻ്റെ കംഫർട്ട് ആയിരിക്കില്ല മറ്റൊരാൾക്ക്. അതെ അതെ, നമ്മുടെ നീഡ് എന്താണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വീടിനുള്ളിൽ വളർത്താനാണെങ്കിൽ ടോയ് ബ്രീഡ്സുകൾ കുറേ ഉണ്ട്. അതിൽ തന്നെ അകത്ത് വളർത്താനാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഷിറ്റ്സൂസ് ആയിരിക്കും. അവർ ജം ഫ്രീ ആണ്, ഷെഡിങ് ഇല്ല, മറ്റ് ബ്രീഡുകൾ പോലെ ഷെഡിങ് ഇല്ല. കുറച്ച് ഗ്രൂമിംഗ് ഒക്കെ ചെയ്യണം. മെയിൻ്റനൻസ് ഇത്തിരി താല്പര്യമുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ല, എങ്കിലും ഗ്രൂമിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഷിറ്റ്സൂസ് നല്ലൊരു ഓപ്ഷനാണ് പുറത്താണെങ്കിൽ. ഈ ഗാർഡിങ്ങിനാണെങ്കിൽ എൻ്റെ കയ്യിലില്ലാത്ത നിരവധി നായ ഇനങ്ങളുണ്ടല്ലോ. അതിൽ നല്ല ടെമ്പർമെൻറ്റുള്ള അഗ്രസീവായ ബ്രീഡുകൾ ഇഷ്ടംപോലെ ഉണ്ട്. റോഡ്വീലർ, ജർമ്മൻ ഷെപ്പേർഡ്, അങ്ങനെ കരിക്രോസ്, അങ്ങനെ നിരവധി ബ്രീഡുകളുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഓരോരുത്തരുടെയും താല്പര്യം പോലെ ഇരിക്കും ഏത് ബ്രീഡിനെ ചൂസ് ചെയ്യണമെന്നുള്ളത്. അത് നമ്മുടെ നീഡ് എന്താണ് എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മളൊരു ഡോഗിനെ വാങ്ങാവുള്ളൂ. ഒരു ഡോഗിനെ വാങ്ങി അതിനെ ലൈഫ് ലോങ് കൊണ്ടു നടക്കേണ്ട ഒരാളായതുകൊണ്ട് നമ്മളൊരു അംഗത്തിനെ പോലെ തന്നെ കൈകാര്യം ചെയ്യണം. നമ്മുടെ താല്പര്യം നോക്കിയിട്ട് മാത്രമേ ഒരു ഒരു പപ്പിയെ വാങ്ങാവൂ. ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോരുത്തരുടെ ആവശ്യം പോലെ.
5: ഈ നായ്ക്കളുടെ ഒരു പരിപാലനം ഒരു ദിവസം എങ്ങനെയാണ്? രാവിലെ ഗ്രൂമിംഗ് കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രോസസ്സ് എങ്ങനെയാണ്?
6: റെഗുലറായിട്ടുള്ളതെന്ന് പറയാനായിട്ട് അവരെ നമ്മൾ കുറച്ചു നേരം അഴിച്ചുവിടുന്ന ഒരു ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ അഴിച്ചുവിടാറുണ്ട്. അഴിച്ചുവിടാറ് കൂടുതൽ കുറച്ചു നേരം എൻഗേജ് ആവും, ഒരു 1-2 മണിക്കൂറുകളൊക്കെ. അതിനുശേഷം അവരുടെ കെന്നൽ ക്ലീൻ ചെയ്യുക, ബ്രഷ് ചെയ്യേണ്ടവരെ ബ്രഷ് ചെയ്യുക, അങ്ങനെ എല്ലാം കൂടി ഒരു ആവറേജ് ഒരു 2-3 മണിക്കൂർ ഡെഫിനറ്റ് ആയിട്ടും വേണ്ടി വരും. അതിനുശേഷം അതല്ലാണ്ട് വരുന്നത് അവരെ പുറത്ത് കൊണ്ടുപോയി കുളിപ്പിക്കാറൊക്കെ ഉണ്ട്. നമ്മുടെ അടുത്ത് പുഴയുണ്ട്, പുഴയിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. എല്ലാ ദിവസവും ഇല്ലാത്ത മറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയാം.
5: ഈ നായ്ക്കളുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്, അതിൻ്റെ ഭക്ഷണം എന്തൊക്കെയാണ്?
6: നായ്ക്കൾക്ക് ഇവിടെ 2 നേരം ഫീഡ് ചെയ്യാറുണ്ട്. രാവിലെ മീറ്റാണ് കൊടുക്കുക, അത് റോ മീറ്റാണ്. ചിക്കൻ ഫ്രീസ് ചെയ്ത്, ഡീപ് ഫ്രീസ് ചെയ്ത ചിക്കനും റൈസും കൊടുക്കും. ഈവനിങ് നമ്മൾ വെജിറ്റബിൾ, മത്തൻ, ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങിയ വെജിറ്റബിൾസ് നന്നായിട്ട് ബോയിൽ ചെയ്ത്, പിന്നെ സപ്ലിമെൻസും വേണ്ട സപ്ലിമെൻസ് കൂടെ ആഡ് ചെയ്ത് വൈകിട്ടും കൊടുക്കും. അങ്ങനെ ഒരു 2 നേരമുള്ള ഫീഡിംഗ് ആണ്. ഡ്രൈ ഫുഡ് അങ്ങനെ പൊതുവെ കൊടുക്കാറില്ല. പപ്പീസ് ഉള്ളപ്പോൾ പപ്പീസിന് മാത്രമേ ഡോഗ്സിൻ്റെ ഡ്രൈ ഫുഡ് കൊടുക്കാറുള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു തീരക്രമം.
5: പശുവിന്റെ പാലോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ ഈ ഡോഗ് കുഞ്ഞുങ്ങൾക്ക്?
6: ഇല്ല, പാല് കൊടുക്കാറില്ല. മദർ ഡോഗ് ഫീഡ് ചെയ്യുന്ന ടൈമിൽ മാത്രമേ പാല് കൊടുക്കാറുള്ളൂ. അതിനുശേഷം നമ്മൾ ഒരു വീനിങ് സ്റ്റേജിലൊക്കെ ആകുമ്പോൾ, ഒരു 30 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ പതിയെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അതിനുശേഷം പാല് കൊടുക്കാറില്ല. കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതൊരു തെറ്റിദ്ധാരണയാണ്, പട്ടിക്ക് പാല് വേണം എന്നുള്ളതൊരു തെറ്റിദ്ധാരണയാണ്. പാല് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതല്ലെങ്കിൽ മിൽക്ക് റീപ്ലേസറായിട്ടുള്ള പൗഡറുകൾ പല കമ്പനികളിലും അവൈലബിൾ ആണ്, അങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, നമ്മുടെ തിളപ്പിച്ചാറിയ ശുദ്ധമായ വെള്ളത്തിൽ ഡ്രൈ ഫുഡ് കുതിർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ മീറ്റൊക്കെ തുടങ്ങുന്ന ഒരു പ്രായമാകുമ്പോഴത്തേനും പതിയെ സോളിഡ് ഫുഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കൊണ്ടുവരും. അങ്ങനെയാണ് അതിൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരു പരിപാലനം. അല്ലാതെ അതിന് വേണ്ടിയിട്ട് പാല് മേടിക്ക് കൊടുക്കുന്ന അങ്ങനെ ഒരു ശീലമില്ല.
5: ഇപ്പോൾ ഒരു ഗോൾഡൻ റിട്രീവർ അല്ലെങ്കിൽ ലാബ്രഡോറിൻ്റെ ഒരു കുഞ്ഞ്, അതിൻ്റെ ഒരു വളർച്ച ഘട്ടം എങ്ങനെയാണ്? എത്ര മാസം വേണം? അതിൻ്റെ മദർ ഫീഡിങ്ങിന് എത്ര നാൾ വേണം? അതിന് ശേഷം ഉള്ളൊരു തീറ്റക്രമമൊക്കെ എങ്ങനെയാണ്?
6: ഓക്കെ, കുഞ്ഞുങ്ങൾ ഏത് നായ്ക്കളാണെങ്കിലും കുഞ്ഞുണ്ടായാൽ ഒരു 15-20 ദിവസം വരെ തള്ളയുടെ പാല് മാത്രമായിരിക്കും ഉണ്ടാകുക. ഒരു 20 ദിവസത്തിന് ശേഷം ഒരു കണ്ണൊക്കെ 15 ദിവസത്തിന് ശേഷം മാത്രമേ കണ്ണു തുറകൂ. അതിനുശേഷം ഒരു 20 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ പപ്പീസിനായിട്ടുള്ള ഡ്രൈ ഫുഡുകൾ പൗഡർ ഫോമിൽ സോക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഒന്നൊന്നര ആഴ്ചയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഈ ബോയിൽ ചെയ്ത വെജിറ്റബിൾ അല്ലെങ്കിൽ മീറ്റ് ആണെങ്കിൽ നന്നായിട്ട് ബോയിൽ ചെയ്ത ചിക്കൻ അതൊക്കെ ക്രഷ് ചെയ്ത് കൊടുത്തു തുടങ്ങുക. അപ്പോൾ ഒരു 30-45 ഡേയ്സ് വരെ തള്ളയുടെ പാല് കുടിക്കും. ഒരു 30 ഡേയ്സ് മുതൽ അല്ലെങ്കിൽ 25 ഡേയ്സ് മുതൽ സോളിഡ് ഫുഡ് അല്ലെങ്കിൽ സെമി സോളിഡ് സോളിഡ് ഫുഡുകളും നമ്മൾ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. 45 ഡേയ്സൊക്കെ ആകുമ്പോൾ പൂർണ്ണമായും നമ്മൾ കൊടുക്കുന്ന ഫീഡിലേക്ക് കൺവേർട്ട് ആയി വരും. അപ്പോഴത്തേനും തള്ളയുടെ പാല് കൂടി പൂർണ്ണമായിട്ട് മാറും. ആണ് അതിൻ്റെ ഒരു രീതി. ഏത് ബ്രീഡാണെങ്കിലും അങ്ങനെയാണ്. ഏത് ബ്രീഡാണെങ്കിലും 15 ദിവസം വേണം കണ്ണു തുറന്ന് വരണമെങ്കിൽ. ടോയ് ബ്രീഡുകളാകുമ്പോൾ തീറ്റ എടുത്ത് തുടങ്ങാൻ ഇത്തിരി കൂടി വൈകുമെന്ന് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ.
5: ഇപ്പോൾ ഈ നായ്ക്കുട്ടികളുടെ വിൽപ്പനയൊക്കെ എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ?
6: കാര്യമായില്ല, കാര്യമായ വിൽപ്പനയില്ല. നമുക്കുള്ള ഡോഗ്സിനെ നമ്മൾ വർഷത്തിൽ ഒരു തവണയൊക്കെ ബ്രീഡ് ചെയ്യാറുള്ളൂ. വളരെ കുറച്ച് ഡോഗ്സേ നമുക്കുള്ളൂ. ഒരു വലിയൊരു വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് എപ്പോഴും കുഞ്ഞുങ്ങളും ഉണ്ടാവാറില്ല. കുഴപ്പമില്ലാതെ പോകുന്നു. കുഞ്ഞുങ്ങളുള്ളപ്പോൾ ആളുകൾ അന്വേഷിച്ച് വരാറുണ്ട്, തേടി വരാറുണ്ട്.
5: ഇതിനിപ്പോൾ സപ്ലിമെൻറ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു, അതുപോലെ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്ന പോലെ തന്നെ ഈ വിരയിളക്കലൊക്കെ എത്ര നാൾ കൂടുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾക്കും മുതിർന്ന നായ്ക്കൾക്കും ഒക്കെ വിരയിളക്കൽ, അതുപോലെ തന്നെ എന്തെങ്കിലും മരുന്നുകൾ അതിൻ്റെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ടോ?
6: വിരയിളക്കലുകൾ നമ്മൾ കുഞ്ഞുണ്ടായാൽ കണ്ണു തുറക്കുന്ന ഒരു പ്രായത്തിൽ തന്നെ ആദ്യത്തെ വിരയിളക്കും. തുടർന്ന് ഒരു 3 മാസം വരെ 15 ദിവസം കൂടുമ്പോൾ വിരയിളക്കേണ്ടതുണ്ട്. അത് ഓരോ മരുന്നുകളും മാറി ഒരു വെറ്റിനറി ഡോക്ടറുടെ സഹായത്തോടുകൂടി തന്നെ പല മരുന്നുകൾ കൊടുക്കും. അങ്ങനെ 3 മാസം പൂർത്തിയായാലും പിന്നെ ഓരോ 30 ദിവസം കൂടുമ്പോഴും വിരയിളക്കേണ്ടതുണ്ട്. അതൊരു വയസ്സ് വരെ അങ്ങനെ തുടരണം. 3 മാസം മുതൽ 1 വയസ്സ് വരെ ഓരോ 30 ദിവസവും, ഒരു വയസ്സിന് ശേഷം 2 അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഉള്ളതാണ് അതിൻ്റെ ഒരു ഡിവൈമിങ് രീതി. ഒരു 10 കിലോ അല്ലെങ്കിൽ 15 കിലോ ആയ ഒരു പപ്പീനെ നമുക്ക് സിറപ്പ് ഫോബ് നിന്ന് മാറ്റി ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ടാബ് കൊടുത്ത് ഡിവൈം ചെയ്യാം. ഒരു വയസ്സിന് ശേഷം ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അളവിൽ ഡിവൈം ചെയ്യേണ്ടതുണ്ട്. അത് 2 മാസത്തിലൊന്നോ അല്ലെങ്കിൽ 3 മാസത്തിലൊന്നുള്ള രീതിയിലാണ് ചെയ്യാറ്. പിന്നെ അത് കൂടാണ്ട് ഹെയറിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻ്റ് ഹെയർ ബ്രീഡ്സിന് കൊടുക്കാറുണ്ട്. പിന്നെ വൈറ്റമിൻസ് കാൽസ്യം കൊടുക്കാറുണ്ട്. പിന്നെ ഡോഗ്സ് വിച്ച് എന്തെങ്കിലും കൺസ്യൂം ആണെങ്കിൽ അതിന് വേണ്ട അഡീഷണൽ ഫോളിക് ആസിഡ് പോലെയുള്ള അല്ലെങ്കിൽ ഹെമാൻറ്റിക് സിറപ്പുകൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വേണ്ടത് ആ രീതിയിൽ കൊടുക്കാറുണ്ട് സപ്ലിമെൻ്റായിട്ട്.
5: ഇപ്പോൾ ഒരു ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്ന ഒരു നായ്ക്കുട്ടി എത്ര കാലം കഴിയുമ്പോഴാണ് അങ്ങനെ ഒരു സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത്?
6: ഫിസിക്കൽ മെച്യൂരിറ്റി ഡോഗ്സിന് സാധാരണ 9-6 മാസം മുതൽ 9 മാസം വരെ ആകുമ്പോൾ ആദ്യത്തെ മതിലക്ഷണം ഹീറ്റ് കാണിക്കും. എങ്കിലും ഡോഗ്സ് എല്ലാം ഒന്ന് മെൻ്റലി മെച്യൂർഡ് ആയതിനു ശേഷം മാത്രമേ ബ്രീഡ് ചെയ്യിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഈ ലാബ്രഡോർ പോലെയുള്ള ബ്രീഡുകളാണെങ്കിൽ 1 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന 2-ാമത്തെ ഹീറ്റ് അല്ലെങ്കിൽ 1 വയസ്സിന് ശേഷമുള്ള ഹീറ്റിൽ നമുക്ക് ക്രോസ് ചെയ്ത് പപ്പീസ് 1 ലിറ്റർ എടുക്കാവുന്നതാണ്. തുടർച്ചയായിട്ട് ലിറ്റർ എടുക്കുന്നത് ഡോഗിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ ഇൻട്രോയിൽ കൊടുത്ത് മാത്രമേ ബ്രീഡ് ചെയ്യാൻ പാടുള്ളൂ. ഒന്നല്ലെങ്കിൽ ഒന്നിടവിട്ട ഹീറ്റുകൾ സ്കിപ്പ് ചെയ്യുക. അങ്ങനെ ഓരോരുത്തരുടെ രീതിക്കാണ് അത് ചെയ്യാറ്.
5: ഈ ആട് കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആണാടിനെ പലപ്പോഴും മാറ്റാറുണ്ട്. ഈ ഡോഗിൻ്റെ കാര്യത്തിൽ അങ്ങനെ മാറ്റേണ്ട ഒരു ആവശ്യമുണ്ടോ? ഈ ഇതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്?
6: തീർച്ചയായും തീർച്ചയായും. ഡോഗ്സിന് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ വളരെ പെട്ടെന്ന് കാണാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സ്പീഷീസ് ആണ് ഡോഗ്സ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇൻബ്രീഡിങ്ങിലേക്ക് പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുന്ന പപ്പീസിനെ ആണെങ്കിലും നമ്മൾ ബ്രീഡ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യാറ്. പിന്നെ സർട്ടിഫിക്കറ്റ് KCI കനൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ഉള്ള പപ്പി ആണെങ്കിൽ ലീനേജ് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റിലുണ്ടാവും. അപ്പോൾ ആരാണ് ബ്രീഡർ, ഏതാണ് ഫാദർ മദർ എന്നുള്ളത് 5 തലമുറ അതിലുണ്ടാവും. അപ്പോൾ ബ്രീഡ് ചെയ്യുമ്പോഴും സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു ഡോഗിൻ്റെ അടുത്താണ് പോകുന്നതെങ്കിൽ നമുക്കത് ഉറപ്പാക്കാം ഇൻബ്രീഡിങ് ഇല്ല എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം. അങ്ങനെ ഇൻബ്രീഡിങ് ഒഴിവാക്കി തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ലൈഫ് ലോങ് ഉള്ളൊരു ഡോഗ് ആയതുകൊണ്ട് നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങളോട് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യാറുണ്ട് ആരാണ് എവിടെയാണ് നമ്മുടെ പപ്പി പോവുക ആരാണെന്നൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ പപ്പി വാങ്ങുന്നവരുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ തിരിച്ച് അതിപ്പോൾ ആക്സിഡൻ്റ് പോലും ഫാദറിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാതെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ലാബ്രഡോർസ് ആണെങ്കിലും എൻ്റെ കയ്യിൽ 2 ഡോഗുകളുണ്ട്, മെയിൽ ഡോഗ്സ്, ഗോൾഡൻ ഒരാളേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാവുന്നത് മാറ്റി അങ്ങോട്ടും മറ്റേയാളുടെ കുട്ടിയെ തിരിച്ചും ബ്രീഡ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ചെയ്യാറ്. ആടുകളെ പോലെ തന്നെ ശ്രദ്ധിക്കണം, ബ്രീഡിങ് ഉണ്ടാവാതെ നോക്കേണ്ടതുണ്ട്.
5: ഇത്തരത്തിലുള്ള എക്സോട്ടിക് ആയിട്ടുള്ള ബേഡ്സ് അല്ലെങ്കിൽ അനിമൽസിനെ വളർത്തുന്നവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എനിക്ക് തോന്നുന്നു ഇവർക്കൊരു ഇൻഷുറൻസ് കവറേജ് കിട്ടാത്തതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നടപടി ഇപ്പോൾ ഉണ്ടോ നിലവിൽ? ഇപ്പോൾ പശുക്കൾക്ക് അല്ലെങ്കിൽ ആടിനൊക്കെ നമുക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള ഇൻഷുറൻസ് കവറേജ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ എക്സോട്ടിക് ആയിട്ടുള്ള പക്ഷിമൃഗാദികൾക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ?
6: ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഞാനിതുവരെ ഒന്നും എടുത്തിട്ടില്ല. പ്രൈവറ്റ് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല. കാര്യം ഗൗരവത്തോടെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രൈവറ്റ് കമ്പനികൾ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ട്.
5: ഏത് സമയത്തായിരുന്നു ഇതിൻ്റെ ഒരു നല്ല വിപണി ഉണ്ടായിരുന്ന ഒരു സമയം? ഇപ്പോൾ ഈ കോവിഡ് സമയത്തൊക്കെ ഇത് ധാരാളമായിട്ട് വിൽപ്പന നടന്നുകൊണ്ടിരുന്ന ഒരു സമയമാണെന്ന് കേട്ടിട്ടുണ്ട്. അതിന് മുമ്പോ അതിന് ശേഷമോ അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ?
6: അതിന് മുൻപും ശേഷവും നമ്മൾ മറ്റെല്ലാ കാര്യത്തിലും പോലെ പ്രീ കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് എഫക്റ്റ് ആണ് അതിലും. കോവിഡ് സമയത്ത് ആളുകൾക്ക് സമയം കൂടുതൽ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. പിന്നെ ആ സമയത്ത് കെനലുകളിലെല്ലാം ബ്രീഡിങ്ങും താരതമ്യേന കുറവായിരുന്നു, പപ്പീസിന്റെ അവൈലബിലിറ്റിയും കുറവായിരുന്നു. അപ്പോൾ ബൈ റോഡ് ആലപ്പുഴയിൽ നിന്നൊക്കെ രാത്രി വന്ന് പപ്പി എടുത്തവരുണ്ട് എൻ്റെ അടുത്ത് നിന്ന്. അന്ന് നല്ല ഡിമാൻഡായിരുന്നു, പക്ഷെ ആ ഒരു ഡിമാൻഡ് ഇപ്പോൾ ഇല്ല. ആളുകൾ പഴയ പോലെ ഒരു പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയതുകൊണ്ടായിരിക്കാം. അതെ അതെ, തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് മടങ്ങിയതുകൊണ്ടായിരിക്കാം. ബേഡിനെ പോലെയോ ക്യാറ്റിനെ പോലെയോ അല്ലല്ലോ, ഡോഗ്സിനോടുള്ള ഒരു ജനസ്വീകാര്യത എപ്പോഴും ഉണ്ട്. ഒരിക്കലും ഒരു നായ വളർത്തിയവർ പിന്നെ വളർത്താതിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു നായയുടെ സ്നേഹം ഒരിക്കലും അനുഭവിച്ചവർ ഒരിക്കലും പിന്നീട് അത് വേണ്ടാന്ന് വെക്കില്ല. അതുകൊണ്ട് ഡിമാൻഡുണ്ട് എങ്കിലും നേരത്തെ പോലെ അത്ര തന്നെ ഇല്ല എന്ന് വേണം പറയാൻ.
5: ഇവിടെ സമീപപ്രദേശത്ത് വേറെ കനലുകളൊക്കെ ഉണ്ടോ?
6: ഉണ്ട്. നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ തന്നെ വളരെ നന്നായി ചെയ്യുന്നവരുണ്ട്. ഇതിൽ നല്ല വാണിജ്യ രീതി ചെയ്യുന്നവര് വളരെ ഉണ്ട്, കുറെ ആളുകളുണ്ട്. ഇപ്പോഴും വർഷങ്ങളായിട്ട് ചെയ്യുന്നവരുണ്ട്.
5: ഇവരൊക്കെ തമ്മിലുള്ളൊരു സഹകരണം ഈ മേഖലയെ നിങ്ങളെ സഹായിക്കാറുണ്ടോ?
6: തീർച്ചയായും തീർച്ചയായും. മുമ്പ് പറഞ്ഞ പോലെ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് ബ്രീഡിങ്ങിനും അല്ലെങ്കിൽ വിപണിക്കും ഒക്കെ പിന്നെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരസ്പര സഹായം അങ്ങനെ എന്താണ് ഒരു സൂപ്പർവിഷനായിട്ടും എല്ലാ രീതിയിലും സഹകരണമുണ്ട്. അങ്ങനെ മാത്രമേ ഈ മേഖലയെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഏത് ഫീൽഡിലുള്ള പോലെ തന്നെ സഹകരണവും കോമ്പറ്റീഷനും ഒക്കെ ഈ ഫീൽഡിലുണ്ട്. അതെ അതെ.
5: അതുപോലെ തന്നെ വീട്ടിൽ വന്നപ്പോൾ ഞാനൊരു പോളി ഹൗസ് കണ്ടു. ഈ നഴ്സറിയിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന ഒരു രീതി ഇതിപ്പോൾ തുടങ്ങിയതാണോ? എത്ര വർഷമായി ഇങ്ങനെ ഒരു നഴ്സറിയും പോളിഹൗസും ഒക്കെ ആയിട്ട്?
6: അത് വീട്ടിലെല്ലാവർക്കും ചെടികളോടൊരു താല്പര്യമുള്ളവരായതുകൊണ്ട് നേരത്തെ മുതലേ ചെടി ഉണ്ട്, പരിപാലനമൊക്കെ ഉണ്ട്. അപ്പോൾ തൈകളൊക്കെ വരുന്നവരാവശ്യപ്പെട്ടു തുടങ്ങി. പിന്നെ ഇതിൻ്റെ ഒരു സാധ്യത കൂടി കണക്കിലെടുത്ത് അടുത്തിടയ്ക്ക് തുടങ്ങിയതാണ്. ഒരു ഫുള്ളി ഫ്ലഡ്ജ് ആയിട്ടില്ല, നമ്മൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. പ്രൊഡക്ഷനിലൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, ചെറിയ രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ട് വീട്ടിലുള്ള ചെടികളൊക്കെ.
5: നായ്ക്കളുടെ വളർത്തലുമായിട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമുക്ക് വിദേശ ഇനങ്ങളാണല്ലോ ഇപ്പോൾ ഉള്ളത്, ഈ നാടൻ ഇനങ്ങൾ ഇതുവരെ പരീക്ഷിച്ചിട്ടുണ്ടോ? എന്താണ് അതിനോട് താല്പര്യം ഇതുവരെ തോന്നാത്തത്?
6: അത് പറയുമ്പോൾ നായസ്നേഹി തെരുവുനായ്ക്കളോട് വകഭേദമുള്ള ഒരാളെന്നുള്ള നിലയിലല്ല, നമ്മൾ ഇതിൻ്റെ ഒരു വാണിജ്യ സാധ്യതയും കൂടി കണക്കിലെടുത്താണ് ഇവരെ ഈ ഫോറിൻ ബ്രീഡ്സിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇപ്പം നാടൻ നായ്ക്കൾക്ക് പൊതുവെ എല്ലാ നായ്ക്കളും അല്ലെങ്കിലും പൊതുവേ നായ്ക്കൾക്ക് ഫോറിൻ ബ്രീഡ്സിൻ്റെ അത്ര തന്നെ ഒരു ഇൻ്റലിജൻസ് ഇല്ല. എല്ലാ ഡോഗ്സും അങ്ങനെയല്ല, ഒരിക്കലും അല്ല. നമുക്കറിയാം കുവി എന്ന് പറയുന്ന ഒരു നായ അന്ന് ഉരുൾപൊട്ടലിൽ, അതെ, പെട്ടിമുടി ദുരന്തത്തിൽ 3 ദിവസത്തിന് ശേഷം ബോഡി അത് ആ കുട്ടിയെ കണ്ടെത്തിയത് കുവിയായിരുന്നു. അപ്പം ആ കുവിയുടെ ഒരു ഡോഗിൻ്റെ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ആണ്. എല്ലാ നായ്ക്കളും എല്ലാ തെരുവ് നായ്ക്കളും അങ്ങനെയല്ല, പക്ഷേ എല്ലാ ലാബ്രഡോർ നായ്ക്കൾക്കും എല്ലാ ഗോൾഡൻ റിട്രീവർ നായ്ക്കൾക്കും അവർ ജനറ്റിക്കലി അവർക്കുള്ള ഒരു ഇൻ്റലിജൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. അവർ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യും. പിന്നെ അവരെ കാണാനുള്ള ഒരു ഭംഗി കൂടുതലുണ്ടല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഒരു വാണിജ്യ സാധ്യത കൂടുതലെടുത്താണ് നമ്മൾ ഈ ഫോറിൻ ബ്രീഡ്സിൽ ചെയ്യുന്നത്. പക്ഷേ അതിന് മുൻപ് സ്കൂൾ കാലം മുതൽ എനിക്ക് തോന്നുന്നു പ്ലസ് ടു പഠിക്കുന്നത് വരെ നാടൻ നായ്ക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഫോറിൻ ബ്രീഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം വളർത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ താല്പര്യമുണ്ട്, ഇനി ഒരു വലിയ രീതിയിൽ ചെയ്യാനൊക്കെ മനസ്സിൽ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാടൻ നായ്ക്കളെ, നല്ല വർഗശുദ്ധിയുള്ള നാടൻ നായ്ക്കളെ തന്നെ ബ്രീഡ് ചെയ്യണമെന്നൊരു താല്പര്യം എനിക്കുണ്ട്.
5: വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലുള്ള മറ്റംഗങ്ങൾ കൃഷിയോടെല്ലാം താല്പര്യമുള്ള ആളുകളാണോ?
6: അതെ അതെ, വീട്ടിൽ ഉള്ളവർ അച്ചാച്ചൻ, അമ്മ, എനിക്കൊരു മൂത്ത സഹോദരിയാണ്. അങ്ങനെ എല്ലാവരും താല്പര്യമുള്ളവരാണ്. അതുകൊണ്ടാണ് എല്ലാവരുടെ സഹകരണത്തോടു കൂടി ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നത്. പല ജോലികൾക്കിടയിലും ഇതെല്ലാം കൂടി പോകുന്നത് അതുകൊണ്ടാണ്.
5: മലൻ്റെ കാർഷിക സബരിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം കിസാൻവാണി ശ്രോതാക്കളുമായി വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
7: ഇടുക്കി വലിയ തോവാളയിലെ യുവ കർഷകനായ ശ്രീ അലൻ ജോർജുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്.
8: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
9: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
8: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.

0: കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ.
2: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
3: കിസാൻ വാണി സമാപിക്കുന്നു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 19 മിനിറ്റും 38 സെക്കൻഡും.

ഇടുക്കി താലൂക്ക് വികസന സമിതിയുടെ യോഗം ജൂൺ 6 ഇടുക്കി താലൂക്ക് ഓഫീസിൽ തഹസിൽദാരുടെ ചേംബറിൽ രാവിലെ 11 നടക്കും. ഇടുക്കി താലൂക്ക് വികസന സമിതിയുടെ എല്ലാ അംഗങ്ങളും വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് തഹസിൽദാർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0486223531. നെടുങ്കണ്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ്, കണക്ക്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനായി അഭിമുഖം നടത്തുന്നു. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 30 രാവിലെ 10 അഭിമുഖത്തിനായി സ്കൂളിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 0486823294 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക. ഇടുക്കി സർക്കാർ നേഴ്സിംഗ് കോളേജിലേക്ക് 1 കാലയളവിലേക്ക് നിയമിക്കുന്നതിനായി ബോർഡഡ് ലക്ചറർമാരുടെ 12 ഒഴിവിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യത സർക്കാർ അംഗീകൃത സ്വാശ്രയ നേഴ്സിംഗ് കോളേജിൽ നിന്നും വിജയകരമായി MSc നേഴ്സിംഗ് പഠനം പൂർത്തിയായിരിക്കണം. അസാപ് കേരളയുടെ കുന്നന്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്കായി ജൂനിയർ ഡേറ്റ അനലിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18-40 മധ്യേ പ്രായമുള്ളവർക്കാണ് അവസരം. 6 ദൈർഘ്യമുള്ള കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ലഭിക്കുന്നതാണ്. അഡീഷൻ എടുക്കുന്നത് വഴി അവസാന തീയതി 31 മെയ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495999688 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അസാപ് കേരളയുടെ തിരുവല്ല കുന്നന്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഇലക്ട്രിക് വാഹന സർവീസിംഗ് സൗജന്യ പരിശീലനത്തിലുള്ള അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനത്തെ OBC വിഭാഗത്തിൽ ഉൾപ്പെട്ട 2.5 താഴെ വാർഷിക വരുമാനമുള്ള +2 യോഗ്യതയുള്ളവർക്കാണ് അവസരം. അപേക്ഷകർ 18-40 മധ്യേ പ്രായമുള്ളവരായിരിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 31 മെയ്. മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ലൈബ്രറിയൻ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്ക്

അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച 30 മെയ് രാവിലെ 11 മണിക്ക് മൂന്നാർ MRS ൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 6238 599 6 6 0.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗരയിലുള്ള യൂണിവേഴ്സിറ്റി ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ഇന്ന് രാജ്യമെമ്പാടും ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നു. സംസ്ഥാനത്ത് പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നടന്ന നമസ്കാരത്തിലും പ്രത്യേക പ്രാർത്ഥനയിലും ആയിരങ്ങൾ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2-ാം തവണയും കർണാടക മുഖ്യമന്ത്രിയാവുകയായിരുന്നു. മുൻപ് 2013 മുതൽ 2018 വരെയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മൂല്യനിർണയ പ്രക്രിയയിലും പുതുതായി അവതരിപ്പിച്ച ഓൺ സ്ക്രീൻ മാർക്കറ്റിംഗ് സംവിധാനത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന പരാതി പരിഹരിച്ചു വരികയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ സി ബി എസ് ഇ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
1: बच्चों को ट्रांसपेरेंटली अपने मार्क के बारे में जानकारी मिले, उनको ट्रांसपेरेंटली स्कैन कॉपी के माध्यम से उनकी आंसर शीट उनके हाथ में आए, ये ओएसएम की व्यवस्था है. पहली बार देश में सीबीएसई ने इसको प्रयोग किया. उसमें कुछ विसंगति ध्यान में आ रही, इसको मैं दायित्व लेता हूं, उसको इसे ठीक करा जाए. हम एक भी विद्यार्थी की ऑन आंसर्ड क्वारी को असमाधित नहीं छोड़ेंगे.
0: 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും നടക്കും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു DGP. ഇഡി റെയ്ഡിൽ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ നിന്നും സർക്കാർ പിന്നോട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 340 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി സുരക്ഷാ സേനയ്ക്ക് 600 ഹെക്ടർ ഭൂമി കൈമാറിയ പശ്ചിമബംഗാൾ സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാളിലേക്കുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം തടയാൻ നടപടികൾ തുടർന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ചുമതലയേറ്റ ശേഷം കൊണ്ടുവന്ന ഡിറ്റക്ട് ഡിലീറ്റ് ഡിപ്പോർട്ടേഷൻ പദ്ധതി പ്രകാരം നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുകയാണ്. നോർത്ത് 24 പർഗാനാസിലെ കേന്ദ്രങ്ങളിൽ നാടുകടത്തിൽ കാത്തിരിക്കുന്ന 350 പേരാണ് താമസിക്കുന്നത്. ഇതോടനുബന്ധിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഭാവി സാങ്കേതിക മുന്നേറ്റത്തിന് അനുയോജ്യമായി വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനായി വ്യാവസായിക മേഖലയുമായി ചേർന്ന് നിർമ്മിത ബുദ്ധി പാഠ്യപദ്ധതി പുതുക്കാൻ കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ന്യൂഡൽഹിയിൽ AI പാഠ്യപദ്ധതി കർമ്മസമിതി ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. വ്യവസായ മേഖലയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തുക, AI വിദ്യാഭ്യാസത്തെ കൂടുതൽ പ്രായോഗികമാക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ ബഷീർ ബദ്ര മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. പരമ്പരാഗത കവികളിൽ നിന്ന് വ്യത്യസ്തമായി ഉറുദു കവിതയ്ക്ക് പുതിയ സ്വത്വം നൽകിയ കവിയായിരുന്നു ബഷീർ ബദ്ര. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31 മൻ കി ബാത്തിന്റെ 134 പതിപ്പ്. സ്ലോവേനിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജാനസ് ജൻസയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായും ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജൻ ഔഷധി. സാധാരണക്കാർക്ക് ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ വഴി ഏറെ പ്രയോജനം ലഭിച്ചതായി കോട്ടയം കുമാരനെല്ലൂർ സ്വദേശിനി സ്മിത സനിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഇത്രയും നാള് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് ഷോപ്പ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ബ്രാൻഡഡ് മെഡിസിൻസിന്റെ ഒരു 80% വിലക്കുറവില് ജനങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ജനൌഷധി മെഡിസിൻ, അതും ഗുണമേന്മയുള്ള മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നത് ഒരു ഇതിന്റെ ഒരു മേന്മയായിട്ട് നമുക്ക് എപ്പോഴും പറയേണ്ടതാണ്. സാധാരണ ഉപയോഗിക്കുന്ന ഇൻസുലിൻ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. സെയിൽ അനുസരിച്ചുള്ള ഇൻസെന്റീവും നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
0: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും വനിതാ സിംഗിൾസിൽ PV സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ എത്തി. പുരുഷ ഡബിൾസ് ജോഡികളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗരെഡ്ഡി, മിക്സഡ് ഡബിൾസ് സഖ്യം ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ എന്നിവരും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മത്സരം. 3 പരമ്പരയിൽ ഹർമൻപ്രീത് കൗറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. വനിതാ T20 ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന പരമ്പരയാണ് ഇത്. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2nd ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കലാശപ്പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് IPL ഫൈനൽ. കേരളത്തിൽ June 1 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്കുപടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് തുക അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ അറിയിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സൈപ്രസിൽ ജിംനിച്ച് യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാറസുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്പെയിനും തമ്മിലുള്ള വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രതിരോധം എന്നിവ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ അറിയിച്ചു. നിലവിലുള്ള ആഗോള പ്രാദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അൽബാറസിന്റെ അഭിപ്രായങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന സൂചന. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. CBSE 12th പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: ദേവികുളം സ്പൈസ് FM.

0: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം.
1: സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ ശ്രീകല മനോജ് അവതരിപ്പിച്ച കഥകൾ, എം ബി രാജൻ അവതരിപ്പിച്ച കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം ശ്രീകല മനോജ് അവതരിപ്പിച്ച മുറ്റത്തെ പാരിജാതം എന്ന കഥ.
2: ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഞാൻ ചെയ്തതുകൊണ്ട് പറയുകയല്ല, ശ്രേയസായി. പരേതാത്മാവിന് തൃപ്തിയായിരിക്കണോ? ഇനി അസ്ഥി ഒഴുക്കാനുള്ള ഏർപ്പാടുകൾ നടത്തിക്കോളൂ. ഏറെ നേരത്തെ മന്ത്രോച്ചാരണങ്ങളും കുനിഞ്ഞുള്ള നിൽപ്പും കാരണം കർമ്മി നന്നേ ക്ഷീണിച്ചിരുന്നു. മാറത്ത് ചുറ്റിക്കെട്ടിയിരുന്ന തോർത്തും മറ്റ് നെയ്യാഭരണങ്ങളും അരിച്ച് ഫീസും കൂടി കിട്ടിയാൽ പോകാമായിരുന്നു എന്ന വ്യഗ്രതയിലാണ് അദ്ദേഹം. വേറൊരിടത്തു കൂടി പോകണം അത്രേ. ശരിയാണ്, മരണവീട്ടിൽ കർമ്മിയാണ് ഹീറോ. പരേതൻ എത്ര പ്രഗത്ഭനും സെലിബ്രിറ്റിയും ഒക്കെ ആയിരുന്നെങ്കിലും കർമ്മിയുടെ വരവും കാത്ത് അങ്ങനെ കിടക്കണം. കർമ്മി വന്നോ? എപ്പോൾ വരും? ചടങ്ങ് എപ്പോഴാ? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രാപ്തനായവൻ കർമ്മി മാത്രം. അങ്ങനെയുള്ള കർമ്മി പോകാൻ തിരക്ക് കൂട്ടിയാൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു? തന്നെ ഈ ചടങ്ങ് ഏൽപ്പിച്ച പരേതൻ്റെ അയൽക്കാരനെ തിരഞ്ഞ് കണ്ണുകൾ നാലുപാടും പരതി. കണ്ടെത്തിയ സന്തോഷത്തിൽ കണ്ണുകൾ തിളങ്ങി. എവിടുന്നൊക്കെയോ കടം വാങ്ങി നൽകിയ കാശും വാങ്ങി തോൾസഞ്ചിയിലിട്ട് കർമ്മിയും ശിഷ്യനും പടിയിറങ്ങി. അപ്പോൾ ദുഃഖാർത്തരായ ബന്ധുമിത്രാദികൾ യോഗം ചേർന്നു. എന്തായാലും അവൻ്റെ അസ്ഥി ചേലാമറ്റത്ത് തന്നെ ഒഴുകണം. കൂട്ടത്തിലെ പ്രായമായയാൾ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചു. ടാക്സി എന്തായാലും വിളിക്കണം. ആ ഉറച്ച തീരുമാനത്തോട് ബന്ധുക്കളെല്ലാം യോജിച്ചു. ആ പോകുന്ന വഴിക്കാണ് എൻ്റെ ഭാര്യ വീട്. വളരെ കാലമായിട്ട് ചെല്ലാത്തതിൽ അളിയൻ പരാതി പറയുന്നു. ആ പരാതി അങ്ങ് തീർത്തേക്കാം. അദ്ദേഹത്തിനും സന്തോഷം. ഞങ്ങൾക്കും അസ്ഥി ഒഴുക്കി വരും വഴി വീട്ടിലിറങ്ങാമല്ലോ. ആ വഴിക്കല്ലേ നമ്മുടെ വീടും. അങ്ങനെ ഇങ്ങനെ അഭിപ്രായങ്ങൾ നിരവധിയായപ്പോൾ കാൽക്കാശ് മുടക്കാതെ കാര്യം നടത്താലോ എന്ന അടുത്തു നിന്ന അയൽക്കാരനും പറഞ്ഞുപോയി. ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ നിനക്കെന്ത് കാര്യം എന്ന മട്ടിൽ ഒന്ന് കണ്ണുരുട്ടി നോക്കിയിട്ട് വീണ്ടും ചർച്ച തുടർന്നു. പ്രിയതമനെ നഷ്ടമായ വേദനയിൽ ഭാര്യ മുഖം കുനിച്ച് എന്തൊക്കെയോ ഓർമ്മയിലാണ്ട് ഒരു മൂലക്കിരിപ്പുണ്ട്. ദീർഘനാളായി കിടപ്പിലായിരുന്ന ഭർത്താവിൻ്റെ ചികിത്സയ്ക്കും ഭക്ഷണത്തിനുമൊക്കെയായി ഭാര്യ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ഭർത്താവിനെ പരിചരിക്കാൻ മക്കളോ ബന്ധുക്കളോ ഒന്നുമില്ലാത്തതിനാൽ ജോലിക്കൊന്നും പോകാനും കഴിഞ്ഞിരുന്നില്ല. ആകെയുള്ള 5 സെൻറ് സ്ഥലവും ചെറിയ വീടും ലക്ഷ്യം വെച്ച് ബന്ധുക്കൾ എന്ന് അവകാശപ്പെടുന്നവർ മരണവിവരം അറിഞ്ഞു പാഞ്ഞെത്തി. സംസ്കാരവും സഞ്ജയനവും ഭംഗിയാക്കി തന്നു. എല്ലാം അറിയാവുന്ന അയൽക്കാരെ എല്ലാത്തിനും കൂടുകയും കാശ് നൽകുകയും ചെയ്തു. ഇനി ഇവളെ അടിച്ചിറക്കി വിടണം. മക്കളില്ലാതെ ഇവൾക്ക് ഇനി ഇവിടെ എന്തവകാശം? ചർച്ച പുരോഗമിക്കുകയാണ്. നാളെ തന്നെ ഇറക്കി വിടണം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. എന്നിട്ട് ഞാനും മകനും കുടുംബവും ഇവിടെ താമസിക്കാം. ഒക്കെ കുടുംബത്തിന് വേണ്ടിയല്ലേ? കാരണവരുടെ ത്യാഗസന്നദ്ധത സമ്മതിച്ചേ പറ്റൂ. അതുമതി അതുമതി, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം എന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ കാരണവർ ഉള്ളാലേ സന്തോഷിച്ചു. ആ, എന്തായാലും നേരം വെളുക്കട്ടെ. ഇന്നൊരു രാത്രി നമുക്ക് ഇവിടെ കഴിയാം എന്ന് തീരുമാനിച്ച് വലിയ കാരണവർ ചാരുകസേരയിൽ ചാഞ്ഞു. തലേന്ന് രാത്രി ഉറക്കം ശരിയാകാത്തതിനാൽ എല്ലാവരും വേഗം തന്നെ നിദ്രയിലാണ്ടു. അന്ധകാരം മൂകതയിലലിഞ്ഞു. പിന്നെ പിന്നെ രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കൂമൻ്റെയും മറ്റ് നിശാസഞ്ചാരികളായ നായയുടെയും മറ്റും ശബ്ദം ഉയർന്നുയർന്നു വന്നു. സമയം പാതിരാ കഴിഞ്ഞു. പെട്ടെന്ന് ചാരുകസേര ഒന്ന് ആടിയുലഞ്ഞു. കാരണവർ ഞെട്ടി ഉണർന്നു. പാരിജാതത്തിൻ്റെ തീക്ഷ്ണഗന്ധം അവിടെ ആകെ പരന്നു. ഉറക്കച്ചടവും പാരിജാത ഗന്ധവുമൊക്കെ കൂടി ഒരുതരം വിഭ്രാന്തിയിലകപ്പെട്ട പോലെ. അതാ, വാതിലിന് പാതി മറിഞ്ഞ് ആരോ നിൽക്കുന്നുണ്ടോ? അതോ തൻ്റെ തോന്നലാണോ? ചുക്കിച്ചുളിഞ്ഞ കൈപ്പടം വെളുവെളുത്ത പുരുക്കത്തിൻ്റെ മുകളിൽ പിടിച്ച് മുക്കാലും തിമിരം കവർന്ന കാഴ്ചയെ ആ പോയിന്റിലേക്ക് ക്രമീകരിക്കാൻ പാടുവിട്ടുകൊണ്ട് കാരണവർ ചോദിച്ചു. ആരാത്? നിശബ്ദത ശ്വാസമെടുപ്പിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു. ആരാത്? ഇത്തവണ ശബ്ദത്തിൽ വിറയൽ കലർന്നിരുന്നു. ഞാൻ ഭാസ്കരൻ, ഉറച്ച മറുപടി. നീ ചത്തില്ലേ? ഭയവും ആശ്ചര്യവും കലർന്ന ചോദ്യത്തിന് ഉവ്വ് എന്നു മറുപടി. പിന്നെന്താ? ഇത്തവണ കാരണവരുടെ സ്വരത്തിൽ അസഹിഷ്ണുത നിറഞ്ഞിരുന്നു. കാശ് ഒരുപാടാകും, ടാക്സി വിളിക്കണ്ട, ഞങ്ങൾ നടന്നു പൊക്കോളാം. ഭാസ്കരൻ്റെ വളരെ പതിഞ്ഞതും ശാന്തവുമായ സംസാരം കേട്ടപ്പോൾ കാരണവരിൽ അധികാരഭാവം നിറഞ്ഞു. തെല്ലുറക്ക ചോദിച്ചു. ഓഹോ, പിന്നെന്തിനാ ഇപ്പോൾ വന്നത്? അല്ല, ആരായി ഞങ്ങൾ? കാരണവർ മറുപടിക്കായി കാത്തു. അവളുടെ അസ്ഥി കൂടി എടുക്കാൻ വന്നതാ. അവൾ കഴിഞ്ഞ മാസം മരിച്ചായിരുന്നേ. ഞാൻ തളർന്നു കിടക്കുകയായിരുന്നത് കൊണ്ട് പറയാനൊത്തില്ല.
3: വിലാസിനിയേ, വാടി,
2: ആ അസ്ഥി കൂടി ഈ കുടത്തിലേ കിട്ടോളൂ. ഇനി വൈകണ്ട, പുറപ്പെടാ.
1: തേക്കാത്ത ഭിത്തിയിലെ ചലനം നിലച്ച ഘടികാരവും താളുമറിയാത്ത കലണ്ടറും എല്ലാത്തിനും മൂകസാക്ഷിയായി വിറങ്ങലിച്ചു നിന്നു. പിറ്റേന്ന് തിരക്കിനിടയിലും കർമ്മിക്ക് വീണ്ടും വരേണ്ടി വന്നു. ഒരു കാരണവുമില്ലാതെ കാരണവർ പോയതെങ്ങനെയെന്ന് കർമ്മിക്കും മനസ്സിലായില്ല. മുറ്റത്തെ പാരിജാതം പതിവിലുമേറെ പൂത്തുലഞ്ഞ് നിഗൂഢമായി എന്തോ ചിന്തിച്ച് തലയാട്ടി നിന്നു.
4: ശ്രീകലാ മനോജ് അവതരിപ്പിച്ച മുറ്റത്തെ പാരിജാതം എന്ന കഥയെ തുടർന്ന് MB രാജൻ അവതരിപ്പിച്ച കവിത
5: തിരുമണി.
6: ബാല്യകുതൂഹലങ്ങളുടെ ചെമ്മൺ സ്മരണകളിൽ തിരുമണി. ബാല്യകുതൂഹലങ്ങളുടെ ചെമ്മൺ സ്മരണകളിൽ തിരുമണി. അഴിഞ്ഞുലഞ്ഞ ചേല പോലെ ക്രമം തെറ്റി നാട്ടുചാരായം മണക്കുന്ന അടി എന്നടി രാക്കമ്മ മൂളി. അഴിഞ്ഞുലഞ്ഞ ചേല പോലെ ക്രമം തെറ്റി നാട്ടുചാരായം മണക്കുന്ന അടി എന്നടി രാക്കമ്മ മൂളി. നിരതെറ്റിയ പല്ല്, മുറുക്കിത്തെറിച്ച മുഖം, കരിമണ്ണിൻ്റെ നിറം, അപരിഷ്കൃത ഗ്രാമീണ നിഷ്കളങ്കതയുടെ മനുഷ്യരൂപം. നിരതെറ്റിയ പല്ല്, മുറുക്കിത്തെറിച്ച മുഖം, കരിമണ്ണിൻ്റെ നിറം, അപരിഷ്കൃത ഗ്രാമീണ നിഷ്കളങ്കതയുടെ മനുഷ്യരൂപം. പരിഹസിക്കുന്നവരോട് പൊട്ടിത്തെറിച്ച് എതിർമൊഴികൾക്കു നേരെ കല്ലുയർത്തി ആളിയുയരുന്ന കലുഷപർവം. പരിഹസിക്കുന്നവരോട് പൊട്ടിത്തെറിച്ച് എതിർമൊഴികൾക്കു നേരെ കല്ലുയർത്തി ആളിയുയരുന്ന കലുഷപർവം. ചിലർ കലിപ്പോടെ, ചിലർ കളിയായി എന്നും തിരുമണിയോടേറ്റു ആക്രോശങ്ങൾ പൊട്ടിത്തെറികൾ. ചിലർ കലിപ്പോടെ, ചിലർ കളിയായി എന്നും തിരുമണിയോടേറ്റു ആക്രോശങ്ങൾ പൊട്ടിത്തെറികൾ. തിരുമണി കല്ലെടുക്കും, എതിരാളി ഒഴിഞ്ഞു മാറും. എതിരാളി തല്ലാനോങ്ങും, തിരുമണി തെന്നി നീങ്ങും. തിരുമണി കല്ലെടുക്കും, എതിരാളി ഒഴിഞ്ഞു മാറും. എതിരാളി തല്ലാനോങ്ങും, തിരുമണി തെന്നി നീങ്ങും. നിരത്തുവക്കിലെ സ്ഥിരം കലാപരിപാടി കൗതുകത്തോടെ കണ്ടു നിൽക്കും കലർപ്പില്ലാതെ ആ മലയോരം. നിരത്തുവക്കിലെ

0: തുള്ളുമ്പോൾ, കൊന്നും കൊലവിളിച്ചും അവർ നരകം പണിയുമ്പോൾ, വർത്തമാനത്തിൻ്റെ വരണ്ട വഴികളിൽ പിശാചു ബാധിച്ചവർ ഉറഞ്ഞു തുള്ളുമ്പോൾ, കൊന്നും കൊലവിളിച്ചും അവർ നരകം പണിയുമ്പോൾ, ഏതോ അദൃശ്യ ലോകത്തിരുന്ന് ചിരിക്കുന്നുണ്ടാവാം തിരുമണിയും ശത്രുക്കളും. ഏതോ അദൃശ്യ ലോകത്തിരുന്ന് ചിരിക്കുന്നുണ്ടാവാം തിരുമണിയും ശത്രുക്കളും. ടാറു വീണ് വിസ്മൃതമായ ചെമ്മൺപാത പരതിയാൽ ഇപ്പോഴും കണ്ടേക്കാം അഹിംസാത്മക കലഹങ്ങളുടെ തിരുമണിക്കല്ലുകൾ. ടാറു വീണ് വിസ്മൃതമായ ചെമ്മൺപാത പരതിയാൽ ഇപ്പോഴും കണ്ടേക്കാം അഹിംസാത്മക കലഹങ്ങളുടെ തിരുമണിക്കല്ലുകൾ.
1: ശ്രീകലാ മനോജ് അവതരിപ്പിച്ച ഒരു കഥ കൂടി കേട്ടാലോ. കഥയുടെ പേര് മരുഭൂമിയിലെ നീർച്ചാലുകൾ.
2: മലർക്കെ തുറന്നിട്ട ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ വരാന്തയിൽ വരിവരിയായി നിർത്തി വെച്ചിരിക്കുന്ന ചെടിച്ചട്ടികളിൽ വിവിധ വർണ്ണങ്ങളിലുള്ള റോസാപ്പൂക്കൾ വിരിഞ്ഞ് പുഞ്ചിരി തൂകി നിൽക്കുന്നു. രാവിലെ ഒഴിച്ച വെള്ളത്തിൻ്റെ ചെറുതുള്ളികൾ പൂക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതിൻ്റെ ഭാരത്താൽ തലകുനിച്ചാണ് പല പൂക്കളുടെയും നിൽപ്പ്. പൂക്കൾക്ക് മുകളിലായി ഭിത്തിയിൽ പോലീസ് സ്റ്റേഷൻ എന്ന വലിയ അക്ഷരത്തിലുള്ള ബോർഡ്. അകത്തേക്ക് ചെല്ലുമ്പോൾ മുറിയുടെ അരികിലായി ഇട്ടിരിക്കുന്ന ടേബിളിൽ പരാതി എഴുതിക്കൊണ്ടിരിക്കുന്ന വനിതാ കോൺസ്റ്റബിൾ, കൂടെ മൂന്നോ നാലോ പരാതിക്കാരും. അതിനിടയിലൂടെ ഒരു കോൺസ്റ്റബിൾ എസ്ഐയുടെ മുറിയിലേക്ക് സന്തോഷത്തോടെ ഓടിക്കയറി ചെന്നു. എന്ത് എന്ന ചോദ്യഭാവത്തിൽ എസ്ഐ നോക്കി. സാറേ, ബോംബെന്ന് മറ്റേ മാഡം വിളിച്ചിരുന്നു. ഡെയ്സി, അവരുടെ അമ്മച്ചിയെ കിട്ടി, ഇനി അന്വേഷിക്കേണ്ടെന്നും പറഞ്ഞു. ഓ സന്തോഷം, ആ വള്ളിക്കെട്ട് കേസ് ഒഴിവായല്ലോ. എസ്ഐക്കും സന്തോഷം. പോകാനായി തിരിഞ്ഞ കോൺസ്റ്റബിളിനോടായി, എവിടായിരുന്നു അവർ ഇത്ര കാലം? നമ്മളെ ചുറ്റിക്കാനായി എവിടെ ഒളിച്ചിരുന്നു ഇത്ര കാലം? അറിയത്തില്ല സാറേ, അത് ഞാൻ ചോദിച്ചില്ല. അന്വേഷിക്കേണ്ടെന്ന് കേട്ടപ്പോഴേ എനിക്ക് ആശ്വാസമായി. ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല സാറേ.
3: ആ വലിയ വീടിൻ്റെ മൂലക്കത്തെ ഒരു മുറിയിൽ ഒരമ്മച്ചി മകളോട് വീഡിയോ കോൾ സംസാരിക്കുന്നു.
2: അമ്മച്ചിക്ക് സുഖാണോ? പറമ്പിലെ തേങ്ങ വിറ്റ് ഈ മാസം കഴിയാൻ ഞാൻ പറഞ്ഞെന്ന് ആ ബംഗാളിയോട് പറഞ്ഞേക്ക്.
3: അതെന്നാ മോളെ, ഈ മാസം ശമ്പളം കിട്ടിയില്ലേ നിനക്ക്?
2: അതല്ല അമ്മച്ചി, കാശിന് അർജൻറ്റായൊരാവശ്യം വന്നു. നമ്മുടെ ഫ്ളാറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഫ്ളാറ്റ് അങ്ങ് വാങ്ങിയായിരുന്നു. അത് ആ കാശിന് ഇത്തിരി ടൈറ്റ് വന്നത്. എന്നാ വെച്ചേക്കാം. ശരി.
3: അമ്മച്ചിയുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ മകൾ ഫോൺ കട്ട് ചെയ്തു.
2: ചന്ദൻ, ഈ ഫോണിങ് എടുത്തു വെച്ചേക്ക്.
3: ശരി അമ്മച്ചി. ചന്ദൻ ബംഗാളിയെങ്കിലും കുറേ വർഷമായി അമ്മച്ചിക്കൊപ്പമാണ്. മലയാളം കുറച്ചൊക്കെ പഠിച്ചിരിക്കുന്നു. ആ വലിയ വീടും പറമ്പും അമ്മച്ചിയുമെല്ലാം ഇന്ന് ആ 14-കാരൻ്റെ സംരക്ഷണയിലാണ്. അവൻ്റെ മാമനായിരുന്നു ആദ്യം ഇവിടെ ജോലിക്കാരൻ. മാമന് ഒപ്പം വന്നെത്തിയതാണ് ചന്ദനും. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മാമന് വയസ്സായി എന്ന് തോന്നിയ മകൾ ചന്ദനെ ഇവിടെ നിർത്തി മാമനെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. മാമനേക്കാൾ ചുറുചുറുക്കോടെ ചന്ദൻ കാര്യങ്ങൾ നോക്കുന്നു. അമ്മച്ചിക്ക് അവൻ കൊച്ചുമോനാണോ എന്ന് തോന്നും അവർ തമ്മിലുള്ള പെരുമാറ്റം കണ്ടാൽ. ബാബു എന്ന് മാമനെ നീട്ടി വിളിച്ചതിനേക്കാളും സ്നേഹത്തോടെ, അധികാരത്തോടെ ചന്ദ എന്ന് വിളിക്കുമ്പോൾ അമ്മച്ചി എന്ന് വിളിച്ച് അവൻ ഓടിയെത്തും. സ്വന്തം മകൾ അവർക്ക് കൊടുക്കാത്ത ബഹുമാനവും സ്നേഹവും കരുതലുമെല്ലാം ചന്ദൻ അവർക്ക് നൽകുന്നുണ്ട്. 70-ാം പിറന്നാൾ ഈയിടെ കേക്ക് മുറിച്ച് ആഘോഷിച്ചത് ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ട് ചന്ദൻ കണക്ക് കൂട്ടിയെടുത്തപ്പോഴായിരുന്നു. കേക്ക് മുറിക്കാനായി കേക്കിൽ കത്തിയും വെച്ച് ചന്ദൻ മകളെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇതെന്ത് കൂത്ത് എന്നോർത്ത് മകളും മക്കളും കണ്ണുമിഴിച്ചുപോയി. ചന്ദൻ്റെ ഹിന്ദി കലർന്ന ഹാപ്പി ബർത്ത്ഡേയും പാട്ടും കൂടി കേട്ടപ്പോൾ ചിരിക്കണോ ദേഷ്യപ്പെടണോ എന്ന കൺഫ്യൂഷനിൽ മകൾ കോള് കട്ട് ചെയ്തു. ആ സന്തോഷകാലവും അധിക നാൾ നീണ്ടു നിന്നില്ല. വീടും പറമ്പും കച്ചവടമായിട്ടുണ്ട്. ചന്ദനെ പറഞ്ഞയച്ചേക്കൂ. അമ്മച്ചിക്ക് ഓൾഡ് ഏജ് ഹോമിൽ ഭാഗ്യത്തിനൊരു അഡ്മിഷൻ കിട്ടി. നമ്മുടെ ഇടവക ഫാദർ ഒക്കെ ശരിയാക്കി തന്നു. ഇത് പറയാൻ മകൾക്കുള്ള ആവേശം മറ്റൊരിക്കലും കണ്ടിട്ടില്ലെന്ന് അമ്മച്ചി ദുഃഖത്തോടെ ഓർത്തു. പിന്നീട് മകൾ വിളിക്കുമ്പോൾ ബെല്ലടിച്ച് തീർന്നതല്ലാതെ ഫോൺ എടുക്കുന്നില്ല. പിന്നെ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു തുടങ്ങി. ഇടവക അച്ഛൻ വന്നു. അമ്മച്ചിയെ കാണുന്നില്ല. ചന്ദനെ നേരത്തെ പറഞ്ഞയച്ചിരുന്നു. സംശയങ്ങൾ, ഊഹാപോഹങ്ങൾ. പക്ഷേ മകൾക്ക് പെട്ടെന്നങ്ങനെ വരാനൊക്കുമോ? അച്ഛൻ മുഖേന പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു കുറവും വരാതെ നെറ്റ് വഴി വിശദമായൊരു പരാതിയും അയച്ചു. പല പല അജ്ഞാത ജഡത്തിൻ്റെയും ഫോട്ടോകൾ മകളുടെ ഫോണിലും കമ്പ്യൂട്ടറിലും വന്നു നിറഞ്ഞു. അല്ല, ഇതല്ല എന്ന മറുപടി സന്ദേശം കൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ കമ്പ്യൂട്ടറും നിറഞ്ഞത് മാത്രം മിച്ചം. അങ്ങനെ പോലീസിൻ്റെ ഊർജിത അന്വേഷണം പുരോഗമിക്കവെയാണ് അമ്മച്ചിയെ കണ്ടെത്തി, ഇനി അന്വേഷിക്കേണ്ട എന്ന സന്ദേശം സന്തോഷത്തോടെ പോലീസ് സ്വീകരിച്ചത്. ഓ, എത്രയാന്ന് വെച്ചാൽ ഈ വക കാര്യങ്ങൾക്ക് ഫാദറിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ ആ കേസ് പിൻവലിച്ചു. ഇതിൻ്റെയൊക്കെ പുറകെ നടക്കാൻ ആർക്കാ നേരം എന്നു മകൾ നിസ്സംഗതയോടെ പറയുമ്പോൾ അങ്ങോ ഒറീസയിൽ ചന്ദന്റെ അമ്മയും സഹോദരി

0: സഹോദരിയും കൊച്ചു കൊച്ചു മലയാളം പഠിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ അമ്മച്ചിയാവട്ടെ മിക്കവാറും ഹിന്ദി വാക്കുകൾ എല്ലാം മനഃപാഠമാക്കി കഴിഞ്ഞിരുന്നു.
1: മരുഭൂമിയിലെ നീർച്ചാലുകൾ ശ്രീകല മനോജ് അവതരിപ്പിച്ച കഥ സമാപിക്കുന്നു. ഇനി എം ബി രാജൻ അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം. വർഷാന്ത്യ വിചാരം.
2: ഒരാണ്ട് മുമ്പ് ഇതേ ദിവസം ഇതേ സമയം കനവിൽ പുതുപ്രഭാതം വിമലീകരിക്കുന്ന ഹരിതസുന്ദര കേദാരം. ഒരാണ്ട് മുമ്പ് ഇതേ ദിവസം ഇതേ സമയം കനവിൽ പുതുപ്രഭാതം വിമലീകരിക്കുന്ന ഹരിതസുന്ദര കേദാരം. ആണ്ടറുതിയിൽ അതേ ഇടം അതേ സമയം. ആണ്ടറുതിയിൽ അതേ ഇടം അതേ സമയം. ഓർമ്മയിൽ ഗാസയിലും ഇസ്രായേലിലും ഉക്രൈനിലും നിലയ്ക്കാതൊഴുകുന്ന ചോരച്ചാലുകൾ, അനാഥമായി അലയുന്ന നിലവിളികൾ. ഓർമ്മയിൽ ഗാസയിലും ഇസ്രയേലിലും ഉക്രൈനിലും നിലയ്ക്കാതൊഴുകുന്ന ചോരച്ചാലുകൾ, അനാഥമായി അലയുന്ന നിലവിളികൾ. മനുഷ്യവിരുദ്ധത ഉറഞ്ഞുണർന്ന ഊഷരത്തുരുത്തുകൾ. ഉറക്കം തിരസ്കരിച്ച രാത്രിയാമങ്ങൾ. കരിഞ്ഞുപോയ കനവുകൾ, പരിമിതമായ വെളിച്ചങ്ങൾ. മനുഷ്യവിരുദ്ധത ഉറഞ്ഞുണർന്ന ഊഷരത്തുരുത്തുകൾ. ഉറക്കം തിരസ്കരിച്ച രാത്രിയാമങ്ങൾ. കരിഞ്ഞുപോയ കനവുകൾ, പരിമിതമായ വെളിച്ചങ്ങൾ. കണ്ണാന്തളി, കറുകപ്പുല്ല്, കൃഷ്ണതുളസി. ആട്, പശു, പറവ. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, മമ്മൂട്ടി, മോഹൻലാൽ ഒക്കെയും വീതിക്കപ്പെട്ട് കഴിഞ്ഞു. കണ്ണാന്തളി, കറുകപ്പുല്ല്, കൃഷ്ണതുളസി. ആട്, പശു, പറവ. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, മമ്മൂട്ടി, മോഹൻലാൽ ഒക്കെയും വീതിക്കപ്പെട്ട് കഴിഞ്ഞു. പ്രതിലോമ ചിന്തകളുടെ വിഷപാത്രങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നു. അധമഭാഷ്യങ്ങളുടെ അഴുക്കുചാലുകൾ മനുഷ്യപക്ഷ വരമ്പുകളിടിച്ച് പൊട്ടി ഒഴുകാൻ വെമ്പുന്നു. പ്രതിലോമ ചിന്തകളുടെ വിഷപാത്രങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നു. അധമഭാഷ്യങ്ങളുടെ അഴുക്കുചാലുകൾ മനുഷ്യപക്ഷ വരമ്പുകളിടിച്ച് പൊട്ടിയൊഴുകാൻ വെമ്പുന്നു. അസ്വസ്ഥവും ആസുരവുമാണ് കാലം. ഒരു ചില്ലുപാത്രം പോലെ ഉടഞ്ഞു തീർന്നേക്കാവുന്നത്ര അനിശ്ചിതവും അസ്വസ്ഥവും ആസുരവുമാണ് കാലം. ഒരു ചില്ലുപാത്രം പോലെ ഉടഞ്ഞു തീർന്നേക്കാവുന്നത്ര അനിശ്ചിതവും. കരുതൽ കരുത്താകേണ്ട കാലം. സർവോദയം വിളക്കാകേണ്ട കാലം. കരുതൽ കരുത്താകേണ്ട കാലം. സർവോദയം വിളക്കാകേണ്ട കാലം. മാനവീകതയുടെ ഉറവകൾ പട്ടുപോകാത്ത നാളുകൾക്കായി പുതുക്കപ്പെടുന്ന ജീവിതമെഴുതാൻ വസുതയിൽ വിലയിക്കാൻ. മാനവികതയുടെ ഉറവകൾ പട്ടുപോകാത്ത നാളുകൾക്കായി പുതുക്കപ്പെടുന്ന ജീവിതമെഴുതാൻ വസുതയിൽ വിലയിക്കാൻ വഴികൾ ഇനിയും ബാക്കി. തുടരാം സാർത്ഥകയാനം. തുടരാം സാർത്ഥകയാനം.
1: അവസാനമായി ഓണം.
2: നമ്മൾ ചേരുമ്പോഴാണോണം സുഖതമൊരു പൂമഴക്കുളിരിൻ്റെ ഈണം. നമ്മൾ ചേരുമ്പോഴാണോണം സുഖതമൊരു പൂമഴക്കുളിരിൻ്റെ ഈണം. കാഴ്ചയിൽ കേൾവിയിൽ പ്രജ്ഞയിൽ തീമഴ തുള്ളുന്നു ആസുരം കാലം. ഭേദിച്ചു നിൽക്കുവാൻ പോരടിക്കാൻ വെറിയേറ്റുന്നു നീചരൂപങ്ങൾ. കാഴ്ചയിൽ കേൾവിയിൽ പ്രജ്ഞയിൽ തീമഴ തുള്ളുന്നു ആസുരം കാലം. ഭേദിച്ചു നിൽക്കുവാൻ പോരടിക്കാൻ വെറിയേറ്റുന്നു നീചരൂപങ്ങൾ. താരും തളിരും തകർത്തെറിഞ്ഞുന്മാദ ഭാവങ്ങൾ.

പാദപാവങ്ങൾ ആടി നിൽക്കുന്നു. മാബലിപ്പാട്ടുകൾ മരതകക്കനവുകൾ മാറാല മൂടിമായുന്നു. എത്ര കടുത്ത പരീക്ഷണശാലകൾ പരുവപ്പെടുത്തിയോർ നമ്മൾ, എത്രയോ കണ്ണീർ നിലങ്ങളിൽ തളരാതെ ഒത്തു പിടിച്ചവർ നമ്മൾ. എത്ര കടുത്ത പരീക്ഷണശാലകൾ പരുവപ്പെടുത്തിയോർ നമ്മൾ, എത്രയോ കണ്ണീർ നിലങ്ങളിൽ തളരാതെ ഒത്തു

നാട്, മാനവൈക്യത്തിൻ്റെ ദീപ്തിപ്രസാദമായി വാഴും മലയാളി വീട്, മാനവസ്നേഹത്തിൻ പച്ചത്തുരുത്തെന്നു ലോകം വിളിക്കുന്ന നാട്, മാനവൈക്യത്തിൻ്റെ ദീപ്തിപ്രസാദമായി വാഴും മലയാളി വീട്. ഭേദങ്ങളെല്ലാം വെടിഞ്ഞി പ്രപഞ്ചത്തെ ചേർത്തണയ്ക്കും.

0: മാറി പുതിയ പ്രഭാതത്തിൻ തേരുരുൾ ശീലുകൾ കേൾപ്പൂ. ഓണം മനസ്സിൽ നിറയ്ക്കും പ്രഭയുമായി കാത്തിരിക്കാം എതിരേൽക്കാം. പേമാരി മാറി പുതിയ പ്രഭാതത്തിൻ തേരുരുൾ ശീലുകൾ കേൾപ്പൂ. ഓണം മനസ്സിൽ നിറയ്ക്കും പ്രഭയുമായി കാത്തിരിക്കാം എതിരേൽക്കാം. കൂരിരുൾ തോൽക്കുന്ന കാലം സുനിശ്ചിതം നാമൊത്തു നിൽക്കിൽ സുസാധ്യം. കൂരിരുൾ തോൽക്കുന്ന കാലം സുനിശ്ചിതം നാമൊത്തു നിൽക്കിൽ സുസാധ്യം.
1: എം ബി രാജൻ അവതരിപ്പിച്ച കവിതകൾ, ശ്രീകല മനോജ് അവതരിപ്പിച്ച കഥകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. സാഹിത്യവേള സമാപിക്കുന്നു.
2: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാനം കേൾക്കാം. കൈതപ്പുറം ഇളയരാജ കൂട്ടുകെട്ടിൽ പിറന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം, ആലാപനം ഗായത്രി.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും കേൾക്കാം. യുദ്ധരംഗത്ത് ആദ്യമായി റോക്കറ്റുകൾ ഉപയോഗിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ഉത്തരം ടിപ്പു സുൽത്താൻ. ചലച്ചിത്രഗാനം സമാപിക്കുന്നു. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം റിലേ.

0: Nermos.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ നേർമൊഴിയിലേക്ക് സ്വാഗതം. നൃത്തം തന്റെ ജീവിത വഴിയായി തെരഞ്ഞെടുത്തുകൊണ്ട് ഈ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നോട്ടു പോകുന്നയാളാണ് അപർണ ശർമ്മ ഇജി. ഭരതനാട്യത്തിൽ പ്രാവീണ്യം നേടിയ അപർണ കേരള നടനം പഠിക്കുകയും അതിൽ ഗവേഷണം നടത്തുകയും പുസ്തകമെഴുതുകയും ചെയ്തു. നർത്തകിയും നൃത്താധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മയാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. ഈ അഭിമുഖം നമുക്ക് കേൾക്കാം. അപർണ ശർമ്മയുമായി സംസാരിക്കുന്നത് സന്ദീപ് സുരേഷ്.
2: നൃത്തത്തിൻ്റെ ലോകത്ത് തൻ്റേതായ ഒരു സ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞ ഒരാളാണ്. നൃത്തം എന്ന് പറയുമ്പോൾ അതൊരു കലാരൂപമാണ്, ഒരു സാധനയാണ്. നൃത്തത്തിൻ്റെ ഈ ലോകത്തിലേക്ക് എങ്ങനെയാണ് ചുവടുവെച്ചത്?
3: നമസ്കാരം. നൃത്തത്തിൻ്റെ ലോകത്തേക്ക് ഞാൻ ചുവട് വെച്ചത് എൻ്റെ 2.5 വയസ്സ് മുതലാണ്. പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് തുടങ്ങിയത്. പക്ഷേ അതെനിക്ക് വളർന്നു വരുന്നതിനനുസരിച്ച് അതൊരു അനിവാര്യതയായിരുന്നു എന്ന് തോന്നലുണ്ടായി. എനിക്ക് ചെറിയ പ്രായത്തിലെ സംഗീതത്തിനോടും നൃത്തത്തിനോടും വളരെ താല്പര്യമുണ്ടായിരുന്നു. കഥകളി എവിടെ ഉണ്ടെങ്കിലും പോയി കാണുമായിരുന്നു. നമ്മുടെയൊക്കെ ഇല്ലത്ത് അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ പോയി കാണാറുണ്ടായിരുന്നു. ചെറുതിലെ ഒന്നും മനസ്സിലാകില്ലെങ്കിലും ആ ഒരു മേക്കപ്പ് ആ ഒരു രീതിയൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ ആ സമയത്ത് പഠിക്കുകയാണ്. ഒന്നും മനസ്സിലാകില്ലെങ്കിലും കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ നൃത്തം ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, വളർന്നു വരുന്നതിനനുസരിച്ച് ഞാൻ നൃത്തത്തിലോട്ടുള്ള എൻ്റെ അറിവുകൾ വർദ്ധിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതെനിക്കൊരു സാധനയാണ്, അതായത് എൻ്റെ ജീവശ്വാസം പോലെ, ജീവിതത്തിന്റെ ഭാഗമാണ്.
2: ഈ 2.5 വയസ്സിൽ ഡാൻസ് പഠിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വീട്ടിലുള്ള മാതാപിതാക്കളായിരിക്കും കൊണ്ടുപോകുന്നത്.
3: അതെ, അമ്മയാണ് കൊണ്ടുപോയി ചേർത്ത്. അമ്മയ്ക്ക് വളരെ ചെറുതിലെ ആഗ്രഹം ഉണ്ടായിരുന്നു നൃത്തം പഠിക്കാനായിട്ട്. കുറച്ചുനാൾ പഠിച്ചപ്പോൾ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇല്ലത്ത് നമ്മുടെ നമ്പൂതിരി കാറ്റഗറിയിൽ അവർ വിടത്തില്ല, അത് മുന്നോട്ട് പോകണ്ട എന്നുള്ള ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ജനിച്ചാൽ ഞാൻ തീർച്ചയായും നൃത്തത്തിന് വിടും എന്ന് അമ്മ മുന്നേ പറയുമായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്.
2: അങ്ങനെ എന്തായാലും അത് പറഞ്ഞതുപോലെ തന്നെ നൃത്തം ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. പഠിച്ചു തുടങ്ങിയത് ഏതായിരുന്നു?
3: ഞാൻ പഠിച്ചു തുടങ്ങിയത് ഭരതനാട്യമാണ്.
2: അപ്പോൾ ആദ്യത്തെ ഗുരു ആരായിരുന്നു?
3: ആദ്യത്തെ ഗുരു പത്മകുമാർ.
2: അപ്പോൾ ആ ഒരു പഠിച്ചു തുടങ്ങിയ അനുഭവം പിന്നീട് എങ്ങനെയാണ് അതിൽ നിന്ന് കൂടുതൽ ആഴത്തിലേക്ക് പോകണം എന്ന് ഉള്ള ആഗ്രഹം ഉണ്ടായത്?
3: കേരളത്തിലാണ് ജനിച്ച് വളർന്നതെല്ലാം. അപ്പോൾ സ്വാഭാവികമായും സ്കൂൾ കലോത്സവങ്ങൾക്കെല്ലാം പങ്കെടുക്കും. പല പല ആർട്ട് ഫോം നമ്മൾ ട്രൈ ചെയ്യും. ഞാൻ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ് അതെല്ലാം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കലോത്സവത്തിന്. അപ്പോൾ എനിക്ക് +2 വരെ അത് നമ്മൾ പഠിച്ചു കലോത്സവം കൊണ്ട് തീർന്നല്ലോ, അത് പോരാ, ഇതിലെന്തൊക്കെയോ വേറെ പഠിക്കാനുണ്ട്, ഈ അറിവ് പോരാ. ഞാൻ ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പഴയത് തന്നെ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കാതെ പുതിയ രീതിക്ക് അത് പഠിച്ചു വരണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എന്തായാലും പഠിക്കണം എന്നുള്ളൊരു ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു. എനിക്ക് ഡാൻസ് മെയിൻ ആക്കണം, ബാലൻസ് നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ബാലൻസ് ഞാൻ സൈഡായിട്ട് ചെയ്യാം, ഡാൻസ് ഇല്ലാതെ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോയത്.
2: അപ്പോൾ ഈ സ്കൂൾ +2 തലം കഴിഞ്ഞു, പിന്നീടുള്ള വിദ്യാഭ്യാസം?
3: പിന്നീടുള്ള വിദ്യാഭ്യാസം ഞാൻ BBA ആണ് പഠിച്ചത് കോയമ്പത്തൂർ. അതിനോടൊപ്പം തന്നെ അവിടെ ഡിപ്ലോമ ഇൻ ഭരതനാട്യം റെഗുലർ ആയിട്ട് പോയി പഠിക്കുന്നുണ്ടായിരുന്നു.
2: രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി?
3: രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. പിന്നെ പത്മസുബ്രഹ്മണ്യം മാഡത്തിന്റെ അടുത്ത് ശാസ്ത്ര യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ MFA ഭരതനാട്യം, അതും ഞാൻ ഇതേപോലെ MBA ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അതും ചെയ്തത്. ഇപ്പൊ MBA കോയമ്പത്തൂരും MFA ചെന്നൈയിലും ആയിട്ട് മാറി മാറി വന്ന് ചെയ്യുമായിരുന്നു. സ്ട്രഗിൾ ഇല്ല എനിക്ക്, കാരണം എനിക്ക് അക്കൗണ്ടിങ് ഇഷ്ടമാണ്, ഡാൻസ് ഇഷ്ടമാണ്. കാരണം ഡാൻസിലും കണക്കുണ്ട്, കണക്കില്ലാതെ നൃത്തമില്ല, താളമില്ല, ഒന്നുമില്ല. പാട്ടെടുത്താലും കണക്കുണ്ട്, വയലിൻ പഠിക്കണമെങ്കിൽ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. കണക്ക് ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ കണക്ക് മാഷായിരുന്നു, ഞാനും മാത്സ് കൊമേഴ്സ് ആയിരുന്നു +2. അതുകൊണ്ട് എന്തായാലും +2 കൊമേഴ്സ് എടുത്തപ്പോഴേ ഞാൻ എന്തായാലും MBA എടുക്കുമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ MBA MFA എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി.
2: ഒരു വശത്ത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഒരു വശത്ത് നൃത്തം. പക്ഷെ ഇതിന്റെ ഇടയ്ക്കാണ് എപ്പോഴും കേരള നടനം എന്നൊരു വിഷയത്തിലേക്ക്.
3: അതിനും പ്രധാന കാരണം MFA തന്നെയായിരുന്നു. അതായത് ഭരതനാട്യം PG ചെയ്യുന്ന സമയത്ത് അതർ ആർട്ട് ഫോമിൽ ഡിസറേഷൻ ടോപ്പിക് ചെയ്യാനുണ്ടായിരുന്നു. അതായിരുന്നു കേരള നടന. എൻ്റെ ക്ലാസ്സിലെ മലയാളികൾ എന്ന് പറയാനായിട്ട് ആകെ ഞാനും വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി പകുതി വഴിക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഉള്ളതെല്ലാം ബാംഗ്ലൂര്, കാലിഫോർണിയ എന്നൊക്കെ വരുന്ന മാഡത്തിൻ്റെ അടുത്ത് വരുന്നവരെല്ലാം അത്രയും ബാക്ക്ഗ്രൗണ്ട് ഉള്ള നല്ല നല്ല സ്ഥലത്തു നിന്ന് വരുന്നവരാണ്. അപ്പം ഞാൻ മാത്രമേ മലയാളിയുള്ളൂ. മാഡം അംഗീകരിക്കുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ടോപ്പിക്ക്. അപ്പോൾ തന്നെ പറയുകയും വേണം. എനിക്ക് എന്ത് പറയണമെന്നറിയാം. ക്ലാസ്സിൽ കൺഫ്യൂഷനായിട്ടിരുന്ന ടൈമിലാണ് ഞാൻ കേരള നടന്ന ഗുരു ഗോപിനാഥൻ്റെ ആർട്ട് ഫോം അല്ലേന്ന് ഇങ്ങോട്ട് കേട്ടോ. അതെ, അങ്ങനെയാണ് ഞാൻ അതിലോട്ട് എടുത്തത്.
2: പക്ഷെ അതിന് മുമ്പ് ഈ കലോത്സവങ്ങളിലോ മറ്റോ കേരള നടന്ന് അവതരിപ്പിക്കുകയോ അങ്ങനെ
3: പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവതരിപ്പിച്ചിട്ടില്ല. കഥകളിയും അതിനു വേണ്ടിയിട്ട് പഠിച്ചു. പക്ഷെ അന്നത്തെ എനിക്ക് സൈസ് ഞാൻ വളരെ ചെറുതായിരുന്നു. എല്ലാം കൂടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുമായിരുന്നു. അത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അതില് ഇപ്പൊ ഇത്രയും നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
2: ഒരുപക്ഷെ വളരെ കുട്ടിക്കാലത്ത് തന്നെ ഈ കഥകളിയോടുള്ള താല്പര്യം ഉള്ളുണ്ടെന്ന് പറഞ്ഞല്ലോ.
3: അതെ,
2: അത് ഈ ഉള്ളിൽ കിടക്കുന്നതാണോ പിന്നീട് കേരള നടനത്തിലേക്ക് എത്തിച്ചത്?
3: അങ്ങനെയും പറയാം. കാരണം കഥകളിയിൽ നിന്നാണല്ലോ കേരള നടനം ഉണ്ടായത്. ഞാൻ കേരള നടനം സീരിയസ് ആയിട്ട് എടുത്തപ്പോൾ കഥകളിയും പഠിക്കാൻ തുടങ്ങി. കാരണം കഥകളി അറിഞ്ഞെങ്കിലേ കേരള നടനം അറിഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് മനസ്സിലായി. കാരണം കഥകളിയിൽ നിന്ന് വന്ന കലാരൂപം ആയതുകൊണ്ടും ഇതിന്റെ മുദ്രാശാസ്ത്രവും നാട്യശാസ്ത്രവും രണ്ടിലും രസോത്ഭക്തിയെല്ലാം ഒരുപോലെയാണ്. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്ന വിധങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എന്തായാലും പഠിക്കണം എന്നുള്ളൊരു മുന്നോട്ടാണ് അങ്ങനെ പോയത്.
2: ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച ഒരു കലാരൂപമാണ് കേരള നടനം. ഒത്തിരി പഴക്കമുള്ളതുപോലെ ഗുരു ഗോപിനാഥ് ചിട്ടപ്പെടുത്തിയെടുത്തതാണ്. അപ്പോൾ അതിന്റെ ഒരു ആഴങ്ങളിലേക്ക് പിന്നെ ഒരു ഗവേഷണ ബുദ്ധിയോടെ കടന്നു നിന്നിട്ടുണ്ട്. അതിൽ നിന്നുണ്ടായ ഒരു മനസ്സിലാക്കലുകൾ, തിരിച്ചറിവുകൾ എന്തൊക്കെയായിരുന്നു?
3: അതായത് ഈ കലാരൂപം ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലല്ല ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ചത്. ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ചത് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാകാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. കാരണം നമുക്ക് കഥകളി സാധാരണ ഒരു വ്യക്തി പോയി കണ്ടാൽ മനസ്സിലാകില്ല അതിലെന്താണ് ചെയ്യുന്നത്, ഏത് കഥയാണ്. ചിലപ്പോൾ പാട്ടൊക്കെ അവിടെ എവിടെയൊക്കെ കേട്ട് ദക്ഷയാകും എന്നൊക്കെ മനസ്സിലാകും എന്നല്ലാതെ എന്തൊക്കെ ക്യാരക്ടറാണ് എന്നൊന്നും മനസ്സിലാകില്ല. പക്ഷേ ഗുരുജി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരണം, ഈ കലാരൂപത്തിൻ്റെ യാഥാർത്ഥ്യകത എന്തെന്ന് തിരിച്ചറിയണമെന്ന് തോന്നി. അതെങ്ങനെയുണ്ടായി, എന്തിനു വേണ്ടിയിട്ട് സൃഷ്ടിച്ചു, ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് പ്രധാനമായി എന്തിനു വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കാണുമല്ലോ, അതെല്ലാം അറിയാൻ ശ്രമിക്കുകയായിരുന്നു.
2: അതില് കണ്ടെത്തിയ ഗുരുക്കന്മാർ ആരൊക്കെയായിരുന്നു?
3: ഒരേ ഒരു ഗുരു, ഗുരു ഗോപിനാഥന്റെ ആദ്യത്തെ ശിഷ്യയായ കോട്ടയം ഭവാനി ചെല്ലപ്പൻ.
2: നമ്മൾ കേരള നടനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്വന്തം കലാരൂപം എന്ന് പറയുമ്പോഴും പൊതുസമൂഹത്തെ സംബന്ധിച്ചോളം ഇതിപ്പോഴും പല കാര്യങ്ങളും അജ്ഞാതമാണെന്ന് പറയേണ്ടി വരും. ഇപ്പൊ പ്രത്യേകിച്ച് അതിന്റെ ഒരു സംഗീതം എങ്ങനെയാണ്, അതിന്റെ വേഷവിധാനങ്ങൾ എങ്ങനെയാണ്, അതേ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
3: വേഷവിധാനം ഇതിനു വേണ്ടി ഗുരുജി പ്രത്യേകിച്ച് വേഷവിധാനം സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ ഏത് ക്യാരക്ടറാണോ എടുക്കുന്നത് ആ ക്യാരക്ടറിന് അനുസൃതമായ വേഷമാണ്. ഗുരുജി തന്നെ ഗുരുജിയുടെ ജീവിതസ്മരണയിൽ പറഞ്ഞിട്ടുണ്ട്, കഥാപാത്രത്തിനനുസരിച്ച് കഥാപാത്രത്തിന് കോട്ടം തട്ടാത്ത വിധത്തിലുള്ളത് ആ ഭാവരാഗ താള ക്രമത്തിനിണക്കിന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് വേഷവിധാനം. പിന്നെ ഇതിന് വാദ്യോപകരണങ്ങളും സംഗീതവും എല്ലാം നമുക്ക് ഉത്തരേന്ത്യനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതായത് നമ്മുടെ സോപാന സംഗീതം മാത്രമല്ലാതെ കർണാട്ടിക് സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇരയമ്മൻ തമ്പിയുടെയും സ്വാതി തിരുനാൾ കൃതികളെല്ലാം ഇതിൽ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പോലും നമ്മുടെ ഓമനത്തിങ്കൾക്കിടാവോ അതെല്ലാം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ പാടുന്നത് അതേ ലിറിക്സ് വരികളാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്ന വാദ്യം എല്ലാം വ്യത്യാസമുണ്ട്. കൂടുതലും പുരാണ കഥകൾ തന്നെയാണ് ചെയ്യുന്നത്.
2: കഥകളി പദം പോലെയാണോ ഉപയോഗിക്കുന്നത് അതോ മറ്റൊരു രീതിയിലാണോ?
3: മറ്റൊരു കഥകളിയിൽ നമ്മൾ ഉത്തരേന്ത്യൻ വാദ്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഇതിൽ സിതാറ് അങ്ങനെയുള്ള ഉത്തരേന്ത്യൻ വാദ്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്.
2: കഥകളിയിൽ നിന്നാണല്ലോ രൂപം കൊണ്ടേക്കുന്നത്. അപ്പൊ കഥകളി പദങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഉപയോഗിക്കുന്ന കഥകളി പദങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ക്ലാസിക്കൽ കർണാടക സംഗീതം അടിത്തറയിലാണ് വന്നേക്കുന്നത്. ആ പദങ്ങൾ ഉപയോഗിച്ചിട്ടും കേരള നടനം
3: അവതരിപ്പിക്കാൻ പറ്റും. കഥകളിയിൽ ചെയ്യുന്നതെല്ലാം തന്നെ കേരള നടനത്തിൽ ചെയ്യാം. കാരണം കഥകളിയിലുള്ള തോടയം, പുറപ്പാട്, സാരി നൃത്തം ഇതെല്ലാം കേരള നടനത്തിലും ഉണ്ട്. കഥകളിയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കേരള നടനത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്.
2: എവിടെയൊക്കെയാണ് വ്യത്യാസം ഇരിക്കുന്നത്?
3: പ്രധാനമായും കലാശങ്ങളില്, ചുവടുകളില്, മുദ്രാഭിനയ രീതികളിലെല്ലാം തന്നെയാണ് ഏറ്റവും കൂടുതലും വ്യത്യാസമുള്ളത്. നേത്രാഭിനയം എല്ലാം ഒരുപോലെ തന്നെയാണ് കൂടുതലും.
2: അപ്പൊ ഇത് പരിശീലിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങ് കഥകളിയും പഠിച്ചിട്ടുണ്ട്. കഥകളി പഠിക്കുക എന്ന് പറയുന്ന ഒരു ജീവിതത്തിന്റെ സാധന പോലെ തന്നെയാണ്.
3: അത് പഠിക്കാൻ മിനിമം 12 വർഷം
2: 12 വർഷം വേണം. ഒരു
3: കഥകളി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉഴിച്ചില്, അതിലെ ഒരു മെയ്യഭ്യാസങ്ങളെല്ലാം വളരെ കടുകട്ടിയാണ്. കേരള നടനത്തില് ഉഴിച്ചില്, തിരുമല ഇതൊന്നും ഇല്ല. 6 വർഷം മതി കേരള നടനം മിനിമം പഠിക്കാൻ.
2: അതായത് കഥകളി ചെയ്യുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാൾ ശരീരം കൂടിന് വേണ്ടി വഴക്കിയെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അത്രയും ഒരു തീക്ഷ്ണത കേളനടനത്തിലില്ല എന്നാണോ?
3: കഥകളി പഠിക്കുന്നതിൻ്റെ അത്ര പാടില്ല. കാരണം കലാശങ്ങളൊക്കെ ചെയ്യുന്നതായാലും കേരളനടനത്തിൽ ചെയ്യുന്നതും കഥകളിയിൽ ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ കേരളനടനത്തിലെ ദിത്തത്ത എന്ന ചുവട് പോലും കഥകളിയിൽ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ടഫസ്റ്റ് വേ ആണ് ചെയ്യാൻ. പക്ഷെ കേരളനടനത്തിൽ സമപാദത്തിൽ നിന്ന് ആണ് ചെയ്യുന്നത്.
2: നർത്തകനെ അല്ലെങ്കിൽ നർത്തകയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ ആവിഷ്കരിക്കുന്നതിന് അവതരിപ്പിക്കുന്നതിന് കുറച്ചുകൂടി എളുപ്പത്തിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ
3: കഥകളിയിൽ കുറച്ചുകൂടെ ലളിതമായ രൂപം കേരളനടനം തന്നെയാണ്.
2: പക്ഷെ ഇത് പഠിക്കുന്ന ഒരാൾക്ക് കഥകളിയുടെ ഒരു അടിത്തറ എത്രത്തോളം വേണ്ടി വരും?
3: കഥകളിയുടെ അടിത്തറ ഉണ്ടെങ്കിൽ കേരള നടനെ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനും അതിൻ്റെ ആ മെയ്വഴക്കങ്ങളോ ഒക്കെ മനസ്സിലാക്കി ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. എൻ്റെ അനുഭവത്തിൽ കഥകളി പഠിച്ചാൽ വേറെ ഏത് ഡാൻസും കുറച്ച് ഈസി ആയിരിക്കും.
2: നമ്മൾ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് അല്പം കൂടെ പോകാം. ഇപ്പോൾ ഗുരു ഗോപിനാഥാണ് ചിട്ടപ്പെടുത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു സാഹചര്യം, അദ്ദേഹം കഥകളിയുടെയും അറിയപ്പെടുന്ന വളരെ പ്രാഗൽഭ്യമുള്ള കലാകാരനായിരുന്നു. എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കേരള നടനത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്?
3: എൻ്റെ പുസ്തകപരമായ അറിവിൽ നിന്നും ഭവാനി ടീച്ചറിൽ നിന്നുള്ള കേട്ടറിവിൽ നിന്നുമെല്ലാം ഞാൻ മനസ്സിലാക്കിയത് രാഗിണി ദേവിയുടെ കൂടെ ആശയമായിരുന്നു ഇങ്ങനൊരു കലാരൂപം സൃഷ്ടിക്കുന്നത്. രാഗിണി ദേവി കഥകളി പഠിക്കാനാണ് കലാമണ്ഡലത്തിൽ വന്നത്. അപ്പോൾ അവർ തമ്മിൽ ചേർന്ന് ഒരു ആശയവിനിമയം നടത്തി ഇത് ഒരു പുതിയ കലാരൂപം എന്നുള്ള നിലയ്ക്ക് നമുക്കിത് അവതരിപ്പിക്കാം, അതിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. അതിന് ബെസ്റ്റ് എക്സാമ്പിള് പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നത് മയൂര നൃത്തമാണ്. ഗുരുജി ചെയ്ത മയൂര നൃത്തം. സാധാരണ നമ്മൾ ഭരതനാട്യത്തിലൊക്കെ പീകോക്ക് ഡാൻസ് ചെയ്താലും മയിലിൻ്റെ കോസ്റ്റ്യൂമായിട്ട് ഫുള്ള് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൽ ആ മയിലിൻ്റെ കോസ്റ്റ്യൂമായിട്ട് ഇട്ട് ഫുള്ള് മയിൽപ്പീലി വിടർത്തി ആ കൊക്കൊക്കെ വച്ച് ആണ് ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ആശയവിനിമയം എങ്ങനെ ഇതിനെ ലളിതമാക്കി മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ എത്തിക്കാം, എക്സ്പ്ലോർ ചെയ്യാം എന്നാണ്.
2: പക്ഷെ അങ്ങനെ ഒരു പുതിയ ഒരു ആർട്ട് ഫോം കൊണ്ടുവരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരുപാട്
3: വെല്ലുവിളികൾ
2: എന്താണ്?
3: കഥകളിയിൽ നിന്നുണ്ടായ ഒരു കലാരൂപമായതുകൊണ്ട് ആദ്യം എല്ലാവരും വിചാരിക്കും ഓ ഇത് കഥകളിയെ തന്നെയല്ലേ ഇവർ ചെയ്യുന്നത്, പക്ഷെ കുറച്ചെന്തോ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെയുള്ള കുറെ വെല്ലുവിളികൾ. ആ വെല്ലുവിളികളെല്ലാം അവരൊരു വാശിയായിട്ടെടുത്ത് ഇങ്ങനെ ഒരു കഥകളി നടനം എന്നാണ് ഗുരുജി വച്ച പേര്. കഥകളി നടനം എന്നുള്ള പേരിൽ ഗുരുജി പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. ഓരോ ചുവടും എങ്ങനെ ചെയ്യണം വരച്ച് വരെ അതിൽ വച്ചിട്ടുണ്ട്. കഥകളി നടനം എന്ന് പറഞ്ഞാൽ അതിൽ കഥകളിയെ എക്സ്പ്ലോർ ചെയ്യാണ്, കഥകളിയിൽ നിന്ന് വന്ന ഈ ഒരു ആർട്ട് ഫോമിനെ എക്സ്പ്ലോർ ചെയ്യാനാണ്. അപ്പോൾ തീർച്ചയായും വെല്ലുവിളികൾ വളരെയധികം നേരിട്ടിട്ടുണ്ടായിരിക്കാം.
2: ഒരു പ്രധാന വെല്ലുവിളി ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പകർന്നു കൊടുക്കണമെങ്കിൽ ശിഷ്യരുണ്ടാവണമല്ലോ.
3: അതെ, ശിഷ്യരെ കണ്ടെത്താനാണ് ഏറ്റവും പ്രയാസം. ഇന്നും ശരിയായ കേരള നടനം പഠിക്കാനുള്ള ശിഷ്യർ വളരെ കുറവാണ്. ഭരതനാട്യം പഠിക്കാൻ വരുന്നതിൻ്റെ അത്ര ശിഷ്യർ കേരള നടനത്തിന് ഇല്ല.
2: അപ്പോൾ അങ്ങ് ഈ രണ്ടും പഠിപ്പിക്കുന്ന ഒരാൾ കൂടിയല്ലേ?
3: അതെ.
2: അപ്പോൾ ശരിക്കും എങ്ങനെയാണ് കേരള നടനത്തിലേക്ക് ഈ കുട്ടികൾ എത്തുന്നത്?
3: എൻ്റെ നാട്ടിൽ എല്ലാവർക്കും എന്നെ കേരള നടനത്തിൽ ഞാനിങ്ങനെ റിസർച്ചാണെന്നും ഫെലോഷിപ്പ് കിട്ടിയതാണെന്നും ഒക്കെ അറിയാം. പിന്നെ ഞാൻ കൂടുതലും കേരള നടനം വേദികളിൽ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കഥാപാത്രത്തിനനുസൃതമായിട്ടുള്ള വേഷമൊക്കെ. അപ്പോൾ ഇത് എന്ത് കലയാണെന്നൊക്കെ ചോദിച്ച് വരുന്നവരുണ്ട്. എനിക്ക് ഈവൻ ചെന്നൈയിലും സ്റ്റുഡൻസ് ഉണ്ട്.
2: അത്രയും അധികം വേദികളിലേക്ക് അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നു, താല്പര്യം വ്യാപിക്കുന്നു എന്നാണ് അർത്ഥം അല്ലേ?
3: എനിക്ക് എക്സ്പ്ലോർ ചെയ്യുക, ആ കലയെ സംരക്ഷിക്കുക, അത് വരും തലമുറയ്ക്ക് കൈമാറുക. അല്ലാതെ അതിൽ നിന്ന് എനിക്കൊരു നേട്ടമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ കലയെ മറ്റുള്ളവർ അറിയുക, നാളെ ഇതൊരു ഡൈയിങ് ആർട്ട് ഫോം ആയിട്ട് പോകരുത്, അത് മാത്രമാണ് എൻ്റെ ഒരു പ്രാർത്ഥന.
2: അപ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വസ്തുത എനിക്ക് തോന്നുന്നത് ഗുരു ഗോപിനാഥൻ്റെ തന്നെ ശിഷ്യയായ ഒരാളെ തന്നെ ഗുരുവായി കിട്ടി എന്നുള്ളതാണ്.
3: അത് വളരെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ആ ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്ന അറിവും ഗുരുവിൻ്റെ അനുഭവം കേട്ട് അതിൽ നിന്നെല്ലാം കിട്ടുന്ന അറിവിൻ്റെ ചെറിയ ഒരു ഇതാണ് നമുക്ക്. ഞാൻ ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവേഷണം അവസാനിപ്പിച്ചിട്ടില്ല കേരള നടനത്തിന് വേണ്ടി. ഇപ്പോഴും അതിനെ മാക്സിമം പറ്റാവുന്നിടത്തോളം അന്ന് കാലത്ത് എങ്ങനെയാണ് ചെയ്തത്, കാരണം റഷ്യൻ മ്യൂസിയത്തിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. റഷ്യയിൽ എന്തെങ്കിലും പോകാൻ കഴിയുമെങ്കിൽ അതെല്ലാം കാണാനും അതെല്ലാം കുറച്ചുകൂടി മനസ്സിലാക്കാനും സാധിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പോഴും.
2: നമ്മൾ പലപ്പോഴും യുവജനോത്സവ വേദികളിലാണ് കേരള നടനം കൂടുതലായിട്ട് കാണാറുള്ളത്. പക്ഷെ അവിടെ അവതരിപ്പിക്കുന്ന കേരള നടനവും യഥാർത്ഥത്തിൽ ചിട്ടപ്പെടുത്തിയ കേരള നടനവും തമ്മിൽ
3: വളരെ വ്യത്യാസമുണ്ട്. ചുവടുകൾ എടുക്കുന്ന രീതിയായാലും മുദ്ര പിടിക്കുന്ന രീതിയായാലും ഒരു നർത്തകിയെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരു നിലയാണ്, നർത്തകി വന്ന് നിൽക്കുന്ന നില. ആ നിലയിൽ നിന്ന് മനസ്സിലാകാം നർത്തകിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടെങ്കിലും മനസ്സിലാകും. അതായത് കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് ഉണ്ടോ കേരള നടനം ആ രീതിയിലാണോ എന്ന് മനസ്സിലാകും.
2: കലോത്സവങ്ങൾ എന്ന് പറയുന്നത് സ്കൂൾ തലം തൊട്ട് കോളേജുകളിലാണെങ്കിൽ യുവജനോത്സവം ഉണ്ട്, ഇങ്ങനെ മത്സരവേദികൾ ഒരുപാടുണ്ട്. പലപ്പോഴും പല കലാരൂപങ്ങളെയും മത്സരവേദികളിലൂടെയാണ് ജനങ്ങൾ കാണാൻ സാധിക്കുന്നത് പോലും. പക്ഷേ ഇത് ആ കലയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടാണോ അതോ മറിച്ചാണോ ഭവിച്ചിട്ടുള്ളത്?
3: രണ്ട് രീതിയിലുണ്ട്. കാരണം ചെമഞ്ചേരി സാറും ഗുരുജിയും കൂടിയാണ് കേരള നടനം എന്ന് പറഞ്ഞ കല കലോത്സവത്തിന് എത്തിക്കാനുണ്ടായ കാരണം. ഗുരുജി എനിക്ക് നേരിട്ട് കാണാൻ കഴിയാത്തതിനാൽ ചെമഞ്ചേരി സാറുമായിട്ടൊക്കെ നേരിട്ട് സംസാരിച്ചതിൽ നിന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞ കലോത്സവത്തിന് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു കല ഉണ്ടെന്ന് വരെ അറിയുന്നത്. ഇല്ലെങ്കിൽ ഇത് കുറെ പേര് ഇതിലങ്ങ് നിന്ന് മാഞ്ഞു പോകുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇത് അവതരിപ്പിക്കപ്പെടുന്നില്ല. അതിപ്പോൾ കേരള നടനമായാലും നമ്മുടെ നങ്ങിയാർക്കൂത്തോ കൂടിയാട്ടോ എല്ലാം കലോത്സവത്തിന് മാത്രമാണ് ഏറ്റവും കൂടുതലും കാണുന്നത്. ഞാൻ എൻ്റെ ശിഷ്യരടുത്തും പറയുന്നത് കലോത്സവം നിങ്ങൾ വേദി മാത്രമായിട്ട് കാണുക, നമ്മൾ വേറൊരു വേദിയിൽ അവതരിപ്പിക്കുന്ന പോലെ ഇവിടെയും അവതരിപ്പിക്കുക, നന്നായി അവതരിപ്പിക്കുക, അല്ലാതെ ഇതിനെ ഒരു മത്സരമായിട്ട് ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ എടുക്കരുത്. കലയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, പക്ഷേ മത്സരം ഒരിക്കലും ജീവിതത്തിൻ്റെ ഭാഗമാക്കരുത്.
2: ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം വെച്ചാൽ നമ്മളൊരു മത്സരത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ക്യാപ്സൂൾ പരുവത്തിലാണല്ലോ അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അനുഭൂതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു രസം എത്രത്തോളം സ്വാംശീകരിക്കാൻ കഴിയും?
3: സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കലോത്സവത്തിന് ശിഷ്യരില്ല, ഞാൻ ആ കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നില്ല. എൻ്റെ അടുത്ത് പഠിക്കുന്ന ഏതൊരു വിഷയം പഠിച്ചാലും, ഭരതനാട്യം പഠിച്ചാലും കേരള നടനം പഠിച്ചാലും, ഞാൻ ആദ്യമേ പറയും ഇവിടെ ട്രഡീഷണലായിട്ട് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, കലോത്സവത്തിന് പഠിപ്പിക്കുന്നില്ല. കലോത്സവത്തിന് പഠിപ്പിക്കണമോ നിങ്ങൾ വേറെ പോയി പഠിപ്പിച്ചോളൂ എന്ന് പറയും. മത്സരത്തിന് വരുന്ന കുട്ടികൾക്ക് അത് ഒരു സന്തോഷമാണ്, സ്റ്റേജിൽ കയറി കളിക്കുക, 10 പേര് നല്ല കാര്യങ്ങൾ പറയുക, ആ മേക്കപ്പ് ഇടുമ്പോഴുള്ളൊരു അട്രാക്ഷൻ, മേക്കപ്പ് ഇട്ട് ഡ്രസ് ഇട്ട് കോസ്റ്റ്യൂം ഇട്ട്, അത് കുട്ടികളുടെ ഒരു സന്തോഷം. പക്ഷെ അതിൽ ഈ പാരൻസ് ആണ് അവൾക്ക് പ്രൈസ് കിട്ടി, എൻ്റെ മോൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വഴക്കൈ കുട്ടികളുടെ മനസ്സിൽ മത്സര ബുദ്ധി കുത്തി നിറയ്ക്കുന്നതേ, അതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല.
2: ഒരു വ്യക്തിയിൽ എമ്പതി പോലുള്ള വികാരങ്ങൾ ഉണ്ടാക്കേണ്ട ഒന്നാണല്ലോ കല.
3: അതെ,
2: നേരെ തിരിച്ചാണ്
3: പോകുന്നത്. കലോത്സവത്തിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത് പോലെ ഏറ്റവും കൂടുതലും ഇങ്ങനെയാണ് പോകുന്നത്. വരുന്ന തലമുറയിൽ നിങ്ങൾ ഈ മത്സര ബുദ്ധി കുത്തി നിറയ്ക്കാതെ കല പഠിക്കാൻ ശ്രമിപ്പിക്കുക, ആ കലയെ സംരക്ഷിക്കാൻ നോക്കുക, കലയെ മുന്നോട്ട് വളർത്താൻ നോക്കുക, അതിലൊരു ആത്മീയ ദൈവികമായ ഒരു അനുഭവം ഉണ്ട്, അത് കണ്ടെത്താൻ ശ്രമിക്കുക.
2: പലപ്പോഴും നമ്മുടെ ഈ ഭരതനാട്യവും മോഹിനിയാട്ടമൊക്കെ സ്ത്രീകൾക്ക് അനുയോജ്യമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയാണെന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷെ കേരള നടനം അങ്ങനെയാണോ?
3: അല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന കലാരൂപം തന്നെയാണ് കേരള നടനം. സ്ത്രീകൾക്ക് വേറൊരു പാർട്ട്, പുരുഷന് വേറൊരു പാർട്ടില്ല. പക്ഷേ ഇതിൽ ചുവടുകൾ ചെയ്യുമ്പോൾ താണ്ഡവ പ്രധാനമായിട്ടും ലാസ്യ പ്രധാനമായിട്ടും ചുവട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അതിൽ അങ്ങനെ പഠിക്കുന്നില്ല, താണ്ഡവം വേറെ ലാസ്യം വേറെ എന്നുള്ള രീതിയിൽ.
2: എത്ര കാലമായിട്ട് ഇപ്പോൾ കേരള നടനത്തിനെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്?
3: ഏകദേശം ഒരു 12 വർഷത്തിൽ കൂടുതലായി.
2: ഈ 12 വർഷത്തെ അറിവുകളാണ് ഒരു പുസ്തകമായിട്ട് അങ്ങ് എഴുതി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്.
3: അതെ.
2: ആ പുസ്തകത്തെ കുറിച്ചൊന്ന് പങ്കുവെക്കാമോ?
3: പുസ്തകത്തെ കുറിച്ച്, അതായത് എന്റെ അനുഭവങ്ങളും കേരള നടനത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഇത് എങ്ങനെ സംരക്ഷിക്കാം, മറ്റു കലകളും, ഞാൻ 5 ക്ലാസിക്കൽ ആർട്ട് ഫോംസുമായിട്ട് അതിൽ താരതമ്യം ചെയ്തിട്ടുണ്ട്. ആ 5 ക്ലാസിക്കൽ ആർട്ട് ഫോംസും ആയിട്ടുള്ള താരതമ്യ പഠനങ്ങളും, പുതുതലമുറ ഇതിനെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, പുതുതലമുറയ്ക്ക് അത് എങ്ങനെ ഉപയോഗമാക്കാം, നമ്മുടെ കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിൽ ഒരു കല വരണം എന്നുള്ള രീതിയിൽ ഒക്കെയാണ് പുസ്തകത്തിനെ കുറിച്ച്. കാരണം നമുക്ക് ഒരു നൃത്തം അല്ലെങ്കിൽ ഒരു കല വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ക്ഷണികമാണ്, പക്ഷേ അതൊരു പുസ്തകമാകുന്നത് കാലത്തിന് അതീതമാണത്. നാളെയും അത് ഉപയോഗപ്രദം, വരും തലമുറയ്ക്കും അത് ഉപയോഗമാകണം. ഞാൻ നാളെ മരിച്ചു പോയാലും ഈ പുസ്തകത്തിൽ നിന്ന് ഒരു വരി ഒരു കുട്ടി എഴുതിയ റെഫറൻസ് ഇന്ന പുസ്തകം എന്ന് പറഞ്ഞ് വയ്ക്കുമ്പോൾ അതാണ് എൻ്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്.
2: നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളും കാര്യങ്ങളും മറ്റുള്ളവർക്കോട് വേണ്ടി പങ്കുവെക്കുക എന്നുള്ളതാണ്. ഇത് കൂടാതെ കേരള നടനം ഇപ്പോൾ സ്റ്റേജ് അവതരിപ്പിക്കുന്നുണ്ടോ?
3: ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് പെരിയ ഗോകുലം ഗോശാലയില് നരസിംഹാവതാരം ആണ് ചെയ്തത്.
2: പുരാണ കഥകൾ അവതരിപ്പിക്കുന്ന അപ്പുറത്തായിട്ട് അതിനപ്പുറത്തേക്കുള്ള ഒരു രീതിയിൽ നമുക്ക് നൃത്തശില്പങ്ങൾ ഈ കേരള നടനത്തിലൂടെയും അല്ലെങ്കിൽ ഭരതനാട്യത്തിലൂടെ ഒക്കെ ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ടോ?
3: വളരെ റെയറായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴും കൂടുതലും പുരാണ ഇതിഹാസങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്.
2: ഒരു പരീക്ഷണത്തിന്റെ
3: പരീക്ഷിക്കുന്നത് വളരെ കുറവാണ്. പരീക്ഷിക്കാൻ സാധ്യത ഉള്ള വിഷയം തന്നെയാണ്. കാരണം നമുക്ക് സമകാലിക പ്രസക്തി അനുസരിച്ച് ഇപ്പോഴത്തെ ഇത് പറഞ്ഞ എല്ലാവരും സ്ത്രീ സുരക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത്, പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളെല്ലാം എടുത്ത്, ഇപ്പോൾ പരിസ്ഥിതി മലിനമായിട്ടിരിക്കുന്ന ഇതെല്ലാം എടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, പരിസ്ഥിതി സംരക്ഷിക്കണം അങ്ങനെ എല്ലാം എടുത്ത് ചെയ്യാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്.
2: കഥകളിയിൽ ഇപ്പോൾ ഷേക്സ്പിയറിന്റെ കിങ് ലിയർ പോലെയുള്ളവ അല്ലെങ്കിൽ ഡോൺ ക്വിക്സോട്ട് അത്തരം വിദേശ കൃതികളടക്കം അഡാപ്റ്റ് ചെയ്ത് അവതരിപ്പിക്കുന്ന രീതി ഇപ്പൊ സമീപകാലത്തായിട്ട് കാണുകയും അത് വളരെ വിജയകരം വരികയും ചെയ്തു. ചില കവിതകൾ കഥകളി രൂപത്തിലേക്ക്
3: കൊണ്ടുവരുന്നുണ്ട്.
2: അപ്പൊ അതേപോലെ സാധ്യതകളുള്ള കലയല്ലേ കേരള നടനം?
3: അതെ, തീർച്ചയായും.
2: ആ സാധ്യത എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്?
3: ഉപയോഗപ്പെടുത്തുന്നത് വളരെ കുറവാണ്. കാരണം കുട്ടികളും അതിന് തയ്യാറായി വരണം. നമ്മൾ ഒരാളെ വെച്ച് മാത്രം പരീക്ഷണങ്ങൾ നടത്താൻ കഴിയില്ല. അതിന് നമുക്ക് ഉള്ള വിദ്യാർത്ഥികളുടെയോ നമുക്ക് ആ ഒരു സാഹചര്യം കിട്ടണം. കിട്ടിയാൽ ഉറപ്പായിട്ടും ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്.
2: സ്വന്തം നിലയ്ക്ക് എങ്ങനെ പരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ?
3: ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാതൃത്വത്തെ പറ്റിയിട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ഒരു പാരിസ്ഥിതിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് എന്നെ ഒരാൾ സമീപിച്ചിരുന്നു, ഒരു കവിത തരാം, ഒന്ന് ചെയ്യാമോ എന്ന് പറഞ്ഞിരുന്നു. ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞു. അതിൻ്റെ ആശയമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്.
2: അപ്പം എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നൃത്തത്തിൻ്റെ രൂപത്തിലേക്ക് ഒരു കവിത എടുക്കാൻ പറ്റുന്നത്?
3: നമ്മൾ ആദ്യം ആ വരികൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതിൽ തീം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കവിത എഴുതിയ വ്യക്തിയുടെ മനസ്സിലുള്ള തീം എന്താണെന്ന് ആദ്യം കേൾക്കണം. അപ്പോൾ ആ ആളുടെ മനസ്സിൽ തീം നമുക്ക് ഉൾക്കൊണ്ട് അത് ചെയ്യാൻ സാധിക്കണം.
2: ഇങ്ങനെയുള്ള കഥകൾ അവതരിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പല പ്രധാനപ്പെട്ട നർത്തകരും ആ ഒരു രീതി, പ്രത്യേകിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്റ്റേജുകൾ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് അവരെ സംബന്ധത്തോളം കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത്തരം കഥകൾ അവതരിപ്പിക്കുക എന്നുള്ളൊരു ശൈലി ഇപ്പൊ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അതിൽ ഒരു നർത്തകി എന്ന നിലയ്ക്ക് ഉണ്ടാകാവുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ സാധ്യതകൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്?
3: സാധ്യതകൾ വളരെയേറെയാണ്, വെല്ലുവിളികളും അതുപോലെ തന്നെയാണ്. കാരണം നമ്മളൊരു വിഷയത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, നിറയെ വിഷയം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സാധ്യത ഇത് നമ്മൾ ചെയ്ത് ഫലിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് മുന്നേ ഇരിക്കുന്ന ഓഡിയൻസ് മുതൽ ഏറ്റവും പിന്നിലിരിക്കുന്ന ഓഡിയൻസിന് വരെ ഇത് മനസ്സിലാകുന്നതിലാണ് നമ്മൾ ചെയ്യുന്ന നൃത്തത്തിൻ്റെ അവതരണത്തിലെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഏത് നൃത്തം ചെയ്താലും മനോധർമ്മത്തോടുകൂടി ചെയ്യണം, നമ്മളതിൽ പൂർണ്ണമായി ഇറങ്ങിച്ചെല്ലണം. ചുമ്മാ ഒരു 10 നിമിഷം കളിക്കുന്നതോ അല്ലെങ്കിൽ വേറെ ആർക്കോ വേണ്ടി ചെയ്യുന്നതോ, പോസ്റ്റ് ഇടാനോ സ്റ്റോറി ഇടാനോ കളിക്കുന്നതിലല്ല കാര്യം. നമ്മൾ മനോധർമ്മമായിട്ട് അതിൻ്റെ ആത്മാവിലോട്ട് ഇറങ്ങി ചെന്ന് കളിച്ചാലേ നമുക്ക് മറ്റുള്ളവരിൽ അത് പ്രതിഫലിപ്പിക്കാൻ കഴിയത്തുള്ളൂ.
2: സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ കാണികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഓരോ തവണയും ഓരോ പെർഫോമൻസ് ആണ്, ഒന്നിന്റെ ആവർത്തനമല്ല വരുന്നത്. അതിൽ നമുക്ക് കൂടുതലായിട്ട് ഈ കാണികളുടെ ഇന്ററാക്ഷൻ അനുസരിച്ചിട്ട് ആ മനോധർമ്മം അപ്ലൈ ചെയ്യുക, ആ ഒരു അനുഭവം എങ്ങനെയാണ്?
3: ഞാൻ മാർഗഴി സീസണിൽ ചെന്നൈയിൽ നരസിംഹാവതാരവും ചെയ്തായിരുന്നു, രാമായണവും ചെയ്തു. പക്ഷേ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാമായണമായിരുന്നു. കാരണം അതിൽ ശൂർപ്പണഖയുടെ പോർഷൻസ്, ലാസ്റ്റ് രാമനും സീതയും തമ്മിലുള്ള കല്യാണം, ഞാൻ ആ ക്യാരക്ടറിന് അനുസൃതമായിട്ടുള്ള കോസ്റ്റ്യൂം അണിഞ്ഞ് അത് എൻ്റെ സ്റ്റുഡൻസിനെയും വെച്ച് ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഇത്. പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു നമ്മളെന്താണ് ഉദ്ദേശിച്ചത് ഈ കഥയിൽ. ഞാൻ അതിന് മുന്നേ, നമ്മൾ ഏതൊരു നൃത്തം ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും, ഇതാണ് ചെയ്യാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞ്. അതേപോലെയാണ് ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ സ്വന്തം പരീക്ഷണമായിരുന്നു കൃഷ്ണ നീ ബേഗനെ എന്ന് പറഞ്ഞിട്ട്, കുട്ടിക്കൃഷ്ണൻ്റെ ബാല്യ ലീലകളെല്ലാം ചേർത്ത് ഇപ്പോൾ ഗോകുലം ഗോശാലയിൽ കൃഷ്ണ നീ ബേഗനെ പരീക്ഷിച്ചു. ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും അത് തന്നെയായിരുന്നു. ഫീഡ്ബാക്ക് ലൈവായിട്ട് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള നല്ല പ്രതികരണങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്.
2: അങ്ങനെ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിച്ചേക്കുന്ന ഏതൊക്കെ സ്റ്റേജുകളാണെന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ?
3: ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ കേരളത്തിന് പുറത്തോട്ടുള്ള സ്റ്റേജുകൾ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഈ ഗോകുലം ഗോശാലയിൽ ചെറിയ കുട്ടികളടക്കം വന്ന് കൃഷ്ണൻ്റെ ഇതെല്ലാം ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും മാറി മാറി ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു സന്തോഷമായിരുന്നു.
2: ഒരു നൃത്ത അധ്യാപിക കൂടിയാണ്.
3: അതെ.
2: ഇപ്പോൾ ശിഷ്യ സമ്പത്ത് ഇങ്ങനെ വിപുലമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പുതിയ തലമുറ, ഇപ്പൊ നമ്മളെപ്പോഴും പറയും കുട്ടികളൊക്കെ ഇപ്പോൾ സ്ക്രീനിന്റെ അഡിക്റ്റ് ആണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കുട്ടികൾക്ക് നൃത്തം പോലെയുള്ള കലാരൂപങ്ങൾ പഠിക്കാൻ എന്തുമാത്രം താല്പര്യമുള്ളതായി തോന്നിയിട്ടുണ്ട്?
3: ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികൾക്കും താല്പര്യമുണ്ട്, നല്ല ഗ്രഹണശക്തിയുമുണ്ട്. പക്ഷേ അവരെത്തിപ്പെടുന്ന ഗുരുവിലൂടെയാണ് അവരുടെ കഴിവ് വെളിയിൽ വരിക. ഒരു കല നമ്മൾ അവതരിപ്പിക്കപ്പെടുന്നതിൽ കൂടെ മാത്രമല്ല ആ കലയെപ്പറ്റി അറിയുന്നത്, അതിൻ്റെ ആത്മീയതയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അതായത് ഒരു കല പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്ഷമ, സൗന്ദര്യബോധം, ഭക്തി, അനുഭൂതി, മാനസിക സന്തോഷം, സഹാനുഭൂതി, കരുണ. മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ മനുഷ്യത്വം ഇല്ലേ എന്ന് ചോദിക്കുന്ന പോലെ, അതെല്ലാം ഒരു കല പഠിക്കുന്നതിലൂടെ കിട്ടുന്ന അറിവാണ്. അത് ഏത് ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. കാരണം ഗുരു കൊടുക്കുന്നതാണ് കുട്ടികളിൽ അഡാപ്റ്റ് ആകുന്നത്.
2: നമ്മൾ നല്ലൊരു സമൂഹത്തിന്റെ സൃഷ്ടിയിലേക്കാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്.
3: അതെ.
2: അതിൽ നൃത്തം പോലുള്ള കലകളുടെ ഒരു പ്രാധാന്യം എന്താണ്?
3: കലകൾക്ക് ഏറ്റവും നല്ല പ്രാധാന്യമുണ്ട്. അത് നൃത്തമായാലും സംഗീതമായാലും വേറെ വാദ്യമായാലും ഡ്രോയിങ് എന്ത് തന്നെ ആയാലും. കാരണം കല പഠിക്കുന്നത് കൊണ്ട് ഒരു കുട്ടിക്ക് അറിവ് വർദ്ധിക്കുകയുള്ളൂ. കല എപ്പോഴും നമ്മളെ ഉയർന്ന തലത്തിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്.
2: കല എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയുള്ള ഒന്നാണ്. പക്ഷെ സമൂഹം ഈ കലാകാരന്മാരെ എങ്ങനെ സംരക്ഷിക്കുന്നു?
3: സമൂഹം കലകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പക്ഷേ വേണ്ടത്ര ശരിയായ രീതിയിലുള്ള പ്രോത്സാഹനം വളരെ കുറവാണ്. നമ്മുടെ സാംസ്കാരികമായിട്ട് നോക്കിയാലും കാരണം കല ഇപ്പോ മിക്കയിടത്തും ഡാൻസ് ഫോംസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് വേറെയും അതിന്റെ കൂടെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. ശാസ്ത്രീയമായി ചെയ്യുന്നതിന് വേറൊരു വേദി, മറ്റത് ചെയ്യുന്നതിന് വേറൊരു വേദി, അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും.
2: ഭരതനാട്യം, കേരള നടനം, രണ്ട് നൃത്ത രൂപങ്ങളിൽ തന്റേതായ അറിവ് സംശീകരിക്കുകയും അത് ജീവിതം തന്നെ ആക്കി മാറ്റി തീർക്കുകയും ചെയ്ത ഒരാളാണ്. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇനിയുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്താണ്?
3: എന്റെ സ്വപ്നം കേരള നടനം എന്ന് പറയുന്ന കല ഈ ഒറിജിനാലിറ്റിയിൽ അതിനെ മാക്സിമം എത്രത്തോളം എത്തിക്കാൻ കഴിയുമോ അത്രത്തോളം എത്തിക്കുക, മാക്സിമം വരും തലമുറയ്ക്ക് കൈമാറുക എന്ന ഉദ്ദേശമാണ് ഏറ്റവും കൂടുതലും ഉള്ളത്. എന്നെ സംബന്ധിച്ച് ഭരതനാട്യത്തിന് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, വേൾഡ് വൈഡ് ഉണ്ട്. കേരള നടനത്തിന് ആർട്ടിസ്റ്റ് വളരെ ശരിയായ ആർട്ടിസ്റ്റുകൾ കുറവാണ്. ഞാൻ പറയുന്നത് ശരിയായ ആർട്ടിസ്റ്റ് കലോത്സവത്തിലൂടെ കയറി വരുന്നതോ അല്ലെങ്കിൽ കലോത്സവത്തിലൂടെ കാട്ടിക്കൂട്ടുന്നതോ അല്ല. കലോത്സവം തെറ്റാണ്, കലോത്സവത്തിൽ കാട്ടിക്കൂട്ടുന്ന തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഗുരുജി ആവിഷ്കരിച്ച ചിട്ട അതിൽ വളരെ കുറവാണ്. ആ ശരിയായ രീതിയിൽ കേരള നടനം ചെയ്ത് ഫലിപ്പിക്കുക, ഞാൻ പറഞ്ഞ പോലെ കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിൽ ഈ ഒരു കല പഠിക്കാൻ കോഴ്സ് അക്കാഡമിക് തലത്തിലെല്ലാം കൊണ്ടുവരിക, കൂടുതൽ ഈ കലയെ പരിപോഷിപ്പിക്കാൻ നോക്കുക, വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് നടത്തിയാലും അത് ശരിയായ രീതിയിൽ നടത്തുക. എന്താണ് ഗുരുജി ആവിഷ്കരിച്ചു വെച്ചത്, ചിട്ടപ്പെടുത്തിയത്, ആ ചട്ടക്കൂട്, ഇതെല്ലാം മനസ്സിലാക്കി അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. വരും തലമുറയിൽ അല്ലെങ്കിൽ ഇപ്പോൾ തലമുറയിൽ ഉള്ള നൃത്തം പഠിക്കുന്ന, നൃത്തത്തിനോട് താല്പര്യമുള്ള എല്ലാവരോടത്തും എനിക്കുള്ളൊരു റിക്വസ്റ്റ് എന്ന് പറയുന്ന, കല ശരിയായ രീതിയിൽ പഠിക്കുക, അതിൻ്റെ ആത്മീയ തലത്തിലോട്ട് എത്താൻ ശ്രമിക്കുക. ഒരിക്കലും ഒരു വിനോദമായിട്ടോ ഒരു അവതരിപ്പിക്കപ്പെടുന്നതിലൂടെ എല്ലാം നേടാം, ഒരു പുരസ്കാരം നേടുന്നതാണ് ഏറ്റവും വലിയ വിജയം, അങ്ങനെയൊന്നും വിചാരിക്കാതെ ആ കലയെ സംരക്ഷിച്ച് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്കും പ്രയോജനമാകണം, മറ്റുള്ളവർക്കും പ്രയോജനമാകണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ വിദ്യാഭ്യാസവും, അത് എന്ത് തന്നെയായാലും, കലയായാലും എന്ത് തന്നെയായാലും, അതിനെ മുന്നോട്ട് പരിപോഷിപ്പിക്കുക. അതിലൂടെ ആത്മസമർപ്പണം, നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കുക, ദൈവത്തെ എങ്ങനെ കാണുന്നു അതുപോലെ കലയെയും കാണണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്.
2: തീർച്ചയായിട്ടും ആ രീതിയിൽ ഏറ്റവും വിജയകരമായി തന്നെ ആ പ്രവർത്തനം മുമ്പോട്ട് പോകട്ടെ. അതുവഴി കലയ്ക്കും ആ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നുള്ള ആശംസകൾ.
1: നർത്തകിയും നൃത്താധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മ ഇ ജിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്.
0: നേർമൊഴി സമാപിക്കുന്നു.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ youth.airtvm@gmail.com അല്ലെങ്കിൽ 8281423005 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിൻ്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281423005. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ.
1: ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 2024-25 മുതൽ 2028-29 വരെയുള്ള 5 വർഷത്തെ കാലയളവിലാണ് ഇത് നടപ്പിലാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 10.45 കോടിയിലധികം പട്ടികവർഗ ജനസംഖ്യയും 705-ലേറെ ആദിവാസി ജനവിഭാഗങ്ങളുമുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും പുറം ലോകത്തുനിന്ന് അകലെയുള്ള മേഖലകളിലാണ് താമസിക്കുന്നത്. ഓരോ സമൂഹത്തിനും സ്വന്തമായ സംസ്കാരവും ഭാഷാപരമായ പ്രത്യേകതകളുമുണ്ട്. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഏകീകരണത്തിലൂടെ പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് സാമൂഹ്യ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്ന പദ്ധതിയുടെ വിജയമാണ് ഈ പദ്ധതിയിലേക്ക് സർക്കാരിനെ നയിച്ചത്. 2024-25 ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചതുപോലെ ഏകദേശം 63,000 ഗ്രാമങ്ങൾ ഉൾപ്പെടുത്തി 5 കോടിയിലധികം ആദിവാസി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 549 ജില്ലകളിലും 2,740 ബ്ലോക്കുകളിലുമുള്ള ആദിവാസി ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ ഇത് നടപ്പിലാക്കപ്പെടും. അടച്ചുറപ്പുള്ള വീടുകൾ, കുടിവെള്ളം, വൈദ്യുതി, പട്ടികവർഗ ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലേക്ക് ഏത് കാലാവസ്ഥയിലും എത്താനാകുന്ന റോഡ് കണക്ഷൻ, ഭാരത് നെറ്റ് വഴി മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ ഉറപ്പാക്കുക വഴി അടിസ്ഥാന സൌകര്യ വികസനം ഈ പദ്ധതി വിഭാവന ചെയ്യുന്നു. സ്കിൽ ഇന്ത്യ മിഷൻ വഴി തൊഴിൽ പരിശീലനം, കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം എന്നിവയ്ക്ക് പിന്തുണ തുടങ്ങിയവ നൽകുക വഴി ആദിവാസി ജനസമൂഹത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാകും. സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി സ്കൂളുകളിലും കോളേജുകളിലും മൊത്തം പ്രവേശന അനുപാതം വർദ്ധിപ്പിക്കുക, ജില്ലാ ബ്ലോക്ക് തല പട്ടികവർഗ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുക വഴി വിദ്യാഭ്യാസ ഗുണമേന്മയും പദ്ധതി ലക്ഷ്യമിടുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ കാർഡ് അഥവാ PMJAY കാർഡ്, ഗർഭസ്ഥ ശിശുവിന് സിക്കിൾ സെൽ പരിശോധനയ്ക്ക് ആധുനിക സൌകര്യങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും പദ്ധതി ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ, വിവിധ മന്ത്രാലയങ്ങളുടെയും പദ്ധതികളുടെയും സഹകരണത്തിലൂടെ ഭാരതത്തിലെ ആദിവാസി സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കാൻ ട്രൈബൽ ഹോംസ്റ്റേ, 100 TMMC അഥവാ ട്രൈബൽ മാർക്കറ്റിംഗ് സെന്റേഴ്സ് വഴി ആദിവാസി ഉൽപ്പന്നങ്ങളുടെ വിപണന സൌകര്യങ്ങൾ തുടങ്ങിയവ പദ്ധതിയുടെ മറ്റ് സവിശേഷതകളാണ്. PM ഗതിശക്തി പോർട്ടലിൽ പദ്ധതിയുടെ മുഴുവൻ വികസനവും മാപ്പ് ചെയ്യപ്പെടും. ഓരോ സംസ്ഥാനത്തും സംസ്ഥാനതല കമ്മിറ്റിയും ജില്ലാതല കമ്മിറ്റിയും ഉണ്ടാകും. ഇതിനനുബന്ധമായി സംസ്ഥാനതലവും ജില്ലാതലവുമുള്ള പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ അഥവാ PMU പ്രവർത്തിക്കും. പദ്ധതി നടത്തിപ്പിൽ മികവ് കാട്ടുന്ന ജില്ലകൾക്ക് അവാർഡുകൾ നൽകുവാനും ഇതിൽ നിർദ്ദേശമുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തുചേർന്നുള്ള കോഓപ്പറേറ്റീവ് ഫെഡറലിസം മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒപ്പം സമഗ്ര സർക്കാർ സമീപനം, അതായത് വിവിധ മന്ത്രാലയങ്ങൾ പരസ്പരം സഹകരിച്ചും സംയോജിതമായി പ്രവർത്തിച്ചും ആദിവാസി സമൂഹത്തിന് ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ ദീർഘകാലത്തേക്കുള്ള സ്ഥിരതയുള്ള ഫലങ്ങൾ ഉറപ്പാക്കുന്നതാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാന്റെ ലക്ഷ്യം.
0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാനെ കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ഗോവയിലേക്ക് പോകും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തങ്കടിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2-ാം തവണയും കർണാടക മുഖ്യമന്ത്രിയാവുകയായിരുന്നു. മുൻപ് 2013 മുതൽ 2018 വരെയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ചയും നടക്കും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. കേരളത്തിൽ സ്വപ്നതുല്യമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോഴിക്കോട് പൌരസ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിസ്റ്റത്തിന്റെ തകരാർ പരിഹരിക്കുമെന്നും നികുതി ചോർച്ച തടയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം വെമ്പായത്തെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. ഇത് സംബന്ധിച്ച് ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. റൈഡുകളുടെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ ഗുരുവായൂർ സന്ദർശിച്ചു. BJP നേതാവും രാജ്യസഭാ MPയുമായ C. സദാനന്ദൻ മാസ്റ്ററുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഗുരുവായൂരിലെത്തിയത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ ക്ഷേത്ര ഭരണസമിതി നാളെ യോഗം ചേരും. 5 പേരടങ്ങുന്ന ഭരണസമിതിയാണ് രാവിലെ 10 മണിക്ക് യോഗം ചേരുന്നത്. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 560 രൂപ കുറഞ്ഞ് 114,440 രൂപയും ഗ്രാമിന് 14,305 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചേംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2-ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് IPL ഫൈനൽ. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സൽമാൻ നിസാർ ടീമിനെ നയിക്കും. മത്സരങ്ങൾ മറ്റന്നാൾ മുതൽ ഡെറാഡൂണിൽ നടക്കും. നേപ്പാളുമായാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. നാഷണൽ സ്പോർട്സ് ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിന് കീഴിൽ ദേശീയ കായിക ഫെഡറേഷനുകളിൽ സാങ്കേതിക വിദ്യ ഉപദേഷ്ടാക്കളുടെ സേവനം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ദേശീയ പരിശീലന ക്യാമ്പുകൾ, കായിക മേളകൾ തുടങ്ങിയവയിൽ മെച്ചപ്പെട്ട ആസൂത്രണത്തിന് സാങ്കേതിക വിദ്യ സഹായകരമാകുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2016 പ്രാബല്യത്തിൽ വന്ന ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് നിലവിൽ വന്ന് ഇന്ന് 10 വർഷം പൂർത്തിയായി. ഇന്ത്യയുടെ പാപ്പരത്ത ചട്ടക്കൂടിനെ ആധുനികവൽക്കരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി അവതരിപ്പിച്ച IBC വീണ്ടെടുക്കൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ഉത്തരവാദിത്തമുള്ള വായ്പ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തിന്റെ സാമ്പത്തിക നിയമ സംവിധാനങ്ങളിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതുപ്രകാരം 2026 മാർച്ച് വരെ 1419 കേസുകളിൽ പരിഹാര പദ്ധതികൾ അംഗീകരിച്ചു. സംസ്ഥാനത്ത് June 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 18 മാസങ്ങൾക്കുള്ളിൽ 20 ലക്ഷം TEU ചരക്ക് നീക്കം കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 2024 പ്രവർത്തനം ആരംഭിച്ചതിനുശേഷം 10 ലക്ഷം TEUവും 20 ലക്ഷം TEUവും ഏറ്റവും വേഗത്തിൽ കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ തുറമുഖമെന്ന നേട്ടമാണ് വിഴിഞ്ഞം സ്വന്തമാക്കിയത്. ഈ അതിവേഗ വളർച്ച ട്രാൻസ്ഷിപ്മെന്റ് ചരക്കുകൾക്കായി വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. രാഷ്ട്രസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ജർമ്മൻ പത്രത്തിന് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ അടുത്ത ഉപദേഷ്ടാവിനെതിരെ നടപടി. 2024 ഒരു ജർമ്മൻ ടാബ്ലോയിഡിന് രഹസ്യരേഖ ചോർത്തി നൽകിയ കേസിൽ ഉപദേഷ്ടാവ് ജൊനാഥൻ യൂറിച്ചിനെതിരെ കുറ്റം ചുമത്തുമെന്ന് ഇസ്രായേൽ അറ്റോർണി ജനറൽ അറിയിച്ചു. എന്നാൽ കുറ്റപത്രത്തെക്കുറിച്ച് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചില്ല. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാനം കേൾക്കാം. ശ്രേയ ഘോഷാൽ ആലപിച്ച അൻവർ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനശില്പികൾ റഫീഖ് അഹമ്മദ്, ഗോപി സുന്ദർ.

0: She has been taken to a hospital for a medical checkup. After that, she will be produced before a CBI court. A day earlier, the Madhya Pradesh High Court had cancelled the anticipatory bail of Giribala, saying that given the seriousness of the case, the evidence and the stage of investigation, granting her relief was not appropriate. Twisha Sharma died under suspicious circumstances on the night of May 12th in the Katara Hills area of Bhopal. Her in-laws claim it was a suicide, but her family has accused her husband and in-laws of murder. The National Testing Agency, NTA, has released revised examination dates and admit cards for the Common University Entrance Test undergraduate CUET UG 2026 examinations for admission to programs across central and participating universities. The examinations will now be conducted on the 31st of this month and the 6th and 7th of next month. The examination, which was scheduled for today, was rescheduled due to Eid al-Adha. NTA said that admit cards for candidates appearing for the test on Sunday can be downloaded from the official website of NTA. cuet.nta.nic.in. Eid al-Adha, the festival of sacrifice, was celebrated with religious fervor and due reverence across the country today. The devotees offered Eid prayers in Eidgahs and mosques this morning. Later, they exchanged Eid greetings. In Delhi, main Eid prayer congregations were held at Jama Masjid, Fatehpuri Mosque, and Shahi Eidgah. Eid al-Adha is celebrated to commemorate the willingness of Prophet Hazrat Ibrahim to sacrifice his only son in obedience of God's command. Reports of Eid prayers congregations have also come in from other parts of the country. Elaborate security arrangements have been made on the occasion. The India Meteorological Department, IMD, has forecast that heat wave conditions are expected to abate over many parts of northwest India beginning today. Talking to Akashwani News, IMD scientist Dr. Akhil Srivastava said that people will experience significant relief from prevailing heat wave conditions across Punjab, Haryana, Uttar Pradesh and Madhya Pradesh during the next 3 days.
1: The prevailing heatwave conditions are continuing from past 2 days over different parts of northwest India and central India. It's expected that they are likely to abate from many parts of northwest India from today. However, it is likely to continue over some parts of Rajasthan, Vidarbha, East Madhya Pradesh and reduce significantly from tomorrow onward. Reasons behind this is that there is a likelihood of moderate to severe thunderstorm activity with squally wind speed over northwest India, central India and East India during 28th to 31st of May 2026. Because of this thunderstorm activity and acid rainfall activity and clouding, the maximum temperatures are likely to reduce and heat wave conditions are likely to significantly abate from most parts of the country from tomorrow onwards.
0: The National Capital Region experienced rain and thunderstorm this evening. Rajasthan is likely to witness severe heatwave conditions over the next 2 days. The Meteorological Department said severe heatwave and warm night conditions are likely to continue for another 1 to 2 days. Maximum temperatures in most part of the state are expected to remain between 44 and 46 degrees Celsius. Two Indian wrestlers advanced to the semi-finals of the Asian Under-17 Wrestling Championships in Da Nang, Vietnam today. In the men's 45kg Greco-Roman category, Sachin Kalappa Shirol defeated Sami Ahmed Al-Obaid of Jordan 11-4, while in the 110kg category, Rudra Kiran Nimhan beat Korea's Seok Moo Sim 8-0 in the quarter-final match. In badminton, top Indian shuttlers reserve quarter-final berth in their respective categories in Singapore Open today. PV Sindhu in women's singles, Lakshya Sen in men's singles, Chirag Shetty and Satvik Sairaj Ranki Reddy in men's doubles, and Dhruv Kapila and Tanisha Krasto in mixed doubles advanced to the quarterfinals. Sindhu defeated Japan's Riko Gunji in round of 16. She will take on South Korea's An Si-young in quarterfinal tomorrow. Lakshya Sen entered the last eight after Thailand's world number two, Kunlavut Vithitsarn, retired her just moments into the round of 16 clash. He will now take on Japan's Koki Watanabe next. The Asian Games champion Satvik and Chirag defeated Chinese Taipei duo of Ji Hui Li and Po Shuang Yang. They will next face Malaysia's Kai Shing Kang and Aaron Tai. The Indian mixed doubles pairs of Dhruv Kapila and Tanisha Krasto too progressed into the quarterfinals. However, HS Pranoy went down to home favourite Lo Ken Yu in three games. In women's T20 cricket, the Indian team will face England in the opening game of the three-match series in Chelmsford tonight. The match is scheduled to start at 11 p.m. IST. INS Sudarshini arrived at Antigua yesterday after successfully completing a historic transatlantic passage as part of the ongoing Lokayan 26 expedition. The ship was warmly received by the Consul General of India to Antigua and Barbuda, Vijay Tiwani, and Chief of Defence Staff of Antigua and Barbuda Defence Force. And now, before we end the bulletin, the headlines once again. Home Minister Amit Shah reiterates government's commitment to identify and deport illegal immigrants from the country. Karnataka Chief Minister Siddaramaiah resigns, says will continue in active politics in the state. Centre releases over 10,000 crore rupees to 12 states under Pradhan Mantri Awas Yojana Grameen. Renowned Urdu poet Bashir Badr passes away at 91 in Bhopal. IMD forecasts heatwave conditions to abate over many parts of northwest India from today. National capital region experienced rain and thunderstorm this evening. And two Indian wrestlers advanced to the semi-finals of the Asian Under-17 Wrestling Championships in Vietnam. And that's all in the news at 9. Good night.
2: ആകാശവാണി വിദ്യാഭ്യാസ രംഗം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ. അധ്യാപികയും മെന്ററും കൗൺസിലറുമായ ഗീതാദേവി എസ് സംസാരിക്കുന്നു.
3: പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, ഒരു പുതിയ അധ്യയന വർഷത്തിൻ്റെ പടിവാതുക്കൽ നാം വീണ്ടും ഒത്തുചേരുകയാണ്. പുതിയ ക്ലാസ് മുറികൾ, പുതിയ പുസ്തകങ്ങൾ, പുതിയ അധ്യാപകർ, പുതിയ കൂട്ടുകാർ എല്ലാം കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നു. വർണ്ണാഭമായ പുതിയ സ്വപ്നങ്ങളുമായി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നടന്നുകയറാം. നടന്നുകയറി ജീവിത വിജയത്തിലേക്കുള്ള വഴി കണ്ടെത്താം. ആ വഴി എങ്ങനെ കണ്ടെത്താം? അതിനായി നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ ചിട്ടപ്പെടുത്താം എന്ന് പരിശോധിക്കാം. പഠനം എന്നത് മാർക്ക് നേടുന്നതിനുള്ള മാർഗം മാത്രമല്ല, ജീവിതത്തെ മനോഹരമാക്കാനും വ്യക്തിത്വത്തെ വളർത്താനും സമൂഹത്തിന് ഉപകാരിയായി മാറാനും വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ പഠിക്കാം ചിട്ടയോടെ എന്ന സന്ദേശം വളരെ പ്രസക്തമാണ്. ചിട്ട എന്ന പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ക്രമം, നിയന്ത്രണം, സമയബോധം, ഉത്തരവാദിത്തം, ഇവയെല്ലാം ചേർന്നതാണ് ചിട്ട. ചില നല്ല ശീലങ്ങൾ ഉൾപ്പെടുത്തിയാൽ പഠനം കൂടുതൽ സന്തോഷകരവും ആസ്വാദ്യവും ലളിതവും ആക്കാൻ കഴിയും. പ്രധാനമായും സമയക്രമം, ശ്രദ്ധ, ആഹാരം, ജീവിതശൈലി, രക്ഷകർത്താക്കളുടെ ശ്രദ്ധ, അധ്യാപകരുടെ ശ്രദ്ധ, സാമൂഹ്യ ബോധം, ആത്മവിശ്വാസം, അവസരങ്ങളുടെ ലഭ്യത, ഔചിത്യ ബോധം എന്നീ 10 ഘടകങ്ങൾ ചേരുമ്പോഴാണ് വിദ്യാർത്ഥികൾ ജീവിത വിജയത്തിലേക്ക് നയിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമത്തേത് സമയക്രമീകരണം അഥവാ ടൈം മാനേജ്മെന്റ്. സമയം ക്രമമായി വിനിയോഗിക്കുമ്പോൾ പഠനവും ജീവിതവും കൂടുതൽ മനോഹരമാകും. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളത് സമയമാണ്. പണം ചെലവഴിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുവാനും പരിശീലനം നേടുവാനും നാം ശ്രമിക്കാറുണ്ട്. അതിനായി ധാരാളം ഗ്രന്ഥങ്ങളും പഠനങ്ങളും ശാസ്ത്രവും ഒക്കെയുണ്ട്. അതുപോലെ തന്നെ സമയം വിനിയോഗിക്കുന്നതിനെക്കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്ന 86,400 സെക്കൻഡിൽ ഓരോ സെക്കൻഡും വിജയത്തിനു വേണ്ടി വിനിയോഗിക്കണം. നല്ല രീതിയിൽ സമയം വിനിയോഗിക്കുന്നവർക്ക് സമയക്കുറവ് അനുഭവപ്പെടില്ല. സമയബന്ധിതമായി ക്രമീകരിച്ചാൽ പഠനം നിശ്ചിത സമയത്ത് തീർക്കുവാൻ സാധിക്കും എന്ന് മാത്രമല്ല, ഒട്ടേറെ സമയം ലാഭിക്കുവാനും സാധിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കൂ, ഉന്നത വിജയം നേടിയവർ, ജീവിത വിജയം നേടിയവർ, ഇവരെല്ലാം സമയത്തെ വേണ്ടവണ്ണം വിനിയോഗിച്ചിട്ടുണ്ട്. പ്രതിഭ എന്നത് 1% പ്രചോദനവും 99% കഠിനാധ്വാനവുമാണ്. പ്രതിഭാശാലി ജനിക്കുകയല്ല, നിർമ്മിക്കപ്പെടുകയാണ്. കഠിനാധ്വാനം എന്നാൽ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തി പടിപടിയായുള്ള അധ്വാനമാണ്. വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും സമഗ്രമായി വിശകലനം ചെയ്ത് സ്വായത്തമാക്കിയുള്ള അധ്വാനമാണിത്. സമയവിനിയോഗത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു അലസതയാണ്. വൃക്ഷത്തെ ഇത്തിൽക്കണ്ണി നശിപ്പിക്കുന്നതുപോലെ സമയക്രമീകരണത്തെ ആകെ താറുമാറാക്കുന്ന ഇത്തിൽക്കണ്ണിയാണ് ഈ അലസത. സമയക്രമീകരണം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ലഭ്യമായ സമയവും കണക്കിലെടുത്ത് ഒരു ടൈം ടേബിൾ തയ്യാറാക്കാം. അത് അനുസരിച്ച് പ്രവർത്തിക്കുക. ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ

0: പഠന സമയം മുൻകൂട്ടി തീരുമാനിക്കുക. 2. പഠനത്തോടൊപ്പം വിശ്രമം, വിനോദം, വ്യായാമം എന്നിവയ്ക്കും സമയം മാറ്റിവെക്കുക. 3. ബുദ്ധിമുട്ട് തോന്നുന്ന വിഷയങ്ങൾക്ക് കൂടുതൽ സമയം അനുവദിക്കുക. 4. ഇന്നു ചെയ്യാനുള്ളത് ഇന്നു തന്നെ ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കുക. 5. വലിയ ടാർഗറ്റുകളെ വിഭജിച്ച് ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി പൂർത്തീകരിക്കുക. 2. ശ്രദ്ധ. എന്താണ് ശ്രദ്ധ അഥവാ കോൺസെൻട്രേഷൻ? ഒരു കാര്യത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രമായി കൃത്യമായി കേന്ദ്രീകരിക്കുവാനുള്ള കഴിവാണ് ശ്രദ്ധ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിലും പ്രവൃത്തികളിലും മനസ്സ് പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണിത്. ശ്രദ്ധയോടെയുള്ള പഠനം വിദ്യാർത്ഥികളെ അറിവുകളുടെ നെറുകയിലെത്തിക്കുന്നു. ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ അഥവാ അശ്രദ്ധ ഉണ്ടാകാതിരിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പഠനത്തിനായി സ്ഥിരമായി ഒരു സ്ഥലം നിശ്ചയിക്കുക. ബാഹ്യ സ്വാധീനമുണ്ടാകാത്ത, ആവശ്യത്തിന് കാറ്റും വെളിച്ചവും കയറുന്ന ശാന്തമായ ഒരു സ്ഥലമായിരിക്കണം അത്. ലക്ഷ്യം നിശ്ചയിച്ച് പഠിക്കുമ്പോൾ ഏകാഗ്രത കൂടും. സ്ഥിരമായ സ്ഥലം പോലെ സ്ഥിരമായ സമയവും നിശ്ചയിക്കുക. സ്വന്തം കഴിവിൽ വിശ്വാസമുറപ്പിച്ച് താരതമ്യങ്ങൾ ഒഴിവാക്കി പഠനം നടത്തുക. ചെറിയ ഇടവേളകൾ നൽകുക. പഠിക്കുന്ന വിഷയങ്ങളിൽ താൽപ്പര്യം വളർത്തുക. പഠിച്ചവയെക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുക. യോഗ, ധ്യാനം, ചില വ്യായാമങ്ങൾ ഇവ ശ്രദ്ധ വർദ്ധിപ്പിക്കും. ഉറക്കവും ഭക്ഷണവും വേണ്ടത്ര വേണ്ട പോലെ കൃത്യമായിരിക്കണം. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രോത്സാഹനം ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു. 3. ആരോഗ്യം. രോഗമില്ലാത്ത അവസ്ഥയെയാണ് ആരോഗ്യം എന്ന വാക്കുകൊണ്ട് നിർവചിക്കുന്നത്. ആരോഗ്യവും പഠനവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. വിദ്യാർത്ഥിയുടെ വളർച്ച, ശരീരഭാരം, വളർച്ചയുടെ തോത് മുതലായ ഘടകങ്ങൾ കണക്കിലെടുത്ത് ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടത്ര ആഹാരം കഴിക്കണം. ആഹാരം കുറയുന്നതും കൂടുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആഹാരത്തിലെ പോഷക ഘടകങ്ങളും ആവശ്യത്തിന് ജലപാനവും ശ്രദ്ധിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ആഹാരം എത്ര കഴിക്കണം, എപ്പോഴൊക്കെ കഴിക്കണം, എന്തെല്ലാമൊക്കെ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നത് വിജയം കാംക്ഷിക്കുന്ന വിദ്യാർത്ഥി മനസ്സിലാക്കിയിരിക്കണം. ആരോഗ്യത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം ജീവിതശൈലിയാണ്. കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, കൃത്യമായി വേണ്ടത്ര സമയം ഉറങ്ങുക, വ്യായാമങ്ങൾ ആവശ്യാനുസരണം ചെയ്യുക, വിശ്രമവും വിനോദങ്ങളും കണ്ടെത്തുക തുടങ്ങിയവയെല്ലാം ഉത്തമമായ ജീവിതശൈലികളുടെ ഉദാഹരണങ്ങളാണ്. 4. ചിട്ടയായ പഠനത്തിൽ രക്ഷിതാക്കളുടെ പങ്ക്. കുട്ടികളുടെ പഠനത്തിന് മാതാപിതാക്കളുടെ സ്നേഹവും പ്രോത്സാഹനവും നിറഞ്ഞ പിന്തുണയും അത്യാവശ്യമാണ്. രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട, ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വീട്ടിൽ ശാന്തവും പഠനാനുകൂലവുമായ അന്തരീക്ഷം ഒരുക്കണം. നിങ്ങളുടെ കുട്ടിയെ മറ്റൊരു കുട്ടിയുമായി താരതമ്യം ചെയ്യാൻ പാടില്ല. തൻ്റെ കുട്ടിയുടെ കഴിവുകളിൽ പരമാവധി വിശ്വസിക്കണം. സമയക്രമീകരണം നടത്തുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം. കുട്ടികളുടെ ആശങ്കകളും പ്രശ്നങ്ങളും കേൾക്കുവാൻ സമയം കണ്ടെത്തണം. ജീവിതത്തിൻ്റെ മറ്റ് തിരക്കുകളിൽ മുഴുകുമ്പോൾ അല്പസമയം കുഞ്ഞുങ്ങൾക്കായി മാറ്റിവെക്കണം. ആത്മവിശ്വാസവും പ്രോത്സാഹനവും നൽകുന്ന വാക്കുകൾ നിരന്തരമായി പറയണം. പ്രവൃത്തികളിലും അംഗീകാരമുണ്ടാകണം. അധ്യാപകരുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും പ്രശ്നങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി മുളയിലേ നുള്ളുകയും വേണം. നല്ല ശീലങ്ങളും മൂല്യങ്ങളും മാതൃകയായി കാണിച്ചു കൊടുക്കണം. പ്രിയ രക്ഷിതാക്കളെ, ശ്രദ്ധിക്കൂ. നിങ്ങളുടെ വാക്കുകളേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികളായിരിക്കും. ഇത് എപ്പോഴും ഓർക്കുക. 5. ചിട്ടയായ പഠനത്തിൽ അധ്യാപകരുടെ പങ്ക്. അറിവിനോടൊപ്പം ജീവിത വഴിയും മൂല്യവും പകർന്നു നൽകുന്നവരാണ് അധ്യാപകർ. അവർ വിദ്യാർത്ഥിയുടെ അറിവിനെയും ആത്മവിശ്വാസത്തെയും വാനോളം വളർത്തുന്ന വഴികാട്ടികളാണ്. കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തെ സ്വാധീനിക്കുന്ന നല്ല മാതൃകകളായിരിക്കണം അധ്യാപകർ. അവർ നൽകുന്ന സ്നേഹവും പിന്തുണയും കുട്ടികളുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. കുട്ടികൾക്ക് വരുന്ന ചെറിയ മാറ്റം പോലും അവർക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് രക്ഷിതാക്കളുമായി സഹകരിച്ച് നിരന്തരമായി ആശയവിനിമയം നടത്തി കുട്ടികളെ സഹായിക്കാൻ സാധിക്കും. 6. ചിട്ടയും സാമൂഹ്യ ബോധവും. ചിട്ടയായ വിദ്യാഭ്യാസം എപ്പോഴും സാമൂഹ്യ ബോധത്തിൽ അധിഷ്ഠിതമാണ്. സാമൂഹ്യ ബോധം എന്നത് സമൂഹത്തിലെ ആളുകളെയും ചുറ്റുപാടുകളെയും കുറിച്ചുള്ള ഉത്തരവാദിത്വവും അവബോധവുമാണ്. നല്ല വിദ്യാഭ്യാസം അറിവിനൊപ്പം സാമൂഹ്യ ബന്ധവും വളർത്തുന്നു. സമൂഹത്തിൽ പ്രകടമാക്കേണ്ട ഉത്തമ മൂല്യങ്ങൾ വിദ്യാർത്ഥികൾ നേടേണ്ടതുണ്ട്. പരസ്പര ബഹുമാനവും സഹകരണ മനോഭാവവും പഠിപ്പിക്കുന്നത് സമൂഹമാണ്. അഭിമുഖീകരിക്കേണ്ടി വരുന്ന നാനാതരം പ്രശ്നങ്ങളുടെ ബാലപാഠങ്ങളും ലഭിക്കുന്നത് സമൂഹത്തിൽ നിന്നു തന്നെയാണ്. കുട്ടികളിൽ കരുണ, സഹാനുഭൂതി മുതലായ ശീലങ്ങൾ വളർത്തുന്നതും അവരെ സാമൂഹ്യ സേവനങ്ങളിൽ പങ്കാളികളാക്കുന്നതും നല്ല പൗരന്മാരായി മാറ്റിയെടുക്കുന്നതും സമൂഹം തന്നെയാണ്. 7. ചിട്ടയും ആത്മവിശ്വാസവും. ആത്മവിശ്വാസം കൈമുതലായുള്ള വിദ്യാർത്ഥിക്കു മാത്രമേ ചിട്ടയായ പഠനം നടത്താനാവൂ. ആ ആത്മവിശ്വാസം ജീവിത വിജയത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. എനിക്ക് അതിന് കഴിയും, എനിക്കേ ഈ സമയത്ത് അത് കഴിയൂ എന്ന പോസിറ്റീവ് ചിന്തയോടെ പഠിക്കുക. പരാജയങ്ങളിൽ തളരാതെ അവയെ അവസരങ്ങളാക്കാൻ ശ്രമിക്കുക. സ്ഥിരമായ പരിശ്രമം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കൂട്ടുകാരുമായി താരതമ്യം ചെയ്യാതെ സ്വന്തം കഴിവുകളിൽ ഉറച്ച് വിശ്വസിക്കുക. ലഭിക്കുന്ന പ്രോത്സാഹനങ്ങളെ അംഗീകരിച്ച് ആദരവോടെ സ്വീകരിക്കുക. ചിട്ടയായ പഠനത്തിന് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചിട്ടയായ പഠനത്തിന് തടസ്സം നിൽക്കുന്ന പ്രധാന കാര്യങ്ങളിലൊന്നാണ് പ്രൊക്രാസ്റ്റിനേഷൻ, അഥവാ നിരന്തരമായി മാറ്റിവെക്കുന്ന ശീലം. ഇത് അലസതയുടെ ഒരു ബഹിസ്ഫുരണം തന്നെയാണ്. എന്നു മാത്രമല്ല, പ്രവൃത്തി ചെയ്യാനുള്ള പ്രാപ്തിക്കുറവും കൂടിയാണ്. പരീക്ഷാഭയവും മാനസിക സമ്മർദ്ദവും ചിട്ടകളെ തെറ്റിക്കുന്നവയാണ്. പരീക്ഷാഭയത്തെ പ്രതിരോധിക്കാനും സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാനും നിരന്തരമായ പരിശീലനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കൂട്ടുകാർ ആണ് കുട്ടികളെ കൂടുതൽ സ്വാധീനിക്കുന്നവർ. മോശം കൂട്ടുകെട്ടുകൾ ശീലങ്ങളെയും ചിട്ടകളെയും എല്ലാം മാറ്റിമറിക്കും. അതിനാൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കണം. യുവതലമുറ ഏറെ ഭയക്കേണ്ട സാമൂഹ്യ വിപത്താണ് മയക്കുമരുന്നുകളുടെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും സ്വാധീനം. അറിയാതെ ഉപയോഗിച്ചാൽ പോലും ആസക്തരാക്കുന്ന ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം കുഞ്ഞുങ്ങളെ എല്ലാ വിധത്തിലും നശിപ്പിക്കും എന്ന് ഓർക്കുക. ജാഗരൂകരായിരിക്കുക. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ എന്നിവയുടെ അനിയന്ത്രിതമായ ഉപയോഗം കുട്ടികളുടെ സകല ചിട്ടകളെയും തെറ്റിക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നു മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ജീവിതത്തിൽ അവസരങ്ങൾ ലഭിക്കുന്നത് അപൂർവമാണ്. അപൂർവമായി ലഭിക്കുന്ന അവസരങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്നവർ വിജയികളാകും. അവസരം എന്താണ്? അവസരം ചിട്ടയായ പഠനത്തിന് അവസരം അത് എങ്ങനെ വിനിയോഗിക്കണം? ഒരു കാര്യത്തിൽ മുന്നേറാനോ കഴിവ് തെളിയിക്കാനോ ലഭിക്കുന്ന അനുയോജ്യമായ സാഹചര്യമാണ് അവസരം. ഇതൊരു സാധ്യത കൂടിയാണ്. ചിട്ടയായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരവും മനസ്സിലാക്കി ഗൗരവത്തോടെ സ്വീകരിക്കണം. സാങ്കേതിക വിദ്യകളുടെയും ഓൺലൈൻ പഠന സാധ്യതകളുടെയും അനന്ത സാധ്യതകൾ ലക്ഷ്യബോധത്തോടെ ഉപയോഗിക്കണം. ഓരോ പുതിയ അധ്യയന വർഷവും ഓരോ പുതിയ അവസരമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ തിരുത്തുവാനും പുതിയ ലക്ഷ്യങ്ങൾ നേടാനും നല്ല ശീലങ്ങൾ രൂപപ്പെടുത്താനും ഈ സമയം ഉപയോഗിക്കാം. കുട്ടികളെ, വലിയ വലിയ സ്വപ്നങ്ങൾ കാണൂ. അതിലേക്ക് എത്തിച്ചേരാൻ ചെറിയ ചെറിയ ചിട്ടകൾ ജീവിതത്തിൽ കൊണ്ടുവരൂ. ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കട്ടെ. ചിട്ടയോടെയുള്ള പഠനം നല്ല മാർക്ക് മാത്രമല്ല, നല്ല വ്യക്തിത്വവും നല്ല ഭാവിയും കൂടി നൽകുന്നു. എല്ലാവർക്കും വിജയകരവും സന്തോഷകരവുമായ പുതിയ അധ്യയന വർഷം ആശംസിക്കുന്നു.
1: മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അധ്യാപികയും മെന്ററും കൗൺസിലറുമായ ഗീതാദേവി എസ്.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യം

ആഗ്രഹമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം അജേഷ് പ്രഭാകറും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം കലാമണ്ഡലം അനന്തുശങ്കർ. അശ്വതി തിരുനാൾ മഹാരാജാവ് എഴുതിയ രുക്മിണി സ്വയംവരം ആട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. കുണ്ഠിനപുരിയിലെ ഭീഷ്മക മഹാരാജാവിന്റെ പുത്രിയായ രുക്മിണി വളരെ ചെറുപ്പത്തിൽ തന്നെ ശ്രീകൃഷ്ണനെ ഭർത്താവായി മനസ്സാവരിച്ചിരുന്നു. എന്നാൽ രുക്മിണിയുടെ സഹോദരനായ രുക്മനും പിതാവായ ഭീഷ്മക മഹാരാജാവും കൂടെ രുക്മിണിയെ ശിശുപാലന് വിവാഹം ചെയ്ത് നൽകാൻ തീരുമാനിക്കുന്നു. രുക്മിണി ഇക്കാര്യം അറിഞ്ഞ് അതീവ ദുഃഖിതയാകുന്നു. ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദുഃഖിതയായിരുന്ന രുക്മിണിയുടെ അടുക്കലേക്ക് ഒരു ബ്രാഹ്മണനെ തോഴിമാർ എത്തിക്കുന്നു. രുക്മിണി ആ ബ്രാഹ്മണനോട് തനിക്ക് കൃഷ്ണനോടുള്ള ആഗ്രഹത്തെക്കുറിച്ച് അറിയിക്കുന്നു. ബ്രാഹ്മണൻ രുക്മിണിയെ സമാധാനിപ്പിച്ച് സന്തോഷത്തോടുകൂടി ശ്രീകൃഷ്ണ സമീപത്തേക്ക് എത്തുകയും രുക്മിണിയുടെ വൃത്താന്തം അറിയിക്കുകയും വൃത്താന്തമറിഞ്ഞ് ശ്രീകൃഷ്ണൻ കുണ്ടിനപുരിയിലെത്തുകയും രുക്മിണിയെ സ്വന്തമാക്കുകയും ചെയ്യുന്നതാണ് കഥാസന്ദർഭം. ഇതിൽ തന്നെ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞ രുക്മിണി ദേവി ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രാഹ്മണൻ ആഗതനാകുന്നത് മുതലുള്ള ഭാഗങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. യദുകുല കാംബോജി, കാംബോജി, സൗരാഷ്ട്രം, നാട്ടക്കുറിഞ്ഞി, വിലഹരി എന്നീ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

ആഗ്രഹങ്ങളെല്ലാം തന്നെ താൻ കൃഷ്ണനെ അറിയിക്കുകയാണ് എന്ന് രുക്മിണിക്ക് വാക്ക് നൽകിയ ശേഷം ആ ബ്രാഹ്മണൻ ദ്വാരകയിലേക്ക് പുറപ്പെടുന്നു. ദ്വാരകയിലെത്തിയ ബ്രാഹ്മണൻ കൃഷ്ണനെ കണ്ട് രുക്മിണിയെ വൃത്താന്തം അറിയിക്കുന്നു.

വൃത്താന്തം കേട്ടറിഞ്ഞ ശ്രീകൃഷ്ണൻ തേര് തയ്യാറാക്കി ആ ബ്രാഹ്മണനെയും കൂടെ കൂട്ടി തന്നെ കുണ്ടിനപുരിയിലേക്ക് പുറപ്പെടുന്നിടത്ത് അശ്വതി തിരുനാൾ മഹാരാജാവ് എഴുതിയ രുക്മിണി സ്വയംവരം ആട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം അജീഷ് പ്രഭാകർ, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം കലാമണ്ഡലം ആനന്ദു ശങ്കർ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 27 മിനിറ്റും 3 സെക്കൻഡും.

10:30 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളാണ് ഹൃദയരാഗങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരി, ചിത്രം തുടങ്ങിയ വിവരങ്ങൾക്കൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷൻസും സന്ദേശത്തിൽ ഉൾപ്പെടുത്താം. എത്രയും പെട്ടെന്ന് സന്ദേശങ്ങൾ അയയ്ക്കുക. നമ്പർ ഒരിക്കൽ കൂടി 8281200715.

ഹൃദയരാഗങ്ങൾ. ഹൃദയരാഗത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ബക്രീദ് ദിനത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. സംഗീതം മനസ്സിനെ സ്പർശിക്കുന്ന ഒരനുഭവമാണ്. ദിവസത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ചെറിയൊരു ആശ്വാസമായി ഓർമ്മകളെയും ഇഷ്ടനിമിഷങ്ങളെയും കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ പ്രിയ ഗാനങ്ങളുമായി ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു.

ഇന്നത്തെ ഹൃദയരാഗങ്ങളിൽ ആദ്യ സന്ദേശം അയച്ചിരിക്കുന്നത് എം മണി, വാണിയമ്പലം, ശാന്തിനഗർ. ഹൃദയരാഗത്തിൻ്റെ എല്ലാ അണിയറ ശില്പികൾക്കും ശ്രോതാക്കൾക്കും ബക്രീദ് ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം ജൂൺ 3-ാം തീയതി ജന്മദിനം ആഘോഷിക്കുന്ന ജയങ്കറിന് പിറന്നാൾ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ചിത്രത്തിനായി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം സമർപ്പിക്കുന്നു. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

ഹൃദയരാഗങ്ങളിൽ ഇനി കാണാക്കിനാവ് എന്ന ചിത്രത്തിനായി എം ജി ശ്രീകുമാറും സുജാത മോഹനും ആലപിച്ച ഗാനം കേൾക്കാം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മലപ്പുറത്തുനിന്ന് രാജേഷ്.

ജീവിതത്തിൻ്റെ വേദന നിറഞ്ഞ നിമിഷങ്ങളിലും ചിരിച്ച മുഖത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുന്നവർക്കായി ഗപ്പി എന്ന ചിത്രത്തിലെ ഗാനം സമർപ്പിക്കുന്നു ജാസ്മിൻ രാജാക്കാട്. വിനായക് ശശികുമാർ ഗാനരചന നിർവഹിച്ച്, വിഷ്ണു വിജയ് സംഗീത സംവിധാനമേകി, സൂരജ് സന്തോഷ് ആലപിച്ച ഗാനമിത ഹൃദയരാഗങ്ങളിലൂടെ.

പ്രിയഗാനങ്ങളുടെ സംഗീതയാത്രയിൽ ഇനി കട്ടപ്പനയിലുള്ള ആൻസി ബിജുവിൻ്റെ ഇഷ്ടഗാനം. ഒ എൻ വി കുറുപ്പ് ഇളയരാജ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹര ഗാനം അഥർവം എന്ന ചിത്രത്തിലേതാണ്. പാടിയത് കെ എസ് ചിത്ര.

മുരിക്കാശ്ശേരിയിൽ നിന്നും ജനിതാമരിയ ഹൃദയരാഗത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം തട്ടത്തിൻമറയത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ഷാൻ റഹ്മാൻ ഈണം പകർന്നതാണ്. ഗാനരചനയും ആലാപനവും നിർവഹിച്ചിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ. ശ്രോതാവിൻ്റെ ഇഷ്ടഗാനമിതാ ഹൃദയരാഗങ്ങളിൽ.

വിനായക് ശശികുമാർ വിഷ്ണു വിജയ് കൂട്ടുകെട്ടിൽ പിറന്ന് സൂരജ് സന്തോഷും മധുവന്തി നാരായണും ആലപിച്ച മനോഹര ഗാനം കേൾക്കാം. അമ്പിളി എന്ന ചിത്രത്തിലെ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പാറത്തോടിൽ നിന്നും റീന ജോർജ്.

രാജാക്കാടിൽ നിന്നുള്ള ജോസ്മി ജോസഫിൻ്റെ ഇഷ്ടഗാനത്തോടെ ഇന്നത്തെ ഹൃദയരാഗങ്ങൾ സമാപിക്കുകയാണ്. വെട്ടം എന്ന ചിത്രത്തിനായി എം ജി ശ്രീകുമാറും സുജാത മോഹനും ആലപിച്ചത്. ഗാനശില്പികൾ ബി ആർ പ്രസാദ്, ബേണി ഇഗ്നീഷ്യസ്.

0: ഹൃദയരാഗങ്ങൾ സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Navanita Adhikari Srivastav. Prime Minister Narendra Modi today met the representatives of the Tribal Security Forum in New Delhi. In a social media post, Mr. Modi said their dedication to the tribal community is truly commendable. He stated

സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.